ഭജന സങ്കീർത്തനങ്ങൾ പാടി സദ്യയുണ്ട് പമ്പ വിളക്ക് കണ്ടു മടങ്ങി.

പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1202 ചിങ്ങം 29,

ശുഭചിന്തകൾ. മിത്രം എന്ന വാക്കിൽ നിന്ന് ശത്രു എന്ന വാക്കിലേക്കുള്ള ദൂരം ഒരേ ഒരു അക്ഷരം മാത്രമാണ്. എന്നാൽ ഒന്നോർക്കുക, ശത്രുവിൽ നിന്ന് മിത്രത്തിലെത്തിക്കുവാൻ കേവലം ഒരു പുഞ്ചിരി, ഒരു വാക്ക് ഇത്ര മാത്രം മതിയാകും. ഏവർക്കും ശുഭദിനം.

0: ശ്രോതാക്കൾക്കും നമസ്കാരം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: രാവിലെ 8 മണിക്ക് അറിയാം അറിവ് നേടാം, 10 മണിക്ക് ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഉച്ചയ്ക്ക് 1 മണിക്ക് അറിയാം അറിവ് നേടാം പുനഃപ്രക്ഷേപണം, 1:20 കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സ്, 1:30 സമാഗമം, വൈകിട്ട് 4:55 പ്രാദേശിക വിശേഷങ്ങൾ, 5 മണിക്ക് ഇന്നിസൈ, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 വ്യാസപ്രസാദം, രാത്രി 8 മണിക്ക് മേഘമൽഹാർ, 9:30 കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സ് പുനഃപ്രക്ഷേപണം, 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ദിവസവും രാവിലെ 6:45, 7:25 ഉച്ചയ്ക്ക് 12:30, 12:50 വൈകിട്ട് 6:30, 7:25 ആകാശവാണിയിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്. ചരിത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 14. കൽക്കട്ട അഗ്രി ഹോർട്ടികൾച്ചർ ഗാർഡൻ നിലവിൽ വന്നതും സാർവജനിക് ഗണേശോത്സവം ആരംഭിച്ചതും ലോകത്തിലെ ആദ്യ ഹെലികോപ്റ്ററായ US-300 പറന്നതുമൊക്കെ ഒരു സെപ്റ്റംബർ 14. സെപ്റ്റംബർ 14 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 14. ഇന്ന് ദേശീയ ഹിന്ദി ദിനം. 1949 ഇന്നേ ദിവസമാണ് രാജ്യം ഹിന്ദിയെ നമ്മുടെ ദേശീയ ഭാഷയായി അംഗീകരിച്ചത്. ഇന്ന് കേരള ഗ്രന്ഥശാലാ ദിനം. 1945 സെപ്റ്റംബർ 14 ഗ്രന്ഥശാലകളെ ഏകോപിപ്പിച്ചുകൊണ്ട് അഖില തിരുവിതാംകൂർ ഗ്രന്ഥശാലാ സംഘം രൂപീകരിച്ചതിന്റെ സ്മരണയ്ക്കാണ് ഈ ദിവസം ആചരിക്കുന്നത്. കൽക്കട്ട അഗ്രി ഹോർട്ടികൾച്ചർ ഗാർഡൻ നിലവിൽ വന്നത് 1820 സെപ്റ്റംബർ 14. ഇറാൻ, ഇറാഖ്, സൗദി, കുവൈറ്റ്, വെനസ്വല എന്നീ എണ്ണ ഉൽപ്പാദന രാജ്യങ്ങൾ ചേർന്ന് ബാഗ്ദാദിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഒപെക് എന്ന സംഘടന രൂപീകരിച്ചത് 1960 സെപ്റ്റംബർ 14. സാർവജനിക് ഗണേശോത്സവം ആരംഭിച്ചത് 1893 സെപ്റ്റംബർ 14. ലോകത്തിലെ ആദ്യ ഹെലികോപ്റ്ററായ US-300 പറന്നത് 1934 സെപ്റ്റംബർ ഇന്നേ ദിവസമായിരുന്നു. ഇതൊരു സിംഗിൾ എഞ്ചിൻ ഹെലികോപ്റ്റർ ആയിരുന്നു. ഇഗോർ സിക്കോർസ്കിയാണ് ഈ ഹെലികോപ്റ്റർ രൂപകൽപ്പന ചെയ്തത്. ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ നിർമ്മാണ പദ്ധതി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജപ്പാൻ പ്രധാനമന്ത്രി ഷിൻസോ ആബെയും ചേർന്ന് 2017 സെപ്റ്റംബർ 14 ഉദ്ഘാടനം ചെയ്തത്. മുംബൈ മുതൽ അഹമ്മദാബാദ് വരെയുള്ള 508 കിലോമീറ്റർ ദൈർഘ്യമുള്ളതാണ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: ഹൃദയത്തിലേറ്റ റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
1: സുരേഷ്, പ്രധാന വാർത്തകൾ. കേരളത്തിന് സമഗ്രവും ആധുനികവുമായ വൈദ്യുത നയം അടുത്ത മാസത്തോടെയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. രാജ്യം ഇന്ന് ദേശീയ ഹിന്ദി ദിനം ആചരിക്കുന്നു. ഇന്ന് വിനായക ചതുർത്ഥി. കേരളത്തിന്റെ സാംസ്കാരിക പാരമ്പര്യത്തിന് ചരിത്രത്തിൽ വലിയ സ്ഥാനമുണ്ടെന്ന് മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം. CPIM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി കോഴിക്കോട്ട് പുരോഗമിക്കുന്നു. പൊതുചർച്ച ഇന്നും തുടരും. ഏഷ്യാകപ്പ് 2020 വനിതാ ക്രിക്കറ്റ് കിരീടം ഇന്ത്യക്ക്. വാർത്തകൾ വിശദമായി. കേരളത്തിന് സമഗ്രവും ആധുനികവുമായ വൈദ്യുത നയം അടുത്ത മാസത്തോടെ ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. വിദഗ്ധമായ മാനേജ്മെന്റ് സംവിധാനത്തിനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്നും ഇതോടെ ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്നും അദ്ദേഹം കൊച്ചിയിൽ പറഞ്ഞു. 2025 സെപ്റ്റംബറിൽ 4445 മെഗാവാട്ടായിരുന്നു സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം. എന്നാൽ ഈ വർഷം സെപ്റ്റംബറിൽ അതിൽ 920 മെഗാവാട്ടിന്റെ വർധന ഉണ്ടായതും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ആവശ്യമായ വെള്ളം ലഭിക്കാത്തതും എൽനിനോ പ്രതിഭാസം ഉണ്ടായതും പ്രതിസന്ധി മൂർച്ഛിക്കാൻ കാരണമായി. ഡിമാൻഡ് കൂടിയപ്പോൾ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങേണ്ട അവസ്ഥയായെന്നും വി ഡി സതീശൻ പറഞ്ഞു. ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് 4 രൂപ 29 പൈസക്ക് വാങ്ങിയ വൈദ്യുതി 8 വർഷം വരെ നാം ഉപയോഗിച്ചെന്നും എന്നാൽ ആ കരാർ റദ്ദാക്കി പിണറായി ഗവൺമെന്റ് 8 മുതൽ 14 രൂപ വരെ നൽകി പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുകയായിരുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇപ്പോൾ 13,000 കോടി രൂപയുടെ വൈദ്യുതിയാണ് പുറത്തുനിന്ന് വാങ്ങുന്നതെന്നും അത് ഈ വർഷം 16,000 കോടി രൂപയായി വർദ്ധിക്കുമെന്നും അറിയിച്ച സതീശൻ സംസ്ഥാനം ഈ പ്രതിസന്ധി മറികടക്കുമെന്ന ആത്മവിശ്വാസവും പ്രകടിപ്പിച്ചു. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ എല്ലാ ശ്രമവും നടത്തുന്നുണ്ടെന്ന് മന്ത്രി സണ്ണി ജോസഫ് കോഴിക്കോട്ട് പറഞ്ഞു. കേരളത്തിൽ മാത്രമല്ല എല്ലാ സംസ്ഥാനത്തും വൈദ്യുതി പ്രതിസന്ധി ഉണ്ടെന്നും ഇത് പരിഹരിക്കാൻ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടുതൽ വിലക്ക് വൈദ്യുതി വാങ്ങാൻ ഗവൺമെന്റ് തയ്യാറാണെന്നും അദ്ദേഹം അറിയിച്ചു. രാത്രിയിലെ ആഡംബര വൈദ്യുതി ഉപയോഗം നിർത്തണമെന്നും പവർ കട്ട് സമയം കൃത്യമായി അറിയിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായും മന്ത്രി പറഞ്ഞു. സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പിന്റെ 64 പുതിയ ഔദ്യോഗിക വാഹനങ്ങൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. വകുപ്പിലെ ഓഡിറ്റ്, ഇന്റലിജൻസ്, ടാക്സ് പെയർ സർവീസ് വിഭാഗങ്ങളുടെ ഫീൽഡ് തല പ്രവർത്തനങ്ങളും നിരീക്ഷണങ്ങളും കൂടുതൽ ഊർജിതമാക്കുകയാണ് ലക്ഷ്യം. ഇന്ന് ദേശീയ ഹിന്ദി ദിനം. 1949 സെപ്റ്റംബർ 14 ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായി ഹിന്ദിയെ അംഗീകരിച്ചതിന്റെ ഓർമ്മയ്ക്കായാണ് ഹിന്ദി ദിനം ആചരിക്കുന്നത്. ഹിന്ദി പരമ്പരാഗത വിജ്ഞാനം മുതൽ കൃത്രിമ ബുദ്ധി വരെ എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് നവി മുംബൈയിൽ ഹിന്ദി ദിവസ് പരിപാടിയിലും 6ാമത് അഖിലേന്ത്യാ രാജ്ഭാഷാ സമ്മേളനത്തിലും പങ്കെടുക്കും. സമ്മേളനത്തിൽ 2025-26 വർഷത്തെ രാജ്ഭാഷാ ഗൗരവ്, രാജ്ഭാഷാ കീർത്തി പുരസ്കാരങ്ങൾ അമിത്ഷാ സമ്മാനിക്കും. ഇന്ന് വിനായക ചതുർത്ഥി. ഗണപതിയുടെ ജന്മദിനമാണ് വിനായക ചതുർത്ഥിയായി ആഘോഷിക്കുന്നത്. 10 ദിവസം നീളുന്ന ഗണേശോത്സവത്തിന്റെ അവസാന ദിവസം ഗണപതി വിഗ്രഹങ്ങൾ ജലാശയങ്ങളിൽ നിമജ്ജനം ചെയ്യും. രാഷ്ട്രപതി ദ്രൗപദി മുർമു ജനങ്ങൾക്ക് വിനായക ചതുർത്ഥി ആശംസ നേർന്നു. ജ്ഞാനം, സമൃദ്ധി, ശുഭകര തുടക്കങ്ങൾ എന്നിവയുടെ പ്രതീകമാണ് ഗണപതിയെന്ന് രാഷ്ട്രപതി സന്ദേശത്തിൽ പറഞ്ഞു. കേരളത്തിന്റെ സാംസ്കാരിക പാരമ്പര്യത്തിന് ചരിത്രത്തിൽ

0: വലിയ സ്ഥാനമുണ്ടെന്ന് മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം പറഞ്ഞു. കോഴിക്കോട് മർക്കസിൽ പ്രാർത്ഥനാ ചടങ്ങിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലബാർ തീരവും മലേഷ്യയും തമ്മിൽ നൂറ്റാണ്ടുകൾ പഴക്കമേറിയ ബന്ധമുണ്ടെന്നും ആ പൈതൃക ബന്ധം പുനരുജ്ജീവിപ്പിക്കണമെന്നും അൻവർ ഇബ്രാഹിം നിർദ്ദേശിച്ചു. CPIM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗം കോഴിക്കോട്ട് തുടരുന്നു. AKG ഓഡിറ്റോറിയത്തിൽ ചേരുന്ന യോഗത്തിൽ ഇന്ന് പൊതുചർച്ച തുടരുമെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അറിയിച്ചു. എളമരം കരീം, KK ശൈലജ, PK ബിജു, സേവ്യർ ചിറ്റിലപ്പള്ളി, എം ശിവപ്രസാദ് എന്നിവർ ഉൾപ്പെടുന്ന പ്രസീഡിയമാണ് യോഗം നിയന്ത്രിക്കുന്നത്. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, വർഗ ബഹുജന സംഘടനാ ഭാരവാഹികൾ എന്നിവരുൾപ്പെടെ 307 പേരാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയം സംബന്ധിച്ചാണ് പ്രധാന ചർച്ചയെന്നും എന്തൊക്കെ തിരുത്തലുകൾ വരുത്തണോ അതൊക്കെ വരുത്തുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. 108 ആംബുലൻസ് ജീവനക്കാരുടെ ബോണസ് വിഷയം ചർച്ച ചെയ്യാൻ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ഇന്ന് യോഗം ചേരും. ലേബർ കമ്മീഷണർക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് യോഗം വിളിച്ചു ചേർക്കുന്നത്. ജീവനക്കാരുടെയും കരാർ കമ്പനികളുടെയും പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഏഷ്യാകപ്പ് 2020 വനിതാ ക്രിക്കറ്റ് കിരീടം ഇന്ത്യയ്ക്ക്. ദുബായിൽ ശ്രീലങ്കയെ 72 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ നേട്ടം സ്വന്തമാക്കിയത്. ഇന്ത്യ 5 വിക്കറ്റ് നഷ്ടത്തിൽ 183 റൺസ് എടുത്തു. ശ്രീലങ്കയ്ക്ക് 19.4 ഓവറിൽ 111 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. ഷെഫാലി വർമ്മയാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ 2020 അന്താരാഷ്ട്ര പുരുഷ ക്രിക്കറ്റ് ആദ്യ മത്സരത്തിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തി. ഇതോടെ 3 മത്സര പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിലെത്തി. പരമ്പരയിലെ ശേഷിക്കുന്ന 2 മത്സരങ്ങൾ ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ ഇതേ വേദിയിലാണ്. ലോകകപ്പ് പുരുഷ അമ്പെയ്ത്തിൽ ഇന്ത്യയുടെ ധീരജ് ബൊമ്മദേവരയ്ക്ക് കിരീടം. മെക്സിക്കോയിലെ സാൾട്ടലേയിൽ ജപ്പാന്റെ നകാനിഷി ജുനയെയാണ് ധീരജ് പരാജയപ്പെടുത്തിയത്. റിക്കർവ് വിഭാഗത്തിൽ നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ധീരജ് ബൊമ്മദേവരെ. US ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗം സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിനും. ന്യൂയോർക്കിലെ ആർദർ ആഷെ സ്റ്റേഡിയത്തിൽ അമേരിക്കയുടെ ബെൻ ഷെൽട്ടനെ 4 സെറ്റ് നീണ്ട പോരാട്ടത്തിലാണ് സ്വരേവ് കീഴടക്കിയത്. കണ്ണൂരിൽ സംസ്ഥാന സ്കൂൾ ഗ്രൂപ്പ് 1 ഗെയിംസ് ചാമ്പ്യൻഷിപ്പിൽ ഗുസ്തിയിൽ കണ്ണൂരും തൈക്കോണ്ടോയിൽ മലപ്പുറവും മുന്നിലെത്തി. ജിംനാസ്റ്റിക്കിൽ തിരുവനന്തപുരം ജേതാക്കളായി. കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
1: മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്നുവരുന്ന റെസ്ലിംഗ് മത്സരത്തിൽ ആകെയുള്ള 60 ദിനങ്ങളിൽ 40 എണ്ണം പൂർത്തിയായപ്പോൾ 88 പോയിന്റോടെയാണ് കണ്ണൂർ 1-ാം സ്ഥാനത്തെത്തിയത്. 75 പോയിന്റുമായി തിരുവനന്തപുരം 2-ാം സ്ഥാനത്തും 38 പോയിന്റുമായി പാലക്കാട് 3-ാം സ്ഥാനത്തുമുണ്ട്. തൈക്കോണ്ടോയിൽ 68 21 എണ്ണം പൂർത്തിയായപ്പോൾ 50 പോയിന്റുമായി മലപ്പുറം ജില്ല 1-ാം സ്ഥാനത്തും 38 പോയിന്റുമായി കാസർഗോഡ് 2-ാം സ്ഥാനത്തും 21 പോയിന്റുമായി എറണാകുളം 3-ാം സ്ഥാനത്തുമാണ്. ഇന്നലെ തലശ്ശേരി സായി സെന്ററിൽ നടന്ന ജിംനാസ്റ്റിക്സിൽ 185 പോയിന്റുമായി തിരുവനന്തപുരം ജില്ല കിരീടം നേടി. 123 പോയിന്റോടെ കണ്ണൂർ 2-ാം സ്ഥാനവും 46 പോയിന്റോടെ കോഴിക്കോട് 3-ാം സ്ഥാനവും കരസ്ഥമാക്കി. ഇന്ന് റെസ്ലിംഗ്, ഫെൻസിംഗ്, തൈക്കോണ്ടോ, ചെസ് എന്നീ മത്സരങ്ങളാണ് നടക്കുക.
0: സംസ്ഥാനത്തെ 38 തദ്ദേശഭരണ വാർഡുകളിലേക്ക് നടത്തുന്ന ഉപതെരഞ്ഞെടുപ്പിൽ പത്രിക പിൻവലിക്കാൻ അവസാന തീയതി ഇന്ന്. ഈ മാസം 28 ഉപതെരഞ്ഞെടുപ്പ്, 29 ഫലപ്രഖ്യാപനം. ഇന്നലെ അന്തരിച്ച CPIM നേതാവ് ബേബി ജോണിന്റെ സംസ്കാരം വൈകിട്ട് തൃശൂർ ചാവക്കാട് പൊതുശ്മശാനത്തിൽ നടത്തും. രാവിലെ 10 മുതൽ 11 വരെ തൃശൂർ CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനം ഉണ്ടാകും. 11 മുതൽ 2:30 വരെ പൂവത്തൂരിലെ വീട്ടിലും 3 മുതൽ ചാവക്കാട് ഹോച്ചിമിൻ സ്മാരക മന്ദിരത്തിലും മൃതദേഹം പൊതുദർശനത്തിന് വെക്കും. വിയോഗത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ അനുശോചിച്ചു. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ നിന്നും വ്യതിചലിക്കാതെ പ്രവർത്തിച്ച നേതാവായിരുന്നു ബേബി ജോൺ എന്നും വിയോഗം ജനാധിപത്യ മതേതര ചേരിക്ക് നഷ്ടമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജന്മദിനത്തിൽ കൊല്ലം ബീച്ചിലെത്തിയ യുവാവ് തിരയിൽപ്പെട്ട് മരിച്ചു. കൊല്ലം പള്ളിത്തോട്ടം സ്വദേശി ജോസഫ് സ്റ്റാൻലിയാണ് മരിച്ചത്. വീട്ടിലെ ജന്മദിനാഘോഷ ചടങ്ങുകൾക്ക് ശേഷം ബന്ധുക്കളായ കുട്ടികൾക്കൊപ്പം ബീച്ചിൽ എത്തിയതായിരുന്നു ജോസഫ്. സംസ്ഥാനത്ത് ഇന്നു മുതൽ പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല സെന്റർ ഫോർ ന്യൂറോ സയൻസിന്റെ 25-ാം വാർഷികത്തിന് തുടക്കമായി. ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ ട്രാൻസ്ലേഷണൽ ന്യൂറോ സയൻസ് സെമിനാർ മന്ത്രി റോജിയം ജോൺ ഉദ്ഘാടനം ചെയ്തു. കൊച്ചി നഗരത്തിലെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ സജീവ സാന്നിധ്യമായ P രാമചന്ദ്രൻ എന്ന വേണുചേട്ടനെ സാംസ്കാരിക പ്രവർത്തകർ കൊച്ചിയിൽ ആദരിച്ചു. മുഖ്യമന്ത്രി VD സതീശൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മന്ത്രി VE അബ്ദുൽ ഗഫൂർ ഇന്ന് കണ്ണൂർ ജില്ലയിലെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. രാവിലെ തലശ്ശേരി തലായി ഹാർബർ, ചാലിൽ ഹോൾസെയിൽ, ഫിഷ് മാർക്കറ്റ് എന്നിവ അദ്ദേഹം

0: സന്ദർശിക്കും. രാവിലെ 11 തലശ്ശേരി സബ് കളക്ടർ ഓഫീസിൽ വകുപ്പുതല അവലോകന യോഗത്തിലും മന്ത്രി പങ്കെടുക്കും. ഉച്ചയ്ക്ക് മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി ബാഫക്കിത്തങ്ങൾ സൌധത്തിൽ നൽകുന്ന സ്വീകരണ പരിപാടിയിൽ പങ്കെടുക്കുന്ന മന്ത്രി തുടർന്ന് കണ്ണൂർ മാപ്പിള ബേ ഹാർബർ സന്ദർശിക്കും. ഉച്ചകഴിഞ്ഞ് നാറാത്ത് ഗ്രാമപഞ്ചായത്തിൽ സമൃദ്ധി പദ്ധതി ഉദ്ഘാടനം ചെയ്യും. യമൻ ഗവൺമെന്റിനെ പിന്തുണക്കുന്ന സൌദി അറേബ്യയിലേക്ക് ഹൂതികൾ ആക്രമണം നടത്തിയതിനെ തുടർന്ന് യമനിൽ സംഘർഷം രൂക്ഷമായി. ഹോർമോസ് കടലിടുക്കിനു പകരം സുപ്രധാന കപ്പൽപാതയായ ബാബൽ മൻഡേബ് കടലിടുക്കിലെ ഒരു ദ്വീപും മോഖ തുറമുഖ നഗരവും ഹൂതികൾ പിടിച്ചെടുത്തിയതിനെ തുടർന്ന് ചെങ്കടൽ തീരത്തേക്ക് കൂടുതൽ സേനയെ അയക്കുമെന്ന് യമൻ പ്രഖ്യാപിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന് സമഗ്രവും ആധുനികവുമായ വൈദ്യുത നയം അടുത്ത മാസത്തോടെയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. രാജ്യം ഇന്ന് ദേശീയ ഹിന്ദി ദിനം ആചരിക്കുന്നു. ഇന്ന് വിനായക ചതുർത്ഥി. കേരളത്തിന്റെ സാംസ്കാരിക പാരമ്പര്യത്തിന്റെ ചരിത്രത്തിൽ വലിയ സ്ഥാനമുണ്ടെന്ന് മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം. സി പി ഐ എം വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി കോഴിക്കോട്ട് പുരോഗമിക്കുന്നു. പൊതുചർച്ച ഇന്നും തുടരും. ഏഷ്യാകപ്പ് 2020 വനിതാ ക്രിക്കറ്റ് കിരീടം ഇന്ത്യക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: इयम् आकाशवाणी सम्प्रति वार्ताः श्रूयन्ताम् प्रवाचकः जतिन शर्मा.
2: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
3: ബൈ ബൈ കേൾക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
2: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
1: ഡ്രസ് മാത്രം പോരല്ലോ, അതിനകത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
2: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
1: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
2: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
1: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
2: നസീം സിഗ്നേച്ചർ,
1: നിയർ രാമേശ്വരൻ ടെമ്പിൾ, 5 കല്ലുമോട്, കൊല്ലം.

ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾ 8848558875 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ഹൃദയത്തിലേറ്റാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: പ്രധാന വാർത്തകൾ. 18th ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിൽ സമാപനം. ആഗോള വെല്ലുവിളികൾക്കായി രൂപപ്പെടുന്ന പരിഹാരങ്ങൾ ഗ്ലോബൽ സൗത്തിനും ലഭ്യമാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനം. രാജ്യത്തുടനീളം ഇന്ന് ഹിന്ദി ദിവസ് ആചരിക്കും. രാജ്ഭാഷ പുരസ്കാരങ്ങൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പൂനെയിൽ സമ്മാനിക്കും. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. 13 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തി. ഇന്ന് വിനായക ചതുർത്ഥി. രാജ്യത്തുടനീളം വിപുലമായ ആഘോഷ പരിപാടികൾ. രാഷ്ട്രപതി ഉൾപ്പെടെയുള്ള പ്രമുഖർ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. കേരളത്തിൽ ഇന്നു മുതൽ പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് കിരീടം ഇന്ത്യയ്ക്ക്. ഫൈനലിൽ ശ്രീലങ്കയെ തകർത്തത് 72 റൺസിന്. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ചേർന്ന 18th ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിൽ സമാപനം. ബ്രിക്സ് കൂട്ടായ്മയുടെ ഭാവി നയങ്ങളും നിർദ്ദേശങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉച്ചകോടിയിൽ മുന്നോട്ട് വച്ചു. വെല്ലുവിളികൾക്കായി രൂപപ്പെടുന്ന പരിഹാരങ്ങളുടെ പ്രയോജനങ്ങൾ ബ്രിക്സ് കൂട്ടായ്മയിൽ മാത്രം ഒതുങ്ങരുതെന്നും ഗ്ലോബൽ സൌത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഇവയെ ലഭ്യമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു.
1: ബ്രിക്സ് മേ ഗ്ലോബൽ സൗത്ത് കെ ദേശോ കാ വിശ്വാസ് ബഡാ ഹൈ ക്യോകി ബ്രിക്സ് മേ ഉൻകി ആവാസ് സുനി ജാതി ഹൈ ഉൻകെ അനുഭവ കാ സമ്മാൻ ഹോതാ ഹൈ ഔർ സൊല്യൂഷൻ ഉൻകെ ലിയേ ഹി നഹീ ഉൻകെ സാത്ത് മിൽകർ ബനായെ ജാതേ ഹൈ വി മേ ബി റൂട്ടഡ് ഇൻ ഡിഫറന്റ് റിയാലിറ്റീസ് ബട്ട് ടുഗെദർ വി റൈസ് ത്രൂ കോഓപ്പറേഷൻ ആൻഡ് ബ്ലോസം ഫോർ ഹ്യൂമാനിറ്റി.
0: ബ്രിക്സിന്റെ അടുത്ത അധ്യക്ഷ പദം ഏറ്റെടുക്കുന്ന ചൈനയ്ക്ക് പ്രധാനമന്ത്രി ആശംസകൾ നേർന്നു. ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി 15 ഉന്നതതല ഉഭയകക്ഷി കൂടിക്കാഴ്ചകൾ നടത്തി. ലോക നേതാക്കളും അന്താരാഷ്ട്ര സ്ഥാപനങ്ങളുടെ മേധാവികളും ഇതിൽ ഉൾപ്പെടുന്നു. ഉഭയകക്ഷി ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും പരസ്പര താൽപര്യമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനും പ്രാദേശിക ആഗോള സംഭവ വികാസങ്ങളെക്കുറിച്ച് അഭിപ്രായങ്ങൾ കൈമാറുന്നതിനും കൂടിക്കാഴ്ചകൾ അവസരമൊരുക്കി. കസാഖിസ്ഥാൻ, ഈജിപ്ത്, ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ്, ദക്ഷിണാഫ്രിക്ക, ബുറുണ്ടി, നൈജീരിയ, ഉഗാണ്ട എന്നീ രാജ്യങ്ങളിലെ നേതാക്കളുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. 18th ബ്രിക്സ് ഉച്ചകോടി നിരവധി വികസനോന്മുഖമായ ഫലങ്ങൾ കൈവരിച്ചതായി വിദേശകാര്യ മന്ത്രാലയം. വിവിധ മേഖലകളിലായി 50-ലധികം നേട്ടങ്ങൾ കൈവരിക്കാനായെന്നും ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ സ്ഥാനത്തിന്റെ സുപ്രധാന നേട്ടമാണ് ഇതെന്നും വിദേശകാര്യ മന്ത്രാലയത്തിലെ സാമ്പത്തിക കാര്യ സെക്രട്ടറി സുധാകർ ദലേല പറഞ്ഞു. ബ്രിക്സ് ബിസിനസ് കൌൺസിൽ, വനിതാ ബിസിനസ് അലയൻസ് തുടങ്ങിയവയുടെ റിപ്പോർട്ടുകളും ഉച്ചകോടിയിൽ അവതരിപ്പിച്ചതായി അദ്ദേഹം അറിയിച്ചു. ഇതിലൂടെ വനിതാ സംരംഭകരുടെ കാഴ്ചപ്പാടുകൾ നേരിട്ട് ലോക നേതാക്കൾക്ക് മുന്നിലെത്തിക്കാൻ സാധിച്ചതായും ശ്രീ സുധാകർ ദലേല പറഞ്ഞു. ന്യൂഡൽഹി പ്രഖ്യാപനത്തിൽ പരമ്പരാഗത സംയോജിത വൈദ്യശാസ്ത്രത്തിന് ലഭിച്ച അംഗീകാരം ആഗോള സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പാണെന്ന് കേന്ദ്രമന്ത്രി പ്രതാപ് റാവു ജാദവ്. ബ്രിക്സ് ആരോഗ്യ വിഭാഗത്തിന് കീഴിൽ പരമ്പരാഗത സംയോജിത വൈദ്യശാസ്ത്രത്തിനായി രൂപീകരിക്കാൻ ഉദ്ദേശിക്കുന്ന വിദഗ്ധ കർമ്മസമിതി അംഗരാജ്യങ്ങൾക്ക് അറിവ് പങ്കുവയ്ക്കാനും ഗവേഷണം ശക്തിപ്പെടുത്താനും വേദിയൊരുക്കുമെന്ന് മന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ സാംസ്കാരിക പാരമ്പര്യത്തിന് ചരിത്രത്തിൽ വലിയ സ്ഥാനമുണ്ടെന്ന് മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം. കോഴിക്കോട് മർക്കസിൽ നടന്ന പ്രാർത്ഥനാ ചടങ്ങിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലബാർ തീരവും മലേഷ്യയും തമ്മിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പൈതൃക ബന്ധം പുനരുജ്ജീവിപ്പിക്കേണ്ടതുണ്ടെന്ന് ശ്രീ അൻവർ ഇബ്രാഹിം അറിയിച്ചു. 5 ദിവസത്തെ ഇന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായി ന്യൂഡൽഹിയിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിക്ക് ശേഷമാണ് അദ്ദേഹം കോഴിക്കോടെത്തിയത്. രാജ്യത്തുടനീളം ഇന്ന് ഹിന്ദി ദിവസ് ആചരിക്കും. ദിനാചരണത്തിന്റെ ഭാഗമായി വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്.
2: ഹിന്ദി ദിവസ് ആഘോഷങ്ങളുടെയും 6th അഖിലേന്ത്യാ ഔദ്യോഗിക ഭാഷാ സമ്മേളനത്തിന്റെയും ഉദ്ഘാടനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് മുംബൈയിൽ നിർവഹിക്കും. ഹിന്ദി ഭാഷയുടെ പ്രചാരണത്തിനായി മികച്ച സംഭാവന നൽകിയ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമായി 2025-26 വർഷത്തെ രാജ്ഭാഷാ ഗൌരവ്, രാജ്ഭാഷാ കീർത്തി പുരസ്കാരങ്ങൾ അദ്ദേഹം സമ്മാനിക്കും. 1949 സെപ്റ്റംബർ 14 ദേവനാഗരി ലിപിയിലുള്ള ഹിന്ദി രാജ്യത്തിന്റെ ഔദ്യോഗിക ഭാഷയായി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത്. ഇന്ത്യൻ ഭരണഘടനയുടെ 343 അനുച്ഛേദത്തിലാണ് ഇത് സംബന്ധിച്ചുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് ലോകത്ത് ഏറ്റവും അധികം ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷകളിലൊന്നായ ഹിന്ദി 52 കോടിയിലധികം ജനങ്ങളുടെ മാതൃഭാഷയാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഒമാൻ തീരത്ത് വാണിജ്യക്കപ്പലായ MTEL ഗായയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. കാണാതായ ഒരാൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണെന്നും ഇതുവരെ 13 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായും ഒമാനിലെ ഇന്ത്യൻ എംബസി പ്രസ്താവനയിൽ അറിയിച്ചു. സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ഒമാൻ അധികൃതരുമായി ചേർന്ന് രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതായും എംബസി അറിയിച്ചു. ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തുന്നതിൽ ഒമാൻ അധികൃതർ നൽകിയ പിന്തുണയ്ക്ക് എംബസി നന്ദി അറിയിക്കുകയും ചെയ്തു. രാജ്യവ്യാപകമായി സേവാ സങ്കൽപ് അഭിയാൻ പ്രചാരണ പരിപാടിക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടക്കം കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 25 വർഷത്തെ പൊതുസേവന സ്മരണയിലും 2047 ജനപങ്കാളിത്തത്തിൽ വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്നതിനുമായാണ് ഒക്ടോബർ 17 വരെ നീളുന്ന പ്രചാരണ പരിപാടിക്ക് തുടക്കമിട്ടത്. എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ലോക്സഭാ നിയമസഭാ മണ്ഡലങ്ങളിലും ബൂത്ത് തലങ്ങളിലും വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗത ക്രമീകരണങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ഇറാനും ഗൾഫ് രാജ്യങ്ങളും തമ്മിൽ ഇന്ന് നടത്താൻ നിശ്ചയിച്ചിരുന്ന കൂടിക്കാഴ്ച മാറ്റിവെച്ചു. ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ ബിൻ ഹമദ് അൽ ബുസൈദിയാണ് ഇക്കാര്യം അറിയിച്ചത്. ഏകാഭിപ്രായം രൂപീകരിക്കുന്നതിന്റെ ഭാഗമായി ചില പ്രാദേശിക രാജ്യങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചാണ് യോഗം മാറ്റിയത്. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് കിരീടം ഇന്ത്യയ്ക്ക്. ഫൈനലിൽ ശ്രീലങ്കയെ തകർത്തത് 72 റൺസിന്. ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ ശ്രീലങ്കയെ 72 റൺസിന് പരാജയപ്പെടുത്തിയാണ് 8th തവണയും ഇന്ത്യ കിരീടം സ്വന്തമാക്കിയത്. ഇന്ത്യയ്ക്ക് വേണ്ടി ഓപ്പണർമാരായ ഷഫാലി വർമ്മയും സ്മൃതി മന്ദാനയും ചേർന്ന് 129 റൺസ് നേടി. ഷഫാലി വർമ്മയാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. ഹോക്കിയിൽ ജൂനിയർ ഏഷ്യാകപ്പ് പുരുഷ വനിതാ കിരീടങ്ങൾ ഇന്ത്യയ്ക്ക്. ആതിഥേയരായ ചൈനയെ തോൽപ്പിച്ചാണ് വനിതാ ടീം തുടർച്ചയായ 3rd തവണയും കിരീടം സ്വന്തമാക്കിയത്. ഫൈനലിൽ ദക്ഷിണ കൊറിയയെ 4-1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ പുരുഷ ടീം കിരീടം നിലനിർത്തിയത്. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മറ്റ് കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയവർ വിജയികളെ അഭിനന്ദിച്ചു. കേരളത്തിൽ ഇന്നു മുതൽ പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഇന്ന് വിനായക ചതുർത്ഥി. രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ ദിവസങ്ങൾ നീളുന്ന ആഘോഷ പരിപാടികൾ പുരോഗമിക്കുകയാണ്. ഗണപതി ക്ഷേത്രങ്ങളിൽ ഇന്ന് പ്രത്യേക പൂജകളും നടക്കും. ഗണേശ ചതുർത്ഥിയുടെ ഭാഗമായി വിവിധയിടങ്ങളിൽ ഘോഷയാത്രകളും പ്രത്യേക പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട്. ഗണേശ വിഗ്രഹങ്ങൾ ജലാശയങ്ങളിൽ നിമജ്ജനം ചെയ്യുന്ന ചടങ്ങോടെ ആഘോഷങ്ങൾക്ക് സമാപനമാകും. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഉൾപ്പെടെയുള്ള പ്രമുഖർ ജനങ്ങൾക്ക് ഗണേശ ചതുർത്ഥി ആശംസകൾ നേർന്നു. അപകടരഹിത സുരക്ഷിത യാത്ര ഉറപ്പാക്കുന്നതിന് കണ്ണൂർ ജില്ലയിൽ രൂപീകരിച്ച ഹൈവേ സേഫ്റ്റി ടാസ്ക് ഫോഴ്സിന്റെ നേതൃത്വത്തിൽ ദേശീയപാത പരിശോധിച്ചു. ജില്ലാ കളക്ടർ പി വിഷ്ണുരാജിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
4: ദേശീയപാതയിലെ അനധികൃത പാർക്കിംഗ്, അപകട സാധ്യത മേഖലകൾ, സൂചനാ ബോർഡുകൾ, റിഫ്ലക്ടറുകൾ, സ്പീഡ് ബ്രേക്കറുകൾ തുടങ്ങിയവയുടെ അപര്യാപ്തത എന്നിവയാണ് സംഘം പരിശോധിച്ചത്. വളപട്ടണം മേഖലയിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിനായി ബസ് ബേ സ്ഥാപിക്കാനുള്ള സാധ്യതയും ജില്ലാ കലക്ടർ പരിശോധിച്ചു. ഇവ പരിഹരിക്കുന്നതിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ ജില്ലാ കലക്ടർ ബന്ധപ്പെട്ടവർക്ക് നൽകി.
0: പരിസ്ഥിതി സംരക്ഷണം ലക്ഷ്യം വെച്ചുള്ള ഏക് പേട് മാ കേ നാം രാജ്യവ്യാപക ക്യാമ്പയിനിന്റെ ഭാഗമായി തിരുവനന്തപുരം കഴക്കൂട്ടം സൈനിക സ്കൂളിൽ വൃക്ഷത്തൈ നടീൽ പരിപാടി സംഘടിപ്പിച്ചു. അധ്യാപകരും വിദ്യാർത്ഥികളും ഫലവൃക്ഷത്തൈകൾ നട്ട് ക്യാമ്പയിനിൽ സജീവമായി പങ്കെടുത്തു. ജൈവ വൈവിധ്യം പ്രോത്സാഹിപ്പിക്കുക, ഭാവി തലമുറകൾക്ക് പ്രയോജനപ്പെടുന്ന സുസ്ഥിര അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നിവയാണ് പരിപാടിയുടെ ലക്ഷ്യം. മെക്സിക്കോയിൽ നടന്ന ലോകകപ്പ് അമ്പെയ്ത്തിൽ ചരിത്രം കുറിച്ച് ധീരജ് ബൊമ്മദേവര. ഫൈനലിൽ ജപ്പാന്റെ നകാനിഷി ജുന്നയെ 6-5 എന്ന സ്കോറിനാണ് പരാജയപ്പെടുത്തിയത്. ഇതോടെ ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ റിക്കർവ് ആർച്ചറായി ധീരജ് ബൊമ്മദേവര മാറി. T20 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനെ 7 പരാജയപ്പെടുത്തി ഇന്ത്യ. ടോസ് നേടിയ ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. പതിനെട്ടാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിൽ സമാപനം. ആഗോള വെല്ലുവിളികൾക്കായി രൂപപ്പെടുന്ന പരിഹാരങ്ങൾ ഗ്ലോബൽ സൌത്തിനും ലഭ്യമാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനം. രാജ്യത്തുടനീളം ഇന്ന് ഹിന്ദി ദിവസ് ആചരിക്കും. രാജ്ഭാഷാ പുരസ്കാരങ്ങൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പൂനെയിൽ സമ്മാനിക്കും. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച ഇന്ത്യ. 13 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തി. ഇന്ന് വിനായക ചതുർത്ഥി. രാജ്യത്തുടനീളം വിപുലമായ ആഘോഷ പരിപാടികൾ. രാഷ്ട്രപതി ഉൾപ്പെടെയുള്ള പ്രമുഖർ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. കേരളത്തിൽ ഇന്നു മുതൽ പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് കിരീടം ഇന്ത്യയ്ക്ക്. ഫൈനലിൽ ശ്രീലങ്കയെ തകർത്തത് 72 റൺസിന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
5: ആകാശവാണി.
2: പ്രിയ ശ്രോതാക്കളെ, പുലർവെട്ടം തുടരുകയാണ്.
5: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
2: കാലത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ, നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
1: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
0: ഡ്രസ് മാത്രം പോരല്ലോ, അതിനകത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
1: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
0: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
1: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
0: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
1: നസീം സിഗ്നേച്ചർ,
0: നിയർ രാമേശ്വരൻ ടെമ്പിൾ,
1: അഞ്ചുകല്ലുമൂട്,
0: കൊല്ലം.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
0: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
1: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
0: ഡ്രസ് മാത്രം പോരല്ലോ, അതിനകത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
1: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
0: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
1: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
0: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
1: നസീം സിഗ്നേച്ചർ,
0: നിയർ രാമേശ്വരൻ ടെമ്പിൾ,
1: അഞ്ചുകല്ലുമൂട്,
0: കൊല്ലം.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
0: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
2: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നിതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ, തൊക്കു രോഗ, അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
5: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
6: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം, അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രീതാ സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
7: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, എല്ലാവർക്കും നമസ്കാരം. അറിയാം, അറിവ് നേടാമിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ പ്രീത സുഗതൻ. വള്ളംകളി കാണാൻ നമുക്കെല്ലാം ഇഷ്ടമല്ലേ? കരയിൽ ആയിരക്കണക്കിന് കണ്ണുകൾ ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്നു. കായലിൽ നീണ്ടുകിടക്കുന്ന വള്ളങ്ങളിൽ തുഴച്ചിൽക്കാർ, ഒരേ താളത്തിൽ ഉയരുന്ന 100 കണക്കിന് കൈകൾ, ഒരേ ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്ന വള്ളങ്ങൾ, കരയിൽ നിന്നും ഉയരുന്ന ആർപ്പുവിളികൾ, കായലിൻ്റെ ഓളങ്ങൾക്കൊപ്പം ഒഴുകിയെത്തുന്ന വഞ്ചിപ്പാട്ടിൻ്റെ താളം, ഇത് കേരളത്തിൻ്റെ ആഘോഷമാണ്. വെള്ളത്തോടും വള്ളത്തോടും മനുഷ്യരോടും ചേർന്ന് നിൽക്കുന്ന കേരളത്തിൻ്റെ ഒരു മനോഹര പാരമ്പര്യം. എന്നാൽ ഈ ആവേശത്തിന് പിന്നിൽ ഒരു നീണ്ട ചരിത്രമുണ്ട്. എങ്ങനെയാണ് വള്ളംകളി കേരളത്തിൽ ആരംഭിച്ചത്? എന്തുകൊണ്ടാണ് ചുണ്ടൻ വള്ളങ്ങൾക്ക് ഇത്ര പ്രത്യേകത? 100 കണക്കിന് തുഴച്ചിൽക്കാർ ഒരേ താളത്തിൽ തുഴയെറിയുന്നതിൻ്റെ രഹസ്യം എന്താണ്? കേരളത്തിലെ പ്രധാനപ്പെട്ട വള്ളംകളികൾ ഏതൊക്കെയാണ്? അപ്പോൾ ഇന്നത്തെ അറിയാം അറിവ് നേടാമിൻ്റെ ഈ എപ്പിസോഡിലൂടെ ഇതിനെയൊക്കെ പറ്റി നമുക്ക് കൂടുതലായി അറിയാം. വഞ്ചിപ്പാട്ടിൻ്റെ താളത്തിൽ കേരളത്തിൻ്റെ കായലുകളിലൂടെ നമ്മുടെ സ്വന്തം വള്ളംകളിയുടെ ചരിത്രത്തിലേക്ക് ഒരു യാത്ര നടത്താം.

0: വേണം പുറവ വേണം.
1: മാനവ സംസ്കാരത്തിലെ ആദ്യ ഘട്ടങ്ങളിൽ തന്നെ യാനങ്ങൾ അഥവാ വള്ളങ്ങൾ ഉപയോഗിച്ചിരുന്നു. ഈജിപ്തിലെ നൈൽ നദിയിൽ പാമ്പോട മത്സരം അഥവാ ചുണ്ടൻ വള്ളം കളി നിലവിലുണ്ടായിരുന്നു. മതപരമായ കാര്യങ്ങൾക്കായി രാത്രി കാലങ്ങളിലാണ് ഇവിടങ്ങളിൽ ജലോത്സവം നടന്നിരുന്നത്. ചുണ്ടൻ വള്ളങ്ങൾ പ്രാചീന കാലത്ത് രൂപം കൊണ്ട സൈനിക ജലവാഹനങ്ങളായിരുന്നു. വലിയ നൗകകളിലേക്കും മറ്റും മിന്നലാക്രമണം നടത്താനുള്ള അത്ര വേഗം കൈവരിക്കാനാവുമെന്നത് തന്നെയാണ് ഇതിന്റെ കാരണം. ജലാശയങ്ങൾ ധാരാളമുള്ള കേരളത്തിൽ ചേര രാജാക്കന്മാരുടെ കാലം മുതൽക്കേ വഞ്ചികൾ ഒരു പ്രധാന

ഗതാഗത മാർഗമായിരുന്നു. ഇന്ന് നാം കാണുന്ന വള്ളം കളിയുടെ ചരിത്രം ആഴത്തിൽ നോക്കിയാൽ അത് വെറുമൊരു ഓണക്കാല കായിക മത്സരം മാത്രമല്ലെന്ന് മനസ്സിലാക്കാം. കേരളത്തിലെ രാജഭരണ കാലത്തേക്കും യുദ്ധങ്ങളിലേക്കും ക്ഷേത്ര ആചാരങ്ങളിലേക്കും കായൽ ജീവിതത്തിലേക്കും നീളുന്ന ഒരു വലിയ ചരിത്രമാണ് ഇതിന് പിന്നിൽ. വള്ളംകളി എന്ന പാരമ്പര്യത്തിന് വളരെ പഴക്കമുണ്ട്. എന്നാൽ ഇന്ന് നാം കാണുന്ന ഓരോ വള്ളംകളിക്കും ഓരോ ചരിത്രമാണ്. ആറന്മുള വള്ളംകളിക്കും ചമ്പക്കുളം വള്ളംകളിക്കും നെഹ്റു ട്രോഫിക്കും വ്യത്യസ്ത ഉത്ഭവ കഥകളാണ്. ചുണ്ടൻ വള്ളങ്ങളുടെ ഉത്ഭവത്തെക്കുറിച്ച് കേരള ടൂറിസം പറയുന്ന പ്രധാന ചരിത്ര കഥ ചെമ്പകശ്ശേരി രാജാവായ ദേവനാരായണനുമായി ബന്ധപ്പെട്ടതാണ്. ഏകദേശം 4 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആലപ്പുഴ പ്രദേശത്തെ ഒരു രാജാവിന് എതിരാളികളോട് യുദ്ധത്തിൽ പരാജയം നേരിട്ടതിനെ തുടർന്ന് തന്റെ നാവിക ശക്തി കൂടുതൽ ശക്തമാക്കേണ്ടതുണ്ടായി. അതിന്റെ ഭാഗമായി പുരാതന നാവിക ശാസ്ത്രപരമായ അറിവുകൾ ഉപയോഗിച്ച് പുതിയ തരത്തിലുള്ള യുദ്ധവള്ളം രൂപപ്പെടുത്തുകയായിരുന്നു എന്നാണ് ചരിത്ര വിവരണം. പിന്നീട് ഇതാണ് ചുണ്ടൻ വള്ളത്തിന്റെ മാതൃകയായി വളർന്നത്. മറ്റൊരു വിവരണത്തിൽ കായംകുളം ചെമ്പകശ്ശേരി രാജ്യങ്ങൾ തമ്മിലുള്ള സംഘട്ടനങ്ങളുടെ കാലത്ത് ചെമ്പകശ്ശേരി രാജാവായ ദേവനാരായണൻ ഒരു പ്രത്യേക യുദ്ധവള്ളം നിർമ്മിക്കാൻ നിർദ്ദേശിച്ചതായി പറയുന്നു. അതായത് ചുണ്ടൻ വള്ളം ആദ്യം മത്സരത്തിനായി ഉണ്ടാക്കിയതല്ല, യുദ്ധ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു നാവിക വള്ളമായിരുന്നു എന്നതാണ് പറയപ്പെടുന്ന പ്രധാന ചരിത്ര പശ്ചാത്തലം. ചുണ്ടൻ വള്ളങ്ങൾക്ക് ആ പേര് വരാൻ കാരണം അതിന്റെ രൂപം തന്നെയാണ്. വള്ളത്തിന്റെ മുൻഭാഗം ഉയർന്ന് വളഞ്ഞു നിൽക്കുന്ന രൂപമാണ് അതിന്റെ പ്രത്യേകത. അത് ഒരു പാമ്പ് പത്തി വിടർത്തി നിൽക്കുന്നത് പോലെ തോന്നുന്നതിനാലാണ് ഇംഗ്ലീഷിൽ സ്നേക്ക് ബോട്ട് എന്ന് പറയപ്പെടുന്നത്. ഒരു ചുണ്ടൻ വള്ളത്തിൽ ഏകദേശം 100 അടിയിലധികം നീളവും 100 മുതൽ 150 വരെ തുഴച്ചിൽക്കാരെയും ഉൾക്കൊള്ളാൻ കഴിയും. വള്ളത്തിന്റെ വലിപ്പം മാത്രമല്ല, 100 കണക്കിന് കൈകൾ ഒരേ താളത്തിൽ തുഴയുന്നതാണ് അതിന്റെ യഥാർത്ഥ വിസ്മയം. ഇന്നത്തെ രീതിയിലുള്ള വള്ളംകളി ഒരൊറ്റ ദിവസം ആരംഭിച്ചതല്ല. രാജാക്കന്മാരുടെ കാലത്തെ യുദ്ധവള്ളങ്ങൾ, ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ജലയാത്രകൾ, പ്രാദേശിക ഉത്സവങ്ങൾ, പിന്നീട് നടന്ന വള്ള മത്സരങ്ങൾ, ഇവയെല്ലാം ചേർന്നാണ് വള്ളംകളി സംസ്കാരം രൂപപ്പെട്ടത്. ഉദാഹരണത്തിന്, ആറന്മുള ഉത്രട്ടാതി വള്ളംകളി വളരെ പുരാതനമായ ഒരു പാരമ്പര്യമാണ്. അതിനു പിന്നിൽ ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആചാരവും തിരുവോണത്തോണിയുടെ കഥയുമുണ്ട്. അത് ഇങ്ങനെയാണ്. കാട്ടൂർ മങ്ങാട് ഭട്ടതിരി കുട്ടികളില്ലാത്ത ദുഃഖത്തിൽ പമ്പാ നദിക്കരയിൽ ഭഗവത് നാമം ജപിച്ച് തപസ് ചെയ്തു. തിരുവോണ നാളിൽ തന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വരുന്ന ഏതെങ്കിലും ഒരു ബ്രാഹ്മണന് സദ്യ നൽകുമെന്ന് അദ്ദേഹം പ്രതിജ്ഞയെടുത്തു. അന്ന് ഒരു ഉണ്ണിയുടെ രൂപത്തിൽ ഭഗവാൻ പാർത്ഥസാരഥി ഭട്ടതിരിയുടെ ഇല്ലത്തെത്തുകയും സദ്യ സ്വീകരിക്കുകയും ചെയ്തു. യാത്ര പറയുമ്പോൾ ഇനി മുതൽ ഓരോ തിരുവോണത്തിനും തനിക്കുള്ള സദ്യ ആറന്മുള ക്ഷേത്രത്തിൽ എത്തിച്ചാൽ മതിയെന്ന് ഉണ്ണി ഭട്ടതിരിയോട് അരുളി ചെയ്തു. കാട്ടൂർ ഭട്ടതിരി ഒരിക്കൽ തിരുവോണ നാളിൽ ആറന്മുള ക്ഷേത്രത്തിലേക്ക് സദ്യ വിഭവങ്ങളുമായി പമ്പയിലൂടെ പോയപ്പോൾ അക്രമികളിൽ നിന്നും സംരക്ഷിക്കാൻ കരക്കാർ പോർ വള്ളങ്ങളിൽ അകമ്പടി സേവിച്ചതാണ് വള്ളംകളിയുടെ തുടക്കം. അർജുനൻ പാർത്ഥസാരഥി വിഗ്രഹം ആറന്മുളയിൽ പ്രതിഷ്ഠിച്ച ചിങ്ങമാസത്തിലെ ഉത്രട്ടാതി നാളിന്റെ അനുസ്മരണമായും ഇത് ആഘോഷിക്കുന്നു. ആറന്മുളയിൽ ഉപയോഗിക്കുന്ന ചുണ്ടൻ വള്ളങ്ങളെ പള്ളിയോടങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഭഗവാന്റെ വാഹനങ്ങളായാണ് ഇവ കരുതപ്പെടുന്നത്. തുഴച്ചിൽക്കാർ വെള്ളമുണ്ടും തലപ്പാവും അണിഞ്ഞ് പരമ്പരാഗത രീതിയിലാണ് പള്ളിയോടങ്ങളിൽ കയറുന്നത്. മറ്റ് വള്ളംകളികളിലെ വേഗ താളങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കിഴക്കൻ ശൈലിയിലുള്ള വഞ്ചിപ്പാട്ടുകളാണ് ഇവിടെ പാടുന്നത്. കുചേലവൃത്തം, സന്താനഗോപാലം, ഭീഷ്മപർവം തുടങ്ങിയ പൈതൃക ശ്ലോകങ്ങളാണ് വഞ്ചികളിൽ ഈണത്തിൽ ആലപിക്കുന്നത്. 64 കൂട്ടം വിഭവങ്ങൾ അടങ്ങിയ പ്രശസ്തമായ ആറന്മുള വള്ളസദ്യ പള്ളിയോടക്കാർക്ക് വഴിപാടായി നൽകുന്നു. കേരളത്തിലുടനീളം വിവിധ തരം വള്ളംകളി മത്സരങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ ഏറ്റവും പ്രശസ്തമായത് ചുണ്ടൻ വള്ളങ്ങളുടേത് തന്നെയാണ്. വള്ളങ്ങളുടെ രൂപകൽപ്പനയും രൂപവും ഒരു പ്രശസ്ത മരപ്പണിക്കാരനാണ് സൃഷ്ടിച്ചതെന്ന് പറയപ്പെടുന്നു. ചുണ്ടൻ

വെള്ളം നിർമ്മിക്കുന്നതിന് പാരമ്പര്യമായി കൈമാറി വന്ന പ്രത്യേക നിർമ്മാണ രീതിയും അളവുകളുമുണ്ട്. ആദ്യം വെള്ളത്തിന്റെ രേഖാചിത്രം തയ്യാറാക്കും. അതനുസരിച്ചാണ് മരത്തിന്റെ അളവുകളും വളവുകളും കണക്കാക്കി നിർമ്മാണം തുടങ്ങുന്നത്. നിർമ്മാണം തുടങ്ങുന്നത് വെറും ഒരു മരപ്പണി ആരംഭിക്കുന്നത് പോലെയല്ല. പരമ്പരാഗതമായി ഉളികുത്തൽ പോലെയുള്ള ചടങ്ങുകളോടെയാണ് നിർമ്മാണത്തിന് തുടക്കം കുറിക്കുന്നത്. ഒരു ചുണ്ടൻ വള്ളത്തിൽ 75 മുതൽ 95 വരെ തുഴച്ചിലുകാർ ഉണ്ടാകുന്ന വള്ളങ്ങളുണ്ട്. ചില വള്ളങ്ങളിൽ 100-ൽ അധികം ആളുകളെയും ഉൾക്കൊള്ളും. ഇപ്പോഴത്തെ മത്സര ചുണ്ടൻ വള്ളങ്ങളിൽ ഏകദേശം 100 മുതൽ 150 പേർ വരെ സംഘത്തിലുണ്ടാകും. ഇതിൽ തുഴച്ചിലുകാർക്കൊപ്പം അമരക്കാർ, പാട്ടുകാർ, താളം നിയന്ത്രിക്കുന്നവർ എന്നിവരും ഉൾപ്പെടുന്നു. വള്ളത്തിനകത്തെ ഓരോരുത്തർക്കും ഓരോ ചുമതലയുണ്ട്. തുഴച്ചിലുകാർ വള്ളത്തെ മുന്നോട്ട് നയിക്കുമ്പോൾ ഒറ്റത്തുഴക്കാർ മുൻഭാഗത്തിരുന്ന് താളത്തിന് തുടക്കം കുറിക്കുന്നു. അമരക്കാർ പിന്നിൽ നിന്നും വള്ളത്തിന്റെ ദിശ നിയന്ത്രിക്കുന്നു. നിലക്കാർ വള്ളത്തിന്റെ പിന്നിലെ ഉയർന്ന ഭാഗത്ത് നിന്ന് താളവും ഏകോപനവും നോക്കുന്നു. വഞ്ചിപ്പാട്ടുകാർ പാട്ടിലൂടെ തുഴച്ചിലിന്റെ താളം ഏകീകരിക്കുന്നു. താളത്തിനൊത്ത് തുഴയാനും തുഴച്ചിൽക്കാരുടെ ആവേശം കൂട്ടാനുമായി പാടുന്ന പാട്ടുകളാണ് വഞ്ചിപ്പാട്ടുകൾ. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ വള്ളംകളി പുന്നമടക്കായലിൽ നടക്കുന്ന നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. ചുണ്ടൻ വള്ളങ്ങളുടെ ആവേശകരമായ മത്സരമാണ് ഇതിന്റെ പ്രധാന ആകർഷണം. 1952 ജവഹർലാൽ നെഹ്റു ആലപ്പുഴ സന്ദർശിച്ചപ്പോൾ നടന്ന വള്ളംകളി അദ്ദേഹത്തെ ആകർഷിക്കുകയും തുടർന്ന് അദ്ദേഹത്തിന്റെ പേരിൽ ട്രോഫി ഏർപ്പെടുത്തുകയും ചെയ്തതാണ് നെഹ്റു ട്രോഫിയുടെ പ്രത്യേകത. കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയ വള്ളംകളികളിലൊന്നാണ് ചമ്പക്കുളം മൂലം വള്ളംകളി. ചമ്പക്കുളം പമ്പയാറ്റിലാണ് ഇത് നടക്കുന്നത്. അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു പുരാതന ഐതിഹ്യമാണ് ഇതിന് പിന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു മത്സരം മാത്രമല്ല, ആചാരവും വിശ്വാസവും ചരിത്രവും കൂടി ചേർന്ന ജലോത്സവമാണ്. മറ്റൊരു പ്രസിദ്ധമായ ജലോത്സവമാണ് പായിപ്പാട് ജലോത്സവം. ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യവുമുണ്ട് ഇതിന് പിന്നിൽ. കായംകുളം കായലിൽ നിന്നും ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെ വിഗ്രഹം കണ്ടെത്തുകയും വള്ളങ്ങളുടെ അകമ്പടിയോടെ അത് ഹരിപ്പാട്ടേക്ക് കൊണ്ടുവരികയും ചെയ്തതിന്റെ ഓർമ്മയിലാണ് ഈ ജലോത്സവം നടക്കുന്നത് എന്നാണ് വിശ്വാസം. കൊല്ലം ജില്ലയിലെ മൺറോത്തുരുത്തിൽ കല്ലടയാറ്റിൽ നടക്കുന്ന പ്രശസ്തമായ വള്ളംകളിയാണ് കല്ലട ജലോത്സവം. 28-ാം ഓണത്തിനാണ് ഇത് നടക്കുന്നത്. തെക്കൻ കേരളത്തിലെ പ്രധാന ചുണ്ടൻ വള്ള മത്സരങ്ങളിലൊന്നായ കല്ലട ജലോത്സവത്തിന് പ്രാദേശികമായി വലിയ ജനപിന്തുണയുണ്ട്. അതുപോലെ കൊല്ലം നഗരത്തിന് സമീപം അഷ്ടമുടി കായലിൽ നടക്കുന്ന പ്രധാന വള്ളംകളിയാണ് പ്രസിഡന്റ്സ് ട്രോഫി. 2011 ഇത് ആരംഭിച്ചത്. അന്നത്തെ രാഷ്ട്രപതി ശ്രീമതി പ്രതിഭ പാട്ടീൽ മത്സരം കാണാനെത്തിയതോടെയാണ് പ്രസിഡന്റ്സ് ട്രോഫി എന്ന പേര് ലഭിച്ചത്. ഇന്ന് ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ പ്രധാന മത്സരവുമാണ്. നമ്മുടെ കൊച്ചു കേരളത്തിൽ കായലുകളെയും പുഴകളെയും ഉത്സവമാക്കി മാറ്റുന്ന എത്രയോ വള്ളംകളികളാണ് ഓരോ വർഷവും നടക്കുന്നത്. ഓരോ വള്ളംകളിക്കും പറയാൻ ഓരോ കഥകൾ. വള്ളംകളി കാണുമ്പോൾ നമ്മൾ കാണുന്നത് വള്ളങ്ങളും തുഴകളും മാത്രമല്ല, ഒരേ താളത്തിൽ ഒന്നിക്കുന്ന ഒരുപാട് മനുഷ്യരെയാണ്. കാലം മാറിയാലും തലമുറകൾ മാറിയാലും വഞ്ചിപ്പാട്ടിന്റെ ആ താളവും തുഴകളുടെ ആ ഒരുമയും നമ്മുടെ കേരളത്തിന്റെ ഹൃദയത്തിൽ എന്നും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ വള്ളംകളി ഒരു മത്സരം മാത്രമല്ല, നമ്മുടെ നാടിന്റെ ഓർമ്മയും ആഘോഷവും ഒരുമയുടെ താളവുമാണ്. അങ്ങനെ ഇന്നത്തെ അറിയാം അറിവ് നേടാമിന്റെ ഈ എപ്പിസോഡിൽ വള്ളംകളിയെ പറ്റിയുള്ള അറിവുകളാണ് ശ്രോതാക്കളുമായി പങ്കുവച്ചത്. നമ്മുടെ നാടിന്റെ ചരിത്രത്തോടും സംസ്കാരത്തോടും ചേർന്ന് നിൽക്കുന്ന ഈ അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് എന്നെ കേട്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നന്ദി. അടുത്തയാഴ്ച കൂടുതൽ അറിവുകളുമായി തിരിച്ചെത്താം. ഞാൻ പ്രീത സുഗതൻ. സ്റ്റേ ട്യൂൺ ടു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM, ഓൾവേസ് വിത്ത് യു, വേർ എവർ യു ആർ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.

മധുരം സംസ്കൃതം, അറിയാം ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: സ്വർണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു.

ജനനി മിത്രം പാക്കേജ്, ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുറ്റി. Let's celebrate pregnancy with Kinder Hospitals.

ആത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വീതിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0 down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113 8 8 1 3 8.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക

നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കൊല്ലം മോഡ്, കൊല്ലം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഉറവ്

പോഡ്കാസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ്.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

0: കാറു നീ അറിഞ്ഞോ? ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ.
1: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
0: ലോട്ടറി ഒന്നും അല്ല,
1: പിന്നെ
0: ചിട്ടിയാണ് അടിച്ചത്.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
0: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
0: 9446340979.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
2: Really, we can grow together.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444888.

0: 0. Kinder Hospitals, Rendanguti. Let's celebrate pregnancy with Kinder Hospitals.
1: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
2: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

0: സ്നേഹ സാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: നമസ്കാരമാൻ, ഗുഡ് മോർണിംഗ്. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഒരുപാട് വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളുമായി ഇന്നത്തെ ദിവസം ഓണേ സീറ്റിലിരിക്കുന്നു ഞാൻ ആതിര, എന്നോടൊപ്പം
1: ശ്രീലക്ഷ്മിയാണ്. അപ്പൊ തിങ്കളാഴ്ച നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ തിങ്കളാഴ്ച നല്ല ദിവസം, ഒരു തുടക്കമാണ് തിങ്കളാഴ്ച എന്ന് പറയുന്നത്. കാരണം ഈ ഞായറാഴ്ചത്തെ ഒരു കുറച്ച് അലസത എന്നൊക്കെ നമുക്ക് അങ്ങനെ എല്ലാവരുടെ കാര്യത്തിലും നമുക്ക് അലസത പറയാൻ പറ്റില്ല. അമ്മമാർക്കൊക്കെ ആകുമ്പോൾ കുറച്ചൊന്നും ഉറങ്ങാമെങ്കിലും ഞായറാഴ്ച നല്ല ഒരു ജോലിയുള്ള ഒരു ദിവസമാണ്, കാരണം എല്ലാവരും വീട്ടിലുള്ള ദിവസം. അപ്പൊ പക്ഷേ നമ്മളിങ്ങനെ വർക്കിങ്ങിനൊക്കെ പോകുന്നവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ
0: ഉറങ്ങാം. പക്ഷെ ആ ഒരു ദിവസത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാല്, സാധാരണ തിങ്കൾ മുതൽ ശനി വരെ അല്ലെങ്കിൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ കുട്ടികളൊക്കെ എണീക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. പക്ഷെ ഞായർ എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ
1: എന്താണെന്നറിയില്ല,
0: അവർക്കൊരു എനർജി,
1: പെട്ടെന്ന് എണീക്കുന്നത് മാത്രമല്ല നമ്മളെക്കാട്ടിലും മുന്നേ എണ്ണീട്ടിട്ട് നമുക്കൊരു റെസ്റ്റ് തരില്ല അല്ലേ. നമ്മളിങ്ങനെ വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടേ ഇരിക്കും. പക്ഷെ നമുക്ക് അങ്ങനെ ശല്യം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളുടെ പ്രിയപ്പെട്ട കുട്ടികളാണ്, അപ്പൊ അവരൊക്കെ ആ ഒരു ദിവസം വളരെ ആക്റ്റീവായിട്ട് നമുക്ക് കുറച്ച് തലവേദന കൂടുതൽ തരും എന്നുള്ളതും കൂടി ഒരു ദിവസത്തിന്റെ പ്രത്യേകതയാണ്. അപ്പൊ നമ്മൾ കുറച്ചൊക്കെ ഒന്ന് കറങ്ങാനൊക്കെ പോയി, കുറച്ചൊന്ന് റിലാക്സ് ഒക്കെ ചെയ്യുന്നൊരു ദിവസമാണ് ഞായറാഴ്ച. അപ്പൊ അത് കഴിഞ്ഞ് നമ്മളൊരു ഡെയിലി റൂട്ടിലോട്ട് തിരിച്ച് വരുന്നൊരു ദിവസമാണ് തിങ്കളാഴ്ച എന്ന് പറയുന്നത്. അപ്പൊ ചെറിയ മടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു ദിവസം അടിപൊളിയാക്കിയേ പറ്റുള്ളൂ. കാരണം ഇനിയും കിടക്കുകയാണ് 5 ദിവസങ്ങൾ അല്ലേ, വെള്ളി ശനി വരെയുള്ള ദിവസങ്ങളൊക്കെ നമുക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ചില ദിവസം നമുക്ക് വർക്കിംഗ് ഡേ ആയിട്ട് നമുക്ക് 6 ദിവസം വരാറുണ്ട്, അതേപോലെ ചിലർക്ക് 5 ദിവസമായിട്ട് വർക്കിംഗ് ഡേ വരാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഇനി നീണ്ടു നിവർന്ന് കിടക്കുകയാണ് ബാക്കിയുള്ള വർക്കിംഗ് ഡേയ്സ്. അപ്പോൾ അതിലൊക്കെ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ഫുൾ എനർജി ആയിട്ട് നമ്മളിങ്ങനെ തിങ്കളാഴ്ച ഇങ്ങനെ തുടങ്ങുകയാണ്.
0: യെസ്, അപ്പോൾ അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ട് ഇന്നത്തെ ദിവസം ദാ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും മെസ്സേജ് അയക്കാം അല്ലേ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8848585875. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് സന്തോഷമുള്ളൊരു ദിവസമാണ്. സാധാരണ നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ സന്ദർശിക്കുമ്പോൾ എല്ലാ ദൈവങ്ങളും, അതായത് നമ്മുടെയൊക്കെ ഒരു വിശ്വാസത്തിൽ എല്ലാ ദൈവങ്ങളും ഒന്ന് തന്നെയാണ് അല്ലേ. ഇപ്പോൾ ഒരു മതം റിലേറ്റഡ് ആയിട്ടാണെങ്കിലും ഒരു എന്താ പറയുക, ഒരു കാസ്റ്റ് റിലേറ്റഡ് ആയിട്ട് ഒന്നിലും ഒരു ഭേദമില്ലാതെ എല്ലാം ഒരുമിച്ച് അല്ലേ, ആ ഒരു രീതിയിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഒരുപാട് ദൈവങ്ങളുണ്ടെങ്കിലും ഇപ്പോൾ പ്രത്യേകിച്ചും ഹിന്ദുസിന് ഒരുപാട് ദൈവങ്ങളുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിലും ഇതെല്ലാം ഒന്നാണ് എന്നുള്ളൊരു
1: അദ്വൈതം എന്നുള്ളൊരു,
0: യെസ്, അങ്ങനെ വിശ്വസിക്കുന്നവരാണ് നമ്മളെല്ലാവരും. പക്ഷേ എങ്കിലും ചിലർ, നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട, ഇപ്പോൾ ഒരു കാസ്റ്റ് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു മതം റിലേറ്റഡ് ആയിട്ട് നമ്മൾ പറയല്ല, പക്ഷേ എല്ലാവർക്കും എന്താ പറയുക, ഈ ഒരു എന്തെങ്കിലും കാര്യങ്ങൾ നടക്കണമെങ്കിൽ

0: ഒരാടത്ത് ദൈവമേ ഇന്ന് നടക്കണേ എന്ന്
1: പറയുന്നത്
0: എല്ലാം നല്ല അടിപൊളിയായിട്ട് നടക്കണേ. ആദ്യം ഇദ്ദേഹത്തിന് കൊടുത്തിട്ടാണ് തുടക്കം എന്ന് കേട്ടിട്ടുണ്ട്
1: അല്ലേ? നമുക്ക് പല പല പല വ്യക്തികളിലും നമ്മൾ അതിങ്ങനെ സൂചിപ്പിക്കാറുണ്ട്, ഗണപതിക്ക് കൊടുത്തിട്ടാണ് തുടക്കം എന്ന് പറഞ്ഞിട്ട്. ആദ്യം ഗണപതിക്ക് നമ്മൾ ചിലർക്കൊക്കെ അങ്ങനെ ചെയ്യാറുണ്ടല്ലേ?
0: തീർച്ചയായിട്ടും. അപ്പൊ ഇന്ന് വളരെ മനോഹരമായിട്ടുള്ള, ശാന്തമായിട്ടുള്ള, നമ്മുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന ഗണപതി ഭഗവാൻ അല്ലേ? അപ്പൊ അദ്ദേഹത്തിന്റെ ദിവസമാണ്, അദ്ദേഹത്തിന്റെ ജന്മദിനമായിട്ട് അറിയപ്പെടുന്ന ഒരു ദിവസമാണ് ഇന്ന്. വിനായക ചതുർത്ഥി ദിനമാണ്, ഒരുപാട് ഐതിഹ്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു ദിവസം കൂടിയാണ് അല്ലേ? യെസ്. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വിനായക ചതുർത്ഥി ദിനം ആശംസിക്കുകയാണ് അല്ലേ?
1: തീർച്ചയായിട്ടും. അപ്പോൾ ഇന്ന് ഒരുപാട് വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ക്ഷേത്രങ്ങളിൽ നടക്കുന്നുണ്ട്. നമ്മുടെ കൊട്ടാരക്കുളം ഗണപതി ക്ഷേത്രത്തിലും അതേപോലെ തന്നെ നമ്മുടെ വളരെയധികം പ്രിയപ്പെട്ട കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലൊക്കെ ഒരുപാട് വിശേഷങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അടുത്തുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ചടങ്ങുകളിലും അതേപോലെ തന്നെ എന്താ ഒരുപാട് പ്രോഗ്രാംസും ഒക്കെ ഇന്ന് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ പോയി കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണുക. അപ്പം ഈ വിനായക ചതുർത്ഥിക്ക് ഒരുപാട് രസകരമായിട്ടുള്ള കഥകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഇത്തരത്തിലുള്ള കഥകൾ അറിയാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജ് അയക്കൂ. അയക്കേണ്ട നമ്പർ 8848557785. അപ്പോൾ നമുക്ക് ആ ഒരു കഥയ്ക്കൊക്കെ വേണ്ടിട്ട് നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ്.
0: തീർച്ചയായിട്ടും ഈ ഒരു ഇത്തിരി നേരം ഒത്തിരി കാര്യം ഇന്നത്തെ ഈ ഗണപതി ഭഗവാന്റെ പുണ്യദിനത്തിന്റെ ആ ഒരു ശോഭയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ തുടക്കം അതിമനോഹരമായി തന്നെ മാറട്ടെ അല്ലേ?
1: യെസ്.
0: അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി വിനായക ചതുർത്ഥി ദിന ആശംസകൾ.
2: ശുഭകാര്യങ്ങളുടെ തുടക്കത്തിൽ ആദ്യം സ്മരിക്കുന്ന നാമം, വിഘ്നങ്ങളെ അകറ്റി വിജയത്തിലേക്ക് വഴി തുറക്കുന്ന ദേവൻ, വിദ്യയുടെയും ബുദ്ധിയുടെയും സമൃദ്ധിയുടെയും പ്രതീകം ശ്രീ ഗണപതി ഭഗവാൻ. ഇന്ന് വിനായക ചതുർത്ഥി ദിനം. ഗണപതി ഭഗവാന്റെ ജനനത്തെ അനുസ്മരിക്കുകയും ഭക്തിയോടും ആഘോഷങ്ങളോടും കൂടി ഗണപതിയെ ആരാധിക്കുകയും ചെയ്യുന്ന വിശേഷ ദിനമാണ് വിനായക ചതുർത്ഥി.

വിനായക ചതുർത്ഥിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രസിദ്ധമായ ഐതിഹ്യം പാർവതി ദേവിയും ഗണപതിയും തമ്മിലുള്ളതാണ്. ഒരിക്കൽ പാർവതി ദേവി കുളിക്കാനായി പോയപ്പോൾ കാവൽ ഗണപതിയാണ് ഏൽപ്പിക്കുന്നത്. ആരെയും അവിടേക്ക് പ്രവേശിക്കാൻ അനുവദിക്കരുതെന്ന് നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. പരമശിവൻ അവിടേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോൾ ഗണപതി അദ്ദേഹത്തെ തടഞ്ഞു. തുടർന്ന് കോപിഷ്ഠനായ ശിവൻ ഗണപതിയുടെ തല വെട്ടി മാറ്റി. ഇത് പാർവതിയെ വളരെയധികം വേദനിപ്പിച്ചു. ഗണേശനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന് ദേവി നിർദ്ദേശിച്ചു. ഗണപതിയെ ജീവിപ്പിക്കാനായി ബ്രഹ്മാവ് ആനയുടെ തല ശരീരത്തിൽ വച്ചു പിടിപ്പിച്ചു. അങ്ങനെയാണ് ആനയുടെ തലയുള്ള ദേവനായി മാറിയത്. ഈ രൂപം ഗണേശന്റെ മുഖമുദ്രയായി മാറി. വിനായക ചതുർത്ഥി ഗണപതി ഭഗവാന്റെ പുനർജന്മത്തെ അനുസ്മരിക്കാനും സന്തോഷിക്കാനുമുള്ള ദിവസമായി. ഗണേശനോടുള്ള ഭക്തി പ്രകടിപ്പിക്കാനും അദ്ദേഹത്തിന്റെ അനുഗ്രഹം തേടാനുമുള്ള അവസരം ഇത് നൽകുന്നു. ഗണപതിയെ വിഘ്നേശ്വരൻ എന്ന് കൂടി വിശേഷിപ്പിക്കുന്നു. അർത്ഥം വിഘ്നങ്ങളുടെ ഈശ്വരൻ എന്നാണ്. അതുകൊണ്ട് തന്നെ പുതിയൊരു സംരംഭം ആരംഭിക്കുമ്പോഴും വിവാഹം പോലുള്ള മംഗളകർമ്മങ്ങൾ നടത്തുമ്പോഴും യാത്ര തുടങ്ങുമ്പോഴും പഠനത്തിന്റെ തുടക്കത്തിലും ഗണപതിയെ ആദ്യം സ്മരിക്കുന്ന പാരമ്പര്യം നാം നിലനിർത്തുന്നു. ഗണപതിയുടെ രൂപം തന്നെ നിരവധി ആശയങ്ങളുടെ പ്രതീകമാണ്. വലിയ ആനത്തല ജ്ഞാനത്തിന്റെയും ബുദ്ധിയുടെയും പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. വലിയ ചെവികൾ കൂടുതൽ കേൾക്കാനും മറ്റുള്ളവരുടെ വാക്കുകൾ ശ്രദ്ധയോടെ മനസ്സിലാക്കാനും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ചെറിയ കണ്ണുകൾ ഏകാഗ്രതയോടെയും ശ്രദ്ധയോടെയും കാര്യങ്ങൾ കാണണമെന്ന സന്ദേശം നൽകുന്നു. തുമ്പിക്കൈ ശക്തിയോടൊപ്പം സാഹചര്യങ്ങൾക്കനുസരിച്ച് വഴങ്ങാനുള്ള കഴിവിനെയും സൂചിപ്പിക്കുന്നു. ഗണപതിയുടെ വാഹനമാണ് മൂഷികൻ. ഗണപതിയെ പോലെ ശക്തനും ജ്ഞാനിയുമായ ദേവതയുടെ വാഹനമായി വളരെ ചെറിയൊരു ജീവിയെ അവതരിപ്പിക്കുന്നതിലും ഒരു പ്രതീകാത്മകമായ സന്ദേശമുണ്ട്.

മനുഷ്യന്റെ നിയന്ത്രിക്കപ്പെടാത്ത ആഗ്രഹങ്ങളെയും ചഞ്ചലമായ മനസ്സിനെയും മൂഷികൻ പ്രതിനിധീകരിക്കുന്നതായി ചില വ്യാഖ്യാനങ്ങളിൽ പറയപ്പെടുന്നു. അതിനാൽ ജ്ഞാനം മനസ്സിനെയും ആഗ്രഹങ്ങളെയും നിയന്ത്രിക്കുമ്പോഴാണ് ജീവിതത്തിൽ യഥാർത്ഥ വിജയം നേടാനാകുന്നത് എന്ന സന്ദേശവും ഈ രൂപത്തിലൂടെ വായിച്ചെടുക്കാം. ഗണപതിയുടെ പ്രിയപ്പെട്ട നൈവേദ്യമായി അറിയപ്പെടുന്നത് മോദകമാണ്. അതിനാൽ വിനായക ചതുർത്ഥി പൂജകളിൽ മോദകത്തിന് പ്രത്യേക സ്ഥാനമുണ്ട്. മോദകത്തിന്റെ മധുരം ജീവിതത്തിലെ ആനന്ദത്തെയും അതിന്റെ ഉള്ളിലെ പൂരണം ജ്ഞാനത്തിന്റെ ആന്തരിക മൂല്യത്തെയും പ്രതിനിധീകരിക്കുന്നതായി പാരമ്പര്യ വ്യാഖ്യാനങ്ങളിൽ പറയപ്പെടുന്നു. വിനായക ചതുർത്ഥി ദിനത്തിൽ വീടുകളിലും ക്ഷേത്രങ്ങളിലും ഗണപതി വിഗ്രഹം സ്ഥാപിച്ച് പൂജ നടത്തുന്നു. പുഷ്പങ്ങൾ, വിവിധ ഫലങ്ങൾ, മോദകം തുടങ്ങിയവ നൈവേദ്യമായി സമർപ്പിക്കുന്ന പതിവുമുണ്ട്. ചില പ്രദേശങ്ങളിൽ ഗണപതി പൂജ ഒരു ദിവസം മാത്രമല്ല, നിരവധി ദിവസങ്ങളിലായാണ്. അവസാന ദിവസം ഗണപതി വിഗ്രഹം ഘോഷയാത്രയായി കൊണ്ടുപോയി ജലത്തിൽ നിമജ്ജനം ചെയ്യുന്ന ചടങ്ങാണ് ഗണേശ വിസർജൻ. ഇത് ഗണപതിയുടെ വരവും തിരിച്ചുപോക്കുമെന്ന ആത്മീയ ആശയവുമായി ബന്ധപ്പെടുത്തി കണക്കാക്കപ്പെടുന്നു.

ഒരു പുതിയ തുടക്കത്തിന് മുമ്പ് ഗണപതി ഓർക്കുമ്പോൾ അത് വെറുമൊരു ആചാരമല്ല, തടസ്സങ്ങളെ ഭയപ്പെടാതെ മുന്നോട്ടു പോകാനുള്ള ആത്മവിശ്വാസം കൂടിയാണ്, ജ്ഞാനത്തോടെ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഓർമ്മപ്പെടുത്തലാണ്, ഓരോ തുടക്കവും നല്ലൊരു ചിന്തയോടെ ആരംഭിക്കണമെന്ന സന്ദേശമാണ്. പ്രാർത്ഥനകളിൽ പ്രതീക്ഷയും തുടക്കങ്ങളിൽ വിജയവും ജീവിതത്തിൽ സന്തോഷവും നിറയട്ടെ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ ഹൃദയം നിറഞ്ഞ വിനായക ചതുർത്ഥി ആശംസകൾ.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാധനം 90.4 FM.
1: എത്താം കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക്, ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ പ്രിയ ശ്രോതാക്കളുമായി വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ശ്രീലക്ഷ്മി.
2: ശ്രീലക്ഷ്മിയോടൊപ്പം ഞാൻ ആതിരയാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി മനോഹരമായിട്ടുള്ളൊരു ദിവസം അല്ലേ, വിനായക ചതുർത്ഥി ദിനാശംസകൾ നമ്മൾ സമ്മാനിക്കുകയാണ്. എല്ലാവർക്കും മെസ്സേജ് അയക്കാം. ഇന്ന് നല്ലൊരു ദിവസമാണ്. എല്ലാവരും ക്ഷേത്ര സന്ദർശനമൊക്കെ നടത്തിയിട്ട് വീട്ടിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഒരു ടൈമൊക്കെയാണ് അല്ലേ. യെസ്, അപ്പോൾ എല്ലാവരും മനോഹരമായിട്ട് തന്നെ ഈ ഒരു ദിവസം ആഘോഷിക്കുക എന്ന് ഒരിക്കൽ കൂടി പറയുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മെസ്സേജ് അയക്കാം. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848 5 8 7 8 5.
1: നമ്പർ ഒരിക്കൽ കൂടി പറയാം. 8 8 4 8 5 5 8 7 8 5. അപ്പോൾ നല്ലൊരു പാട്ടൊക്കെ നമ്മളിങ്ങനെ അല്ലേ തുടക്കത്തിൽ തന്നെ നല്ല രീതിയിൽ ആസ്വദിച്ചു. അപ്പോൾ നമ്മളുടെ ശ്രോതാക്കളുടെയൊക്കെ മെസ്സേജൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പോരട്ടെ. അപ്പോൾ നമ്മളിനി കുസൃതി ചോദ്യം ചോദിച്ചാലേ നിങ്ങൾ മെസ്സേജ് അയക്കുള്ളൂ എന്നുണ്ടോ?
2: കുസൃതി ചോദ്യം ഉണ്ട്, അപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുക. കുസൃതി ചോദ്യം ഉണ്ട് എന്നുള്ളതിനാണ് നിങ്ങൾ ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കുക. കുസൃതി ചോദ്യം വരുന്നതാണ് ഉടനെ തന്നെ. അതിന് മുൻപ് നമ്മൾ സാധാരണ ലൈവ് ചെയ്യുമ്പോഴെല്ലാം നമ്മൾ ചൂട് ചൂട് ചൂട് തണുപ്പ് തണുപ്പ്

0: ദോഷമെന്ന രീതിയിൽ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി, എന്താ ഭൂമിയെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് മഴ എത്തുന്നു എന്നുള്ളൊരു വാർത്തയാണ് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ.
1: അതായത് ഇന്ന് 3 ജില്ലകളിൽ മഴ കനക്കും എന്നുള്ളൊരു വാർത്തയാണ് വരുന്നത്.
0: ഇല്ലെങ്കിലും ചെറുതായിട്ടെങ്കിലും പെയ്ത.
1: അതേപോലെ 13 ഇടുക്കി പാലക്കാട് ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇവിടങ്ങളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേപോലെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിട്ടുള്ളത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ നാളെ മലപ്പുറം, കോഴിക്കോട്, വയനാട്, 16 ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ എന്നീ ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ അറിഞ്ഞു വരികയാണ്. അപ്പോൾ മഴ നമ്മളെ വിട്ട് പോയിട്ടില്ല അല്ലേ.
0: സാധാരണ തിരിച്ചു വരും എന്നുള്ള രീതിയിൽ
1: മഴ പെയ്യേണ്ട സമയത്ത് മഴ പെയ്യുന്നില്ല, എന്നാൽ ഇത്തിരി വെയിൽ വരേണ്ട സമയത്ത് മഴ പെയ്യുന്നു. ഇനി സമയം മാറിപ്പോയതാണോ, നമുക്ക് തെറ്റിയതാണോ എന്നുള്ളതാണ് ഇപ്പോൾ ഒരു സംശയം.
0: അതെന്തായാലും നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന പോലല്ല കാലാവസ്ഥയുടെ രീതികളും, അതുപോലെ പ്രകൃതി നമുക്കിങ്ങനെ സമ്മാനിച്ചുകൊണ്ടും നമ്മളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടും ഒക്കെ ഇരിക്കുന്നത്. എന്തായാലും മഴ വരും, ഒരു ചെറിയൊരു ആശ്വാസം എന്തായാലും ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ നമ്മൾ വിശേഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ട്രെൻഡിങ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു വല്ലാത്തൊരു എന്താ പറയുക, ഒരു ഒരു ഹിറ്റ് മേക്കിംഗ് അല്ലെങ്കിൽ ട്രെൻഡ് ലൈൻ എന്നിപ്പോൾ പറയാൻ സാധിക്കുന്ന തരത്തിലൊരു പാട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണല്ലേ. ഏത് പാട്ടായിരിക്കും
2: ശ്രീലക്ഷ്മി?
0: എന്ത് രസമാണല്ലേ ആ പാട്ട് കേൾക്കാൻ. ആ പാട്ട് ഇങ്ങനെ ഒരു ഒരു ആ പാട്ട് കേൾക്കുമ്പോൾ അതിൻ്റെ സംഗീതം എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ആ വരികൾ എന്താണ്,
1: അല്ലെങ്കിൽ
0: പാടി ഇപ്പോൾ ദാസേട്ടൻ്റെ ആ ഒരു വോയിസ് ഇങ്ങനെ അദ്ദേഹം എന്തൊക്കെയോ അദ്ദേഹം തേൻ കുടിച്ചിട്ടാണോ പാടിയത് എന്നൊക്കെ തോന്നുന്ന തരത്തിലാണ് ആ പാട്ട് ഇങ്ങനെ നമ്മുടെ ഇപ്പോൾ ഞാൻ ഇങ്ങനെ റിപ്പീറ്റ് മോഡിൽ കേൾക്കുന്ന പാട്ടുകളുടെ ലിസ്റ്റിൽ ഈ ഒരു പാട്ടുണ്ട്.
1: അപ്പോൾ
0: അതെ ഉണ്ട് അത്. അപ്പോൾ ഇത് കുറച്ച് നാൾ ഞാൻ ഇത് എവിടെയൊക്കെയോ കേട്ട് മറന്നു, പക്ഷേ ഇപ്പോൾ വീണ്ടും ബെത്ലഹേം യൂണിറ്റ് എന്ന ചിത്രത്തിലൂടെ കേട്ട് വീണ്ടും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഇപ്പോൾ ആ ഒരു സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ വലിയൊരു ഹിറ്റിലേക്ക് അല്ലേ 300 കോടിയും കടന്ന് വലിയൊരു ബ്രഹ്മാണ്ഡമായിട്ടുള്ള ഹിറ്റുകൾ സമ്മാനിച്ചിട്ടുള്ള പല സിനിമകളെയും കടത്തി വെട്ടിക്കൊണ്ട് ഒരു കുടുംബ ചിത്രം കടന്നു പോവുകയാണ്. അപ്പോൾ അതിൽ നമുക്ക് സന്തോഷിക്കാം അല്ലേ. നല്ല ചിത്രങ്ങൾ എപ്പോഴും എന്താ പ്രേക്ഷകർ സ്വീകരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു അർത്ഥം തന്നെയാണ് ഈ ഒരു സിനിമയുടെ വിജയം. അപ്പൊ ഈ ചിത്രത്തിലാണ് ഈ ഒരു സിനിമയുടെ ഈ ഒരു പാട്ട് ട്രെൻഡ്
1: എന്നുള്ളൊരു ചിത്രത്തിലെ ഒരു പാട്ടാണ്. അത് വീണ്ടും ഇത്തരത്തിൽ ബെത്ലഹേമിലെ ബെത്ലഹേം കുടുംബ യൂണിറ്റിലൂടെ നമ്മളിങ്ങനെ ആസ്വദിക്കാൻ തുടങ്ങിയിരിക്കുന്നു അല്ലേ. അപ്പൊ അത് വന്നതിന് ശേഷം നമ്മളിപ്പോ എവിടെ നോക്കിയാലും അല്ലെ, ഇപ്പോ നമ്മുടെ ഒരു എന്താ 18th ട്രെൻഡ് ഇപ്പോ ഭയങ്കരമായിട്ട് എന്താ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്.
0: അതിന്റെ
1: ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് എപ്പോഴും ഈ ഒരു പാട്ട്
0: നിൽക്കുകയാണ്. ഇപ്പൊ എപ്പോഴും ഒരു പ്രണയമാണെങ്കിലും ഇപ്പോൾ വെഡിങ് ആനിവേഴ്സറി ആണെങ്കിലും എവിടെയാണെങ്കിലും ഈ പാട്ടാണ് നമ്മൾ കാണുന്നത് അല്ലേ. അതിമനോഹരമായിട്ട് സോഷ്യൽ മീഡിയ ഇങ്ങനെ കത്തിച്ചുകൊണ്ട് തന്നെ ഇതിങ്ങനെ റൺ ചെയ്യുകയാണ്. അതിജീവനം എന്ന് തന്നെ പറയാൻ സാധിക്കുന്ന ഒരു കാലാതീതമായിട്ടുള്ളൊരു യാത്രയാണ് ഈ ഒരു പാട്ടിനുള്ളത്. 1995 റിലീസ് ആയിട്ടുള്ളൊരു സോങ് ആണ്. പക്ഷേ ഇന്നും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിലൊരു മാന്ത്രികത നിലനിൽക്കുന്നുണ്ട്. ഷിബു ചക്രവർത്തിയുടെ വരികളിൽ ദാസേട്ടനും ചിത്ര ചേച്ചിയും ചേർന്ന് പാടിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഹൈലൈറ്റ് ആരാണ്? അപ്പോൾ ഒരു വയലിൻ മാന്ത്രികനായിട്ട് ചുവടുറപ്പിച്ച് അതിനുശേഷം മലയാള സിനിമയിൽ എന്നും മറക്കാൻ സാധിക്കാത്ത ഇന്നും വിസ്മയമായി നിലനിൽക്കുന്ന ഒരു പിടി സംഗീതങ്ങൾ സമ്മാനിച്ചിട്ടുള്ള ഔസേപ്പച്ചൻ സാറിൻ്റെ പിറന്നാൾ ദിവസമായിരുന്നു ഇന്നലെ അല്ലേ. അപ്പോൾ അദ്ദേഹത്തിന് മനോഹരമായിട്ടുള്ള ഒരു ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ ഇത്തിരി നേരത്തിലൂടെ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ എവിടെയാണ് അല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തട്ട് താണു തന്നെ ഇരിക്കുകയാണ്. എപ്പോഴും ഹിറ്റ് മേക്കർ എന്ന് തന്നെ പറയാൻ സാധിക്കുന്ന അതിമനോഹരമായ സംഗീതത്തിനുടമയാണ് സംഗീത സംവിധായകനായിട്ടുള്ള ഔസേപ്പച്ചൻ സാർ അല്ലേ.
1: അതെ. അപ്പോൾ ഈ പാട്ടുകളൊക്കെ അദ്ദേഹം കൊണ്ടുവരുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു അതിൻ്റെ ഒരു തുടക്കം നീ അങ്ങനെ പറയുമ്പോ
0: സർഗ സൗന്ദര്യമേ
1: പറയുന്ന പോലെ
0: ഒരു ഒരു പെൺകുട്ടിയോട് നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആ പെൺകുട്ടി ഇങ്ങനെ മെൽറ്റായിട്ട് നിൽക്കും. അപ്പൊ അതിനുവേണ്ടി അദ്ദേഹം സൃഷ്ടിച്ചൊരു പാട്ടായിരിക്കും അതല്ലേ.
1: അതേപോലെ ഓ പ്രിയ തുടക്കം അതൊക്കെ എന്ത് രസമായിട്ടാണ് അല്ലെ. നമ്മൾ ആ ഒരു ഇങ്ങനെ ഒരു ഒരാളോട് കഥ ഒരാളോട് പറയുകയാണ് അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടത്തെ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ട് പാടുക എന്നൊക്കെ പറയത്തില്ലേ. അത് നമ്മളിങ്ങനെ അതിനകത്ത് ആ ഒരു മോഡുലേഷൻ അതൊക്കെ ഇങ്ങനെ അത് എന്തായാലും തീർച്ചയായിട്ടും അതൊരു സംഗീത സംവിധായകൻ അദ്ദേഹം അദ്ദേഹം നല്ല എങ്ങനെയാണോ പറഞ്ഞു കൊടുക്കുന്നത് അതേപോലെയാണ് ഗായകരത ആലപിക്കുന്നത്. അപ്പൊ അതിൽ നമുക്ക് ആരെയും മാറ്റി നിർത്താൻ പറ്റില്ല. വരികൾ എഴുതിയതാണെങ്കിലും അതേപോലെ തന്നെ സംഗീതമാണെങ്കിലും അത് പാടിയിരിക്കുന്ന രീതിയാണെങ്കിലും ഒന്നും നമുക്ക് ഒന്നിനെയും മാറ്റി നിർത്താൻ നമുക്ക് ഒരിക്കലും സാധിക്കില്ല. അവരെല്ലാം ചേർന്നാണ് ഒരു പാട്ടിനെ ഇത്ര മനോഹരമായിട്ട് മോൾഡ് ചെയ്തെടുക്കുന്നത്.

0: ായിട്ടും ഇപ്പോൾ ശ്രീലക്ഷ്മി പറഞ്ഞ പോലെ തന്നെ 1985 റിലീസായിട്ടുള്ള ഭരതൻ സാറിൻ്റെ കാതോട് കാതോരം എന്ന ചിത്രത്തിലൂടെയാണ് ഈ ഒരു സംഗീതത്തിൻ്റെ ഈ ഒരു മുത്തെന്ന് പറയാൻ സാധിക്കുന്ന വ്യക്തിയെ നമുക്ക് ലഭിക്കുന്നത് അല്ലേ. നീയൻ സർഗ സൗന്ദര്യമേ എന്ന് പറയുമ്പോൾ സർഗ സൗന്ദര്യമായി മാറിയ സംഗീതത്തിനുടമ തന്നെയാണ് അവസിപ്പിച്ചത്. അതിന് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഒരു ലെജൻഡറി മ്യൂസിക് ഡയറക്ടർ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരുപാട് പാട്ടുകളുണ്ട്. എല്ലാം എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ പാട്ടുകളും നമുക്ക് ഇഷ്ടപ്പെട്ടതാണ് അല്ലേ. പ്രണയം റിലേറ്റഡ് ആയിട്ടാണെങ്കിലും ഒരു വിരഹ ഗാനങ്ങളാണെങ്കിലും പിച്ചകപ്പും കാവുകൾ കുമപ്പുറം അങ്ങനെ ഫാസ്റ്റ് ട്രാക്കുകളാണെങ്കിലും എല്ലാം അദ്ദേഹം അതിമനോഹരമായിട്ടാണ് ഇങ്ങനെ ക്യാരി ചെയ്യുന്നത്. പക്ഷെ എല്ലാത്തിലും ഒരു മെലഡിയുടെ ഒരു ഹുക്ക് അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ഇത് കാലാതീതമായി ഇങ്ങനെ യാത്ര തുടരുന്നു എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നത് അല്ലേ ശ്രീലക്ഷ്മി. എത്ര എത്ര നല്ല നല്ല പാട്ടുകളാണ് അദ്ദേഹം സമ്മാനിച്ചിട്ടുള്ളത്. എ ആർ റഹ്മാൻ്റെയൊക്കെ ഒരു അദ്ദേഹം എ ആർ റഹ്മാൻ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ലോകത്തിൽ തന്നെ എടുത്തു കാട്ടാൻ സാധിക്കുന്ന സംഗീത സംവിധായകരിൽ ഒന്നാണ് അദ്ദേഹമൊക്കെ. അദ്ദേഹമൊക്കെ ഈ ഒരു കീബോർഡിസ്റ്റായിട്ടൊക്കെ അത് ഔസേപ്പിജൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരെ മോൾഡ് ചെയ്തെടുത്തിട്ടുള്ളൊരു വ്യക്തി കൂടിയാണ്. നമ്മൾ ഇന്ന് ലെജൻഡായിട്ട് കാണുന്ന ഒരുപാട് വ്യക്തികളുടെ തുടക്കം ഇതുപോലുള്ള നല്ല സംഗീത സംവിധായകർ തന്നെയായിരുന്നു. പിന്നീട് എ ആർ റഹ്മാൻ സാറാണെങ്കിലും അതുപോലെ തന്നെ വിദ്യാസാഗർ സാറാണെങ്കിലും അങ്ങനെ ഒരുപാട് പ്രമുഖരായിട്ടുള്ള സംഗീത സംവിധായകരുടെയൊക്കെ തുടക്കം അല്ലെങ്കിൽ ഒരു ഗുരു എന്ന രീതിയിൽ കാണുന്നത് ഔസേപ്പിച്ചൻ സാറിനെ തന്നെയാണ്. നമ്മുടെ മലയാളത്തിലേക്ക് വരുമ്പോൾ ഗോപിസുന്ദർ സാറിൻ്റെയൊക്കെ അദ്ദേഹമൊക്കെ ഈ ഒരു ഇദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിൽ നിന്നിട്ടുണ്ട്.
1: അതെ,
0: ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടല്ലേ ശ്രീലക്ഷ്മി.
1: അതെ, അപ്പം നമ്മളിങ്ങനെ എന്താ ഈ ഒരുപാട് പാട്ടിലൊക്കെ ഇങ്ങനെ ഡീറ്റെയിലിംഗ് കൊടുക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി. അപ്പം ഈ ഒരു പാട്ട് ആ ഒരു ഡീറ്റെയിലിംഗ് ആയിരിക്കാം, നമുക്ക് എത്രയോ നാളുകൾക്ക് മുന്നേ ഇറങ്ങിയ ഒരു പാട്ട് ഇപ്പോഴും കേൾക്കുമ്പോൾ നമുക്ക് അത്രത്തോളം ഇഷ്ടം തോന്നുന്നത്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അപ്പം ആദ്യം ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. നമ്മളിപ്പോൾ എപ്പോഴും പഴമയിലോട്ടാണ് ഓടിപ്പോകുന്നത്.
0: മെലഡി ട്രാക്കിൽ നിൽക്കുകയാണ് ഇങ്ങനെ ഇപ്പോഴും. പാട്ടുകളുടെ കാര്യം പറയുമ്പോൾ
1: അതായത് ഇടയ്ക്ക് വെച്ച് കുറേ മാറ്റങ്ങൾ വന്നിരുന്നു, നമ്മളെല്ലാം അതിൻ്റെ പുറകെ പോയി. പക്ഷെ വീണ്ടും വീണ്ടും നമ്മൾ തിരിച്ചങ്ങോട്ടൊരു യാത്ര പോവുകയാണ്. പഴയതിനെയൊക്കെ ഇങ്ങനെ തേടി പിടിച്ച് അതിനെ ഇങ്ങനെ ആസ്വദിക്കുന്നു അല്ലേ. അപ്പം ഇതേപോലെ എത്രയെത്രയോ ഇങ്ങനെ സൂക്ഷിച്ച് ഇപ്പിക്കുള്ളിൽ സൂക്ഷിച്ച് വെച്ച മുത്തുകൾ പോലെ എത്രയൊക്കെയോ പാട്ടുകളാണ് നമുക്ക് വേണ്ടിയിട്ട് ഇവർ സമ്മാനിച്ചിട്ടുള്ളത്. അപ്പം ഇനിയും ഇതേപോലെ പൊടിതട്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലേ, നമ്മൾ ഇനിയും ഒരുപാട് ഒരുപാട് ആസ്വദിക്കുന്ന പാട്ടുകളൊക്കെ ഇവരിങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഇത്തരത്തിലുള്ള ഗാനങ്ങളൊക്കെ നമ്മളിലേക്ക് നമുക്കതിനെ ഒന്ന് ചികഞ്ഞെടുക്കേണ്ടിയിരിക്കുന്നു എന്ന് വേണം പറയാൻ.
0: ഒരു പലപ്പോഴും യാത്രകളിൽ പാട്ട് കേട്ട് യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മൾ പൊതുവെ അല്ലേ. സംഗീതത്തെ സ്നേഹിക്കാത്തവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആരും കാണില്ല എന്ന് തോന്നുന്നു. ഇപ്പോൾ ശ്രോതാക്കൾക്ക് തന്നെ അയക്കുക, മെസ്സേജ് അയക്കുക, ആരെങ്കിലും ഉണ്ടോ പാട്ടുകൾ ഇഷ്ടപ്പെടാത്തവർ? അപ്പോൾ ഒരു ഹെഡ്സെറ്റൊക്കെ വെച്ച് ഒരു ബസ്സിലൊക്കെ അല്ലെങ്കിൽ ഒരു ട്രെയിൻ യാത്രയിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും യാത്രകളിലൊക്കെ ഹെഡ്സെറ്റിലൊക്കെ വെച്ച് പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു പ്ലേലിസ്റ്റിലേക്ക് റൺ ചെയ്യുന്ന പാട്ടുകളിൽ ഔസേപ്പച്ചൻ സാറിൻ്റെ പാട്ടില്ലാത്തൊരു റണ്ണില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. പ്രണയഗാനങ്ങളിലൊക്കെ പറയുമ്പോൾ പ്രണയ സൗഗന്ധികങ്ങൾ അതുപോലെ തന്നെ വളരെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകളിലൊന്നാണ് മീനത്തിൽ താലികെട്ട് എന്ന ചിത്രത്തിലെ ഒരു പൂവിലെ നിശാശലഭം. ആ ഒരു പാട്ടൊക്കെ നല്ല റൊമാൻറ്റിക് ആ ഒരു പ്ലേലിസ്റ്റിൽ നിലനിൽക്കുന്ന പാട്ടുകളൊക്കെ തന്നെയാണ്. അതുപോലെ മൂന്നാമുതരാൾ എന്ന ചിത്രത്തിൽ അതൊക്കെ ഈ കുറച്ച് ചില പാട്ടുകളൊക്കെ അണ്ടർ റേറ്റഡ് ആണ് എന്ന് തോന്നുമ്പോഴും ഒന്ന് ജമ്പ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതൊരു ഹിറ്റ് ലിസ്റ്റ് ആണ്
1: എന്ന് തന്നെ. അതെല്ലാം ഇങ്ങനെ വിളിച്ചു പറയുന്നത് പോലെ, ഇപ്പം നേരത്തെ പറഞ്ഞ നമ്മളൊരു ആ പാട്ടിന് തുടക്കം അതിങ്ങനെ നമ്മളോട് സംസാരിക്കുന്നത് പോലെ ഒരു ഫീൽ ആയിട്ടുണ്ട്.
0: തീർച്ചയായിട്ടും ഒരു പ്രണയമാണെങ്കിലും വിരഹമാണെങ്കിലും വിരഹത്തിലൊക്കെ ഏറ്റവും അദ്ദേഹത്തിൻ്റെ ഒരു എൻ്റെ അദ്ദേഹം ഔസേപ്പിച്ചൻ സാർ എന്ന് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന പാട്ടുകൾ തീർച്ചയായും കടൽ എന്ന ചിത്രത്തിലെ പാട്ടുകളാണ്. യമുന വെറുതേരാപ്പാടുന്നു. ഈ ഒരു പാട്ട് കേട്ടാൽ വിഷമം ഇല്ലെങ്കിലും കരഞ്ഞു പോകും. ഇൻ കേസിൽ എന്തെങ്കിലും വിഷമത്തിൽ ഞാൻ നിൽക്കുകയാണെങ്കിൽ കരയാൻ വേണ്ടിയിട്ട് കേൾക്കുന്ന പാട്ടുകളിലൊന്നാണ് ഇത്. ഇതുപോലെ തന്നെ ഇതിൽ ഒരുപാട് പാട്ടുകളുണ്ട്. എല്ലാ പാട്ടുകളും ശുഭ പന്തുവരാളി ആ ഒരു രാഗത്തിലാണ്. ആ ഒരു രാഗത്തിന് ഒരു വല്ലാത്തൊരു എഫക്റ്റ് ആണ്
1: ഇങ്ങനെ വരാനുള്ള ഒരു ഒരു എന്താ ഒരു എന്തോ ഒരു മാന്ത്രികത അതിലുണ്ട്. അത് ആ ഒരു വിരഹമാണോ എന്നറിയില്ല. അത്രത്തോളം നമ്മളെ ആ ഒരു പാട്ട് അതിൽ ആ ഒരു രാഗത്തിൽ ഏത് പാട്ട് പാടിയാലും നമ്മളൊന്ന്
0: കരഞ്ഞു പോകുമെന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിൽ തന്നെ 5 പാട്ടുകളുണ്ട്. കടൽ എന്ന ചിത്രം 2007 റിലീസായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ളൊരു റൺ നറേഷനാണ് ആ ഒരു സിനിമയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കഥയുടെ സ്ട്രക്ചറും കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ഒരുപാട് വൈഡായിട്ട് നമുക്ക് സംസാരിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് അതവിടെ നമുക്ക്

0: ഹൗസ് ഓഫ് ഗുച്ചിൻ സാറിലൂടെ പോകുമ്പോൾ 5 പാട്ടുകളാണ് അദ്ദേഹം ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി സമ്മാനിച്ചിട്ടുള്ളത്. ഇതിനെപ്പറ്റി പറയുമ്പോൾ തന്നെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. ലോക സിനിമയിൽ തന്നെ ഇതുപോലൊരു അപൂർവ റെക്കോർഡ് ഇല്ല എന്ന് തന്നെ പറയാം. കാര്യം ഒരു രാഗത്തിൽ, ശുഭപന്തുവരാളി രാഗത്തിൽ തന്നെ 5 ഗാനങ്ങളാണ് അദ്ദേഹം സൃഷ്ടിച്ചിട്ടുള്ളത്. മികച്ച സംഗീത സംവിധായകനുള്ള ദേശീയ പുരസ്കാരം ഈ ഒരു ചിത്രത്തിലെ പാട്ടുകൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഈ യമുന വെറുതെ പോലെ തന്നെ ഒരു പാട്ട് തന്നെയാണ് മറ്റൊരു പാട്ട് കൂടി ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അതും ഈ ഒരു ഇതേ സ്ട്രക്ചറിലാണ് പോകുന്നത്. പക്ഷേ വ്യത്യസ്തമായിട്ട് നിലനിൽക്കുന്ന പാട്ടുകളിലൊന്നായിട്ട് ഇങ്ങനെ റണ്ണിയാണ്. ഈ വിരഹഗാനങ്ങൾ പറയുമ്പോൾ ഇപ്പോഴും ആൾക്കാരുടെ ഇപ്പോൾ ഈ ഒരു ന്യൂ ജനറേഷനൊക്കെ ട്രെൻഡായിട്ട് നിലനിൽക്കുന്ന പാട്ടുകളൊന്നാണ് ആഴലിൻ്റെ ആഴങ്ങളിൽ. ആ ഒരു പാട്ട് ഇങ്ങനെ വിരഹത്തിനൊപ്പം ചേർന്ന് നിർത്താൻ സാധിക്കുന്നതാണ്. അങ്ങനെ എല്ലാ ടേസ്റ്റിലും, മലയാളികളുടെ എല്ലാ ടേസ്റ്റിനും ഒപ്പം നിലനിൽക്കുന്ന സംഗീതത്തിൽ എപ്പോഴും ലെജൻഡായിട്ട് നിലനിൽക്കുന്ന ഹൗസ് ഓഫ് ഗുച്ചിൻ സാറിന് ഒരിക്കൽ കൂടി മനോഹരമായിട്ടുള്ളൊരു പിറന്നാൾ ആശംസകൾ നേരാണ് അല്ലേ?
1: അതെ. അപ്പോൾ ഇപ്പോൾ സമയം 10:33 ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു നല്ലൊരു പാട്ട്, അദ്ദേഹത്തിൻ്റെ തന്നെ നല്ലൊരു പാട്ട് കേൾക്കാനൊരു സമയമായി. നല്ലൊരു ഗാനം കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: പെണ്ണിന്റെയും ചെറുക്കൻ്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മാച്ചിനിൽ നിന്ന് വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മാച്ചിനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763204.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒരുപാട് വിശേഷങ്ങളുമായി നിങ്ങളോടൊപ്പം ഓണി സീറ്റിലിരിക്കുന്നു ഞാൻ ആതിര. എന്നോടൊപ്പം
4: ശ്രീലക്ഷ്മിയാണ്. അപ്പൊ നല്ലൊരു പാട്ടൊക്കെ കേട്ടു അല്ലെ? ഔസേപ്പിച്ചൻ സാറിന്റെ പിറന്നാളിനോട് അനുബന്ധിച്ച് നമ്മളൊരു നല്ലൊരു പാട്ടാണ് കേട്ടത്. എല്ലാവർക്കും ആ പാട്ട് ഒരുപാട് ഇഷ്ടമായെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് കുറച്ച് മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ എൽദോ രാവിലെ തന്നെ മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ശുഭദിനം നേരുന്നു, വിനായക ചതുർത്ഥി ആശംസകൾ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട്. നമുക്ക് ഹാർട്ടൊക്കെ തന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്
5: സോ മച്ച്.
4: എൽദോ സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അവിടെ എങ്ങനെയാണ് ചൂടും മഴയും തണുപ്പും ഒക്കെ എങ്ങനെയുണ്ട് എന്ന് കൂടി നമുക്കൊന്ന് അപ്ഡേറ്റ് ചെയ്താൽ കൊള്ളാം. അതേപോലെ തന്നെ നെൽസൺ ചേട്ടൻ രാവിലെ ഗുഡ് മോർണിംഗ് ഒക്കെ അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് നെൽസൺ ചേട്ടാ, സുഖമായിരിക്കുന്നു. അതേപോലെ മഞ്ജരി മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ഡിയർ ശ്രീകുട്ടി, ആതിരക്കുട്ടി, എല്ലാവർക്കും എൻ്റെ വിനായക ചതുർത്ഥി ദിന ആശംസകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു മഞ്ജരി, നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമ്മുടെ സനോജ് ഒരു സ്റ്റിക്കറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്നും ടീച്ചർ അല്ലല്ലോ എന്ന് കരുതി ആയിരിക്കും.
5: പൂച്ചടയാണോ?
4: അതെ അതെ. അപ്പൊ സനോജ് എത്തി നോക്കുക.
5: തീർച്ചയായിട്ടും അതെ, പ്രീതി ടീച്ചർ എത്തുന്നതാണ് സനോജ്. അപ്പൊ അന്ന് അപ്പൊ ആ ഒരു സ്റ്റിക്കർ കാണില്ല. അപ്പൊ സനോജിന് നല്ലൊരു ദിവസം നേരാണ് അല്ലേ?
4: അതെ അതെ. അപ്പോ സനോജ്, എനിക്ക് തോന്നുന്നു ഇന്ന് ഒരു പക്ഷേ കുസൃതി ചോദ്യം ഇല്ലേ എന്ന് വെച്ചിട്ടായിരിക്കാം.
5: ലേറ്റ് ആയി വന്നാലും
4: അപ്പൊ നമ്മളുടെ ദിലു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് അടിമാലി എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ദിലു, സുഖമായിരിക്കുന്നു. ദിലുവിനും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അപ്പോ നമ്മളുടെ ശ്രോതാക്കൾ ഒരു കുസൃതി ചോദ്യം പ്രതീക്ഷിച്ചിരിക്കുകയാണ് എങ്കിലും നമുക്ക് കുസൃതി ചോദ്യത്തിലോട്ടൊക്കെ പോകുന്നതിന് മുൻപ്,
5: യെസ്, അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം ഇന്നലത്തെ രാത്രി ഒരു ആഘോഷത്തിൻ്റെ ദിവസം തന്നെയായിരുന്നു. ലങ്കാദഹനം എന്ന് തന്നെ പറയാൻ സാധിക്കുന്ന നമ്മുടെ എന്താ പറയുക, ഏറ്റവും പ്രിയങ്കരമായിട്ട് നിലനിൽക്കുന്ന നമ്മുടെ ഏഷ്യൻ വിജയഗാഥയിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഏഷ്യൻ വനിതാ ക്രിക്കറ്റിലെ കനക സിംഹാസനം തന്നെയാണ് നമ്മൾ സ്വന്തമാക്കിയിരിക്കുന്നത്. 8ാം തവണയും അത് സ്വന്തമാക്കിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒറ്റ ദിവസം തന്നെ ഇന്ത്യക്ക് 3 ഏഷ്യൻ കിരീടങ്ങളാണ് നേടിയിരിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് വളരെയധികം സന്തോഷിക്കുക അല്ലേ ഈ ഒരു നിമിഷത്തില്.
4: അതെ, വനിതാ ഏഷ്യ കപ്പ് 2020 ക്രിക്കറ്റിൽ കിരീടം തിരിച്ചുപിടിച്ച ഇന്ത്യ. അപ്പോൾ അതിലൊക്കെ ഒരുപാട് ഒരുപാട് സന്തോഷമാണ്. നമ്മൾ ആ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് അല്ലേ?
5: യെസ്, തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഒരു ടൂർണമെന്റിൽ ഒരു തോൽവി പോലും വഴങ്ങാതെയാണ് ഫൈനലിലേക്ക് ഇന്ത്യ എത്തിയത്. 4 വർഷം മുൻപ് നഷ്ടമായ കിരീടമാണ് നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കുന്നത് എന്ന വളരെ സന്തോഷകരമായിട്ടുള്ളൊരു വാർത്തയാണ്. അപ്പോൾ എല്ലാവരും ഇന്നലത്തെ ആ ഒരു പലരുടെയും ഒരു കമൻറ്റിലും ഒരുപാട് വന്നിരിക്കുന്ന ഒരു മെസ്സേജസിലും എല്ലാം കിടക്കുന്നത് എന്ന ഒരു പെർഫോമൻസ് ആയിരുന്നു എന്ന രീതിയിലൊക്കെ ഉള്ളൊരു മെസ്സേജസ് ഒക്കെ ഉണ്ട്. തീർച്ചയായിട്ടും അഭിമാനകരമായിട്ടുള്ളൊരു നിമിഷം.

0: ത്തിലൂടെയാണ് ഇന്ത്യ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്.
1: അതെ, ഫൈനലിൽ ശ്രീലങ്ക 72 റൺസിന് കീഴടക്കിയാണ് 8th തവണയും നമ്മളിങ്ങനെ കപ്പ് സ്വന്തമാക്കിയത്. അപ്പോൾ ഇനിയും നമ്മൾക്ക് അതിനൊക്കെ ഇനിയും അങ്ങോട്ടൊക്കെ നമുക്ക് അതിനൊക്കെ സാധിക്കട്ടെ എന്ന് കൂടി ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആക്കിയിട്ട് നമ്മളുടെ കുട്ടികൾ അല്ലെ, പെൺകുട്ടികളൊക്കെ ഇങ്ങനെ ക്രിക്കറ്റിലോട്ടൊക്കെ ഇറങ്ങുന്നത് കാണുമ്പോൾ നമുക്കിതൊക്കെ ഇൻസ്പിറേഷൻ ആയിട്ട് അവർക്കൊരു മോട്ടിവേഷനും കൂടെ കൊടുക്കാൻ നമുക്ക് സാധിക്കട്ടെ.
0: തീർച്ചയായിട്ടും. അപ്പോൾ ഏഷ്യാ കപ്പ് ക്രിക്കറ്റിൽ കിരീടം തിരിച്ചു പിടിച്ച് തന്നെ ഇന്ത്യൻ വനിതകൾ നേടിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഏഷ്യാ കപ്പ് ജൂനിയർ ഹോക്കിയിൽ കിരീട നേട്ടം ആവർത്തിച്ചുകൊണ്ട് പുരുഷ വനിതാ ടീമുകളും മുമ്പോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഇപ്പോൾ കായികപരമായിട്ടുള്ള ഒരുപാട് നല്ല നല്ല കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഒരുപാട് പ്രതീക്ഷകളിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ അതെല്ലാം നല്ല രീതിയിൽ തന്നെ ഫുൾഫിൽ ചെയ്യാൻ സാധിക്കട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ ചുണക്കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു സോങ് ഡെഡിക്കേഷൻ കൊടുത്താലോ?
1: തീർച്ചയായിട്ടും.
0: അപ്പോൾ അതിന് മുൻപ് ഒരു കുസൃതി ചോദ്യം ഉണ്ട്. എല്ലാവരും ഇങ്ങനെ ഒളിഞ്ഞു നോക്കുകയാണ്, കുസൃതി ചോദ്യം ഇല്ലേ ഇല്ലേ എന്ന്. ഉണ്ട്, തീർച്ചയായും ഉണ്ട്. ലേറ്റ് ആയി വന്നാലും
1: പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് എളുപ്പമാണ്.
0: അതെ, ലേറ്റ് ആയി വന്നാലും ലേറ്റസ്റ്റ് ഒന്നും അല്ല, ഒരു നൈസ് ചോദ്യം.
1: എനിക്ക് ഒരുപാട് പേര് കേട്ടിട്ടുണ്ടായിരിക്കാം. ഇത് പൊതുവെ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. നമ്മൾ ഇവിടെ തന്നെ നേരത്തെയൊക്കെ എല്ലാവരും, അതായത് റേഡിയോയിൽ കൂടിയല്ല,
0: അല്ലാതെ
1: ഇരിക്കുന്ന സമയങ്ങളിലൊക്കെ നമ്മളിങ്ങനെ ചോദ്യം ചോദിച്ച് വിറപ്പിക്കാറുണ്ട്.
0: അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു സീരീസ് പോലെ ആക്കാനാണ് നമ്മുടെ പ്ലാൻ. ഇത് ഒരു ചോദ്യത്തിന് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് 3 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ആൻസർ പെട്ടെന്ന് പെട്ടെന്ന് അയക്കണം എന്നുള്ളതാണ്. അപ്പൊ ചോദ്യം ഇതാണ്.
1: അതെ, 5 പേര് ആദ്യത്തെ, അതായത് നമ്മളിപ്പോ ഒരു പാട്ട് കഴിഞ്ഞിട്ട് വരും, ഇതിന്റെ കറക്റ്റ് ആൻസർ 5 പേര് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കും.
0: ഇത് തന്നെ റിലേറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കും അല്ലേ?
1: അതെ, അതും 5 പേര് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ചോദ്യം ചോദിക്കും.
0: അതെ,
1: 5 പേര് പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ലിസ്റ്റ് ഇല്ല.
0: അതെ, അതും 5 പേര് പറയുകയാണെങ്കിൽ അവിടെ നമ്മൾ
1: സ്റ്റോപ്പ് ചെയ്യുകയാണ്.
0: യെസ്. അപ്പോൾ എന്തായാലും നമ്മുടെ ടാസ്കിലേക്ക് നമ്മൾ പോവുകയാണ്. ഇന്നത്തെ കുസൃതി ചോദ്യം ഇതാണ്. ഒരുപാട് ലേറ്റസ്റ്റും അല്ലെങ്കിൽ സ്റ്റൈലും ഉള്ള ഒരു വളരെ നിസ്സാരമായൊരു ചോദ്യമാണ് കേട്ടോ, ശ്രദ്ധിച്ച് കേൾക്കുക. ഒരാന, അപ്പൊ ആനയുടെ കഥയാണ് ഇന്നും. ഒരാനക്ക്
1: ആന വിട്ടൊരു
0: ഒരു കളിയില്ല. ആന എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു മൃഗമല്ലേ നമ്മുടെ ആന, കാണാൻ എന്തൊരു ഭംഗിയാണ്.
1: പേടിയാണെങ്കിലും
0: അതെ അല്ലെ, എനിക്ക് തൊടാനൊക്കെ ഇഷ്ടമാണ്. തൊട്ടിട്ടുണ്ട്?
1: ഞാൻ തൊട്ടിട്ടില്ല.
0: ഞാൻ തൊട്ടിട്ടുണ്ട്, ഗുരുവായൂരിലൊക്കെ പോകുമ്പോൾ തൊട്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഈ ആനയ്ക്ക്, നമ്മൾ എന്തായാലും ആനയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്
1: കോലമടൽ.
0: അതെ, പക്ഷേ എന്റെ ചോദ്യം അതല്ല. ആനയ്ക്ക് ഇഷ്ടമുള്ള വിഭവങ്ങളിൽ ഒന്നാണ് പഴം. ഇഷ്ടമാണ് അല്ലെ, നല്ല പോലെ നമ്മളെല്ലാരും സ്നേഹത്തോടു കൂടി എപ്പോഴും നമുക്ക് അവൈലബിൾ ആയിട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് ഓലമടലല്ല, പഴം. അപ്പൊ അദ്ദേഹത്തിന് പഴം കൊടുത്തപ്പോ 11 പഴങ്ങളാണ് നമ്മളിപ്പോ കൊടുക്കുകയാണ്. ആ പക്ഷേ 10 പഴം മാത്രം ആന കഴിച്ചോളൂ, ഒരു പഴം കഴിച്ചില്ലേ. എന്തുകൊണ്ടായിരിക്കും?
1: അതെന്തുകൊണ്ടാണ്?
0: വയറ് നിറഞ്ഞുകൊണ്ടാണോ?
1: അത് നമ്മുടെ ശ്രോതാക്കൾ പറയാം, നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല, അവർക്ക് ക്ലൂ കൊടുക്കാൻ പാടില്ല. അത് അവർ പറയട്ടെ, അവർ ചിന്തിച്ച് പറയട്ടെ.
0: എന്നാലും ഞാൻ ഒന്ന് ഇട്ട് കൊടുത്തതാണ്, ഇത്
1: ചെയ്യാൻ പാടില്ല, ഇത് പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു ആൻസർ ആണ്. അപ്പൊ നമ്മുടെ ശ്രോതാക്കൾ
0: പെട്ടെന്ന് പറയാൻ വേണ്ടിട്ടാണ് ഒരു ചെറിയൊരു ക്ലൂ ഇട്ട് തന്നത്. എന്തായാലും ഈ ഒരു 11 പഴം അത് കഴിച്ചില്ല, 10 പഴയ കഴിച്ചോളൂ,
1: ഒരു പഴം കഴിച്ചില്ല.
0: കാരണം എന്താണ് എന്നുള്ളതാണ് പെട്ടെന്ന് അയക്കുക. ഒരു പാട്ടിന് ശേഷം എത്തുമ്പോൾ 5 പേരാണ് ഇതിന് കറക്റ്റ് ആൻസർ ചെയ്യുന്നതെങ്കിൽ അടുത്ത ചോദ്യം നമ്മൾ ചോദിക്കുന്നതായിരിക്കും.
1: അപ്പൊ അടുത്ത ചോദ്യം എന്താണെന്ന് കേൾക്കാനുള്ള ഒരു താല്പര്യം നിങ്ങൾക്ക് ഉണ്ടാകുന്നില്ല. ഇപ്പോ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8 8 4 8 5 5 8 7 8 5. അപ്പൊ നമുക്കൊരു പാട്ട് കേൾക്കണ്ടേ?
0: യെസ്, ഒരു പാട്ട് എല്ലാവർക്കും വേണ്ടി ഒരു ഡെഡിക്കേഷൻ ആണ്. നമ്മുടെ സന്തോഷത്തിന്റെ ഒരു ദിവസമാണ് അല്ലേ, ഇന്നലത്തോട്ട് നമ്മൾ വളരെ സന്തോഷമായിട്ട് ഇരിക്കുകയാണ്. ആ ഒരു വനിതകളുടെ ആ ഒരു തിളക്കത്തിന് അവർക്ക് വേണ്ടി ഒരു സമർപ്പണ ഗാനം എന്ന രീതിയിൽ ഒരു ബ്യൂട്ടിഫുൾ സോങ് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd Kutty. Let's celebrate pregnancy with Kinder Hospitals.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0 ഡൗൺ പേയ്മെന്റും. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
2: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ ത്വക്ക് രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബ്. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
3: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളും ഒക്കെയായി ഞാൻ ശ്രീലക്ഷ്മി.
4: ശ്രീലക്ഷ്മിയോടൊപ്പം ഞാൻ ആതിരയാണ്. യെസ്, അപ്പോൾ നമ്മൾ നല്ലൊരു പാട്ട് കേട്ടു. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരും കേട്ട് ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ കുസൃതി ചോദ്യത്തിന് ആൻസർ ആരും അയച്ചിട്ടില്ല. അതെ, അപ്പോൾ ലേറ്റസ്റ്റ് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. ആരും ആ ഒരു ചോദ്യം കേട്ടിട്ടില്ലാന്ന് തോന്നുന്നു. ചോദ്യം ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കാം. ഒരാനയ്ക്ക് 11 പഴങ്ങൾ കൊടുത്തു, പക്ഷേ 10 പഴം മാത്രമേ ആന കഴിച്ചുള്ളൂ, ഒരു പഴം ആന കഴിച്ചില്ല. എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഇന്നത്തെ കുസൃതി ചോദ്യം. പെട്ടെന്ന് അയച്ചു കഴിഞ്ഞാൽ അടുത്ത പണി തരാം.
3: അപ്പോൾ നമ്മുടെ രാജം ചേച്ചി മെസ്സേജ് അയച്ചു, 10 എന്ന

0: എന്ന ഇനം പഴമാണ് കഴിച്ചത് എന്നുള്ളത്. അതല്ല ആൻസർ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 അങ്ങനെ എണ്ണം പഴമാണ് ആനയ്ക്ക് കൊടുത്തത്. അപ്പൊ അതില് 10 എണ്ണം ആന കഴിച്ചു, ഒരെണ്ണം കഴിച്ചില്ല. അതെന്തുകൊണ്ട്? കാരണം ഈ 10 എണ്ണം കഴിച്ച ആനയ്ക്ക് ആ ഒരു പഴം കൂടെ കഴിക്കാമായിരുന്നു അല്ലേ, പക്ഷെ അത് കഴിച്ചില്ല.
1: ആ ഒരു പഴം എന്താണ് കഴിക്കാതിരുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ കുസൃതി ചോദ്യം. അപ്പൊ നമുക്ക് ആൻസേഴ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്.
0: ഒരു ആൻസർ വന്നു, നമ്മുടെ ബീന ഗുവേര കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ട്. അപ്പോ
1: ബീന ഗുവേര ട്രാക്കിലേക്ക് വന്നിട്ടുണ്ട്, കുസൃതി ചോദ്യങ്ങൾ ട്രാക്കിലേക്ക് അല്ലേ.
0: അതേപോലെ തന്നെ നമ്മുടെ ഷീജ ചേച്ചി മുളങ്കാടത്തു നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ 2 കറക്റ്റ് ആൻസർ വന്നു.
1: അപ്പൊ 5 കറക്റ്റ് ആൻസർ ആണെങ്കിൽ നമ്മൾ അടുത്ത ചോദ്യം ചോദിക്കുന്നതാണ്. അപ്പൊ ഇന്ന് ഒരു കുസൃതി ചോദ്യം സീരീസ് തന്നെ നടക്കുകയാണ് അല്ലേ. സിമ്പിൾ ആയതുകൊണ്ട് പെട്ടെന്ന് ഇത് റിലേറ്റ് ചെയ്ത ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുന്നതായിരിക്കും.
0: പെട്ടെന്ന് തന്നെ അയച്ചോളൂ, കാരണം നമുക്ക് അടുത്ത പാട്ട് പോകുന്നതിന് മുൻപ് നിങ്ങൾ കറക്റ്റ് ആൻസർ. ഇപ്പൊ 2 കറക്റ്റ് ആൻസർ വന്നിട്ടുണ്ട്. അപ്പോ ഇനി 3 പേരും കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കും.
1: യെസ്. അപ്പോ 2 പേര് കറക്റ്റ് ആൻസർ തന്നെയാണ് അയച്ചിരിക്കുന്നത്. 11-ാമത്തെ പഴം എന്തുകൊണ്ടാണ് ആ ആന കഴിക്കാത്തത് എന്നുള്ളതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ. യെസ്. അപ്പോ സമയം 10 മണി കഴിഞ്ഞ് 53 മിനിറ്റ് ആയിരിക്കുന്നു.
0: നെൽസൺ ചേട്ടൻ പറയാണ് ഒരു പഴം പാപ്പാന് കൊടുത്തു.
1: പാവല്ലേ, അങ്ങനൊന്നും അല്ല. ആന തന്നെ
0: ആനയ്ക്ക് കൊടുത്ത പഴമാണ്, കാരണം പാപ്പാന് നമ്മൾ നേരത്തെ വേറെ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ആനയ്ക്ക് വേണ്ടി മാത്രം കൊടുത്ത പഴമാണ്. പക്ഷെ ആ ഒരെണ്ണം ആന കഴിച്ചില്ല. മാത്രല്ല, ആനയ്ക്ക് കൊടുക്കുന്നൊന്നും പാപ്പാനെ കൊടുക്കുന്നത് ആനയ്ക്ക് ഇഷ്ടമല്ല.
1: ഈ ആനയ്ക്ക് ഇഷ്ടമല്ല അല്ലേ. യെസ്. അപ്പൊ എന്തായാലും ഇന്നത്തെ ദിവസത്തിന്റെ സ്പെഷ്യാലിറ്റിയിലേക്ക് പോകുമ്പോൾ, ശ്രീലക്ഷ്മി, ഹിന്ദി ലാംഗ്വേജ് ഇഷ്ടമാണ് ശ്രീലക്ഷ്മിക്ക്?
0: പിന്നെ തീർച്ചയായും
1: ഇഷ്ടമാണ്, എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് അങ്ങോട്ട് വഴങ്ങാത്തൊരു ലാംഗ്വേജ് ആണ് ഹിന്ദി.
0: വഴങ്ങാത്ത, ഞാൻ +1, +2 മുതൽ എന്റെ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി ആയിരുന്നു. അപ്പൊ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ, അതായത് ഡിഗ്രി വരെ ഹിന്ദി ആയിരുന്നു. അപ്പോൾ ഡിഗ്രിക്ക് +1, +2 ഒക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഇഷ്ടം പെട്ട് നമ്മളൊരുപാട് അങ്ങനെയൊക്കെ ഒന്ന് വെച്ചിട്ടാണ് നമ്മൾ ഹിന്ദി എടുക്കുന്നത്. ഡിഗ്രിക്ക് പോയപ്പോഴും അതിലൊരു മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. ചിലപ്പോൾ നമുക്ക് തോന്നും കുറച്ച് പാടാണ് എന്നുള്ളത്. മറ്റൊരു ഭാഷ പഠിക്കുക എന്നതിലുപരി നമ്മുടെ ദേശീയ ഭാഷയാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഭാഷയോട് കുറച്ചും കൂടി ഇഷ്ടം,
1: ഒരു ആദരവുണ്ടല്ലേ. തീർച്ചയായിട്ടും ഇന്ന് ഇന്ത്യയിൽ ഔദ്യോഗികമായിട്ട് ഹിന്ദി ഭാഷ അല്ലെങ്കിൽ ആ ഭാഷയുടെ ഒരു പ്രാധാന്യത്തെ പറ്റിയെല്ലാം ഓർക്കുന്ന ഒരു ദിവസമാണ് സെപ്റ്റംബർ 14 ഹിന്ദി ദിനമായിട്ട് നാം ഇങ്ങനെ ആചരിക്കുകയാണ്. അപ്പോൾ ഭരണഘടനയിൽ തന്നെ ദേവനാഗരി ലിപിയിലുള്ള ഹിന്ദിയെ ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായി അംഗീകരിക്കുന്നത് 1949 സെപ്റ്റംബർ 14. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഹിന്ദി ദിനമായിട്ട് നാം ആചരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ പ്രധാനമായിട്ട് കൊടുത്തിരിക്കുന്ന ലക്ഷ്യമെന്ന് പറയുമ്പോൾ ഹിന്ദി ഭാഷയുടെ പ്രചാരവും അതിൻ്റെ സംസ്കാരവും ജനങ്ങളിൽ എത്തിക്കുക എന്നത് തന്നെയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ലോകത്ത് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഭാഷകളെ മനസ്സിലാക്കപ്പെടുന്ന ഭാഷകളിലൊന്ന് ഹിന്ദി തന്നെയാണല്ലേ.
0: അതെ. ഇന്ത്യയിൽ ഏകദേശം 250 ദശലക്ഷത്തിലധികം വ്യക്തികൾ ഹിന്ദി സംസാരിക്കുന്നു എന്നുള്ളതാണ് കണക്ക്. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ജനസംഖ്യയുടെ 43.6% വ്യക്തികൾ ഹിന്ദി സംസാരിക്കുന്നുണ്ട്. അതേപോലെ ലോകത്ത് ഏറ്റവും അധികം സംസാരിക്കുന്ന 4-ാമത്തെ ഭാഷ ഹിന്ദിയാണെന്നൊരു പ്രത്യേകതയും കൂടിയുണ്ട്.
1: വായിക്കുന്നത് പോലെ ഇപ്പം ഇംഗ്ലീഷ് എന്ന് പറയുന്നത് കുറച്ച് വ്യത്യസ്തത നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഹിന്ദി എന്ന് പറയുമ്പോൾ ദേവനാഗിരി ലിപിയിലുള്ള ഹിന്ദി ഒരു ഫോണറ്റിക് രീതിയിൽ തന്നെ, അതായത് ഏത് രീതിയിലാണോ അത് ഉച്ചരിക്കുന്നത് അതേ കൃത്യമായ രീതിയിൽ തന്നെയാണ് അത് എഴുതുന്നത് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇംഗ്ലീഷ് ഭാഷയിൽ അങ്ങനെയല്ല. ചില വാക്കുകൾ ഇപ്പം കെ ആണെങ്കിലും സി ആണെങ്കിലും ചില വാക്കുകൾ ഒരു സൈലന്റ് നമ്മൾ കൊടുക്കാറുണ്ട്.
0: സൈലന്റ് ലെറ്റേഴ്സ്.
1: അപ്പം അങ്ങനെ സൈലന്റ് ലെറ്റേഴ്സ് ഹിന്ദിയിൽ ഇല്ല എന്നുള്ളതാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ മനസ്സിലാക്കപ്പെടുന്നതും വായിക്കുന്നതും അതുപോലെ തന്നെ കൂടുതൽ ആൾക്കാരും റൺ ചെയ്യൊരു ഭാഷയായിട്ട് ഈ ഹിന്ദി ഭാഷ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഹിന്ദി, ഞാൻ ഹിന്ദിയിൽ കുറച്ച് വീക്കാണ്, എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്തോ ഒരു കാരണം കൊണ്ട് എനിക്ക് ഹിന്ദി ലാംഗ്വേജിനോട് ഒരു കുറച്ച് അടുപ്പം കുറവാണ്. അപ്പം ഞാൻ പലപ്പോഴും മുച്ചേ മാലു, എനിക്ക് കുറെ കാര്യങ്ങൾ മാത്രമേ എനിക്ക് അറിയൂ. നീ മാലു,
0: അപ്പൊ നമുക്ക്
1: എനിക്ക് ഹിന്ദി അറിഞ്ഞുകൂടാന്ന്. അതെ, അത് എപ്പോഴും ഹിന്ദി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടി എത്തുന്നത് ജഗതി ചേട്ടന്റെ
0: ആ ഒരു കിലുക്കത്തിലെ എന്ന് പറയാം. അപ്പോ നമുക്കത് എങ്ങനെയാണ് അദ്ദേഹം അത്രത്തോളം ഹിന്ദി, എനിക്ക് തോന്നുന്നു ആ ഒരു അദ്ദേഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിട്ട് ജഗതി ചേട്ടൻ ഹിന്ദി പഠിക്കാൻ.
1: അങ്ങനെ നമ്മൾ ഈ ഒരു ഹിന്ദി എന്ന് പറയുമ്പോൾ ലാംഗ്വേജ് ഇന്ത്യയിൽ എവിടെ സഞ്ചരിക്കുമ്പോഴും ഹിന്ദി ലാംഗ്വേജ് അറിയുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ

0: ഫ്ലെക്സിബിൾ ആവുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഇംഗ്ലീഷ് ലാംഗ്വേജ് ലോക ഒരു ഭാഷയാണെങ്കിൽ കൂടിയും നമുക്ക് ഹിന്ദി അറിയാമെന്നുള്ളതൊരു നമ്മുടെ ഒരു എന്താ ഒരു രാജ്യസ്നേഹത്തിൻ്റെയും രാജ്യം ആ ഒരു റിലേറ്റ് ചെയ്ത് നമുക്ക് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ്.
1: നമുക്കിപ്പോൾ പുറത്തൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹിന്ദി അറിയില്ല എന്ന് പറയുമ്പോൾ അത്
0: കുറച്ച് ബുദ്ധിമുട്ടാണ്. അതെ, അപ്പം എന്തായാലും ഹിന്ദി എല്ലാവരും പഠിക്കുക അല്ലേ. അപ്പം ഏറ്റവും കൂടുതൽ ഗൂഗിളിലൊക്കെ വെബ്സൈറ്റുകളിലെല്ലാം ഈ നമ്മൾ ഹിന്ദി റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ആണെങ്കിലും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റഡി മെറ്റീരിയൽ ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ ഹിന്ദി ഭാഷയെ പറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളടക്കം ഇതിൻ്റെ എന്താണ് എന്ന രീതിയിലൊക്കെ സെർച്ച് ചെയ്യുന്ന കൂടെയുള്ള ഒരു ഭാഷയാണ്. സംസ്കൃതവുമായിട്ട് ഇതിന് വളരെ അഭേദ്യമായിട്ടൊരു ബന്ധമുണ്ട്. നമ്മുടെ ഒരു ഇന്ത്യൻ സംസ്കാരം അനുസരിച്ച് സംസ്കൃതത്തിൻ്റെ വേരുകൾ വളരെ ഒരു ഗാഢമായിട്ടുള്ള വേരുകളാണ് നിലനിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചറിൽ എപ്പോഴും ഹിന്ദി ഏറ്റവും ഫോക്കസ് ചെയ്യുന്നൊരു ലാംഗ്വേജ് ആയിട്ട് മാറുകയാണ്. അപ്പോൾ സംസ്കൃത ഭാഷയിൽ തന്നെ ഖാരി ബോലി എന്ന ഭാഷയുടെ ഭാഷാഭേദമായിട്ടാണ് ഹിന്ദി ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ വെബ് ലോകത്തും വളരെ വളർച്ച നേടിക്കൊണ്ടിരിക്കുന്ന ഒരു ലാംഗ്വേജ് ആയിട്ട് തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഹിന്ദി എല്ലാവർക്കും അറിയാവോ?
1: തീർച്ചയായിട്ടും
0: അറിയാമായിരിക്കും,
1: ശ്രോതാക്കൾക്കൊക്കെ
0: അറിയാം.
1: ഇപ്പൊ നമ്മളൊരു ബിസിനസ് അത് അത്തരത്തിലുള്ള ബിസിനസ് ഡീലിംഗ്സിലൊക്കെ ആകുമ്പോൾ ഇപ്പോൾ ഇന്ത്യയിലുള്ള പല ഭാഗത്തുനിന്നുള്ള വ്യക്തികളാണ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഹിന്ദി ഒക്കെ കുറച്ച് അത്യാവശ്യം കൈകാര്യം ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ഡൽഹി, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഹരിയാന, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിലെ ഭരണഭാഷ ഹിന്ദിയാണ്. അതേപോലെ തന്നെ ഗുജറാത്ത്, മഹാരാഷ്ട്ര, പശ്ചിമബംഗാൾ, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലൊക്കെ രണ്ടാം ഭാഷയായിട്ട് ഹിന്ദിയുണ്ട്. അപ്പോൾ അങ്ങനെ അങ്ങനെ ഹിന്ദിയുടെ മഹാത്മ്യം നമ്മളിങ്ങനെ വർണ്ണിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കല ചേച്ചി കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മൂന്ന് പേരാണ് കറക്റ്റ് ആൻസർ.
0: അപ്പൊ
1: നമ്മൾ അഞ്ചു പേരാന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ അതിലൊരു മാറ്റമില്ല. അഞ്ചു പേര് രണ്ടുപേരും കൂടി ഇനി കറക്റ്റ് ആൻസർ പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യൻ
0: പോകുന്നതാണ്. അപ്പൊ ചോദ്യം ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കാം.
1: അപ്പൊ ഒരു മിനിറ്റ്, അപ്പൊ നമുക്ക് ഈ ഒരു ആൻസർ പറഞ്ഞിട്ട് നമ്മുടെ ശ്രോതാക്കളൊക്കെ ആൻസർ അയച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് പറഞ്ഞിട്ട് അപ്പൊ അത് നമ്മൾ കറക്റ്റ് ചോദ്യം ഒരിക്കൽ കൂടി ചോദിക്കുന്നതാണ്. അപ്പൊ നെൽസൺ ചേട്ടൻ പറയാണ് എന്തോ ഒരു ആൻസർ അയച്ചിട്ട് അത് ഡിലീറ്റ് ആകി, പക്ഷെ അടുത്തത് പറഞ്ഞിട്ടുണ്ട് പഴം ഗണപതിക്ക് കൊടുത്തു. ഞാൻ അപ്പോ നമ്മൾ ഈ കൊടുത്ത ആനയ്ക്ക് കൊടുത്ത പഴമില്ല, ഈ ആന എവിടെയും കൊടുക്കില്ല, പക്ഷെ ആ ഒരു പഴം
0: കഴിച്ചില്ല എന്നുള്ളതാണ്. ഈ ആനയ്ക്ക് തന്നെ ആ പഴങ്ങൾ എല്ലാം വേണമായിരുന്നു, അതിന് വിശപ്പുണ്ടായിരുന്നു, പക്ഷെ ആ ഒരു പഴം കഴിച്ചില്ല എന്നുള്ളതാണ്. അപ്പൊ ഇത് ഏകദേശം ആ ഒരു ക്ലൂയിലേക്ക് എത്തിയിരിക്കുകയാണ്. ചോദ്യം ഒരിക്കൽ കൂടി ചോദിക്കുന്നു, ഒരു ആനയ്ക്ക് നമ്മൾ 11 പഴങ്ങളാണ് കൊടുത്തത്, പക്ഷെ 10 മാത്രമേ ആന കഴിച്ചോളൂ, ആ ഒരു പഴം എന്തുകൊണ്ടാണ് റിജക്ട് ചെയ്തത് എന്നുള്ളതാണ് വളരെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ആ കുസൃതി ചോദ്യം നമ്മൾ ചോദിച്ചിരിക്കുകയാണ്. ഒരു ബ്രേക്കിന് ശേഷം നമുക്ക് തിരികെ എത്താം അല്ലേ. യെസ്, അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് കറക്റ്റ് ആൻസർ 5 സമ്മാനിക്കുകയാണെങ്കിൽ നമ്മൾ അടുത്ത ചോദ്യം ചോദിക്കുന്നതായിരിക്കും അല്ലേ.
1: തീർച്ചയായിട്ടും. അപ്പോൾ നമ്മുടെ രാജൻ ചേച്ചിയൊക്കെ ആൻസർ അയച്ചിട്ടുണ്ട്, പക്ഷെ അത് തെറ്റിപ്പോയി. ഒന്നും കൂടി ഒന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും. അപ്പോൾ നമ്മൾ എന്തായാലും ഇപ്പോൾ ആൻസർ പറയുന്നില്ല, അടുത്ത രണ്ടുപേരും കൂടി കറക്റ്റ് ആൻസർ ആണ് അയക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നതാണ്. ഇപ്പോൾ നമുക്കൊരു നല്ലൊരു പാട്ട് കേട്ടിട്ട് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒരുപാട് വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളുമായി നമ്മൾ ഇങ്ങനെ യാത്ര തുടരുകയാണ്. കുസൃതി ചോദ്യത്തിന് ആൻസേഴ്സ് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8848558785.
1: അപ്പോൾ പ്രിയ ശ്രോതാക്കളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു ഞാൻ ശ്രീലക്ഷ്മിയും. എന്നോടൊപ്പം
0: ശ്രീലക്ഷ്മിയോടൊപ്പം ഞാൻ ആതിരയാണ്. അപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 6 മിനിറ്റ് ആയിരിക്കുന്നു അല്ലേ?
1: അതെ. അപ്പോൾ നമുക്ക് നമ്മുടെ ശ്രോതാക്കളൊക്കെ ഇങ്ങനെ കറക്റ്റ് ആൻസർ അയക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം നമ്മുടെ റീജ അയച്ചു, രേവതി കറക്റ്റ് ആൻസർ ആണ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഏകദേശം 5 പേരായെന്ന് തോന്നുന്നു അല്ലെ. കലച്ചേച്ചി അയച്ചു, നമ്മുടെ ഷീജ ചേച്ചി അയച്ചു, റീജ അയച്ചു, ബീനഗോര അയച്ചു, രേവതി അയച്ചു. അപ്പോൾ കറക്റ്റ് ആൻസർ ആണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഓക്കെ, ഓ നമുക്ക് 6 പേരാണ് അയച്ചത്.
0: സനോജ് അയച്ചിട്ടുണ്ട്,
1: സനോജും കറക്റ്റ് ആൻസർ ആണ് അയച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ് ആ ആൻസർ എന്ന് അറിയണ്ടേ? പറയൂ ആതിര.
0: അതെ, ശ്രീലക്ഷ്മി പറയൂ. അപ്പൊ എന്തായാലും 11 പഴത്തില് 1 പഴം പ്ലാസ്റ്റിക് പഴമായതുകൊണ്ടാണ് ആന അത് കഴിക്കാതിരുന്നത് അല്ലെ. യെസ്. അപ്പൊ ഇത് റിലേറ്റഡ് ആയിട്ട് നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുകയാണെന്നുള്ളത്. അപ്പൊ ആനയുടെ കഥയിൽ തന്നെ നിലനിൽക്കുമ്പോൾ

0: ആനയ്ക്ക് 11 പഴങ്ങൾ കൊടുക്കുകയാണ്. പക്ഷേ ആന ഈ 11 പഴങ്ങളും കഴിക്കുന്നില്ല.
1: എന്തുകൊണ്ട്?
0: എന്തുകൊണ്ടാണ് എന്നുള്ളതാണ്
1: അടുത്ത
0: കുസൃത ചോദ്യമായിട്ട്.
1: ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു, ഒരു ആനയ്ക്ക് 11 പഴം കൊടുത്തു, ഒരു പഴം ഒഴിച്ച് ബാക്കിയെല്ലാം കഴിച്ചു, 10 പഴങ്ങൾ ആന കഴിച്ചു. അപ്പൊ അതിന്റെ എന്തുകൊണ്ടാണ് ആ ഒരു പഴം കഴിക്കാത്തതെന്ന് വെച്ചാൽ ആ ഒരു പഴം പ്ലാസ്റ്റിക് ആയിരുന്നു. പക്ഷേ ഒരാനയ്ക്ക്
0: ആനയ്ക്ക് 11 പഴങ്ങൾ കൊടുത്തപ്പോ ഈ 11 പഴങ്ങളും ആ ആന കഴിച്ചില്ല.
1: അതെന്തുകൊണ്ടാണ്?
0: അതാണ് അടുത്ത ചോദ്യം.
2: ഇതിന്
0: അപ്പൊ ഇതിന് ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലൈവ് തീരുന്നതിന് മുൻപ് തന്നെ അടുത്ത ചോദ്യം ചോദിക്കുന്നതാണ്. അപ്പോ പെട്ടെന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്തോളൂ. ആ 11 പഴങ്ങളും ഒരാന കഴിച്ചില്ല. ഇത് അടുത്ത തൊട്ടടുത്തുള്ളൊരു ആനയുടെ കഥയാണ് കേട്ടോ. അപ്പോൾ ആന 11 പഴങ്ങളും കഴിച്ചില്ല എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യമായിട്ട് നിലനിൽക്കുന്നത്. അങ്ങനെ നിങ്ങളിങ്ങനെ തല പുകയുമ്പോൾ നമ്മൾക്ക് അടുത്ത വിശേഷങ്ങളിലേക്ക് കടക്കാം അല്ലേ? യെസ്. അപ്പോൾ ഇന്ന് ഒരുപാട് പ്രധാനപ്പെട്ട ദിവസങ്ങളുടെ ഒരു പ്രാധാന്യത്തെ പറ്റിയൊക്കെ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഏറ്റവും നമ്മൾ ആഘോഷിക്കേണ്ട ദിവസമായിട്ട് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. പുസ്തകങ്ങളും വായനയെന്നൊക്കെ പറയുന്നത് ഇന്നത്തെ കാലത്തും അന്യം നിന്ന് പോകരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ.
1: അപ്പൊ ചെറിയ പല സ്ഥലങ്ങളിലും ചെറിയ ചെറിയ ഗ്രന്ഥശാലകളൊക്കെ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ലൈബ്രറിയൊക്കെ കാണുന്ന സമയത്ത് അവിടെ നിന്ന് നമുക്ക് തരുന്നത് അതൊരു ചെറിയ അല്ലെങ്കിൽ നമുക്ക് വളരെയധികം ഇരിക്കാനൊക്കെ കുറച്ച് സ്ഥലങ്ങൾ മാത്രമുള്ള ഒരു കൊച്ചു റൂമായിരിക്കാം. പക്ഷേ ആ ഒരു ഗ്രന്ഥശാല നമ്മളെ കൊണ്ടുപോകുന്നത് നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത അറിഞ്ഞിട്ടില്ലാത്ത നമ്മൾ ഒരുപാട് പോകാനായിട്ട് ഒരുപാട് ഒരുപാട് ആഗ്രഹിക്കുന്ന പല പല സ്ഥലങ്ങളിലോട്ടും അല്ലെങ്കിൽ പല കാഴ്ചകളിലോട്ടും ഒക്കെ ആയിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഇന്ന് അതിനെപ്പറ്റി പറയുന്നത് എന്ന് വെച്ചാൽ ഇന്ന് സെപ്റ്റംബർ 14 ഗ്രന്ഥശാലാ ദിനമാണ്. അപ്പോൾ ഓരോ ഗ്രന്ഥശാലയും ഓരോ അറിവിൻ്റെ വാതായനങ്ങളാണ്. ഒരു നമുക്ക് പണ്ടൊക്കെ പോയിരിക്കാൻ ഒരിടം എന്നതിലുപരി ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അറിയാനും ചർച്ച ചെയ്യാനും ഒരു ആരോഗ്യപരമായിട്ടുള്ള സംവാദങ്ങൾക്കുമൊക്കെ വേദിയായിട്ടുള്ള സ്ഥലങ്ങളാണ് ഈ ഗ്രന്ഥശാലകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ചെറിയ പ്രായത്തിൽ തന്നെ ഒരു കൗതുകമായിരുന്നു പണ്ടൊക്കെ ഇങ്ങനെ ഒരു കുഞ്ഞു പ്രായത്തിലൊക്കെ ലൈബ്രറിയിൽ പോവുക, പുസ്തകങ്ങൾ വായിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ അടുത്തേക്കൊക്കെ ഓരോരോ ലൈബ്രറി ഒക്കെ ആയിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് പലപ്പോഴും ഇങ്ങനെ പണ്ടൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് തൊട്ടടുത്തൊരു ലൈബ്രറി ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നാൾ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ നമുക്ക് തൊട്ടടുത്ത് എൻ്റെ വീടിൻ്റെ അടുത്തൊരു കുഞ്ഞ് ലൈബ്രറി ഉണ്ട്, മഹാത്മാ ലൈബ്രറി എന്നൊക്കെ പറയുന്നത്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോകാം, പുസ്തകങ്ങളൊക്കെ വായിക്കാം, പുതിയ പുതിയ പുതിയ ബുക്കുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള നോവലുകളൊക്കെ ഇപ്പോൾ ഒരുപാട് പേര് വായിക്കുന്നുണ്ട്. പണ്ടൊക്കെ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന എന്തെന്ന് വായിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ തോന്നുന്ന ബുക്കുകളൊക്കെ ഇപ്പം കയ്യെത്തും ദൂരത്തുണ്ട്. അപ്പോൾ ഈ ഒരു ദിവസം ഞാൻ ആ ഒരു ലൈബ്രറിയെ കൂടി ഇങ്ങനെ ഓർത്ത് പോവുകയാണ്.
0: യെസ്. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ നമ്മുടെ എല്ലാ വീടുകൾക്ക് അടുത്തായിട്ടും ഒരു ലൈബ്രറി എന്തായാലും കാണാതിരിക്കില്ല. ഇപ്പോൾ കൂടുതലായിട്ടും ഒരു എല്ലാ വീടുകളിലും ഒരു കുഞ്ഞു ലൈബ്രറി കാണാൻ സാധ്യത, എല്ലാവർക്കും വായിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് കൂടി വരികയാണ്. ഇപ്പോൾ സാങ്കേതികവിദ്യയുടെ ഒരു അതിപ്രസരമാണെങ്കിലും ഇപ്പോൾ നമുക്ക് ഈ പുസ്തക വായന എന്നുള്ളത് ഗൂഗിൾ ചെയ്ത് വായിക്കാം, അങ്ങനെ കുറേ കാര്യങ്ങൾ മെത്തേഡുകൾ ഉണ്ടെങ്കിൽ തന്നെയും ഈ വായന സമ്പ്രദായങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും നമുക്ക് പുസ്തകങ്ങൾ എടുത്തു മറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അതൊരു ഗന്ധമുണ്ട്, മനോഹരമായിട്ടൊരു അല്ലേ, ആ ഒരു ഗന്ധത്തോടു കൂടി ആ ഒരു കഥാപാത്രത്തിലേക്കോ ആ ആശയത്തിലേക്കോ പോകാൻ ഇന്നും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്.
1: അതെ, ഓരോ കഥാപാത്രങ്ങളും അല്ലെങ്കിൽ ഓരോ ബുക്കുകളും വായിക്കുന്ന സമയത്ത് ഓരോ വ്യക്തികളും നമ്മുടെ മനസ്സിൽ കയറി ഇടം പിടിക്കും. ഇപ്പൊ നമുക്ക് ബെന്യാമിൻ പറയുകയാണെങ്കിൽ ബെന്യാമിന്റെ ആടുജീവിതത്തെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അജീബ്, അതേപോലെ തന്നെ അങ്ങനെ
0: നിരവധി കഥാപാത്രം. ഇപ്പൊ ഒരു ഗ്രന്ഥശാല എന്ന് പറയുമ്പോൾ അത് ഒരുപാട് കഥാപാത്രങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് അല്ലേ. ഒരുപാട് പ്രശസ്തരായിട്ടുള്ള വ്യക്തികളെല്ലാം ഒരുമിച്ച് നമുക്ക് വേണ്ടി എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ സമ്മാനിക്കാൻ വേണ്ടിയിട്ടുള്ള ബൃഹത്തായിട്ടുള്ള ഒരു സ്പേസ് ആണ് ഗ്രന്ഥശാല എന്ന് പറയുന്നത്.
1: നമുക്ക് അവിടെ സുഹറെ കാണാം, അതേപോലെ
0: ഒരുപാട് പേര് ഇങ്ങനെ കൂട്ടുകൂടി
1: കാണാം, അതേപോലെ തന്നെ കുറെ നമുക്കിങ്ങനെ നമ്മളിപ്പോ നമ്മളുടെ നാട്ടിലെ കഥാകാരന്മാർക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ അപ്പുറത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ടോട്ടോച്ചാനെ ആ ഒരു കൃതി ഇഷ്ടമല്ലാത്ത ആരുമില്ല അല്ലേ. നമ്മൾ എപ്പോഴെങ്കിലും ഒന്ന് കിട്ടണം അല്ലെങ്കിൽ വായിക്കണം. എനിക്ക് തോന്നുന്നു പണ്ട് കൊച്ചു നാളുകളിൽ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ജനാലയ്ക്കരികിലെ വികൃതി കുട്ടി എന്ന് പറഞ്ഞൊരു പാഠം ഉണ്ടായിരുന്നു. ആ ഒരു പാഠത്തിന്റെ തുടർച്ചയായിട്ട് ആ ഒരു ബുക്ക് തപ്പി ഇങ്ങനെ നടന്ന് ഇങ്ങനെ ഒരു നിധി പോലെ കിട്ടുന്നത്, അതൊക്കെ നമുക്ക് എന്താ പറയുക, നമുക്കൊരു പെട്ടെന്നൊരു ഒരു ബ്ലെസ്സിങ്സ് പോലെ തോന്നുന്നതാണ് ആ ചില പുസ്തകങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. അപ്പം ഇങ്ങനെ പല കഥകളും എനിക്ക് തോന്നുന്നു നമുക്ക് ഈ പുസ്തകങ്ങളിൽ നമ്മൾ പഠിക്കുന്ന ടെക്സ്റ്റുകളിൽ പല കഥകളും നമുക്കിങ്ങനെ ബാക്കി ഇങ്ങനെ വെച്ചിരിക്കും, അവിടെ എന്തായി എന്നുള്ളത്
0: തുടരും
1: അതെന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇവിടെ അത് കഴിഞ്ഞു, അപ്പോൾ ഇനി അതിൻ്റെ ബാക്കി അന്വേഷിച്ച് നടക്കുന്ന കൂട്ടത്തിലാണ് പല പല കഥകളും നമുക്ക് കിട്ടുന്നത്. അങ്ങനെ ഒരു കുടയും മുട്ടത്ത് വർക്കിയുടെ ഒരു കുടയും കുഞ്ഞു പെങ്ങളും എന്നുള്ളൊരു കൃതി, അതും എനിക്ക് അങ്ങനെ കിട്ടിയതാണ് ആ ഒരു കഥയുടെ. ഇനിയും എത്രയെത്രയോ കഥകളുടെ ബാക്കി ഭാഗം അന്വേഷിച്ച് ഞാനിങ്ങനെ നടക്കുകയാണെന്നറിയോ. പലതിൻ്റെയും പലതും ഇങ്ങനെ മറന്നുപോയി മറഞ്ഞുപോയി, പക്ഷെ എങ്കിലും എവിടെയൊക്കെയോ ഒരു വേദനയുണ്ട്. പല കഥാപാത്രങ്ങളും ഇന്നും നമ്മളുടെ കൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ട്.
0: അതെ, തീർച്ചയായിട്ടും ഗ്രന്ഥശാലാ ദിനത്തിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു പുസ്തകമെങ്കിലും അല്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഗ്രന്ഥശാലയിലേക്കൊന്ന് നോക്കി അവിടെ ഇരുന്ന് പുസ്തകങ്ങൾ, ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകങ്ങൾ വായിച്ച് മനസ്സിലാക്കി ആ കഥാപാത്രങ്ങളിലൂടെ ആ ആശയത്തിലൂടെ പല വ്യാഖ്യാനങ്ങളിലൂടെ പല ലാംഗ്വേജസിലൂടെ അല്ലേ ഒരുപാട് യാത്രകൾ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സ്പേസ് തന്നെയാണ് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഗ്രന്ഥശാല എന്നുള്ളത് അന്യം നിന്ന് ഇന്നും പോയിട്ടില്ല, ഇന്നും സജീവമായിട്ട് തന്നെ തുടരുന്നു എന്ന് തന്നെ വിശ്വസിക്കുന്നു അല്ലേ.
1: യെസ്, തീർച്ചയായും. അപ്പോൾ നമുക്കിങ്ങനെ മെസ്സേജുകൾ വരികയാണ്. അപ്പോൾ റീജ പറയുന്നത് ആനയുടെ ഫോട്ടോയ്ക്കാണോ പഴം കൊടുത്തതെന്ന്. അപ്പോൾ ആനയുടെ ഫോട്ടോയ്ക്കൊന്നും അല്ല കേട്ടോ. അതേപോലെ തന്നെ സനോജ് ചോദിക്കുകയാണ് 11 പഴവും പ്ലാസ്റ്റിക് ആയിരുന്നു. അല്ല, ഇത് ഒറിജിനൽ
0: പഴം. നമ്മളിങ്ങനെ
1: വാഴയിൽ ഇങ്ങനെ പഴുത്തിങ്ങനെ പിച്ചുകൊണ്ട്
0: അത് കണ്ടു കഴിഞ്ഞാൽ ആനയ്ക്ക് കഴിക്കാൻ തോന്നുന്ന തരത്തിലുള്ള പഴം,
1: മഞ്ഞ കളറുള്ള പഴം.
0: അതെ, നല്ല സ്വാദിഷ്ടമായിട്ടുള്ളൊരു പഴങ്ങളായിരുന്നു, പ്ലാസ്റ്റിക് ഒന്നും അല്ല.
1: അപ്പൊ
0: ഇതിന്റെ ആൻസർ എന്താണ് എന്നുള്ളത് പെട്ടെന്ന് അയച്ചോളൂ. അത് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ചോദ്യം നമ്മൾ ചോദിക്കുന്നതായിരിക്കും അല്ലേ.
1: അതെ, അപ്പൊ സമയം 11:13 ആയിരിക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ നിങ്ങൾ ചോദ്യം ആൻസർ അയക്കണം എന്ന് പറയാണ്. അപ്പൊ ആ ഒരു ചോദ്യം ഇതായിരുന്നു, ഒരാനയ്ക്ക് 11 പഴങ്ങൾ കൊടുത്തു, പക്ഷെ ആന ഒന്നും കഴിച്ചില്ല, എന്തുകൊണ്ടായിരിക്കും അത്? അത് നോർമൽ, നമ്മൾ സാധാരണ നമ്മൾ നേരത്തെ ചോദിച്ചല്ലോ. അതേപോലെ തന്നെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും ഒളി ഒരു എന്താ ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്.
0: അപ്പൊ എന്തായാലും ഈ പഴങ്ങൾ പ്ലാസ്റ്റിക് അല്ല കേട്ടോ. അപ്പൊ അതാണ് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, ആ പഴം പ്ലാസ്റ്റിക് ആയിരിക്കും എന്നൊക്കെ ഉള്ളത്. പക്ഷെ അതല്ല. അപ്പൊ എന്തായാലും നമ്മളിങ്ങനെ കുസൃതി ചോദ്യത്തിലൂടെ അപ്ഡേഷനിലൂടെ ഒക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. വായനാ ദിനം അടിപൊളിയായിട്ട് തന്നെ ആഘോഷിക്കുക,
1: ഗ്രന്ഥശാലാ
0: ദിനം നന്നായിട്ട് തന്നെ നിങ്ങൾ ആഘോഷിക്കുക. ഒരു പുസ്തകമെങ്കിലും ലൈബ്രറിയിലൊക്കെ പോയിരുന്ന് വായിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ലൈബ്രറിയിലേക്ക് പോകുക എന്നുള്ളത് ഒരു പഠനത്തിൻ്റെ തന്നെ ഭാഗമാണ്. അവിടെ പോയൊരു പുസ്തകം പിക്ക് ചെയ്ത് ഇന്ന ദിവസങ്ങളിൽ അത് ക്യാരി ചെയ്ത് അത് വളരെ സേഫായിട്ട് തിരിച്ചെത്തിക്കുക എന്നുള്ളൊരു ബോധം
1: ചെറുതിലേ
0: തന്നെ. അതെ, അതിനൊന്നും ഒരു പോറല് പോലും ഏൽക്കാതെ ചെറുതിലേ തന്നെ വളരെ വളരെ എന്താ പറയുക, നമ്മുടെ എന്തോ ഒരു വളരെ ഇഷ്ടത്തോടു കൂടിയിട്ടുള്ളൊരു സാധനമാണ് എന്ന രീതിയിൽ അങ്ങനെയുള്ളൊരു പഠനത്തിൻ്റെ തന്നെ ഭാഗമാണ്. അത്രയും കെയർ ചെയ്ത് നമ്മൾ പുസ്തകങ്ങളെ സ്നേഹിക്കുക എന്നത് പഠിപ്പിക്കുകയാണ് ഗ്രന്ഥശാലകൾ ചെയ്യുന്നത് തുടക്കത്തിലേ തന്നെ അല്ലേ.
1: അതെ, അപ്പം നമ്മളുടെ രാജൻ ചേച്ചി ഏകദേശം, ഞാൻ ആ ആൻസർ പറയുന്നില്ല, ഏകദേശം കറക്റ്റ് ആൻസറിലോട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സനോജ് അവിടെ ഇരുന്ന് എന്തോ ഒരു ആൻസർ ഇങ്ങനെ ടൈപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു രണ്ട് പേര് കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ട്. രാജൻ ചേച്ചി പക്ഷേ ഏകദേശം അടുത്ത് വന്നിട്ടുണ്ട്, എങ്കിലും നമുക്കൊരു കറക്റ്റ് ആൻസറായിട്ട് പരിഗണിക്കാം പിന്നീട്. ഓക്കെ, ഇനിയൊരു അപ്പം നമുക്ക് 3 പേര് കറക്റ്റ് ആൻസർ ആണെന്നുണ്ടെങ്കിൽ ഇനി 2 പേര് കറക്റ്റ് ആൻസർ പറഞ്ഞാൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. അപ്പോൾ ഒരു പാട്ട് കേൾക്കാനുള്ളൊരു സമയമായി. അപ്പോൾ നമ്മളൊരു പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് ആലോചിക്കാം അല്ലേ.
0: യെസ്, അപ്പോൾ എന്തായാലും ചോദ്യം ഇതായിരുന്നു, ഒരാനയ്ക്ക് 11 പഴങ്ങൾ കൊടുത്തു, പഴം എന്തായാലും പ്ലാസ്റ്റിക് അല്ല കേട്ടോ. അപ്പോൾ ആ പഴങ്ങൾ പക്ഷേ ആന കഴിച്ചില്ല, എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് അടുത്ത നമ്മുടെ ചോദ്യം. ഇതിന് ആൻസർ 5 പേര് തന്നു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ചോദ്യം ചോദിക്കുന്നതായിരിക്കും. നമുക്ക് നല്ലൊരു പാട്ട് കേട്ട് തിരികെത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
2: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
0: റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക്, ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളും കുസൃതി ചോദ്യവും ഒക്കെ ഞാൻ ശ്രീലക്ഷ്മി.
3: ശ്രീലക്ഷ്മിയോടൊപ്പം ഞാൻ ആതിരയാണ്. നമ്മളെല്ലാവരും അടിപൊളിയായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു, മെസ്സേജസ് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഓൾമോസ്റ്ററ് എല്ലാവരും 5 ആൻസേഴ്സ് വന്നിട്ടുണ്ടല്ലേ.
0: അതെ അതെ, കറക്റ്റ് ആൻസർ ഒക്കെ നമ്മുടെ പ്രമോദ് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്, ഷീജ ചേച്ചി പറഞ്ഞിട്ടുണ്ട്, രാജൻ ചേച്ചിയും നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തുകയാണ്. ഏകദേശം കറക്റ്റ് ആൻസറാണ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് മെസ്സേജുകളൊക്കെ നമ്മുടെ അഭിലാഷ് ചേട്ടനും കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞിരിക്കുന്നത്. ആന, നമ്മുടെ സനോജ് പറയാണ് ടി ആന, ആദ്യത്തെ ആനയുടെ വയറ്റിൽ കിടന്ന
3: ആനയാണ്
0: നമ്മൾ പറയാറുണ്ടല്ലോ അത്. അപ്പൊ അതുകൊണ്ടായിരിക്കാം. അപ്പോ എന്താണ് ആൻസർ, നമുക്കിനി സമയമില്ല. 11:21 ആയിരിക്കുന്നു. അഭിലാഷ് ചേട്ടൻ ചോദിക്കുകയാണ്, ആന കുഴിയാനയോ പ്ലാസ്റ്റിക് ആനയോ ആയിരിക്കും? അതെ, ആന പ്ലാസ്റ്റിക് ആയിരുന്നു. ഇപ്രാവശ്യം ഒറിജിനൽ പഴം നമ്മൾ ആന പ്ലാസ്റ്റിക് ആനയുടെ മുമ്പിൽ കൊണ്ടുവച്ചപ്പോൾ ആന ഒന്നും
3: കഴിച്ചില്ല.
0: ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇനിയിപ്പോ ഒട്ടും സമയമില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ നിങ്ങൾ ആൻസർ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് റിവീൽ ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് ഇത് റിവീൽ ചെയ്യും. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ, ആ ഒരു സംഭവ ബഹുലമായിട്ടുള്ള അവസാന ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്.
3: സമയം 11:21 ആയിരിക്കുന്നു,
0: 22 ആയിരിക്കുന്നു.
3: അതെ, പെട്ടെന്ന് ആൻസർ പറയണം. ഇതാണ് ഈ സീരീസിലെ അവസാന ചോദ്യം.
0: ദൈവമേ, അപ്പൊ എന്താന്ന് വെച്ചാല്, ഒരാനയ്ക്ക് 11 പഴം കൊടുത്തു, പക്ഷെ ആന പഴം കഴിച്ചില്ല. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, ആനയും

0: സുഖമായിട്ടിരിക്കുന്നു തന്നെ വിശ്വസിക്കുന്നു. നമ്മുടെ ബാബുരാജൻ സാറ് പാഥേയം എന്ന ചിത്രത്തിലെ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ റീജയും ഒരു പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. പ്രണയകാലം എന്ന ചിത്രത്തിലെ ഒരു വേനൽപ്പുഴയിൽ തെളിനീറിന് തുടങ്ങുന്ന പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്.
1: തീർച്ചയായിട്ടും നമ്മൾ പ്ലേ ചെയ്യുന്നതായിരിക്കും ആ പാട്ടുകളെല്ലാം.
0: അതേപോലെ തന്നെ നമുക്ക് റീജ ഒരു വിഷൊക്കെ തന്നിട്ടുണ്ട്. ഹായ്, ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ ഡിയേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ റീജ സുഖമായിട്ടിരിക്കുന്നു, രാവിലത്തെ ജോലിയൊക്കെ ഒതുങ്ങിയിട്ട് ഇങ്ങനെ നമ്മൾ ഇത്ര നേരം കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ അടുക്കള ജോലിയോടൊപ്പം തന്നെ അല്ലേ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ മെസ്സേജൊക്കെ അയച്ചോളൂ, ആ ഒരു ആൻസറിന് വേണ്ടിയിട്ട് ഞങ്ങളും ഇങ്ങനെ കട്ട വെയിറ്റിംഗ് ആണ് അല്ലേ ആതിര.
1: യെസ്, തീർച്ചയായിട്ടും. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയിലേക്ക് പോകുമ്പോൾ, നമ്മളെപ്പോഴും നമ്മൾ പല സമയത്തും ഈ റിയാലിറ്റി ഷോസിലാണെങ്കിലും പൊതുവെ ആണെങ്കിലും ലൈവ് ക്രിയേറ്റീവ് സംഭവങ്ങൾ കാണാറുണ്ടല്ലേ. പെട്ടെന്ന് കുട്ടികൾക്ക് വളരെ സ്പോണ്ടേനിയസ് ആയിട്ടൊക്കെ പല കഴിവുകളും, ഇപ്പോൾ പെട്ടെന്ന് പടം വരയ്ക്കുക, പെട്ടെന്ന് പാട്ട് പാടുക, അല്ലെങ്കിൽ പെട്ടെന്ന് കവിത എഴുതുക, അങ്ങനെ ലൈവ് ക്രിയേറ്റിവിറ്റി ഒരുപാടുള്ളൊരു ലോകത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് അല്ലേ.
0: അതായത് പെട്ടെന്ന് നമുക്കിങ്ങനെ ഒരു സ്റ്റേജിലൊക്കെ വിളിച്ചിട്ട് പെട്ടെന്നൊരു സ്കിറ്റൊക്കെ ചെയ്യണം, എനിക്ക് അങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ റാൻഡം ആയിട്ട് നമ്മളെ കുറേ പേരെ തിരഞ്ഞെടുത്തിട്ട് പെട്ടെന്ന് നിങ്ങളൊരു ഒരു 5 മിനിറ്റ് തന്നിട്ട് പെട്ടെന്ന് നമ്മൾ ഒരു സ്കിറ്റ് സെറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്, അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്.
1: തീർച്ചയായിട്ടും അങ്ങനെ ഇന്നത്തെ ദിവസം September 14th ലൈവ് ക്രിയേറ്റീവ് ഡേ ആണ്. അപ്പോൾ ഇതൊരിക്കലും ക്രിയേറ്റിവിറ്റി എന്ന് പറയുമ്പോൾ ഒരു ചിത്രകാരൻ, ഒരു അല്ലെ ഒരു പടം വരയ്ക്കുന്ന വ്യക്തികളാണെങ്കിലും ഒരു ഡാൻസർ ആണെങ്കിലും സ്പോണ്ടേനിയസ് ആയിട്ട് സംസാരിക്കുന്ന ഇപ്പോൾ സംസാരിക്കുന്ന വ്യക്തികളാണെങ്കിലും എല്ലാം ക്രിയേറ്റീവ് അല്ലെങ്കിൽ ആ ഒരു സൈഡിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ അവിടെ മാത്രമല്ല ക്രിയേറ്റിവിറ്റി വരുന്നത്, സാധാരണ ജനങ്ങൾക്ക് അവരുടെ ദൈനംദിന ജീവിതത്തിലുണ്ടാവുന്ന പ്രശ്നങ്ങളാണെങ്കിലും അവർ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളരെ ക്രിയേറ്റീവായിട്ടും സ്പോണ്ടേനിയസ് ആയിട്ട് തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ ക്രിയേറ്റീവായിട്ട് പ്രശ്ന പരിഹാരങ്ങൾ നടത്തുകയും ചെയ്യുന്നവരും യഥാർത്ഥത്തിൽ ഒരു ക്രിയേറ്റീവ് ചെയ്യുന്ന അല്ലെങ്കിൽ വളരെ മനോഹരമായിട്ട് അത് കൈകാര്യം ചെയ്യുന്നവരാണ് അല്ലേ. അപ്പം അവരെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നൊരു ദിവസമാണ് ലൈവ് ക്രിയേറ്റീവ്. അതായത് ദിസ് ഇസ് ദ ഇയർ യു ക്യാൻ ചേഞ്ച് യുവർ വേൾഡ്. നമ്മളൊരു ക്രിയേറ്റീവോട് കൂടി ഒരു പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് ലോകത്തെ കാണാൻ അല്ലെങ്കിൽ ഭാവിക്ക് വേണ്ടി ഒരു പോസിറ്റിവിറ്റി കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഈ ലൈവ് ക്രിയേറ്റിവിറ്റി ഡേയിൽ കൊടുക്കുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു തീം ഐഡിയ തന്നെ അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ക്രിയേറ്റീവായിട്ട് തന്നെ മനോഹരമായിട്ട് തന്നെ ജീവിതത്തെ ആഘോഷിക്കുക എന്ന് കൂടി ഷെയർ ചെയ്യുന്നു.
0: അതെ, അപ്പോൾ 11:25 സമയം. നമ്മുടെ ബിനീഷ് ചേട്ടൻ പറയാണ് ആതിര തിരക്കായത് കൊണ്ട് ബുദ്ധിമുട്ടിക്കാതിരുന്നതാണെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്.
1: അതെ, അപ്പോൾ ഞാൻ തിരക്കാണ്, ശ്രീലക്ഷ്മി തിരക്കല്ല. ഓക്കെ ഓക്കെ ഓക്കെ, മനസ്സിലായി. സാരമില്ല, എല്ലാവർക്കും ഒരു കുഴപ്പമില്ല. നമ്മൾ ഒരാളെങ്കിലും നിങ്ങൾ വിഷ് ചെയ്ത ഒരു മെസ്സേജെങ്കിലും അയച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷമാണ്, നമ്മൾ ഹാപ്പിയാണ്. നിങ്ങളുടെ മെസ്സേജസ് ആണ് നമ്മുടെ ഹാപ്പി എന്ന് പറയുന്നത് അല്ലേ.
0: അതെ, അപ്പോൾ നമ്മുടെ ആൻസർ വന്നിട്ടുണ്ട്, പക്ഷേ ആൻസർ തെറ്റിപ്പോയി. നമ്മുടെ സനോജ് മെസ്സേജ് അയച്ചിരിക്കുന്നു, ഇപ്രാവശ്യം എന്ത് പറ്റി
1: സനോജിന്, എന്ത് പറ്റി?
0: ആദ്യത്തെ ആൻസർ കറക്റ്റ് ആയിരുന്നു. ഓക്കെ ഓക്കെ, അപ്പോൾ സനോജ് പറയാണ്, ആനയ്ക്ക് വയറ് നിറഞ്ഞിട്ടുണ്ടാകാം, മുൻപ് ആവശ്യത്തിന് കഴിച്ചത് കൊണ്ട് ഇനി ഒന്നും വേണ്ടെന്ന് വെച്ചു എന്നുള്ളതാണ്. പക്ഷെ ഇത് അങ്ങനെയൊന്നുമല്ല.
1: അതെ, അങ്ങനെയൊന്നുമല്ല. നമ്മുടെ ഈ സി, അതായത് നമ്മൾ ഈ മൂന്നാമത്തെ ചോദ്യമാണിത്. അപ്പൊ അത് റിലേറ്റ് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞതിന് ആൻസർ കിട്ടും. അപ്പൊ എനിക്ക് തോന്നുന്നു ലേറ്റ് ആയി വന്നാലും ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു സീരീസ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇതെന്ന് എനിക്ക് തോന്നുന്നു.
0: 11:26 നമുക്ക് 30 ആൻസർ ടൈപ്പ് ചെയ്ത് എഴുതണം, കാരണം ഇനി നമുക്ക് വോയിസ് അയച്ചാൽ അത് കേൾക്കാനുള്ളൊരു സമയം കുറവാണ്. അതേപോലെ തന്നെ നമ്മുടെ ഷീജ ചേച്ചി നമ്മുടെ പ്രോഗ്രാംസിനെയൊക്കെ പറ്റി ഒരുപാട് നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷീജ മുളങ്കാട്.
1: തീർച്ചയായിട്ടും ഗ്രാമഭംഗി എന്ന് പറഞ്ഞ ശ്രീലക്ഷ്മി അവതരിപ്പിക്കുന്ന പ്രോഗ്രാമിനെ പറ്റി ഒരുപാട്
0: ഗാനമന്ദാരം,
1: അങ്ങനെ നല്ല നല്ല ഒരുപാട് പ്രോഗ്രാംസിനെ പറ്റിയുള്ള റിവ്യൂസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ടും ഈ ഒരു ഫീഡ്ബാക്കും ആണ് നമ്മുടെ ഒരു സന്തോഷം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുപോലുള്ള നല്ല നല്ല മെസ്സേജസും അതുപോലെ തന്നെ നിർദ്ദേശങ്ങളും ക്രിറ്റിസിസും എല്ലാം അയക്കാവുന്നതാണ് അല്ലേ.
0: തീർച്ചയായിട്ടും. അപ്പോൾ നമ്മുടെ കവിത ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നു, ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്.
2: ഗുഡ് മോർണിംഗ്
0: ചേച്ചി, സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് രണ്ട് പേർക്കും വിഘ്നേശ്വരന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും ശുഭദിനാശംസകൾ നേരുന്നു എന്ന് പറഞ്ഞ ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. ചേച്ചി, ചേച്ചിക്കും നല്ലൊരു ദിവസം നമ്മൾ ആശംസിക്കുകയാണ്. അപ്പൊ ചേച്ചിക്കും എല്ലാ ദിവസവും ഇന്നത്തെ ദിവസം വളരെ മനോഹരമായിട്ട് മുൻപോട്ട് പോകട്ടെ. അതേപോലെ നമുക്കിങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ആശ ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്, നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന ആളുകളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും അകലം പാലിക്കുക. ഗുഡ് മോർണിംഗ്. ആശ ആൻഡ് ജോബി.
1: യെസ്, അപ്പോൾ ആശിച്ചേച്ചിക്കും ജോബി ചേട്ടനും നല്ലൊരു ദിവസം കൂടി ആശംസിക്കുകയാണ്. നല്ല നല്ല കൊട്ടേഷൻസിലൂടെ എപ്പോഴും ഒരു പോസിറ്റീവ് ഫീൽ.

0: വരുന്ന വ്യക്തികളാണ് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ. അത് അങ്ങനെ തന്നെ തുടരുക എന്ന് കൂടി പറയുന്നു അല്ലേ. അപ്പൊ സമയം 11:28 ആയിരിക്കുന്നു.
1: അതെ, ആ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ നമുക്ക് ആ ഒരു ആൻസർ എവിടുന്നും നമുക്ക് കിട്ടിയില്ല. കറക്റ്റ് ആൻസർ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വന്നിട്ടില്ല. അതേപോലെ ശീതചേച്ചി പറയാണ് ആനയ്ക്ക് നൊയമ്പാണെന്ന്. ആനയ്ക്ക് നൊയമ്പല്ല കേട്ടോ, ഇത് നൊയമ്പെടുക്കാത്തൊരു ആനയാണ്. ആന കിട്ടുന്നതെല്ലാം കഴിക്കുന്നൊരാനയാണ്. പക്ഷേ ഈ ഒരു പഴം കൊടുത്തിട്ട്
0: ആന നൊയമ്പെടുക്കുമായിരിക്കും
1: ഇല്ല. പക്ഷെ ഇവിടെ നൊയമ്പെടുത്തിട്ടില്ല, ഈ സാഹചര്യത്തിൽ നൊയമ്പെടുത്തിട്ടില്ല. അപ്പൊ എന്താണ് ആന അത് കഴിക്കാത്തതിന്റെ ആ ഒരു കാരണം നമ്മുടെ ശ്രോതാക്കൾ പറയുന്നില്ല. അപ്പൊ ഞങ്ങൾ തന്നെ അത് പറയുന്നത്.
0: അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ മൂന്നാമത്തെ ചോദ്യത്തിന് ആൻസർ പറയാൻ ആർക്കും പറ്റുന്നില്ല. അപ്പൊ എന്തായാലും അതിന്റെ ആൻസർ നമുക്ക് റിവീൽ ചെയ്യാം അല്ലേ.
1: യെസ്, പറയൂ ആതിര.
0: അതെ, ശ്രീലക്ഷ്മിയാണ് ലാസ്റ്റത്തെ സീരീസില് ക്വസ്റ്റ്യൻ ശ്രീലക്ഷ്മിയാണ് ചോദിച്ചത്. അപ്പൊ ആൻസർ ശ്രീലക്ഷ്മി തന്നെ റിവീൽ ചെയ്യുന്നതാണ്. രണ്ട് ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചു, റിവീൽ ചെയ്തു. അടുത്ത മൂന്നാമത്തെ വളരെ എന്താ പറയാ, ഒരു ബ്രില്യൻ കരിക്കൽ നീക്കിയത് ശ്രീലക്ഷ്മി ആയതുകൊണ്ട്
1: ഇത് ഉത്തരം പറയുമ്പോൾ എനിക്ക് അടി കിട്ടും എന്നുള്ളത് നല്ലൊരു സംശയമുണ്ട്. കാരണം ഇപ്പൊ നടന്നിരുമ്പോ ഏകദേശം ആൾക്കാർക്ക് നമ്മളെ എന്താ ചോദിക്കാറൊക്കെ ഉണ്ട്, സംസാരിക്കാറൊക്കെ.
0: നമ്മളിപ്പോ ഈ റേഡിയോ എന്ന് പറയുമ്പോ ശബ്ദം മാത്രമല്ല, കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആയിട്ട് നമ്മളൊക്കെ അറിയാമെന്നുള്ള രീതിയിലേക്ക് പോക്കോണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആൻസർ സുരേഷ് പറഞ്ഞോളൂ. മിക്കപ്പോഴും അടികൾ വാങ്ങുന്നത് ഞാനാണ്.
1: അതെ അതെ. അപ്പോ നമ്മളുടെ ഒരു ആൻസർ ഇതായിരുന്നു. ഈ ആനയും പഴം ഒറിജിനൽ ആണ് കേട്ടോ. പക്ഷെ ആന ടിവിക്കകത്തും പഴം ടിവിക്ക് പുറത്തുമായിരുന്നു.
0: എങ്ങനെ കഴിക്കും അല്ലേ. അപ്പൊ അത് വളരെ സ്വാഭാവികം, അതൊരിക്കലും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് ആന ടിവിക്കകത്തായിരുന്നു, ആ ടിവിയുടെ പുറത്താണ് ഈ 11 പഴങ്ങൾ ഇരുന്നത്. അതുകൊണ്ടാണ് കഴിക്കാൻ
1: പറ്റാതായി പോയത്. എല്ലാവർക്കും ഈ ഒരു ചോദ്യം ഉത്തരമൊക്കെ ഒരുപാട് ഒരുപാട് ഇഷ്ടമായി എന്ന് തന്നെ വിചാരിക്കുകയാണ്. അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പെട്ടെന്ന് തന്നെ അയച്ചോളൂ. കാരണം 11:30 നമ്മൾക്ക് ഇനി മെസ്സേജ് വായിക്കാനുള്ളൊരു സമയം കുറവാണ്. എങ്കിലും നമ്മളത് വായിക്കുന്നതാണ് അല്ലേ. അപ്പോൾ ഇപ്പോൾ 11:30 ആയിരിക്കുന്നു. അപ്പോൾ ഇനി മെസ്സേജുകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്കൊക്കെ വരുന്നുണ്ട്. പക്ഷേ വോയിസ് മെസ്സേജ് വരുന്ന സമയത്ത് നമുക്കത് കേൾപ്പിക്കാൻ കുറച്ച്, ഈ ഒരു ലാസ്റ്റ് മിനിറ്റിലൊക്കെ വരുന്ന വോയിസ് മെസ്സേജ് നമുക്കത് കേൾപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും.
0: യെസ്, തീർച്ചയായിട്ടും. എല്ലാ തിങ്കളാഴ്ച മുതല് ശനിയാഴ്ച വരെയും നിങ്ങളുടെ പ്രിയപ്പെട്ട ലൈവ് ചാറ്റ് ഷോ ആയിട്ടുള്ള ഇത്തിരി നേരം ഒത്തിരി കാര്യം രാവിലെ 10 മുതൽ 11:30 വരെയാണ്. തീർച്ചയായിട്ടും ഇതിനോടൊപ്പം ഈ ഒരു ചെറിയ സ്റ്റാർട്ട് വളരെ മനോഹരമായിട്ടുള്ളൊരു വിജയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരെയും ഹാപ്പി ആക്കുക. എല്ലാവരും ഇന്നത്തെ ചോദ്യമൊക്കെ കേട്ട് ചിരിച്ച് ഓ എന്തൊരു ആൻസറാണ് എന്ന രീതിയിലൊക്കെ പൊക്കോണ്ടിരിക്കുകയാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അല്ലേ.
1: അപ്പോൾ നമ്മുടെ സനോജ് പറയാണ് അടി ഓടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്.
0: അതെ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഏകദേശം ടാറ്റ പറയാനുള്ളൊരു ടൈമിലേക്ക് പോവാണ്. അടുത്ത ലൈവിൽ അടിപൊളിയായിട്ട് ഒരുപാട് നല്ല മെസ്സേജസും ഒരുപാട് നല്ല വിശേഷങ്ങളുമായി എത്തുന്നത് വരെ തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക, ആസ്വദിച്ചുകൊണ്ടേയിരിക്കുക. റേഡിയോ സാന്ത്വനം 90.4 FM. ദിസ് ഇസ് യുവർ ആർ ജെ ആതിര ആൻഡ് ശ്രീലക്ഷ്മി.
2: I know you love me too.

0: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: വിനോദത്തിനും വിജ്ഞാനത്തിനുമായി ട്യൂൺ ചെയ്യൂ റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ.

ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: الشباب.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: അവിടുത്തെ മുന്നിൽ പണ്ഡിതനും പാമരനുമില്ല, ബ്രാഹ്മണനും ചണ്ഡാലനുമില്ല, വേഷവും ഭാഷയുമില്ല. തൂണിലും തുരുമ്പിലും ഹൃദയങ്ങളുടെ പൊൻവീണകളിലും മന്ത്രസാന്ദ്രമായി നിറയുന്ന അനന്ത സംഗീതം.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: പാണ്ഡൻ നായുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ വലിക്കുന്നില്ല. പണ്ടിവൻ ഒരു കടിയാൽ ഒരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേൻ. പണ്ടിവൻ ഒരു കടിയാൽ

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0 ഡൗൺ പേയ്മെന്റിൽ. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ല.
1: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ കോൺടാക്ട് 8113881138.

0: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ. നമസ്കാരം, പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ന്യൂഡൽഹിയിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടി ഫലപ്രദവും ക്രിയാത്മകവുമാക്കി മാറ്റിയതിന് അംഗരാജ്യങ്ങൾക്ക് നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരള സന്ദർശനത്തിന്റെ ഭാഗമായി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ NTPC തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിനം ഇന്ന്. സംസ്ഥാനത്ത് ഇന്നു മുതൽ പരക്കെ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. US ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വെരീവിന്. ബ്രിക്സ് ഉച്ചകോടി ഫലപ്രദവും ക്രിയാത്മകവുമാക്കി മാറ്റിയതിന് അംഗരാജ്യങ്ങൾക്ക് നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രണ്ടു ദിവസം നീണ്ടുനിന്ന ഉച്ചകോടിയിലെ പ്രധാന നിമിഷങ്ങൾ ഉൾക്കൊള്ളുന്ന വീഡിയോ സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്, ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസിഷ്കിയാൻ, അബുദാബി കിരീടാവകാശി മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ, മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഉൾപ്പെടെയുള്ളവർ ഉച്ചകോടിയിൽ പങ്കെടുത്തിരുന്നു. കേരള സന്ദർശനത്തിന്റെ ഭാഗമായി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. വ്യാപാരം, നിക്ഷേപം, ടൂറിസം, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യും. ഇന്നലെ വൈകിട്ട് കോഴിക്കോട്ടെത്തിയ അദ്ദേഹം മർക്കസിലും മടവൂർ മഖാമിലും സന്ദർശനം നടത്തിയിരുന്നു. 108 ആംബുലൻസ് ജീവനക്കാരുടെ ബോണസ് സംബന്ധിച്ച വിഷയം ചർച്ച ചെയ്യുന്നതിന് മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ ഇന്ന് യോഗം ചേരും. തിരുവനന്തപുരത്ത് വൈകുന്നേരം 3 മണിക്കാണ് യോഗം. ബോണസ് സംബന്ധിച്ച് ലേബർ കമ്മീഷണർക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് യോഗം ചേരുന്നത്. ജീവനക്കാർ, കരാർ കമ്പനി, തൊഴിലാളി യൂണിയൻ തുടങ്ങിയവയുടെ പ്രതിനിധികൾ പങ്കെടുക്കും. വിവിധ തൊഴിലാളി സംഘടനകളുമായും ഈ മാസം 9 ലേബർ കമ്മീഷണർ ചർച്ച നടത്തിയെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാനുള്ള ശ്രമം തുടരുന്നതായി മന്ത്രി സണ്ണി ജോസഫ്. കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി ലഭ്യമാക്കാൻ NTPCയുമായി ചർച്ച നടത്തുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. ആര്യാടൻ മുഹമ്മദിന്റെ റദ്ദാക്കപ്പെട്ട വൈദ്യുതി കരാർ പുനഃസ്ഥാപിക്കാനുള്ള നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണെന്നും അദ്ദേഹം പറഞ്ഞു.
1: എത്രയും കുറഞ്ഞ വിലയ്ക്ക് കിട്ടാൻ വേണ്ടിയാണ് എപ്പോഴും പരിശ്രമിക്കുന്നത്. ഇപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് NTPC ആയിട്ടാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. റദ്ദാക്കപ്പെട്ട 4/29 വൈദ്യുതി കിട്ടുന്ന ആര്യാടൻ മുഹമ്മദ് ഉണ്ടാക്കിയ കരാർ പുനഃസ്ഥാപിക്കാനുള്ള നിയമ നടപടികളുമായിട്ടും മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്കറിയാലോ 4/29 കിട്ടുമായിരുന്നത് 30 രൂപയ്ക്ക് മേടിക്കുമ്പോൾ അതിന്റെ അധിക ബാധ്യതയുണ്ട്. അതിനാണ് ധനകാര്യ വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറി, ധനകാര്യ സെക്രട്ടറി എല്ലാവരും പങ്കെടുത്ത യോഗം തന്നെ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോയിട്ടുള്ളത്. അത് അത്യാവശ്യമായതുകൊണ്ടാണ്.
0: സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം ഇന്ന്. ഈ മാസം 28 വോട്ടെടുപ്പ് നടക്കും. 29 ഫലപ്രഖ്യാപനം. രാജ്യത്തുടനീളം ഇന്ന് ഹിന്ദി ദിവസ് ആചരിക്കുന്നു. ഹിന്ദി ദിവസ് ആഘോഷങ്ങളുടെയും 6th അഖിലേന്ത്യാ ഔദ്യോഗിക ഭാഷാ സമ്മേളനത്തിന്റെയും ഉദ്ഘാടനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് മുംബൈയിൽ നിർവഹിക്കും. 2025-26 വർഷത്തെ

0: രാജ്ഭാഷാ ഗൌരവ്, രാജ്ഭാഷാ കീർത്തി പുരസ്കാരങ്ങൾ അദ്ദേഹം ചടങ്ങിൽ സമ്മാനിക്കും. ഹിന്ദി ഭാഷയുടെ പ്രചാരണത്തിനായി ഹിന്ദി പ്രചാര സഭ മികച്ച പ്രവർത്തനമാണ് സംസ്ഥാനത്ത് നടത്തുന്നത്. ഹിന്ദി ദിവസിനെ കുറിച്ച് യൂണിവേഴ്സിറ്റി കോളേജ് മുൻ പ്രിൻസിപ്പലും കേരള ഹിന്ദി പ്രചാരക സഭയുടെ കേരള ജ്യോതി മാസിക എഡിറ്ററുമായ എം എസ് വിനയചന്ദ്രൻ ആകാശവാണി വാർത്തകളോട്.
1: സമ്പർക്ക ഭാഷ എന്ന നിലയിൽ, ലിങ്ക് ലാംഗ്വേജ് എന്ന നിലയിൽ ഭാരതത്തിന് അകത്തും ലോകരാജ്യങ്ങളിലും ഹിന്ദിയുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്നത് ഹിന്ദി പഠനത്തിന്റെ സാധ്യതകളെ വിപുലപ്പെടുത്തുന്നു. ഹിന്ദി ദ്വൈവാരാഘോഷങ്ങളുടെ ഭാഗമായി കവിസമ്മേളനം, രാജഭാഷാ സെമിനാറുകൾ, പ്രദർശനങ്ങൾ, സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി ഉപന്യാസരചന, പ്രസംഗ മത്സരം, ഹിന്ദി സിനിമ ഗാനാലാപന മത്സരം തുടങ്ങിയവ സംഘടിപ്പിച്ചിരിക്കുന്നു.
0: ഹിന്ദി ദിനാചരണത്തിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ വിപുലമായ പരിപാടികൾ നടക്കും. വൈകുന്നേരം 4 നടക്കുന്ന ദിനാചരണ പരിപാടി ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാര സഭ ഭരണസമിതി മെമ്പർ ഗോപി ചെറുവണ്ണൂർ ഉദ്ഘാടനം ചെയ്യും. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ മുംബൈ ബോറിവലി മജിസ്ട്രേറ്റ് കോടതി തടവ് ശിക്ഷയ്ക്ക് വിധിച്ച പാലാ എംഎൽഎ മാണി സി കാപ്പനെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി പരിഗണിച്ചു. ഇത് സംബന്ധിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും മാണി സി കാപ്പനും ഹൈക്കോടതി നോട്ടീസ് അയച്ചു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടതെന്നും കോടതി വ്യക്തമാക്കി. മാണി സി കാപ്പനെ ജനപ്രാതിനിധ്യ നിയമപ്രകാരം അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഇന്നു മുതൽ പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഇന്ന് വിനായക ചതുർത്ഥി. രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ ദിവസങ്ങൾ നീളുന്ന ആഘോഷ പരിപാടികൾ പുരോഗമിക്കുകയാണ്. ഗണപതി ക്ഷേത്രങ്ങളിൽ ഇന്ന് പ്രത്യേക പൂജകളും നടക്കും. ഗണേശ വിഗ്രഹങ്ങളിൽ ജലാശയങ്ങളിൽ നിമജ്ജനം ചെയ്യുന്ന ചടങ്ങോടെ ആഘോഷങ്ങൾക്ക് സമാപനമാകും. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഉൾപ്പെടെയുള്ള പ്രമുഖർ ജനങ്ങൾക്ക് ഗണേശ ചതുർത്ഥി ആശംസകൾ നേർന്നു. സംസ്ഥാനത്തെ ഗണപതി ക്ഷേത്രങ്ങളിൽ വിനായക ചതുർത്ഥി പൂജകളിൽ പങ്കെടുക്കാൻ വൻ ഭക്തജനത്തിരക്ക്. ചിങ്ങമാസത്തിലെ വെളുത്തപക്ഷത്തിലെ ചതുർത്ഥി ദിനമാണ് വിനായക ചതുർത്ഥിയായി ആഘോഷിക്കുന്നത്. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്തുനിന്നും ആകാശവാണി പ്രതിനിധി രജു കോലിയക്കോട്.
3: തിരുവനന്തപുരം ജില്ലയിലെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രം, പാളയം ഗണപതി ക്ഷേത്രം ഉൾപ്പെടെ നഗര ഗ്രാമീണ പ്രദേശങ്ങളിലെ വിവിധ ക്ഷേത്രങ്ങളിൽ രാവിലെ മുതൽ തന്നെ പ്രത്യേക പൂജകൾ നടക്കുകയാണ്. വിശേഷാൽ ഗണപതി ഹോമം, അഷ്ടദ്രവ്യ ഹോമം തുടങ്ങിയവയാണ് പ്രധാന ചടങ്ങുകൾ. 10 ദിവസം നീണ്ടു നിൽക്കുന്ന പൂജകൾക്കും ആരാധനകൾക്കും ശേഷം ഈ മാസം 16 ശംഖുമുഖം ആറാട്ടുകടവിൽ വിഗ്രഹ നിമജ്ജനവും നടക്കും.
0: US ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വെരേവ് സ്വന്തമാക്കി. ന്യൂയോർക്കിൽ നടന്ന ഫൈനൽ മത്സരത്തിൽ അമേരിക്കയുടെ ബെൻ ഷെൽട്ടനെ 6-3, 7-6, 5-7, 6-2 പരാജയപ്പെടുത്തിയാണ് കിരീട നേട്ടം. സ്വർണവില കുറഞ്ഞു. പവന് 240 രൂപ കുറഞ്ഞ് 113,000 രൂപയും ഗ്രാമിന് 14,125 രൂപയുമാണ് ഇന്നത്തെ വില. അന്തരിച്ച മുതിർന്ന CPIM നേതാവ് ബേബി ജോണിന്റെ സംസ്കാരം ഇന്ന് നടക്കും. CPIM തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. CPIM പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ, CPIM കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ, DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ഉൾപ്പെടെയുള്ളവർ അന്ത്യോപചാരം അർപ്പിച്ചു. വയനാട് ബത്തേരി പോലീസ് സ്റ്റേഷനിലെ ഹാൻസ് മോഷണ കേസിൽ പ്രതിയെ തിരിച്ചറിഞ്ഞു. സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഗ്രേഡ് സബിത് ആണ് പ്രതി. തുണ്ടി മുതലായി സൂക്ഷിച്ച 7 ചാക്ക് ഹാൻസ് ആണ് ഇയാൾ മോഷ്ടിച്ചത്. മോഷണശേഷം August 22 മുതൽ അവധിയിൽ പ്രവേശിച്ച ഇയാൾ വിവരം പുറത്തെറിഞ്ഞതു മുതൽ ഒളിവിലാണെന്നും പോലീസ് അറിയിച്ചു. പത്തനംതിട്ട ജില്ലയിൽ പുതിയ ആധാർ സേവാ കേന്ദ്രം പ്രവർത്തന സജ്ജമായി. ജില്ലാ കളക്ടർ എ നിസാമുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു. ആധാർ എടുക്കുന്നതിനും വിവരങ്ങൾ പുതുക്കുന്നതിനുമായുള്ള തിരക്ക് പരിഹരിക്കാനും പരാതി പരിഹാരം ഉൾപ്പെടെയുള്ള സേവനങ്ങൾ നേരിട്ട് ലഭ്യമാക്കാനും ആധാർ സേവാ കേന്ദ്രത്തിലൂടെ സാധിക്കും. രാജ്യവ്യാപകമായി സേവാ സങ്കൽപ് അഭിയാൻ പ്രചാരണ പരിപാടിക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടക്കം കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 25 വർഷത്തെ പൊതുസേവന സ്മരണയിലും 2047 ജനപങ്കാളിത്തത്തിൽ വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്നതിനുമായാണ് 17 വരെ നീളുന്ന പ്രചാരണ പരിപാടിക്ക് തുടക്കമിട്ടത്. എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ലോക്സഭാ നിയമസഭാ മണ്ഡലങ്ങളിലും ബൂത്ത് തലങ്ങളിലും വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കും. മെക്സിക്കോയിൽ നടന്ന ലോകകപ്പ് അമ്പെയ്ത്തിൽ ചരിത്രം കുറിച്ച് ഇന്ത്യയുടെ ധീരജ് ബൊമ്മദേവര. ഫൈനലിൽ ജപ്പാന്റെ നഗാനിഷി ജുനിയയെ 6-5 എന്ന സ്കോറിന് പരാജയപ്പെടുത്തിയാണ് കിരീട നേട്ടം. ഇതോടെ ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ റീകർവ് ആർച്ചറായി ധീരജ് ബൊമ്മദേവര മാറി. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് കിരീടം ഇന്ത്യയ്ക്ക്. ഫൈനൽ

0: നിലവിലെ ചാമ്പ്യന്മാരായ ശ്രീലങ്കയെ 72 റൺസിന് പരാജയപ്പെടുത്തിയാണ് 8-ാം തവണയും ഇന്ത്യ കിരീടം സ്വന്തമാക്കിയത്. കിരീട ജേതാക്കളായ ഇന്ത്യൻ ടീമിനെ രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അഭിനന്ദിച്ചു. കൊല്ലം ജില്ലയിൽ നടന്ന സംസ്ഥാന ജൂനിയർ ഫാസ്റ്റ് 5 നെറ്റ് ബോൾ ചാമ്പ്യൻഷിപ്പിൽ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ കോഴിക്കോടും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ എറണാകുളവും ജേതാക്കളായി. ജൂനിയർ മിക്സഡ് നെറ്റ് ബോൾ ചാമ്പ്യൻഷിപ്പിലും എറണാകുളം കിരീടം നേടി. പ്രധാന വാർത്തകൾ വീണ്ടും. ന്യൂഡൽഹിയിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടി ഫലപ്രദവും ക്രിയാത്മകവുമാക്കി മാറ്റിയതിന് അംഗരാജ്യങ്ങൾക്ക് നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരള സന്ദർശനത്തിന്റെ ഭാഗമായി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ NTPCയുമായി ചർച്ചകൾ പുരോഗമിക്കുന്നതായി മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിനം ഇന്ന്. സംസ്ഥാനത്ത് ഇന്നു മുതൽ പരക്കെ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. US ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: You're listening an entertainment world. Radio Santhanam 90.4 FM. Stay tuned. വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കൊല്ലം.

0: ഒരു നേരം പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

ഡൽഹിയുടെ അലക്സാണ്ടർ സ്വരേവിന് വാർത്തകൾ വിശദമായി. 18th ബ്രിക്സ് ഉച്ചകോടി നിരവധി വികസനോന്മുഖമായ ഫലങ്ങൾ കൈവരിച്ചതായി വിദേശകാര്യ മന്ത്രാലയം. വിവിധ മേഖലകളിൽ കൈവരിച്ച നേട്ടങ്ങൾ ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ സ്ഥാനത്തിന്റെ സുപ്രധാന നേട്ടമാണെന്നും വിദേശകാര്യ മന്ത്രാലയത്തിലെ സാമ്പത്തികകാര്യ സെക്രട്ടറി സുധാകർ ദലേല പറഞ്ഞു. ഉച്ചകോടി ഫലപ്രദവും ക്രിയാത്മകവുമാക്കി മാറ്റിയതിന് അംഗരാജ്യങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. ന്യൂഡൽഹിയിൽ നടന്ന 2026 ബ്രിക്സ് ഉച്ചകോടിയുടെ വിജയത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഉച്ചകോടിയുടെ വിജയം അന്താരാഷ്ട്ര തലത്തിൽ മായ്ക്കാനാവാത്ത മുദ്ര പതിപ്പിച്ചതായി അദ്ദേഹം പറഞ്ഞു. ബ്രിക്സ് ഉച്ചകോടി കാര്യ സെക്രട്ടറി സുധാകർ ദലേല പറഞ്ഞു. ഉച്ചകോടി ഫലപ്രദവും ക്രിയാത്മകവുമാക്കി മാറ്റിയതിന് അംഗരാജ്യങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. ന്യൂഡൽഹിയിൽ നടന്ന 2026 ബ്രിക്സ് ഉച്ചകോടിയുടെ വിജയത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഉച്ചകോടിയുടെ വിജയം അന്താരാഷ്ട്ര തലത്തിൽ മായ്ക്കാനാവാത്ത മുദ്ര പതിപ്പിച്ചതായി അദ്ദേഹം പറഞ്ഞു. ബ്രിക്സ് ഉച്ചകോടി

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
2: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
1: ലോട്ടറി ഒന്നും അല്ല,
2: പിന്നെ
1: ചിട്ടിയാണ് അടിച്ചത്.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
4: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം.

0: ബിസിനസ്, വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാദ് ചിട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2,000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
1: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
0: അമ്മാദ് ചിട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
1: 9446340979.
0: അമ്മാദ് ചിട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
0: റിയലി, വി ക്യാൻ ഗ്രോ ടുഗദർ.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448 40. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
2: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
1: ലോട്ടറി ഒന്നും അല്ല,
2: പിന്നെ
1: ചിട്ടിയാണ് അടിച്ചത്.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
4: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ ക്ലക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
4: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
4: 9446340979.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
4: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
3: Really, we can grow together.
4: ഓരോ നിമിഷവും ഹൃദയത്തിന്റെ ഒരു ഓർമ്മയാകട്ടെ. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
5: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം, അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രീതാ സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
6: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, എല്ലാവർക്കും നമസ്കാരം. അറിയാം, അറിവ് നേടാമിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ പ്രീത സുഗതൻ. വള്ളംകളി കാണാൻ നമുക്കെല്ലാം ഇഷ്ടമല്ലേ? കരയിൽ ആയിരക്കണക്കിന് കണ്ണുകൾ ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്നു. കായലിൽ നീണ്ടുകിടക്കുന്ന വള്ളങ്ങളിൽ തുഴച്ചിൽക്കാർ, ഒരേ താളത്തിൽ ഉയരുന്ന 100 കണക്കിന് കൈകൾ, ഒരേ ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്ന വള്ളങ്ങൾ, കരയിൽ നിന്നും ഉയരുന്ന ആർപ്പുവിളികൾ, കായലിന്റെ ഓളങ്ങൾക്കൊപ്പം ഒഴുകിയെത്തുന്ന വഞ്ചിപ്പാട്ടിന്റെ താളം, ഇത് കേരളത്തിന്റെ ആഘോഷമാണ്. വെള്ളത്തോടും വള്ളത്തോടും മനുഷ്യരോടും ചേർന്ന് നിൽക്കുന്ന കേരളത്തിന്റെ ഒരു മനോഹര പാരമ്പര്യം. എന്നാൽ ഈ ആവേശത്തിന് പിന്നിൽ ഒരു നീണ്ട ചരിത്രമുണ്ട്. എങ്ങനെയാണ് വള്ളംകളി കേരളത്തിൽ ആരംഭിച്ചത്? എന്തുകൊണ്ടാണ് ചുണ്ടൻ വള്ളങ്ങൾക്ക് ഇത്ര പ്രത്യേകത? 100 കണക്കിന് തുഴച്ചിൽക്കാർ ഒരേ താളത്തിൽ തുഴയെറിയുന്നതിന്റെ രഹസ്യം എന്താണ്? കേരളത്തിലെ പ്രധാനപ്പെട്ട വള്ളംകളികൾ ഏതൊക്കെയാണ്? അപ്പോൾ ഇന്നത്തെ അറിയാം അറിവ് നേടാമിന്റെ ഈ എപ്പിസോഡിലൂടെ ഇതിനെയൊക്കെ പറ്റി നമുക്ക് കൂടുതലായി അറിയാം. വഞ്ചിപ്പാട്ടിന്റെ താളത്തിൽ കേരളത്തിന്റെ കായലുകളിലൂടെ നമ്മുടെ സ്വന്തം വള്ളംകളിയുടെ ചരിത്രത്തിലേക്ക് ഒരു യാത്ര നടത്താം.

0: ഗുണം കുറവ വേണം.
1: മാനവ സംസ്കാരത്തിലെ ആദ്യ ഘട്ടങ്ങളിൽ തന്നെ യാനങ്ങൾ അഥവാ വള്ളങ്ങൾ ഉപയോഗിച്ചിരുന്നു. ഈജിപ്തിലെ നൈൽ നദിയിൽ പാമ്പോട മത്സരം അഥവാ ചുണ്ടൻ വള്ളം കളി നിലവിലുണ്ടായിരുന്നു. മതപരമായ കാര്യങ്ങൾക്കായി രാത്രി കാലങ്ങളിലാണ് ഇവിടങ്ങളിൽ ജലോത്സവം നടന്നിരുന്നത്. ചുണ്ടൻ വള്ളങ്ങൾ പ്രാചീന കാലത്ത് രൂപം കൊണ്ട സൈനിക ജലവാഹനങ്ങളായിരുന്നു. വലിയ നൗകകളിലേക്കും മറ്റും മിന്നലാക്രമണം നടത്താനുള്ള അത്ര വേഗം കൈവരിക്കാനാവുമെന്നത് തന്നെയാണ് ഇതിന്റെ കാരണം. ജലാശയങ്ങൾ ധാരാളമുള്ള കേരളത്തിൽ ചേര രാജാക്കന്മാരുടെ കാലം മുതൽക്കേ വഞ്ചികൾ ഒരു പ്രധാന ഗതാഗത മാർഗമായിരുന്നു. ഇന്ന് നാം കാണുന്ന വള്ളം കളിയുടെ ചരിത്രം ആഴത്തിൽ നോക്കിയാൽ അത് വെറുമൊരു ഓണക്കാല കായിക മത്സരം മാത്രമല്ലെന്ന് മനസ്സിലാക്കാം. കേരളത്തിലെ രാജഭരണ കാലത്തേക്കും യുദ്ധങ്ങളിലേക്കും ക്ഷേത്ര ആചാരങ്ങളിലേക്കും കായൽ ജീവിതത്തിലേക്കും നീളുന്ന ഒരു വലിയ ചരിത്രമാണ് ഇതിന് പിന്നിൽ. വള്ളംകളി എന്ന പാരമ്പര്യത്തിന് വളരെ പഴക്കമുണ്ട്. എന്നാൽ ഇന്ന് നാം കാണുന്ന ഓരോ വള്ളംകളിക്കും ഓരോ ചരിത്രമാണ്. ആറന്മുള വള്ളംകളിക്കും ചമ്പക്കുളം വള്ളംകളിക്കും നെഹ്റു ട്രോഫിക്കും വ്യത്യസ്ത ഉത്ഭവ കഥകളാണ്. ചുണ്ടൻ വള്ളങ്ങളുടെ ഉത്ഭവത്തെക്കുറിച്ച് കേരള ടൂറിസം പറയുന്ന പ്രധാന ചരിത്ര കഥ ചെമ്പകശ്ശേരി രാജാവായ ദേവനാരായണനുമായി ബന്ധപ്പെട്ടതാണ്. ഏകദേശം 4 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആലപ്പുഴ പ്രദേശത്തെ ഒരു രാജാവിന് എതിരാളികളോട് യുദ്ധത്തിൽ പരാജയം നേരിട്ടതിനെ തുടർന്ന് തന്റെ നാവിക ശക്തി കൂടുതൽ ശക്തമാക്കേണ്ടതുണ്ടായി. അതിന്റെ ഭാഗമായി പുരാതന നാവിക ശാസ്ത്രപരമായ അറിവുകൾ ഉപയോഗിച്ച് പുതിയ തരത്തിലുള്ള യുദ്ധവള്ളം രൂപപ്പെടുത്തുകയായിരുന്നു എന്നാണ് ചരിത്ര വിവരണം. പിന്നീട് ഇതാണ് ചുണ്ടൻ വള്ളത്തിന്റെ മാതൃകയായി വളർന്നത്. മറ്റൊരു വിവരണത്തിൽ കായംകുളം ചെമ്പകശ്ശേരി രാജ്യങ്ങൾ തമ്മിലുള്ള സംഘട്ടനങ്ങളുടെ കാലത്ത് ചെമ്പകശ്ശേരി രാജാവായ ദേവനാരായണൻ ഒരു പ്രത്യേക യുദ്ധവള്ളം നിർമ്മിക്കാൻ നിർദ്ദേശിച്ചതായി പറയുന്നു. അതായത് ചുണ്ടൻ വള്ളം ആദ്യം മത്സരത്തിനായി ഉണ്ടാക്കിയതല്ല, യുദ്ധ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു നാവിക വള്ളമായിരുന്നു എന്നതാണ് പറയപ്പെടുന്ന പ്രധാന ചരിത്ര പശ്ചാത്തലം. ചുണ്ടൻ വള്ളങ്ങൾക്ക് ആ പേര് വരാൻ കാരണം അതിന്റെ രൂപം തന്നെയാണ്. വള്ളത്തിന്റെ മുൻഭാഗം ഉയർന്ന് വളഞ്ഞു നിൽക്കുന്ന രൂപമാണ് അതിന്റെ പ്രത്യേകത. അത് ഒരു പാമ്പ് പത്തി വിടർത്തി നിൽക്കുന്നത് പോലെ തോന്നുന്നതിനാലാണ് ഇംഗ്ലീഷിൽ സ്നേക് ബോട്ട് എന്ന് പറയപ്പെടുന്നത്. ഒരു ചുണ്ടൻ വള്ളത്തിൽ ഏകദേശം 100 അടിയിലധികം നീളവും 100 മുതൽ 150 വരെ തുഴച്ചിൽക്കാരെയും ഉൾക്കൊള്ളാൻ കഴിയും. വള്ളത്തിന്റെ വലിപ്പം മാത്രമല്ല, 100 കണക്കിന് കൈകൾ ഒരേ താളത്തിൽ തുഴയുന്നതാണ് അതിന്റെ യഥാർത്ഥ വിസ്മയം. ഇന്നത്തെ രീതിയിലുള്ള വള്ളംകളി ഒരൊറ്റ ദിവസം ആരംഭിച്ചതല്ല. രാജാക്കന്മാരുടെ കാലത്തെ യുദ്ധവള്ളങ്ങൾ, ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ജലയാത്രകൾ, പ്രാദേശിക ഉത്സവങ്ങൾ, പിന്നീട് നടന്ന വള്ള മത്സരങ്ങൾ, ഇവയെല്ലാം ചേർന്നാണ് വള്ളംകളി സംസ്കാരം രൂപപ്പെട്ടത്. ഉദാഹരണത്തിന്, ആറന്മുള ഉത്രട്ടാതി വള്ളംകളി വളരെ പുരാതനമായ ഒരു പാരമ്പര്യമാണ്. അതിനു പിന്നിൽ ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആചാരവും തിരുവോണത്തോണിയുടെ കഥയുമുണ്ട്. അത് ഇങ്ങനെയാണ്. കാട്ടൂർ മങ്ങാട് ഭട്ടതിരി കുട്ടികളില്ലാത്ത ദുഃഖത്തിൽ പമ്പാ നദിക്കരയിൽ ഭഗവത് നാമം ജപിച്ച് തപസ് ചെയ്തു. തിരുവോണനാളിൽ തന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വരുന്ന ഏതെങ്കിലും ഒരു ബ്രാഹ്മണന് സദ്യ നൽകുമെന്ന് അദ്ദേഹം പ്രതിജ്ഞയെടുത്തു. അന്ന് ഒരു ഉണ്ണിയുടെ രൂപത്തിൽ ഭഗവാൻ പാർത്ഥസാരഥി ഭട്ടതിരിയുടെ ഇല്ലത്തെത്തുകയും സദ്യ സ്വീകരിക്കുകയും ചെയ്തു. യാത്ര പറയുമ്പോൾ, ഇനി മുതൽ ഓരോ തിരുവോണത്തിനും തനിക്കുള്ള സദ്യ ആറന്മുള ക്ഷേത്രത്തിൽ എത്തിച്ചാൽ മതിയെന്ന് ഉണ്ണി ഭട്ടതിരിയോട് അരുളി ചെയ്തു. കാട്ടൂർ ഭട്ടതിരി ഒരിക്കൽ തിരുവോണനാളിൽ ആറന്മുള ക്ഷേത്രത്തിലേക്ക് സദ്യ വിഭവങ്ങളുമായി പമ്പയിലൂടെ പോയപ്പോൾ അക്രമികളിൽ നിന്നും സംരക്ഷിക്കാൻ കരക്കാർ പോർവള്ളങ്ങളിൽ അകമ്പടി സേവിച്ചതാണ് വള്ളംകളിയുടെ തുടക്കം. അർജുനൻ പാർത്ഥസാരഥി വിഗ്രഹം ആറന്മുളയിൽ പ്രതിഷ്ഠിച്ച ചിങ്ങമാസത്തിലെ ഉത്രട്ടാതി നാളിന്റെ അനുസ്മരണമായും ഇത് ആഘോഷിക്കുന്നു. ആറന്മുളയിൽ ഉപയോഗിക്കുന്ന ചുണ്ടൻ വള്ളങ്ങളെ പള്ളിയോടങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഭഗവാന്റെ വാഹനങ്ങളായാണ് ഇവ കരുതപ്പെടുന്നത്. തുഴച്ചിൽക്കാർ വെള്ളമുണ്ട്

ും തലപ്പാവുമണിഞ്ഞ് പരമ്പരാഗത രീതിയിലാണ് പള്ളിയോടങ്ങളിൽ കയറുന്നത്. മറ്റ് വള്ളംകളികളിലെ വേഗ താളങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കിഴക്കൻ ശൈലിയിലുള്ള വഞ്ചിപ്പാട്ടുകളാണ് ഇവിടെ പാടുന്നത്. കുചേലവൃത്തം, സന്താനഗോപാലം, ഭീഷ്മപർവം തുടങ്ങിയ പൈതൃക ശ്ലോകങ്ങളാണ് വഞ്ചികളിൽ ഈണത്തിൽ ആലപിക്കുന്നത്. 64 കൂട്ടം വിഭവങ്ങൾ അടങ്ങിയ പ്രശസ്തമായ ആറന്മുള വള്ളസദ്യ പള്ളിയോടക്കാർക്ക് വഴിപാടായി നൽകുന്നു. കേരളത്തിലുടനീളം വിവിധ തരം വള്ളംകളി മത്സരങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ ഏറ്റവും പ്രശസ്തമായത് ചുണ്ടൻ വള്ളങ്ങളുടേത് തന്നെയാണ്. വള്ളങ്ങളുടെ രൂപകൽപ്പനയും രൂപവും ഒരു പ്രശസ്ത മരപ്പണിക്കാരനാണ് സൃഷ്ടിച്ചതെന്ന് പറയപ്പെടുന്നു. ചുണ്ടൻ വള്ളം നിർമ്മിക്കുന്നതിന് പാരമ്പര്യമായി കൈമാറി വന്ന പ്രത്യേക നിർമ്മാണ രീതിയും അളവുകളുമുണ്ട്. ആദ്യം വള്ളത്തിന്റെ രേഖാചിത്രം തയ്യാറാക്കും. അതനുസരിച്ചാണ് മരത്തിന്റെ അളവുകളും വളവുകളും കണക്കാക്കി നിർമ്മാണം തുടങ്ങുന്നത്. നിർമ്മാണം തുടങ്ങുന്നത് വെറുമൊരു മരപ്പണി ആരംഭിക്കുന്നത് പോലെയല്ല, പരമ്പരാഗതമായി ഉളികുത്തൽ പോലെയുള്ള ചടങ്ങുകളോടെയാണ് നിർമ്മാണത്തിന് തുടക്കം കുറിക്കുന്നത്. ഒരു ചുണ്ടൻ വള്ളത്തിൽ 75 മുതൽ 95 വരെ തുഴച്ചിലുകാർ ഉണ്ടാകുന്ന വള്ളങ്ങളുണ്ട്. ചില വള്ളങ്ങളിൽ 100-ലധികം ആളുകളെയും ഉൾക്കൊള്ളും. ഇപ്പോഴത്തെ മത്സര ചുണ്ടൻ വള്ളങ്ങളിൽ ഏകദേശം 100 മുതൽ 150 പേർ വരെ സംഘത്തിലുണ്ടാകും. ഇതിൽ തുഴച്ചിലുകാർക്കൊപ്പം അമരക്കാർ, പാട്ടുകാർ, താളം നിയന്ത്രിക്കുന്നവർ എന്നിവരും ഉൾപ്പെടുന്നു. വള്ളത്തിനകത്തെ ഓരോരുത്തർക്കും ഓരോ ചുമതലയുണ്ട്. തുഴച്ചിലുകാർ വള്ളത്തെ മുന്നോട്ട് നയിക്കുമ്പോൾ ഒറ്റത്തുഴക്കാർ മുൻഭാഗത്തിരുന്ന് താളത്തിന് തുടക്കം കുറിക്കുന്നു. അമരക്കാർ പിന്നിൽ നിന്നും വള്ളത്തിന്റെ ദിശ നിയന്ത്രിക്കുന്നു. നിലക്കാർ വള്ളത്തിന്റെ പിന്നിലെ ഉയർന്ന ഭാഗത്ത് നിന്ന് താളവും ഏകോപനവും നോക്കുന്നു. വഞ്ചിപ്പാട്ടുകാർ പാട്ടിലൂടെ തുഴച്ചിലിന്റെ താളം ഏകീകരിക്കുന്നു. താളത്തിനൊത്ത് തുഴയാനും തുഴച്ചിൽക്കാരുടെ ആവേശം കൂട്ടാനുമായി പാടുന്ന പാട്ടുകളാണ് വഞ്ചിപ്പാട്ടുകൾ. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ വള്ളംകളി പുന്നമടക്കായലിൽ നടക്കുന്ന നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. ചുണ്ടൻ വള്ളങ്ങളുടെ ആവേശകരമായ മത്സരമാണ് ഇതിന്റെ പ്രധാന ആകർഷണം. 1952 ജവഹർലാൽ നെഹ്റു ആലപ്പുഴ സന്ദർശിച്ചപ്പോൾ നടന്ന വള്ളംകളി അദ്ദേഹത്തെ ആകർഷിക്കുകയും തുടർന്ന് അദ്ദേഹത്തിന്റെ പേരിൽ ട്രോഫി ഏർപ്പെടുത്തുകയും ചെയ്തതാണ് നെഹ്റു ട്രോഫിയുടെ പ്രത്യേകത. കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയ വള്ളംകളികളിലൊന്നാണ് ചമ്പക്കുളം മൂലം വള്ളംകളി. ചമ്പക്കുളം പമ്പയാറ്റിലാണ് ഇത് നടക്കുന്നത്. അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു പുരാതന ഐതിഹ്യമാണ് ഇതിനു പിന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു മത്സരം മാത്രമല്ല, ആചാരവും വിശ്വാസവും ചരിത്രവും കൂടി ചേർന്ന ജലോത്സവമാണ്. മറ്റൊരു പ്രസിദ്ധമായ ജലോത്സവമാണ് പായിപ്പാട് ജലോത്സവം. ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യവുമുണ്ട് ഇതിനു പിന്നിൽ. കായംകുളം കായലിൽ നിന്നും ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെ വിഗ്രഹം കണ്ടെത്തുകയും വള്ളങ്ങളുടെ അകമ്പടിയോടെ അത് ഹരിപ്പാട്ടേക്ക് കൊണ്ടുവരികയും ചെയ്തതിന്റെ ഓർമ്മയിലാണ് ഈ ജലോത്സവം നടക്കുന്നത് എന്നാണ് വിശ്വാസം. കൊല്ലം ജില്ലയിലെ മൺറോത്തുരുത്തിൽ കല്ലടയാറ്റിൽ നടക്കുന്ന പ്രശസ്തമായ വള്ളംകളിയാണ് കല്ലട ജലോത്സവം. 28-ാം ഓണത്തിനാണ് ഇത് നടക്കുന്നത്. തെക്കൻ കേരളത്തിലെ പ്രധാന ചുണ്ടൻ വള്ള മത്സരങ്ങളിലൊന്നായ കല്ലട ജലോത്സവത്തിന് പ്രാദേശികമായി വലിയ ജനപിന്തുണയുണ്ട്. അതുപോലെ കൊല്ലം നഗരത്തിന് സമീപം അഷ്ടമുടി കായലിൽ നടക്കുന്ന പ്രധാന വള്ളംകളിയാണ് പ്രസിഡന്റ്സ് ട്രോഫി. 2011 ഇത് ആരംഭിച്ചത്. അന്നത്തെ രാഷ്ട്രപതി ശ്രീമതി പ്രതിഭ പാട്ടീൽ മത്സരം കാണാനെത്തിയതോടെയാണ് പ്രസിഡന്റ്സ് ട്രോഫി എന്ന പേര് ലഭിച്ചത്. ഇന്ന് ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ പ്രധാന മത്സരവുമാണ്. നമ്മുടെ കൊച്ചു കേരളത്തിൽ കായലുകളെയും പുഴകളെയും ഉത്സവമാക്കി മാറ്റുന്ന എത്രയോ വള്ളംകളികളാണ് ഓരോ വർഷവും നടക്കുന്നത്. ഓരോ വള്ളംകളിക്കും പറയാൻ ഓരോ കഥകൾ. വള്ളംകളി കാണുമ്പോൾ നമ്മൾ കാണുന്നത് വള്ളങ്ങളും തുഴകളും മാത്രമല്ല, ഒരേ താളത്തിൽ ഒന്നിക്കുന്ന ഒരുപാട് മനുഷ്യരെയാണ്. കാലം മാറിയാലും തലമുറകൾ മാറിയാലും വഞ്ചിപ്പാട്ടിന്റെ ആ താളവും തുഴകളുടെ ആ ഒരുമയും നമ്മുടെ കേരളത്തിന്റെ ഹൃദയത്തിൽ എന്നും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ വള്ളംകളി ഒരു മത്സരം മാത്രമല്ല, നമ്മുടെ നാടിന്റെ ഓർമ്മയും ആഘോഷവും ഒരുമയുടെ താളവുമാണ്. അങ്ങനെ ഇന്നത്തെ അറിയാം അറിവ് നേടാമിന്റെ ഈ എപ്പിസോഡിൽ വള്ളംകളിയെ പറ്റിയുള്ള അറിവുകളാണ് ശ്രോതാക്കളുമായി പങ്കുവച്ചത്. നമ്മുടെ നാടിന്റെ

ചരിത്രത്തോടും സംസ്കാരത്തോടും ചേർന്ന് നിൽക്കുന്ന ഈ അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് എന്നെ കേട്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നന്ദി. അടുത്തയാഴ്ച കൂടുതൽ അറിവുകളുമായി തിരിച്ചെത്താം. ഞാൻ പ്രീത സുഗതൻ. സ്റ്റേ ട്യൂൺ ടു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM, ഓൾവേസ് വിത്ത് യു, വേർ എവർ യു.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM, കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.

0: പെണ്ണിന്റെ ചെറുക്കൻ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
2: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
3: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
2: ഡ്രസ് മാത്രം പോരല്ലോ, അതിനൊത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
3: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
2: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
3: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
2: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
3: നസീം സിഗ്നേച്ചർ,
2: നിയർ രാമേശ്വരൻ ടെമ്പിൾ, അഞ്ചുകല്ലുമൂട്, കൊല്ലം.
4: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം സമാഗമം. ആശയം ആവിഷ്കാരം അഭിലാഷ് കെ ആശ്രാമം, രജനി ഗിരീഷ്. സാങ്കേതിക സഹായം ആദർശ് അജയ്.

0: പ്രശസ്ത നാടക അഭിനേതാവ് അജീഷ് കൃഷ്ണയുമായുള്ള അഭിമുഖത്തിന്റെ രണ്ടാം ഭാഗം ഇപ്പോൾ കേൾക്കാം.
1: സമാഗമത്തിൽ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീ അജീഷ് കൃഷ്ണയാണ്. കലാ സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു സാന്നിധ്യമാണ് അജീഷ് കൃഷ്ണ. KPSC സംഗീത നാടക അക്കാദമിയും കുറേയധികം പ്രതിഭകളുമായി ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന കുറേ വർത്തമാനങ്ങളാണ് നമ്മോട് അദ്ദേഹം പങ്കുവെച്ചു കൊണ്ടിരിക്കുന്നത്. സർ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ KPSC നിന്ന് നമ്മുടെ
2: പ്രശാന്ത് നാരായണന്റെ
1: നാടക
2: ഛായാമുഖിയുടെ ഛായാമുഖി മോഹൻലാൽ മുകേഷുമാണ് ഭീമസേനായിട്ട് മോഹൻലാൽ അതിന്റെ ക്യാമ്പൊക്കെ ഭയങ്കര സ്വന്തം മോഹൻലാലിനെ പോലെ വലിയൊരു പ്രതിഭ മുകേഷിനെ പോലുള്ള വലിയൊരു നടന്മാരും അഭിനയിക്കാൻ വരുമ്പോൾ തന്നെ ഇതാണ്. അത് വലിയ തിരക്കുള്ള സമയത്താണ് ലാലേട്ടനകത്ത് അഭിനയിക്കാനായിട്ട് വരുന്നത് തന്നെ. അപ്പം അതിന് കറക്റ്റായിട്ട് ആ സമയം കണ്ടെത്തി ഇത്രയും തിരക്കുള്ള ഒരു മനുഷ്യൻ ചെയ്യാൻ. പക്ഷേ റിഹേഴ്സൽ ക്യാമ്പിൽ വന്നിട്ട് സാറ് പറഞ്ഞു കൊടുക്കുന്ന സാധനങ്ങൾ ചെയ്യുമ്പോന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര അത്ഭുതത്തോടാണ് ചെയ്യുന്നത്. ഇപ്പോൾ എനിക്ക് അതിനകത്ത് ഏറ്റവും ഭയങ്കര ഒരു ഇഷ്ടമുള്ള സീൻ എന്ന് പറയാം സൗഗന്ധിക പുഷ്പം പഠിക്കാനായിട്ട് പോകുന്നൊരു സീനുണ്ട്. ആ സീന് ലാലേട്ടൻ ചെയ്തതെന്ന് വെച്ചാൽ നാടകത്തിൽ അതാണ് എന്നുവെച്ചാ സാറിന്റെ പിന്നെ മെയ്വഴക്കം പിന്നെ അഭിനയം ശരീരം മൊത്തവും അങ്ങനെ അഭിനയിക്കും. കൈ കുഞ്ഞു വിരള് വരെ അഭിനയിക്കും. അത്ര ഇതാണ് നാടകത്തില്. അതാണ് അത് പുള്ളി അത് എത്ര തവണ ചെയ്യണമെങ്കിലും മറുപടി എങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അത്
1: കലയോടുള്ള ഡെഡിക്കേഷനാണ്.
2: അതെ, അത് ആ ക്യാമ്പ് അതൊന്നും നമുക്ക് ഒരിക്കലും അതൊക്കെ കണ്ടിട്ടാണ് നമ്മള് ഈ നാടകം ഇത്രയും നമ്മള് സ്നേഹിക്കുന്നത്. അതുകൊണ്ടാണ്
1: ഞാൻ ഒരു കാര്യം ഒന്ന് ചോദിച്ചോട്ടെ, ഒരു എന്റെ ഒരു ഡൗട്ടാണ്. ഇപ്പം നമ്മള് നാടകവും ഉണ്ട് സിനിമയും ഉണ്ട് സാറ്. നമ്മളൊരു നാടക ഒരു കലാകാരൻ സജീവമായി നാടകത്തിലും സിനിമയിലും നിൽക്കുന്നു. ഇപ്പം സാറ് തന്നെ ഉദാഹരണം. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോഴും നമുക്ക് ഏറ്റവും കൂടുതൽ കല അങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് വരുന്നതും ഡെഡിക്കേഷൻ കൂടുതൽ വരുന്നതും എനിക്ക് തോന്നുന്നു നാടകത്തോടായിരിക്കും എന്ന്.
2: അതെ, അത് തീർച്ചയായിട്ടും. അല്ല, നമ്മളങ്ങനെ വ്യത്യസ്തമായിട്ട് തന്നെ അങ്ങനെ കാണണല്ലോ. അപ്പം

0: സിനിമ വേറൊരു ഇതാണ്, വേറൊരു ഇതാണ് അപ്രപാളി. അങ്ങനെയാണ് നമ്മൾ തിയേറ്ററിൽ പോയി കാണുന്ന ഹയർ എക്സ്പീരിയൻസ്. പക്ഷേ ആ എക്സ്പീരിയൻസ് നമുക്ക് പക്ഷെ തിയേറ്ററിലുള്ളത് വേറൊരു സാധനമാണ്. നമുക്ക് രണ്ടും രണ്ട് സാധനമാണ്. അപ്പൊ നമുക്കൊരു സംതൃപ്തി എന്ന് പറയുന്നത് കിട്ടുന്നത് നാടകത്തിൽ.
1: ഞാനതാ ചോദിച്ചത്, നമ്മുടെ ഉള്ളിലെ തന്റെ ഉള്ളിലെ കലാകാരനെ തൃപ്തിപ്പെടുത്തുന്നത് നാടകം തന്നെയായിരിക്കും. പരിമിതമായി നിന്നുകൊണ്ട് ഉള്ളിലെ പ്രതിഭയെ പുറത്തെടുക്കുക എന്നുള്ളൊരു കാര്യമാണ്.
0: നമ്മളിപ്പം പിന്നെ തിയേറ്റർ ബാക്കർട്ടന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് നമ്മൾ ഫ്രണ്ടിലേക്ക് അരങ്ങിലേക്ക് വരുമ്പം നമുക്ക് ഒരു തെറ്റും ഉണ്ടാകാതിരിക്കാനുള്ള ഇത് കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാകുന്നത്. നമ്മൾ നേരിട്ട് പ്രേക്ഷകരുമായിട്ട് സംവദിക്കുകയല്ലേ, അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പൊ സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ അപ്പൊ നമുക്ക് തൃപ്തി ഇല്ലെങ്കിൽ നമുക്ക് വീണ്ടും ഒന്നും കൂടെ ചെയ്യാം. പക്ഷെ നാടകത്തിൽ ഫിനിഷ് അപ്പൊ നമുക്ക് ഏറ്റവും നമ്മുടെ ഏറ്റവും 100% പെർഫോമൻസ് തിയേറ്ററിൽ ചെയ്യാൻ വേണ്ടി തന്നെ നമ്മൾ രംഗത്തേക്ക് വരുന്നത്. ആ ഒരു കോൺഫിഡൻസ് കൂടെ തന്നെ നാടകം, അതാണ് നാടകത്തിന്റെ.
1: അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴ് എത്ര തന്നെയായാലും മാറ്റുരയ്ക്കാൻ മറ്റൊന്നില്ല എന്ന് പറയുന്ന പോലെ തന്നെയാണ്. കാരണം ആത്മസമർപ്പണത്തിന്റെ ആ ഒരു നിമിഷത്തില് ഒരു പിടിവുകളും പറ്റാതെ ഫുള്ളി ഡെഡിക്കേറ്റ് ചെയ്ത് ഇങ്ങനെ വെളിച്ചത്തിൽ വന്ന് നിൽക്കുന്ന ഒരു കലാകാരന്റെ ചിത്രം, അത് ഗ്രേറ്റ് ആണ്. ഭയങ്കര അതാണ് ഈ നാടകത്തിന്റെ ഒരു പ്രത്യേകത.
0: പിന്നെ എനിക്ക് പിന്നെ ഞാൻ പറയല്ലേ, KPC നിന്ന് പിന്നെ ഒരു 8-9 വർഷം അവിടെ നിന്നതിന് ശേഷം പിന്നെ ഞാൻ സ്വന്തമായിട്ട് പിന്നെ എനിക്ക് വേറൊരു സമിതിയിലേക്ക് പോകണമെന്ന് ആഗ്രഹമില്ലായിരുന്നു. പക്ഷെ പിന്നെ എനിക്ക് സ്വന്തമായിട്ട് ഞാൻ എനിക്കൊരു സമിതി ഉണ്ടാകണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് KPC പോലെ തന്നെ ഏറ്റവും തലയെടുപ്പുള്ള ഒരു സമിതിയാണ് ആറ്റിങ്ങൽ ദേശാഭിമാനി തിയേറ്റർ.
1: കഴിഞ്ഞിട്ടൊന്നും പറയാൻ പറ്റത്തില്ല, നാടക വണ്ടിയിൽ ദേശാഭിമാനി തിയേറ്റേഴ്സ് ഇങ്ങനെ വരികയായി.
0: ദേശാഭിമാനി അതുപോലൊരു നമുക്കൊരു വികാരമായിരുന്നു,
1: സജീവമായിരുന്നു
0: വികാരം നമ്മുടെ നാടകത്തിലാണ്. അപ്പൊ അത് ഞാനിങ്ങനെ അന്വേഷിച്ചപ്പോ ഈ അത് പിന്നെ അതിന്റെ ഒരു ഓണർ മരിച്ചു പോയതിനു ശേഷം പിന്നെ ആ നാടകം നോക്കി നടക്കാൻ അതൊരു പാർട്ടി ബേസ് ആയിട്ടുള്ള ഒരിതായതുകൊണ്ട്
1: മുന്നോട്ട്
0: കൊണ്ടുവരാനാളില്ല. അങ്ങനെ ഒരു 10 വർഷത്തോളം ആ നാടകം മുറങ്ങി അങ്ങനെയാണ് പിന്നെ ഞാൻ ദേശാഭിമാനിയുടെ പേരിൽ നിന്ന് ചെയ്യണമെന്ന് വിചാരിച്ചു.
1: ദേശാഭിമാനിയുടെ അമരക്കാരനാവാൻ തീരുമാനിച്ചില്ലേ?
0: ചെയ്യണം, ദേശാഭിമാനിയുടെ പേരിൽ അങ്ങനെ ഒരു സാധനം ചെയ്യണം. അങ്ങനെ പിന്നെ ദേശാഭിമാനി തീർന്നത് അങ്ങനെ. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഗാനമേള ചെയ്യുന്നുണ്ട്, മൂൺ ബേഡ്സ് എന്ന് പറഞ്ഞു.
1: ഞാൻ ഈ ദേശാഭിമാനിയെ കുറിച്ച് പറഞ്ഞപ്പോഴൊന്നും ഞാൻ വർഷം ചോദിക്കുന്നില്ല, ഒരുപക്ഷെ വർഷമൊക്കെ പറഞ്ഞു വരുമ്പോ കുറെ പറയാനുണ്ടാവും. നമ്മുടെ എപ്പിസോഡുകൾക്കൊക്കെ പരിമിതികളും ഉണ്ട്. എനിക്കൊന്ന് ഒരുപാട് പറയാനുള്ളിൽ ഇങ്ങനെ ഉണ്ട്. കാരണം ഇത്രയും നാടകത്തെ നെഞ്ചേറ്റിയ ഒരു കലാകാരന് ഓരോ വേദിയിൽ നിന്നും കിട്ടുന്നത് ഓരോ അനുഭവങ്ങളായിരിക്കും അല്ലെ. അപ്പം പല പല പ്രതിഭകളുമായി വേദി പങ്കിടുക, പിന്നീട് ഒരുപാട് രസകരമായ നാടകവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള് അതിനെക്കുറിച്ചൊക്കെ പറയാനുണ്ടാകും. അപ്പൊ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും സൗണ്ട് ഭയങ്കര പ്രത്യേകതയാണ് എന്ന് ഞാൻ വന്നിരുന്നപ്പോഴേ പറഞ്ഞു. അപ്പൊ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി ഒരു കവിതയോ പാട്ടോ ലളിതഗാനമോ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സോങ്ങോ ഒക്കെ ഒന്ന് പാടിയാൽ ഉപകാരമായി.
0: സൗണ്ട് കേട്ടോ, പാട്ട് എനിക്ക് അങ്ങനെ ഞാനങ്ങനെ പാടല്ലെങ്കിലും പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. എന്നുവെച്ചാൽ കുട്ടിക്കാലത്ത് നമ്മൾ വീടിൻ്റെ അടുത്തുള്ള ചേച്ചിമാരിങ്ങനെ പാട്ടുണ്ട്, അതും ഈ റേഡിയോയിലോട്ടാണ്. റേഡിയോയിൽ ലളിതഗാന പാടല്
1: നല്ലതായിരുന്നു. ലളിതഗാനം പിന്നെ
0: ഇല്ലേ പഠിപ്പിക്കുന്നത് രാവിലെ രാധാകൃഷ്ണ സാറാണ് പഠിപ്പിക്കുന്നത്. ഒരു ഞായറാഴ്ച എല്ലാം 8 മണിക്ക് എങ്ങാണ്ട് രാവിലെ
1: ക്ലാസ് ഉണ്ടായിരുന്നു.
0: ആ ക്ലാസ്സിൽ ഞാനിരുന്ന് എഴുതിയെടുത്തിട്ട് അവര് സാർ ഇങ്ങനെ പഠിപ്പിക്കുന്ന ഒരാളെ പഠിപ്പിക്കുന്ന അതിങ്ങനെ കേട്ടിട്ട് എനിക്ക് അങ്ങനെ ലളിതഗാനങ്ങളോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഒരു ഒരു ലളിതഗാനത്തിലെ ഞാൻ പാടാൻ അറിയത്തില്ല, പ്രേക്ഷകർ ക്ഷമിക്കണം, ആദ്യമേ പറഞ്ഞുകൊണ്ട് ക്ഷമാവണം ചോദിച്ചോണ്ട് ഞാൻ പറഞ്ഞു.

0: അന്നത്തെ കാലഘട്ടത്തില് യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ സമ്മാനം വരക്കൂട്ടിയ ഒരു
1: ലളിതഗാനം,
0: ഭയങ്കര എല്ലായിടങ്ങളിലും ആരാണ്
1: നല്ലതായിരുന്നു. അതെ അതെ, ഇതിപ്പം ആ എം ജി രാധാകൃഷ്ണ സാറിന്റെ സൗണ്ട് ആണ് ഇപ്പോഴും നമുക്ക്.
0: ഇതൊരു പാട്ട് കേൾക്കുമ്പോ അങ്ങനെയാണ്
1: ആ പാട്ടിൽ, അതാണ് ലളിതഗാനത്തിന്റെ ഒരു. എനിക്ക് അന്ന് ലളിതഗാനത്തോട് ഭയങ്കര
0: ഒരുപാട് പേർക്ക് നമുക്കൊക്കെ വന്ന ലളിതഗാനം. എനിക്കൊന്ന് യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ നമ്മളെ ലളിതഗാനത്തിന്റെ വേദികളിലൊക്കെ പിള്ളേരിങ്ങനെ ഇടിച്ചു വരുമായിരുന്നു അന്ന് അല്ലെ. ഈ ലളിതഗാനങ്ങൾ അന്ന് അത്രയും നല്ലതായിരുന്നു. അത് എനിക്ക് തോന്നുന്നു രാധാകൃഷ്ണൻ ചേട്ടന്റെ സിസ്റ്റർ ടീച്ചർ ഈ ഒരു പാട്ട് ഇപ്പൊ വേദികളിലൊക്കെ
1: പാടുന്നുണ്ട്. എനിക്ക് ആ പാട്ടുകൾ നമ്മുടെ ഇപ്പൊ യൂട്യൂബിലൊക്കെ എടുക്കുമ്പോഴും ഈ പാട്ട് ഇങ്ങനെ കേൾക്കും.
0: അതാണ് കലയുടെ ഒരു മഹാത്മ്യം. ഒരിക്കലും എത്ര പിന്നിട്ട് നമ്മുടെ കാലം കഴിഞ്ഞു പോയാലും സൃഷ്ടികള് എന്നും അവിടെ നല്ലതായി തന്നെ തുടരും അല്ലെ. ഇപ്പൊ നാളെ ആയാലും നാടകമായാലും സിനിമയായാലും മറ്റ് നമ്മളൊക്കെ ഒന്നും ചെയ്യാതെ ഭൂമിയിൽ നിന്ന് പോകുന്നതിൽ എത്രയോ ഭേദമാണ്.
1: ഈ പാട്ടിറങ്ങിയ ഒരു കാലഘട്ടത്തിൽ സിനിമ പാട്ടിനേക്കാൾ കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന
0: അതുപോലെ ഒരു പാട്ടായിരുന്നു. ഓടക്കുഴൽ വിളി ഒഴുകി ഒഴുകി വരും ഒരു ദ്വാപര യുഗസന്ധ്യയിൽ ഇത് ഇതൊക്കെ തന്നെ നമ്മൾ പറയുമ്പോഴും ശരിക്കും പറഞ്ഞാല് നമുക്ക് ഇന്ന് മനസ്സ് തുറന്ന് പറയാണ്, നമ്മളിങ്ങനെ രണ്ടും കല ഉള്ളിലുള്ളവരായതുകൊണ്ടായിരിക്കാം ഇത്രയും നമുക്ക് ഈ കല എന്ന് പറയുമ്പോൾ ഒരുപാടിടങ്ങളിലെ ചിലപ്പോഴൊക്കെ ഈ CBSE സ്കൂളിൽ ചില സ്കൂളുകളിലൊക്കെ അല്ലെ, CBSE സ്കൂളുകളിലാണ് പ്രധാനം. CBSE സ്കൂളിനെ കുറ്റം പറയല്ല, പക്ഷെ നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ നോക്കുമ്പം കലയ്ക്ക് ഒരുപാട് ഇടം കൊടുത്തു പോകുന്നുണ്ട് അല്ലെ. നമുക്ക് യൂത്ത് ഫെസ്റ്റിവലൊക്കെ വരുമ്പോൾ മാഷന്മാര് നമ്മളെ പരിശീലിപ്പിക്കുക അല്ലെ. പക്ഷെ എനിക്കൊന്നും CBSE ഇടങ്ങളിലൊക്കെ സ്കൂളിലൊക്കെ എനിക്കൊന്നും നാടകത്തിന് വേണ്ടിയൊന്നും അങ്ങനെ അത്ര വലുതായിട്ട് ചെയ്യാം. ഈ അടുത്തെങ്ങാനും ഉണ്ടെങ്കിലേ ഉള്ളൂ. ഈ അടുത്ത് നമ്മുടെ സെഞ്ചൂഡിന്റെ ഫാദർ ഇവിടെ ഗസ്റ്റ് ആയിട്ട് വന്നിരുന്നു. മുഖത്തല സെഞ്ചൂഡ് സ്കൂളിലെ ഫാദർ പ്രിൻസിപ്പൽ, അദ്ദേഹം പറഞ്ഞു കലയ്ക്ക് വേണ്ടി നല്ല എഫേർട്ട് എടുത്തു. പുള്ളിയും കലാകാരനാണ്, നമുക്ക് ഒത്തിരി അപ്പം അങ്ങനെ. പിന്നീട് നമുക്ക് കുറെ വിശേഷങ്ങൾ ഇനി പറയാനുണ്ട്. അപ്പം നമുക്ക് ഒന്ന് ചോദിച്ചോട്ടെ, നമ്മുടെ പഴയ കാലഘട്ടത്തിൽ ഈ നമ്മുടെ ദേശത്തൊരു ക്ലബ് ഉണ്ടാവും, ആ ഒരു ക്ലബിലൂടെയാണ് ഈ അന്ന് കലകളെ കലാകാരന്മാരെ തിരിച്ചറിയുന്നതും കഴിവിനെയൊക്കെ തിരിച്ചറിയുന്നതും ഒക്കെ. അപ്പൊ തുടക്കത്തിൽ ഇവിടെ ഇരുന്നപ്പോഴേ പറഞ്ഞു അങ്ങനെ ഒരു ക്ലബ് ഉണ്ടായിരുന്നു
1: ഉണ്ടായിരുന്നു.
0: അത് ഇന്നുണ്ടോ?
1: നടത്തുന്നുണ്ട്
0: അല്ലെ. ശരിക്കും പറഞ്ഞാ നമ്മള് കുറച്ചൊക്കെ കഴിഞ്ഞ് തിരക്കൊക്കെ മാറ്റി വെച്ചിട്ട് ഇത്തരം ഇങ്ങനെ ഇവിടെ വന്നിട്ട് ഇവിടെ ഈ സമാഗമത്തിൽ വന്നിരുന്ന് പോയ ഒരുപാട് പേരും ഈ ദേശത്തെ ക്ലബിൽ നിന്ന് രൂപപ്പെട്ടു വന്ന കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ട്.
1: അല്ല, നമ്മുടെ ഇപ്പൊ ഈ മലയാളത്തിൽ നാടകത്തിലും സിനിമയിലും വന്നിരിക്കുന്ന എല്ലാവരുടെ ബേസ് എന്ന് പറഞ്ഞാല് അങ്ങനെയാണ്. അങ്ങനെ ഒരു ക്ലബ് ഉണ്ടായിരുന്നു. കുടവട്ട് ഒരു മുരളിച്ചേട്ടൻ, മുരളിച്ചേട്ടൻ വന്നതും അവിടുത്തെ ഒരു ക്ലബിലൂടെയാണ്.
0: അസാധ്യ നമ്മുടെ കൊല്ലത്തിന് അഭിമാനിക്കാവുന്ന.
1: ഞാൻ എന്റെ ഞാൻ ഇങ്ങനെയൊക്കെ വരാൻ കാരണം എന്റെ അമ്മയുടെ തറവാട്
0: കുടവട്ടൂര്.
1: വിഷുവിനാണ് എല്ലാ വർഷവും ഉത്സവം.
0: നമുക്ക് അത്തരം വിശേഷങ്ങളൊക്കെ കേൾക്കാനുണ്ട്. ഇനി ആ കുടവട്ടൂർ നമ്മുടെ അകാലത്തിൽ പൊലിഞ്ഞു പോയ നമ്മുടെ ചേട്ടനാണ്, പ്രതിഭയാണ് അല്ലെ. അദ്ദേഹത്തിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് നമുക്ക് സമാഗമത്തിൽ ചെറിയൊരു ഇടവേളയാണ്.

You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day. തിരികെയെത്താം സമാഗമത്തിലേക്ക്. സമാഗമത്തിൽ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത്

0: ശ്രീ അജീഷ് കൃഷ്ണയാണ്. കലാ സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു സാന്നിധ്യമാണ് അജീഷ് കൃഷ്ണ. KPSC-യും സംഗീത നാടക അക്കാദമിയും കുറേയധികം പ്രതിഭകളുമായി ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന കുറേ വർത്തമാനങ്ങളാണ് നമ്മോട് അദ്ദേഹം പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ സമാഗമത്തിലൂടെ നമ്മുടെ ഒരുപാട് പ്രിയപ്പെട്ട ശ്രോതാക്കൾ നമുക്ക് ഉണ്ട്. റേഡിയോ സാന്ത്വനത്തിന് സമാഗമത്തിന് ഒരുപാട് പേര് അത് കാതോർക്കുന്നുണ്ട്. ഇത്തരം കലാപ്രതിഭകളൊക്കെ വന്നിവിടെ ഇരിക്കുമ്പോൾ അവർക്ക് അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മേഖലയിലെ നിരവധി അനുഭവങ്ങൾ അറിവുകളൊക്കെയാണ് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നാടകത്തെക്കുറിച്ചൊക്കെ കുറേ പറഞ്ഞു, KPSC സംഗീത നാടക അക്കാദമി. അപ്പം ഇനി പറയാനുള്ളത് നമുക്ക് കുറച്ച് പ്രതിഭകളുമായി, നമ്മൾ അന്ന് പറഞ്ഞു നിർത്തിയത് നമ്മുടെ പ്രതിഭാധനനായ കുടവട്ടൂർ മുരളിയുമായിട്ടുള്ള ബന്ധമാണ്. അദ്ദേഹവുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാമോ?
1: കുടവട്ടൂർ ഗ്രാമം എൻ്റെ അമ്മയുടെ ഗ്രാമമാണ്. അമ്മയുടെ തറവാടൊക്കെ അവിടെയാണ്. ഞാനിപ്പോ വെക്കേഷനിലൊക്കെ ചെറു അവിടെയാണ് പോകുന്നത്. അപ്പൊ അവിടുത്തെ ഉത്സവം വിഷുവിനാണ് ഉത്സവത്തിന് വരുന്നത്. അങ്ങനെ ഞാൻ വിഷുവിന് ഉത്സവം അവിടെ പോകുന്നതിന്റെ പ്രധാന കാരണം ഈ ഭരത് മുരളി മുരളീശ്വരനെ കാണുന്നതിന് വേണ്ടിയിട്ടാണ്. അന്ന് പുള്ളി എന്റെ കൊച്ചുകാരനിൽ നിൽക്കുന്ന സമയം നായക വേഷങ്ങളിൽ അങ്ങ് അഭിനയിച്ച് അങ്ങനെ നിൽക്കുന്ന ഒരു
0: ഉത്സവത്തിന് വരുവായിരുന്നു
1: എല്ലാ വർഷവും.
0: അതാണ്
1: അവിടുത്തെ അമ്പലത്തിലെ വിഷുവിന്റെ ഉത്സവത്തിന്
0: അവിടെ ഉണ്ടാവും.
1: അവിടെ
0: അതെ,
1: വയലിന്റെ കരയിലാണ് ഈ ക്ഷേത്രം നിൽക്കുന്നത്. ഉള്ളു മൊത്തം വയലാണ്. അപ്പൊ അതിന് മുമ്പിട്ട് കൊയ്ത് ഒക്കെ കറ്റയൊക്കെ മാറ്റിയിട്ട് തിരിച്ചിട്ടുണ്ട്. അവിടുത്തെ ഏറ്റവും വലിയതാണ് എടുപ്പൂതിരയാണ്. വയലിൽ നിന്ന് എടുത്ത് ക്ഷേത്രത്തിലേക്ക് കയറ്റി വരുന്നത്. അപ്പൊ അന്ന് എനിക്ക് ഓർമ്മയാണ് പുള്ളി ഒരു കള്ളി മുണ്ടൊക്കെ എടുത്ത് മടക്കി കുത്തിയിട്ട് ഇങ്ങനെ ഒരു നാടൻ ശൈലിയിൽ അവിടെ നിൽക്കും. ഒരു കറക്റ്റ് നാട്ടുംപുറത്തുകാരൻ അന്ന് നമുക്ക് സിനിമയിലൊക്കെ പുള്ളിയെ കാണുന്ന ആ ഒരു പുള്ളി അങ്ങോട്ട് എല്ലാരടുത്തും പുള്ളി പോയി സംസാരിക്കും എല്ലാം ഉണ്ട്. അങ്ങനെ ആ ഒരു ശൈലി എനിക്ക് ആ പുള്ളിയുടെ ആ സൗണ്ട് എനിക്ക് അത്യാവശ്യമാണ് ഇഷ്ടം. അതാണ് പുള്ളിയുടെ സൗണ്ട്. പിന്നെ പുള്ളിയുടെ ഏറ്റവും അടുത്ത് അലിയാർ സാറിന്റെ നാടും അവിടെയാണ്. അപ്പൊ അവരെല്ലാം അന്നിത്രയും വലിയ പോപ്പുലറായിട്ട് ഇരിക്കുന്ന സമയത്തും ഇങ്ങനെ കള്ളിമുണ്ടൊക്കെ ഉടുത്ത് ഇട്ടിട്ട് ഇങ്ങനെ വരും. ഞാൻ സത്യം പറഞ്ഞ ഇതിന് പോകുന്നത് പോലും പുള്ളി പോകുന്നത് പുള്ളിയുടെ നടപ്പ് ഇരിപ്പ് എല്ലാം ഞാൻ ഇങ്ങനെ വിഷിക്കും. അന്നൊന്നും നമ്മള് സിനിമയിൽ വരും അന്നൊക്കെ എനിക്ക് ഭയങ്കര സ്വപ്നമായിരുന്നു സാറിന്റെ പോലെ എനിക്ക് നാടകത്തിൽ നിന്ന്. സാറാണ് നാടകത്തിൽ നിന്നാണല്ലോ പുള്ളി നാടകം കളിച്ചിട്ടാണ് ട്രിവാൻഡ്രത്ത് വന്നിട്ട് കവാലത്തിന്റെ ഇതും നരേന്ദ്രപ്രസാദിന്റെ കൂടെ ഒക്കെ ഉള്ള കാലഘട്ടത്ത് നരേന്ദ്രപ്രസാദ് സാറിന്റെ കൂടെ ഒക്കെ നാടകം കളിച്ചിട്ടാണ് പുള്ളി സിനിമയിലേക്ക് വരുന്നത്. അന്ന് തിരുവനന്തപുരത്ത് ജോലി കിട്ടി സാർ അവിടെ പോകുന്നത്. പിന്നെ ആ നാടക പ്രവർത്തകരായിട്ട് അതാണ് കല ഇങ്ങനെ മനസ്സിലുള്ളവർ എവിടെ
0: ചെന്നാലും
1: അതാണ് ഞാൻ ഈ നാടകം എല്ലാം ഉപേക്ഷിച്ചിട്ട് ഇതാണ് എനിക്ക് ഇതാണ് എനിക്ക് പഠിത്തം കഴിഞ്ഞതിന് ശേഷം നാടകം പിന്നെ എനിക്ക് തുടർന്ന് നാടകം കൊണ്ടുപോകാൻ നമുക്ക് ജോലി ആവശ്യമായിട്ട് വരുന്ന സമയത്ത്
0: നമുക്ക് പൈസ
1: അതാണ് അന്നേരം ഞാൻ വിചാരിച്ചു അന്നേരം ഞാൻ ആലോചിച്ച് ഇപ്പൊ ഇത്രയും നാടകങ്ങൾ ചെയ്യുമ്പോഴും നമുക്കൊരു ജോലി വരുമ്പോഴത്തേന് ആ ഒരു ജോലിയിലേക്ക് എത്തി. അപ്പൊ ഞാൻ കിറ്റക്സിന്റെ സെയിൽസ് മാനേജറായിട്ട് എറണാകുളത്ത് പോയി നിൽക്കുകയാണ് സമയത്തും. അന്നേരം നമുക്ക് അന്നേരം പിന്നെ അങ്ങ് ആ ജോലിയിലേക്ക്
0: പൂർണ്ണമായിട്ടും നമ്മൾ കലയെന്ന് വിട്ടു നിൽക്കുകയോ അല്ല, നമ്മുടെ ഉള്ളിൽ അത് ഇങ്ങനെ ഉണ്ട്.
1: അതുകൊണ്ട് അവിടുന്നാണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത്. എറണാകുളത്തെ ആ ഒരു ബേസാണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത്. അപ്പോഴും നാടകം നമ്മുടെ എല്ലാം ഉണ്ട് എങ്കിലും കിറ്റക്സിൽ വർക്ക് ചെയ്ത സമയത്തും ഇങ്ങനെ വായിക്കും. അതാണ് അതെല്ലാവർക്കും നമുക്ക് അതാണ് നമ്മുടെ ഒരു പ്രകൃതി നമുക്ക് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ഒരുക്കും എന്ന് ഓഷോയുടെ ബുക്കിലൊക്കെ.
0: അത് നമ്മുടെ ഉള്ളില് ഈ കലയുണ്ടെങ്കിൽ നമ്മൾ തൊടുന്നതും പറയുന്നതും പെരുമാറുന്നതും ഇടപഴകുന്നതും എല്ലാം കലയുമായിട്ടായിരിക്കും. നമ്മളെത്ര പിന്നോട്ട് പോകാൻ ശ്രമിച്ചാലും അത് നമ്മളെ മുന്നോട്ട് നയിച്ചു. നമ്മളൊരു സത്യം ഉണ്ടല്ലോ, കലാകാരൻ എന്ന് പറഞ്ഞ സത്യത്തിന്റെ മുഖചിത്രമാണെന്ന് പറയും അല്ലേ?
1: അങ്ങനെ ഞാൻ കിറ്റക്സിൽ അന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എറണാകുളത്തുള്ള എന്റെ ഒരു കൂട്ടുകാരന് പറഞ്ഞിട്ട് പറയുന്നത് അവിടെ പിന്നെ പെരുമ്പാവൂര് ഇരിങ്ങോൽക്കാവ് എന്ന് പറഞ്ഞ പ്രസിദ്ധമായ ക്ഷേത്രമുണ്ട്. കാടിന് ചുറ്റും കാടാണ്, കാടിന്റെ നടുക്ക് ക്ഷേത്രമാണ്. ഭയങ്കര പ്രശ്നമാണ്.
0: എറണാകുളത്ത് വർക്ക് ചെയ്തോണ്ടിരിക്കുന്നു
1: ഇരിക്കുന്ന സമയത്ത് അവിടെ ക്ഷേത്രമുണ്ട്. അപ്പൊ ആ ക്ഷേത്രം ബേസ് ചെയ്തിട്ട് അവിടുത്തെ ഒരു സിനിമയുടെ വലിയൊരു പ്രൊഡ്യൂസർ ഒരു ആൽബം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ആ ക്ഷേത്രത്തിന് വേണ്ടിട്ട് ഒരു നേർച്ചയായിട്ട് ഇരിങ്ങോൽക്കാവിന് വേണ്ടി ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങോട്ട് ഏഴ് പാട്ടം കണ്ട് ഉണ്ടായിരുന്നു, ആറേഴ് പാട്ടുണ്ടായിരുന്നു. അപ്പൊ ബാക്കി എല്ലാ പാട്ടും അവർ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പാട്ടിന് വേണ്ടി ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റിന് വേണ്ടിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. അതാണ് എവിടെ അതാണ് അത്

0: അവൻ്റെ ഏറ്റവും വലിയ ആ പാട്ട് ആ ആൽബത്തിലെ ഏഴ് സോങ്ങിൽ ഏറ്റവും മനോഹരമായ ഒരു സോങ് ആണ് ആ ഒരു സാധനം. അതെന്ന് വെച്ചാൽ അമ്പലത്തിന്റെ ഒരു നേർച്ചയോടുള്ള അനുബന്ധിച്ചൊരു സ്റ്റോറി ആയിരുന്നു ഡെവലപ്പ്
1: ചെയ്തത്.
0: അങ്ങനെ വെച്ചേക്കാം. അങ്ങനെ എൻ്റെ ഒരു കൂട്ടുകാരൻ, ഇതുപോലെ അവിടുത്തെ ഒരു കൂട്ടുകാരൻ റോജൻ എന്ന് പറഞ്ഞൊരു സാറാസിൽ വർക്ക് ചെയ്യുന്ന പയ്യൻ എടുത്ത് പറഞ്ഞ അടേ ഇതുപോലെ ഇങ്ങനെ പോകുന്നുണ്ട്, ഇയാൾക്ക് എപ്പോഴും അതല്ല. അന്ന് വെച്ചാൽ അന്നൊന്നും ഞാൻ വീട്ടിൽ അങ്ങനെ വരാറില്ല, നമ്മൾ അവിടെ തന്നെ ഹോസ്റ്റലിൽ കൊണ്ടുവരണം. ഞായറാഴ്ചകൾ മാത്രം നമ്മൾ ഇങ്ങനെ കറങ്ങി നടക്കും, സിനിമകളൊക്കെ ഫുള്ള് കണ്ട് അങ്ങനെ പോകുന്നത്. അമ്മ ഒരു ഞായറാഴ്ച എൻ്റെ അടുത്ത് പറഞ്ഞു വരുമ്പോൾ നമുക്ക് ഒരാളെ പരിചയപ്പെടാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഇതുപോലെ വലിയൊരു സ്റ്റുഡിയോ ഇല്ല, സ്റ്റുഡിയോയിൽ ചെന്നിട്ട് അവിടെ ഡയറക്ടർ എല്ലാവരും ഇതിരിപ്പുണ്ട്. അപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് ഈ ഒരു പാട്ടും കൂടെ ചെയ്തെങ്കിൽ മാത്രമേ ഇത് നമുക്ക് ഇറക്കാൻ പറ്റത്തുള്ളൂ, ഉത്സവത്തിന് ചെയ്യാനുള്ള ഇറക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് അന്നേരം അതിനകത്ത് പിന്നെ ഒരു 25 വയസ്സുള്ളൊരു യുവാവാണ്, പക്ഷേ 5 വയസ്സിൻ്റെ ഒരു ബുദ്ധി മാത്രമേ ഉള്ളൂ. അങ്ങനെ അങ്ങനെ അമ്മ പയ്യനെ നടക്കിലിരുത്താൻ വേണ്ടി വരുന്ന അത് ആ പാട്ടെന്ന് പറഞ്ഞാൽ ആ ക്ഷേത്രം കാണിക്കുന്ന ഒരു പാട്ട് ആ ഒരു സോങ്ങിനകത്താണ്. ക്ഷേത്രത്തെ ബേസ് ചെയ്ത് ബാക്കിയെല്ലാം അങ്ങനെ
1: പ്രധാനപ്പെട്ട
0: ഒരു പാട്ടാണ്, ക്ഷേത്രവുമായിട്ട് ബേസ് ചെയ്ത് ക്ഷേത്രം ഷൂട്ട് ചെയ്യുന്നത് ആ ഒരു പാട്ടിലാണ് അങ്ങനെ ഒരു സാധനമാണ്. അപ്പൊ അത് ചെയ്യാമോന്ന് ചോദിച്ചു, ഇങ്ങനെ ഒരു സാധനം ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആ സാധനം ചെയ്തപ്പോ അവര് പറഞ്ഞു എനിക്ക് പിന്നെ നമുക്ക് നാളെ തന്നെ ഷൂട്ട് ചെയ്യാം ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ നാളെ എന്തായാലും ക്ഷേത്രത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്, അപ്പൊ നമുക്ക് അവിടെ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അന്ന് അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ആ ഇരിങ്ങുൽക്കാവ് പോകുന്നു അങ്ങനെ അവിടെ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവരുമായിട്ടുള്ളൊരു ലിങ്കാണ് എനിക്ക് സിനിമയിലേക്ക് വരാൻ ഒരു കാര്യം. പിന്നെ പിന്നെ പിന്നെ പിന്നെ പയ്യെ പയ്യെ ചെറിയ ചെറിയ അവിടെ എറണാകുളത്ത് നിൽക്കുന്ന സമയത്ത് തന്നെ ചെറിയ ചെറിയ വേഷങ്ങൾ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് നമ്മുടെ ശാന്തിഗിരി ആശ്രമത്തിലെ ഇപ്പോഴത്തെ സ്വാമിയുടെ അനിയൻ അനിൽ ചേർത്തല, ഭയങ്കര പുള്ളി റൈറ്ററാണ്, തിരക്കഥ പിന്നെ ലിറിക് ഒക്കെ
1: വലിയ
0: ഒരുപാട് പാട്ടുകളൊക്കെ എഴുതുന്നത് വലിയൊരു പ്രതിഭ, ഭയങ്കര ഇതാണ്, വലിയ ഇതാണ്
1: അനിൽ ചേർത്തല.
0: അങ്ങനെ ചേട്ടൻ ഇങ്ങനെ ചാവറയച്ഛന്റെ ജീവിതചരിത്രം സിനിമ പുള്ളി അങ്ങനെ അതിനകത്ത് എല്ലാം കോട്ടയം രമേശ്വരനൊക്കെ ആയിരുന്നു ചെയ്തത്. അപ്പോൾ അങ്ങനെ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഇതുപോലെ നീ ഒരു വേഷം ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ച ചെറിയ വേഷം, നമ്മളന്നൊക്കെ ചെറിയ വേഷങ്ങൾ, ഞാൻ എല്ലായിടത്തും ചെറിയ വേഷങ്ങളായിരിക്കും. അങ്ങനെ ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെടും, ചേട്ടാ എനിക്കൊരു ചെറിയൊരു വേഷം എഴുതുന്നുണ്ടോ, എല്ലാം
1: എഴുതുന്നുണ്ട്
0: ചെറിയ വേഷം, എനിക്കൊരു ചെറിയ വേഷം എന്തായാലും പറഞ്ഞേ. അപ്പം ചാവറച്ചനും ജീവിതത്തിലെ അത് അതും സഭയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എനിക്കൊരു വേഷം, അപ്പൊ നിനക്ക് ഞാനൊരു വേഷം തരുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഷൂട്ട് തുടങ്ങിയ സമയത്ത് എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു ഒരു അച്ഛൻ്റെ വേഷമാണ് നിനക്ക് ചെയ്യാൻ വരുന്നതെന്ന് പറഞ്ഞു. അമ്മ അതിനെ വിളിച്ചിട്ട് പറയുന്നു, പക്ഷെ അതിലെനിക്ക് ഒരു ത്രൂഔട്ട് വേഷമാണ് എനിക്ക് കിട്ടിയത്. എന്ന് വെച്ചാൽ ചാവറയച്ഛനെ എടുത്ത് ചാവറയച്ഛൻ്റെ കുട്ടി സെമിനാരിയിൽ ചേർത്ത് ചാവറയച്ഛനാക്കുന്ന ഒരു പോരൂർക്കര അച്ഛൻ എന്ന് പറഞ്ഞ അവനൊരു പ്രശ്രദ്ധേയമായ ഒരു വേഷമായിരുന്നു എനിക്ക് അതിൽ കിട്ടിയത്. അത് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഒരു ശ്രദ്ധിക്കാൻ സാധനമായിരുന്നു. പിന്നെ അതിനുശേഷം പിന്നെ ഒരു തെലുങ്ക് ഒരു പടം മലയത്തി മാധു എന്ന് പറഞ്ഞൊരു തെലുങ്ക് പടം, ബാജിർ സിദ്ധാർത്ഥ് ഡയറക്ട് ചെയ്ത പടം, തെലുങ്കിലേക്ക് പോയി. പിന്നെ കുറച്ച് തമിഴ് എനിക്ക് തമിഴ് പടം ഭയങ്കര
1: ഇഷ്ടമാണ്,
0: തമിഴിൽ കുറച്ച് ഫ്രണ്ട്സ് ആകാൻ, പിന്നെ തമിഴ് കുറച്ച് പടങ്ങൾ
1: കൈവയ്ക്കാത്ത ഭാഷകളില്ല, കന്നഡയും
0: കന്നഡ
1: ഏതൊക്കെ ലാംഗ്വേജ് അറിയാം,
0: തമിഴാണ് എനിക്ക്
1: പ്രധാന,
0: ബാക്കിയൊക്കെ വെച്ചാല് ടെക്നീഷ്യന്മാരും ബാക്കി എല്ലാവരും മലയാളികൾ, തെലുങ്കിലൊക്കെ ആണെങ്കിൽ മിക്കവാറും എല്ലാം നമ്മുടെ ഇവര് തന്നെ മലയാളികളാണ് ടെക്നീഷ്യന്മാരും ഒക്കെ. പിന്നെ അതുകൊണ്ട് പിന്നെ ആ ഭാഷയോട് നമുക്ക് ചെയ്യേണ്ടതല്ല, എല്ലാ മലയാളികളും തന്നെ ആയതുകൊണ്ട് അങ്ങനെ അങ്ങനെ പിന്നെ
1: അങ്ങനെ പോയി.
0: പിന്നെ മലയാളത്തിൽ പിന്നെ വളപ്പൊട്ടുകൾ എന്ന് പറഞ്ഞൊരു പടം, മധു തത്തമ്പള്ളിയുടെ ഒരു പടം ചെയ്തു. അതിനിട്ടിപ്പം ജാഫർ ഇടുക്കിയും ഇന്ദ്രൻ സേട്ടനും കൂടെ ചെയ്ത് ഒരു നല്ലൊരു പടം ഉണ്ടായിരുന്നു.
1: ഇതിലേക്കൊക്കെ വരുന്നുണ്ട്. ഇതിനിടയിലൂടെ ഒരു ചോദ്യം ചോദിക്കാൻ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, എന്നായിരുന്നു വിവാഹിതനായത്? ഇതിനിടയിലൊക്കെ ഈ തിരക്കുകളിലൊക്കെ അതൊക്കെ മാറ്റിവെച്ച് പോയോ, അതോ പേഴ്സണൽ ലൈഫ് ഒന്ന് അറിഞ്ഞാൽ?
0: 34-ാമത്തെ വയസ്സിലാണ്
1: വിവാഹം
0: കഴിച്ചത്. വൈഫ് രശ്മി ആണ്, പേര് ഇപ്പോ നേഴ്സാണ്, ശാസ്താംകോട്ടയില് അവിടെ
1: ഹോസ്പിറ്റലാണ്
0: അവിടെ വർക്ക് ചെയ്യുന്നത്.
1: ഓക്കേ ഓക്കേ. അപ്പൊ ഞാന് ഇങ്ങനെ നീണ്ട നാടകങ്ങള്, നീണ്ട വേദികള്, കലാപ്രവർത്തനം, ഇതിനിടയിലൊക്കെ സാമൂഹ്യ പ്രവർത്തനം ഉണ്ടെന്ന് പറയാം, രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ട്, ഇതിനൊക്കെ സമയമൊക്കെ മാറ്റിവെച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഗ്രേറ്റ്നെസ് തന്നെയാണ് എപ്പോഴും. അപ്പൊ നമുക്ക് സമാഗമത്തിലൊരു കുഞ്ഞ് ഇടവേളയ്ക്കുള്ള സമയമാണ്, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരുപാട് വിശേഷങ്ങളൊക്കെ അറിയാനുണ്ട്.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്.

0: കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
2: തിരികെത്താം സമാഗമത്തിലേക്ക്. സമാഗമത്തിൽ നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷാണ്. സമാഗമത്തിൽ ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീ അജീഷ് കൃഷ്ണയാണ്. കലാ സാംസ്കാരിക രംഗത്തെ നിറ സാന്നിധ്യമായ അദ്ദേഹത്തിന് ആ രംഗങ്ങളിലേക്ക് കുറേയധികം വിശേഷങ്ങളൊക്കെ നമ്മോട് പറയാനുണ്ട്. അതൊക്കെ ഇങ്ങനെ നമ്മോട് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്തായിരുന്നു?
3: നമ്മള് സിനിമയിലൂടെയുള്ള,
2: അതെ, രംഗപ്രവേശമാണ് പറഞ്ഞത്. പിന്നെ നിർത്തില്ലാതെ ഇങ്ങനെ ഓരോന്നിലും അഭിനയിച്ച് അഭിനയിച്ച് മുന്നേറിയ കഥകളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിനിടയിലൂടെ ഞാൻ പെട്ടെന്ന് ഇടയ്ക്കൂടൊരു ചോദ്യമൊന്നും ചോദിക്കുകയല്ല. ഇന്ന് കറുപ്പൊക്കെ ഇട്ടാണ് എത്തിയത്. ഞാനും കറുപ്പാണ്. ഇത് ശ്രവ്യ മാധ്യമമായതുകൊണ്ട് നമുക്ക് ശ്രോതാക്കൾക്ക് കാണാൻ പറ്റിയില്ല. ഈ കറുപ്പിനെ ഇഷ്ടമാണോ? കറുപ്പിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
3: കറുപ്പ് എനിക്ക് ഇഷ്ടമാണ്. ഈ ഡ്രസ് മാത്രമല്ല കറുപ്പ്, എന്റെ നിറവും കറുപ്പാണ്. എന്റെ നിറം ഞാൻ ആസ്വദിക്കുന്നുണ്ട്. കാരണം ആസ്വദിക്കും എന്ന് പറയുമ്പോൾ തന്നെ ഈ കലാരംഗത്ത് കറുപ്പിനെ മാറ്റി നിർത്തിയപ്പെട്ട എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാനത് പഠിക്കുന്ന സമയത്ത്, ഞാൻ പറയില്ലേ, നാടകത്തിലേക്ക് വരുന്ന സമയത്ത് ആദ്യമായിട്ട് 5-ാം ക്ലാസ്സിൽ UP സ്കൂളിൽ നാടകത്തിൽ, നാടകം ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നാടകത്തിലേക്ക് വരുന്ന സമയത്ത് അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ വന്നിട്ട് ടീച്ചേഴ്സ് ചോദിക്കും, നാടകത്തിൽ അഭിനയിക്കാൻ താല്പര്യമുള്ള ആരൊക്കെയുണ്ട്, നാടകം കളിക്കാൻ ഇഷ്ടത്തോടെ? അപ്പൊ നമ്മളെല്ലാരും എണീക്കുമല്ലോ. നമ്മൾ അപ്പൊ ഞങ്ങളുടെ ക്ലാസ്സിൽ വന്നിരുന്നു ഇതുപോലെ ചോദിച്ചു. ഞാൻ എണീറ്റു. കുറേ കുട്ടികളുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ ക്ലാസ്സിലെയും കുട്ടികളെ കൊണ്ട് അതിനകത്ത് തിരഞ്ഞെടുക്കുന്നവരാണല്ലോ നാടകത്തിൽ ചെയ്യിക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് ഞാൻ എണീറ്റു. അങ്ങനെ കുറേ ക്ലാസ്സിൽ നിന്ന് കുട്ടികളെല്ലാം കൊണ്ടുവന്നിട്ട് അതിനകത്തു നിന്ന് ഒരു സെലക്ഷൻ നടത്തി. അപ്പൊ അതിനകത്ത് നിന്ന് എന്നെ അന്ന് മാറ്റി നിർത്തിയത് എന്റെ ഈ
2: കളർ കൊണ്ടാണ്
3: അന്ന് എന്നെ മാറ്റി. ഞങ്ങളെ കുറച്ചുപേരെ അങ്ങ് മാറ്റി, നിങ്ങൾ കളപ്പോ, ബാക്കി ഇത്രയും പേര് മതി, കുറച്ചുപേര് മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ചുപേരെ മാത്രം നാടകത്തിലേക്ക് അന്ന് വിടും. പക്ഷെ അന്ന് നാടകം പഠിപ്പിക്കാനായിട്ട് വന്ന സാറ് കൂടൽ ശോഭൻ എന്ന് പറഞ്ഞ സാറ് നമ്മുടെ സ്കൂളിൽ നിന്ന് തെരഞ്ഞെടുത്ത് കൊണ്ടുപോയ കുട്ടികളെ ആണല്ലോ, ഇത്രയും കുട്ടികളാണ് സാറേ ഇത് നാടകത്തിലുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അവരെ കൊണ്ട് ചെയ്യിക്കാൻ വന്ന സാറിന് ആ നാടകം ചെയ്യിക്കാൻ പറ്റിയില്ല. അവരെ കൊണ്ട്
2: ചെയ്യുമ്പോൾ
3: അങ്ങനെ എന്താണ് പറഞ്ഞ, അവരെ ഇവരെ ചെയ്യാൻ പറ്റത്തില്ല, മാറ്റി മാറ്റിയെടുക്കാം. അങ്ങനെ ഫിൽട്ടർ ചെയ്ത് അങ്ങനെ ഓരോ കുറച്ച് വേറെ ഇവരെയൊക്കെ ചെയ്യാൻ പറ്റത്തില്ല, വേറെ കുറച്ച് കുട്ടികളെ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ കുറച്ച് കുട്ടികളെ അങ്ങനെ ഫിൽട്ടർ ചെയ്ത് അവസാനം വന്നപ്പോൾ ആ നാടകത്തിലേക്ക് ഞാൻ
2: കുറച്ച് മുന്നേ പറഞ്ഞല്ലോ, നമ്മള് കല എവിടെയൊക്കെ മാറ്റി നിർത്തപ്പെടുന്നുവോ 100 ഇരട്ടി ശക്തിയോടെ. ചിലയിടങ്ങളിലൊക്കെ നമ്മള് ഒരുപാട് കേട്ടിട്ടുണ്ട്, ചില സ്റ്റേജിൽ വെച്ച് അപമാനിക്കുക. ഒരുപാട് നമ്മുടെ കലാസുഹൃത്തുക്കളൊക്കെ തന്നെ ഡാൻസ് രംഗത്തായാലും കലയിലായാലും പറഞ്ഞിട്ടുണ്ട്, അവിടെയൊക്കെ ഇൻസൾട്ട് സഹിച്ചിട്ടുണ്ട്. പിന്നീട് അതേ വേദിയിൽ തന്നെ അവര് 100 തിളക്കമാർന്ന നേട്ടങ്ങളോടെ അതേ വേദിയിൽ അവരെ ആദരിച്ച ചരിത്രവുമുണ്ട്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഒരുപാട് പേര് പറയാൻ മടിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ടാവും.
3: ഞാൻ KPSC വരുന്ന സമയത്ത് പോലും, KPSC എന്ന് പറയുന്ന സമയത്ത് അഭിനയിക്കാൻ വരുന്ന സമയത്ത് പോലും പിന്നീട് എനിക്ക് അവിടുന്ന് പോകുന്ന, ഞാൻ അവിടുന്ന് എല്ലാം ജോലിയും ചെയ്യുമായിരുന്നു, സെറ്റ് കേട്ടുമായിരുന്നു,
2: കട്ടൻ
3: കിട്ടുമായിരുന്നു. അന്ന് ഞാൻ ലൈറ്റ് ചെയ്യുന്ന ആളുടെ സഹായിയായിരുന്നു. ലൈറ്റ് അതെല്ലാം ഞാൻ എല്ലാ പണിയും ഞാൻ ചെയ്യുമായിരുന്നു. പിന്നെ അങ്ങനെ എല്ലാം ചെയ്യുമായിരുന്നു. പിന്നെ അങ്ങനെ ചെയ്യണം എന്ന് എനിക്കൊരു മനസ്സുകൊണ്ട് തോന്നി എന്ന് പറഞ്ഞാൽ എനിക്ക് അവിടെ നിൽക്കണം എന്നുള്ളൊരു അതിയായ ഒരു ആഗ്രഹം കൊണ്ട് നന്നായിട്ട് ചെയ്യണം, അങ്ങനെ ഒരാളെ വിടത്തില്ല എന്ന് അവർക്ക് തോന്നുമല്ലോ എന്നത് കൊണ്ടാണ് ഞാൻ അവിടെ
2: എല്ലാം ആഗ്രഹിച്ചു.
3: അതുകൊണ്ട് ഞാൻ അവിടുന്ന് എല്ലാ പണിയും ചെയ്യുന്നത്. ഇത്ര ഇതായാലും സാധനം കയറ്റാനും ചുമക്കാനാണെങ്കിലും, നാടക വണ്ടി എത്താത്ത സ്ഥലങ്ങളിൽ നാടകം ചുമന്നുകൊണ്ട് പോയിട്ടുണ്ട്, കട്ടൻ കെട്ടാനായാലും എല്ലാത്തിനും ഞാൻ അങ്ങനെ അതെല്ലാം ചെയ്യുമ്പോഴും ഇവിടെ ഇങ്ങനെ നാടകത്തിൽ സ്ഥിരമായിട്ട് ഇങ്ങനെ
2: ഇവിടെ എത്തി നിൽക്കുമ്പോഴേ, ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോഴേ, അതൊക്കെ അതൊക്കെ തന്നെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നിമിഷങ്ങളായിരുന്നു എന്നൊക്കെ തോന്നുന്നു.
3: തീർച്ചയായും അതൊക്കെ പറയുമ്പോ തന്നെ
2: അതൊരു അസുലഭ, ഒരു കലാകാരന് കിട്ടുന്ന ഒരു അസുലഭ നിമിഷം തന്നെയാണ്. പിന്നെ ഇതൊക്കെ പറയാനായിട്ട് ഇപ്പം ഇവിടെ വന്ന് ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതും

0: ഒരു ദൈവീകമാണ്.
1: തീർച്ചയായും തീർച്ചയായും. അപ്പൊ നമ്മളൊരു സിനിമയിൽ സെറ്റിൽ ഇങ്ങനെ പോകുമ്പോൾ ഡയറക്ടേഴ്സ് ഒക്കെ ചോദിക്കുമ്പോൾ, ഞാൻ തിയേറ്ററാണ്, തിയേറ്റർ ബേസ് ആണ് എന്ന് പറയുമ്പോൾ, കെ പി എസ് സിയിലെ അദ്ദേഹം എല്ലൊക്കെ ആണ് വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞു തന്നെ അവർക്ക് ഭയങ്കര ഇതാണ്. പിന്നെ ഇപ്പോ പഴയതല്ല, ഇപ്പം നാടകത്തിൽ അഭിനയിക്കുന്നവരെ സിനിമയിലേക്ക് വരുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ ഇപ്പോ ഇപ്പോഴത്തെ സംവിധായകരായാലും എഴുത്തുകാരായാലും എല്ലാം നാടകത്തെ ഒരുപാട് ബേസ് ചെയ്ത് നാടകത്തിൽ നിന്ന് ഒരുപാട് പേരെ കൊണ്ടുവരുന്ന ഡയറക്ടേഴ്സ് ആണ് ഇപ്പം കൂടുതലുള്ളത്.
0: ഈ അടുത്ത് തന്നെ നമ്മുടെ ആശ്രമ മൈതാനത്തൊരു നാടകം, ഒരു വേദി ഉണ്ടായിരുന്നു, ടിക്കറ്റ് വെച്ചായിരുന്നു, നിർത്തില്ലാതെ ജനങ്ങൾ ഒഴുക്കോടെ എടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ ഞങ്ങളൊക്കെ തന്നെ ഇങ്ങനെ ചർച്ച ചെയ്തു. ഞാൻ നമ്മുടെ ഈ സമാഗമത്തിന്റെ സീറ്റിൽ ആദ്യത്തെ അതിഥിയായി എത്തിയത് നമ്മുടെ പി ജെ ഉണ്ണികൃഷ്ണൻ ചേട്ടനാണ്. അപ്പം ഞാൻ ഇപ്പോഴും വിചാരിക്കും, അനു നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ്സ് ആണ് ഉണ്ണികൃഷ്ണൻ ചേട്ടനെ ഇവിടെ കൊണ്ടുവരാൻ പറ്റി. അപ്പം നമ്മളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ചേട്ടനോടൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട്, എന്തുകൊണ്ട് അത് തിരികെ കൊണ്ടുവന്നു. ഈ അടുത്ത് കരുനാഗപ്പള്ളിയിലും നമ്മളിങ്ങനെ കേട്ടു, നിർത്തില്ലാതെ ജനങ്ങൾ ഒഴുക്കോടെ എത്തിയ, അല്ലെ, ഒരു പെരുമഴക്കാലം പോലെ ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം അത്രയേറെ ഈ നാടകത്തെ നെഞ്ചേറ്റുന്ന ഒരു നാടിന്റെ ഒപ്പം നിൽക്കുക, അതിലെ ഒരു കലാകാരനാകുക എന്നൊക്കെ ഉള്ളത് തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ധന്യത എന്ന് വേണം.
1: ഞാനിപ്പോ സിനിമയിൽ നിൽക്കുമ്പോൾ തന്നെ ഈ നാടകം, നാടകത്തിൽ ജയിക്കുമ്പോൾ തന്നെ എനിക്കിപ്പോ കുറെ നല്ല നാടകങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹം. അതുകൊണ്ടാണ് ഞാനിപ്പോ ഇവരുടെ ആത്മബലി എന്ന് പറഞ്ഞ നാടകത്തിൽ ഭീമനായിട്ടാണ് ഞാൻ ചെയ്യുന്നത്.
0: എന്താണ്
1: ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന നാടകം? ഇപ്പൊ നമ്മളിപ്പം സ്റ്റേജിൽ നടന്നുകൊണ്ടിരിക്കുന്ന നാടകം
0: പാർവൈയാണ്,
1: കാലടിയിലെ പാർവൈ,
0: പാർവൈ
1: മലയാള നാടകവേദിയുടെ നാടകമാണ് ആത്മബലി എന്ന് പറഞ്ഞത്. അവിടുത്തെ സ്റ്റുഡൻസ് ആണ്.
0: ഈ മലയാള നാടകവേദി എന്ന് പറഞ്ഞാല്
1: കാലടി സർവകലാശാലയില് നാടകത്തില് ഗവേഷണം ചെയ്യുന്ന പി എച്ച് ഡി ചെയ്യുന്ന കുട്ടികളാണ് ഈ നാടകം ചെയ്യുന്നത്. അവർ ഭയങ്കര നമ്മളെക്കാട്ടി ഭയങ്കര ഡെഡിക്കേഷൻ ഉള്ള കുട്ടികളാണ്. അവർ ഒരുപാട് നാടകം ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവരിപ്പം ചെയ്യുന്ന നാടകവും ആത്മബലി എന്ന് പറയുന്ന നാടകം, ഹിഡിമ്പിയും ഭീമനുമാണ് അതിനകത്ത്.
0: ഈ മലയാള നാടകവേദി എന്ന് കേട്ടപ്പോ ഞാൻ എന്നെ മലയാളം പഠിച്ചുകൊണ്ട് ഈ തനതു നാടകവേദി എന്നൊക്കെ, അതെ അതെ, അങ്ങനെ അതുമായിട്ട് ഭയങ്കര
1: നാടകവേദി നമുക്ക് ഭയങ്കര കാവാലത്തിന്റെ ഒരിക്കലും മറക്കാത്ത. ഞാനിപ്പം അഭിനയിച്ചൊരു പടത്തിന്റെ അകത്ത് എന്റെ അച്ഛനായിട്ട് അഭിനയിച്ചത് ശിവകുമാർ എന്ന് പറഞ്ഞ സാറാണ്. അത് ഞാൻ അഞ്ചാമത്തെ വയസ്സില് പിന്നെ കാവാലത്തിന്റെ കളരിയിൽ വന്ന ആളാണ്. പുള്ളിയുടെ അച്ഛനാണ് സിനിമ കൃഷ്ണൻകുട്ടി നായർ, പഴയ നമ്മുടെ അറിയത്തില്ലേ, കൃഷ്ണൻകുട്ടി നായരുടെ മകനാണ് ശിവൻചേട്ടനാണ്. ശിവൻചേട്ടൻ ഞാൻ ഒരു 10-20 ദിവസം നമ്മളിപ്പോ ഒരു പുതിയൊരു പടത്തിന്റെ ഷൂട്ട് പാലക്കാടായിരുന്നു. അപ്പൊ ചേട്ടൻ തനത് നാടകത്തിനോട് ഭയങ്കര കല, അങ്ങനെ ആ ചേട്ടനോടൊക്കെ അതേപോലെ അതുപോലെ ഒത്തിരി ആൾക്കാരുമായിട്ട് അതുകൊണ്ട് തനതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. കാവാലത്തിന്റെ
0: നാടകം പിന്നെ മലയാള നാടകത്തിൽ നമ്മൾ കേൾക്കുമ്പോ നമ്മുടെ പിന്നെ നെടുമുടി
1: വേണിച്ചേട്ടൻ, രാജംബി,
0: അസാധ്യ നടന്മാരായ
1: നരേന്ദ്രപ്രസാദ്, പിന്നെ അങ്ങനെ
0: നമ്മുടെ മലയാളത്തിന് അങ്ങനെ കുറെ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അല്ലേ. എനിക്ക് തോന്നുന്നു വലിയൊരു നഷ്ടം തന്നെയാണ് നമ്മുടെ ഭരത് മുരളി,
1: ഭരത് മുരളി തെലുങ്കൻ ചേട്ടൻ അവസാന നിമിഷം വരെയും നാടകം എന്നുവെച്ചാൽ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയപ്പോഴും അന്ന് അയാൾ പറഞ്ഞാണ് എന്നെ സിനിമയിൽ നിന്ന് നാട്ടപ്പെടുത്തിയാലും എന്നെ എങ്ങനെ മാറ്റി നിർത്തില്ല, അരങ്ങിൽ എനിക്ക് മാറ്റി നിർത്തപ്പെടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി.
0: അത് ഒരു അങ്ങനെ പറയുമ്പോഴേ അതൊരു കലാകാരന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ശക്തമായ ഒരു വാക്കാണ്. കാരണം ഉള്ളിൽ കലയുള്ള വ്യക്തിക്ക് എപ്പോഴും നല്ല അഭിമാന ബോധത്തോടുകൂടി നല്ല രീതിയിൽ അവർക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട്. എന്റെ കല എന്നായാലും അത് മറ്റുള്ളവർ തിരിച്ചറിയപ്പെടും, എന്നെ ഇവിടെ നിന്ന് മാറ്റി നിർത്തി. അതൊക്കെ തിലകന്റെ ഉജ്ജ്വല തീക്ഷ്ണമായ കുറെ അധികം വാക്കുകളായിരുന്നു അന്നൊക്കെ
1: പുറത്തുനിന്ന്. അങ്ങനെയാണ് അക്ഷരജ്വാല അമ്പലപ്പുഴയില്
0: നമ്മുടെ കഴിഞ്ഞ രണ്ടു മൂന്ന് എപ്പിസോഡുകൾക്ക് മുന്നേ വന്നത് നമ്മുടെ ബിജു നെട്ടറയായിരുന്നു, ബിജുവേട്ടനാണെന്ന് വന്നിരുന്നത്. ബിജുവേട്ടൻ രണ്ട് എപ്പിസോഡുകളിൽ സമാഗമത്തിൽ ഉണ്ടായിരുന്നു. അപ്പം എൻ എൻ പിള്ളയുമായിട്ടുള്ള അഭിമുഖവും പിന്നെ കാക്കനാടന്റെ ആ ഡോക്യുമെന്ററിയുടെയും കുറേയധികം വിശേഷങ്ങൾ നമ്മളോട് നാടകത്തെ കുറിച്ച് ഇരുന്ന് ഇങ്ങനെ വാദോരാതെ സംസാരിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് തോന്നുന്നു എനിക്ക് സമാഗമത്തിന്റെ ഈ സീറ്റ് ഭയങ്കര ധന്യമാണ്. കാരണം ഇങ്ങനെ വരുന്നവർ ഭയങ്കര നല്ല നല്ല കലാകാരന്മാരാണ്. അപ്പം കലയെ ഹൃദയം കൊണ്ട് തൊട്ടറിഞ്ഞ ഈ കലാകാരന് ഇന്ന് റേഡിയോ സാന്ത്വനത്തിലേക്ക് എത്തി ഞങ്ങളോട് കുറേ വിശേഷങ്ങൾ പങ്കുവച്ചു. അടുത്തൊരു എപ്പിസോഡും ഞങ്ങളോടൊപ്പം ഇവിടെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ കുറേ പേര് കേൾക്കുന്നവരുണ്ടാകും. അപ്പം ഇന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം നമുക്ക് കുറേ വിശേഷങ്ങളുമായിട്ട് അടുത്ത ആഴ്ച നിങ്ങളിലേക്ക് എത്താം.

0: സമാഗമം ഇവിടെ പൂർണ്ണമാകുകയാണ്. ഒരുപാട് വിശേഷങ്ങൾ ഇനി നമ്മുടെ കലാകാരനായ ശ്രീ അജീഷ് കൃഷ്ണയ്ക്ക് നമ്മോട് പറയാനുണ്ടാകും. അതൊക്കെ കേൾക്കാൻ നിങ്ങളും റെഡിയായി സമാഗമത്തിനായി കാതോർത്തിരിക്കണം. അപ്പം ഇന്ന് സമാഗമം ഇവിടെ പൂർണ്ണമാകുന്നു. സമാഗമത്തിൽ ഇത്രയും നേരം അതിഥി ആയി എത്തിയിരുന്നത് ശ്രീ അജീഷ് കൃഷ്ണയാണ്. ഞാൻ രജനി ഗിരീഷാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സമാഗമം. ആശയം ആവിഷ്കാരം അഭിലാഷ് കെ ആശ്രാമം, രജനി ഗിരീഷ്. സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്തുപിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

ശുഭകാര്യങ്ങളുടെ തുടക്കത്തിൽ ആദ്യം സ്മരിക്കുന്ന നാമം, വിഘ്നങ്ങളെ അകറ്റി വിജയത്തിലേക്ക് വഴി തുറക്കുന്ന ദേവൻ, വിദ്യയുടെയും ബുദ്ധിയുടെയും സമൃദ്ധിയുടെയും പ്രതീകം ശ്രീ ഗണപതി ഭഗവാൻ. ഇന്ന് വിനായക ചതുർത്ഥി ദിനം. ഗണപതി ഭഗവാന്റെ ജനനത്തെ അനുസ്മരിക്കുകയും ഭക്തിയോടും ആഘോഷങ്ങളോടും കൂടി ഗണപതിയെ ആരാധിക്കുകയും ചെയ്യുന്ന വിശേഷ ദിനമാണ് വിനായക ചതുർത്ഥി.

വിനായക ചതുർത്ഥിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രസിദ്ധമായ ഐതിഹ്യം പാർവതി ദേവിയും ഗണപതിയും തമ്മിലുള്ളതാണ്. ഒരിക്കൽ പാർവതി ദേവി കുളിക്കാനായി പോയപ്പോൾ കാവൽ ഗണപതിയാണ് ഏൽപ്പിക്കുന്നത്. ആരെയും അവിടേക്ക് പ്രവേശിക്കാൻ അനുവദിക്കരുതെന്ന് നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. പരമശിവൻ അവിടേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോൾ ഗണപതി അദ്ദേഹത്തെ തടഞ്ഞു. തുടർന്ന് കോപിഷ്ഠനായ ശിവൻ ഗണപതിയുടെ തല വെട്ടി മാറ്റി. ഇത് പാർവതിയെ വളരെയധികം വേദനിപ്പിച്ചു. ഗണേശനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന് ദേവി നിർദ്ദേശിച്ചു. ഗണപതിയെ ജീവിപ്പിക്കാനായി ബ്രഹ്മാവ് ആനയുടെ തല ശരീരത്തിൽ വച്ചു പിടിപ്പിച്ചു. അങ്ങനെയാണ് ആനയുടെ തലയുള്ള ദേവനായി മാറിയത്. ഈ രൂപം ഗണേശന്റെ മുഖമുദ്രയായി മാറി.

വിനായക ചതുർത്ഥി ഗണപതി ഭഗവാന്റെ പുനർജന്മത്തെ അനുസ്മരിക്കാനും സന്തോഷിക്കാനുമുള്ള ദിവസമായി. ഗണേശനോടുള്ള ഭക്തി പ്രകടിപ്പിക്കാനും അദ്ദേഹത്തിന്റെ അനുഗ്രഹം തേടാനുമുള്ള അവസരം ഇത് നൽകുന്നു. ഗണപതിയെ വിഘ്നേശ്വരൻ എന്ന് കൂടി വിശേഷിപ്പിക്കുന്നു. അർത്ഥം വിഘ്നങ്ങളുടെ ഈശ്വരൻ എന്നാണ്. അതുകൊണ്ട് തന്നെ പുതിയൊരു സംരംഭം ആരംഭിക്കുമ്പോഴും വിവാഹം പോലുള്ള മംഗളകർമ്മങ്ങൾ നടത്തുമ്പോഴും യാത്ര തുടങ്ങുമ്പോഴും പഠനത്തിന്റെ തുടക്കത്തിലും ഗണപതിയെ ആദ്യം സ്മരിക്കുന്ന പാരമ്പര്യം നാം നിലനിർത്തുന്നു. ഗണപതിയുടെ രൂപം തന്നെ നിരവധി ആശയങ്ങളുടെ പ്രതീകമാണ്. വലിയ ആനത്തല ജ്ഞാനത്തിന്റെയും ബുദ്ധിയുടെയും പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. വലിയ ചെവികൾ കൂടുതൽ കേൾക്കാനും മറ്റുള്ളവരുടെ വാക്കുകൾ ശ്രദ്ധയോടെ മനസ്സിലാക്കാനും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ചെറിയ കണ്ണുകൾ ഏകാഗ്രതയോടെയും ശ്രദ്ധയോടെയും കാര്യങ്ങൾ കാണണമെന്ന സന്ദേശം നൽകുന്നു. തുമ്പിക്കൈ ശക്തിയോടൊപ്പം സാഹചര്യങ്ങൾക്കനുസരിച്ച് വഴങ്ങാനുള്ള കഴിവിനെയും സൂചിപ്പിക്കുന്നു. ഗണപതിയുടെ വാഹനമാണ് മൂഷികൻ. ഗണപതിയെ പോലെ ശക്തനും ജ്ഞാനിയുമായ ദേവതയുടെ വാഹനമായി വളരെ ചെറിയൊരു ജീവിയെ അവതരിപ്പിക്കുന്നതിലും ഒരു പ്രതീകാത്മകമായ സന്ദേശമുണ്ട്. മനുഷ്യന്റെ നിയന്ത്രിക്കപ്പെടാത്ത ആഗ്രഹങ്ങളെയും ചഞ്ചലമായ മനസ്സിനെയും മൂഷികൻ പ്രതിനിധീകരിക്കുന്നതായി ചില വ്യാഖ്യാനങ്ങളിൽ പറയപ്പെടുന്നു. അതിനാൽ ജ്ഞാനം മനസ്സിനെയും ആഗ്രഹങ്ങളെയും നിയന്ത്രിക്കുമ്പോഴാണ് ജീവിതത്തിൽ യഥാർത്ഥ വിജയം നേടാനാകുന്നത് എന്ന സന്ദേശവും ഈ രൂപത്തിലൂടെ വായിച്ചെടുക്കാം. ഗണപതിയുടെ പ്രിയപ്പെട്ട നൈവേദ്യമായി അറിയപ്പെടുന്നത് മോദകമാണ്. അതിനാൽ വിനായക ചതുർത്ഥി പൂജകളിൽ മോദകത്തിന് പ്രത്യേക സ്ഥാനമുണ്ട്. മോദകത്തിന്റെ മധുരം ജീവിതത്തിലെ ആനന്ദത്തെയും അതിന്റെ ഉള്ളിലെ പൂരണം ജ്ഞാനത്തിന്റെ ആന്തരിക മൂല്യത്തെയും പ്രതിനിധീകരിക്കുന്നതായി പാരമ്പര്യ വ്യാഖ്യാനങ്ങളിൽ പറയപ്പെടുന്നു. വിനായക ചതുർത്ഥി ദിനത്തിൽ വീടുകളിലും ക്ഷേത്രങ്ങളിലും ഗണപതി വിഗ്രഹം സ്ഥാപിച്ച് പൂജ നടത്തുന്നു. പുഷ്പങ്ങൾ, വിവിധ ഫലങ്ങൾ, മോദകം തുടങ്ങിയവ നൈവേദ്യമായി സമർപ്പിക്കുന്ന പതിവുമുണ്ട്. ചില പ്രദേശങ്ങളിൽ ഗണപതി പൂജ ഒരു ദിവസം മാത്രമല്ല, നിരവധി ദിവസങ്ങളിലായാണ്. അവസാന ദിവസം ഗണപതി വിഗ്രഹം ഘോഷയാത്രയായി കൊണ്ടുപോയി ജലത്തിൽ നിമജ്ജനം ചെയ്യുന്ന ചടങ്ങാണ് ഗണേശ വിസർജൻ. ഇത് ഗണപതിയുടെ വരവും തിരിച്ചുപോക്കുമെന്ന ആത്മീയ ആശയവുമായി ബന്ധപ്പെടുത്തി കണക്കാക്കപ്പെടുന്നു.

ഒരു പുതിയ തുടക്കത്തിനു മുമ്പ് ഗണപതിയെ ഓർക്കുമ്പോൾ അത് വെറും ഒരു ആചാരമല്ല, തടസ്സങ്ങളെ ഭയപ്പെടാതെ മുന്നോട്ടു പോകാനുള്ള ആത്മവിശ്വാസം കൂടിയാണ്. ജ്ഞാനത്തോടെ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഓർമ്മപ്പെടുത്തലാണ്. ഓരോ തുടക്കവും നല്ലൊരു ചിന്തയോടെ ആരംഭിക്കണമെന്ന സന്ദേശമാണ്. പ്രാർത്ഥനകളിൽ പ്രതീക്ഷയും തുടക്കങ്ങളിൽ വിജയവും ജീവിതത്തിൽ സന്തോഷവും നിറയട്ടെ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ ഹൃദയം നിറഞ്ഞ വിനായക ചതുർത്ഥി ആശംസകൾ.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ.
1: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
0: ലോട്ടറി ഒന്നും അല്ല,
1: പിന്നെ
0: ചിട്ടിയാണ് അടിച്ചത്.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്,
0: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
0: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
0: 9446340979.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
2: Really, we can grow together.
3: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലമ്മൂട്, കൊല്ലം.
4: കാലത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം, ആവിഷ്കാരം, ഡോക്ടർ റിജി ജി നായർ.

ശുഭകാര്യങ്ങളുടെ തുടക്കത്തിൽ ആദ്യം സ്മരിക്കുന്ന നാമം, വിഘ്നങ്ങളെ അകറ്റി വിജയത്തിലേക്ക് വഴി തുറക്കുന്ന ദേവൻ, വിദ്യയുടെയും ബുദ്ധിയുടെയും സമൃദ്ധിയുടെയും പ്രതീകം ശ്രീ ഗണപതി ഭഗവാൻ. ഇന്ന് വിനായക ചതുർത്ഥി ദിനം. ഗണപതി ഭഗവാന്റെ ജനനത്തെ അനുസ്മരിക്കുകയും ഭക്തിയോടും ആഘോഷങ്ങളോടും കൂടി ഗണപതിയെ ആരാധിക്കുകയും ചെയ്യുന്ന വിശേഷ ദിനമാണ് വിനായക ചതുർത്ഥി.

വിനായക ചതുർത്ഥിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രസിദ്ധമായ ഐതിഹ്യം പാർവതി ദേവിയും ഗണപതിയും തമ്മിലുള്ളതാണ്. ഒരിക്കൽ പാർവതി ദേവി കുളിക്കാനായി പോയപ്പോൾ കാവൽ ഗണപതിയാണ് ഏൽപ്പിക്കുന്നത്. ആരെയും അവിടേക്ക് പ്രവേശിക്കാൻ അനുവദിക്കരുതെന്ന് നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. പരമശിവൻ അവിടേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോൾ ഗണപതി അദ്ദേഹത്തെ തടഞ്ഞു. തുടർന്ന് കോപിഷ്ഠനായ ശിവൻ ഗണപതിയുടെ തല വെട്ടി മാറ്റി. ഇത് പാർവതിയെ വളരെയധികം വേദനിപ്പിച്ചു. ഗണേശനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന് ദേവി നിർദ്ദേശിച്ചു. ഗണപതിയെ ജീവിപ്പിക്കാനായി ബ്രഹ്മാവ് ആനയുടെ തല ശരീരത്തിൽ വച്ചു പിടിപ്പിച്ചു. അങ്ങനെയാണ് ആനയുടെ തലയുള്ള ദേവനായി മാറിയത്. ഈ രൂപം ഗണേശന്റെ മുഖമുദ്രയായി മാറി. വിനായക ചതുർത്ഥി ഗണപതി ഭഗവാന്റെ പുനർജന്മത്തെ അനുസ്മരിക്കാനും സന്തോഷിക്കാനുമുള്ള ദിവസമായി. ഗണേശനോടുള്ള ഭക്തി പ്രകടിപ്പിക്കാനും അദ്ദേഹത്തിന്റെ അനുഗ്രഹം തേടാനുമുള്ള അവസരം ഇത് നൽകുന്നു. ഗണപതിയെ വിഘ്നേശ്വരൻ എന്ന് കൂടി വിശേഷിപ്പിക്കുന്നു. അർത്ഥം വിഘ്നങ്ങളുടെ ഈശ്വരൻ എന്നാണ്. അതുകൊണ്ട് തന്നെ പുതിയൊരു സംരംഭം ആരംഭിക്കുമ്പോഴും വിവാഹം പോലുള്ള മംഗള കർമ്മങ്ങൾ നടത്തുമ്പോഴും യാത്ര തുടങ്ങുമ്പോഴും പഠനത്തിന്റെ തുടക്കത്തിലും ഗണപതിയെ ആദ്യം സ്മരിക്കുന്ന പാരമ്പര്യം നാം നിലനിർത്തുന്നു. ഗണപതിയുടെ രൂപം തന്നെ നിരവധി ആശയങ്ങളുടെ പ്രതീകമാണ്. വലിയ ആനത്തല ജ്ഞാനത്തിന്റെയും ബുദ്ധിയുടെയും പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. വലിയ ചെവികൾ കൂടുതൽ കേൾക്കാനും മറ്റുള്ളവരുടെ വാക്കുകൾ ശ്രദ്ധയോടെ മനസ്സിലാക്കാനും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ചെറിയ കണ്ണുകൾ ഏകാഗ്രതയോടെയും ശ്രദ്ധയോടെയും കാര്യങ്ങൾ കാണണമെന്ന സന്ദേശം നൽകുന്നു. തുമ്പിക്കൈ ശക്തിയോടൊപ്പം സാഹചര്യങ്ങൾക്കനുസരിച്ച് വഴങ്ങാനുള്ള കഴിവിനെയും സൂചിപ്പിക്കുന്നു. ഗണപതിയുടെ വാഹനമാണ് മൂഷികൻ. ഗണപതിയെ പോലെ ശക്തനും ജ്ഞാനിയുമായ ദേവതയുടെ വാഹനമായി വളരെ ചെറിയൊരു ജീവിയെ അവതരിപ്പിക്കുന്നതിലും ഒരു പ്രതീകാത്മകമായ സന്ദേശമുണ്ട്. മനുഷ്യന്റെ നിയന്ത്രിക്കപ്പെടാത്ത ആഗ്രഹങ്ങളെയും ചഞ്ചലമായ മനസ്സിനെയും മൂഷികൻ പ്രതിനിധീകരിക്കുന്നതായി ചില വ്യാഖ്യാനങ്ങളിൽ പറയപ്പെടുന്നു. അതിനാൽ ജ്ഞാനം മനസ്സിനെയും ആഗ്രഹങ്ങളെയും നിയന്ത്രിക്കുമ്പോഴാണ് ജീവിതത്തിൽ യഥാർത്ഥ വിജയം നേടാനാകുന്നത് എന്ന സന്ദേശവും ഈ രൂപത്തിലൂടെ വായിച്ചെടുക്കാം. ഗണപതിയുടെ പ്രിയപ്പെട്ട നൈവേദ്യമായി അറിയപ്പെടുന്നത് മോദകമാണ്. അതിനാൽ വിനായക ചതുർത്ഥി പൂജകളിൽ മോദകത്തിന് പ്രത്യേക സ്ഥാനമുണ്ട്. മോദകത്തിന്റെ മധുരം ജീവിതത്തിലെ ആനന്ദത്തെയും അതിന്റെ ഉള്ളിലെ പൂരണം ജ്ഞാനത്തിന്റെ ആന്തരിക മൂല്യത്തെയും പ്രതിനിധീകരിക്കുന്നതായി പാരമ്പര്യ വ്യാഖ്യാനങ്ങളിൽ പറയപ്പെടുന്നു. വിനായക ചതുർത്ഥി ദിനത്തിൽ വീടുകളിലും ക്ഷേത്രങ്ങളിലും ഗണപതി വിഗ്രഹം സ്ഥാപിച്ച് പൂജ നടത്തുന്നു. പുഷ്പങ്ങൾ, വിവിധ ഫലങ്ങൾ, മോദകം തുടങ്ങിയവ നൈവേദ്യമായി സമർപ്പിക്കുന്ന പതിവുമുണ്ട്. ചില പ്രദേശങ്ങളിൽ ഗണപതി പൂജ ഒരു ദിവസം മാത്രമല്ല, നിരവധി ദിവസങ്ങളിലായാണ്. അവസാന ദിവസം ഗണപതി വിഗ്രഹം ഘോഷയാത്രയായി കൊണ്ടുപോയി ജലത്തിൽ നിമജ്ജനം ചെയ്യുന്ന ചടങ്ങാണ് ഗണേശ വിസർജൻ. ഇത് ഗണപതിയുടെ വരവും തിരിച്ചുപോക്കുമെന്ന ആത്മീയ ആശയവുമായി ബന്ധപ്പെടുത്തി കണക്കാക്കപ്പെടുന്നു.

ഒരു പുതിയ തുടക്കത്തിന് മുമ്പ് ഗണപതി ഓർക്കുമ്പോൾ അത് വെറുമൊരു ആചാരമല്ല, തടസ്സങ്ങളെ ഭയപ്പെടാതെ മുന്നോട്ടു പോകാനുള്ള ആത്മവിശ്വാസം കൂടിയാണ്. ജ്ഞാനത്തോടെ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഓർമ്മപ്പെടുത്തലാണ്. ഓരോ തുടക്കവും നല്ലൊരു ചിന്തയോടെ ആരംഭിക്കണമെന്ന സന്ദേശമാണ്. പ്രാർത്ഥനകളിൽ പ്രതീക്ഷയും തുടക്കങ്ങളിൽ വിജയവും ജീവിതത്തിൽ സന്തോഷവും നിറയട്ടെ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ ഹൃദയം നിറഞ്ഞ വിനായക ചതുർത്ഥി ആശംസകൾ.

0: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
4: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
3: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
4: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
5: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
1: അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

പത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം കേൾക്കാം. എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

0: മഹാകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ 100 പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്.

വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.

0: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
1: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
0: ഡ്രസ് മാത്രം പോരല്ലോ, അതിനൊത്ത് ജ്വല്ലറി ആക്സസറീസ് എല്ലാം വേണ്ടേ?
1: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
0: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
1: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
0: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
1: നസീം സിഗ്നേച്ചർ,
0: നിയർ രാമേശ്വരൻ ടെമ്പിൾ,
1: 5 കല്ലുമൂട്, കൊല്ലം.

ബോൾ റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

ശുഭകാര്യങ്ങളുടെ തുടക്കത്തിൽ ആദ്യം സ്മരിക്കുന്ന നാമം, വിഘ്നങ്ങളെ അകറ്റി വിജയത്തിലേക്ക് വഴി തുറക്കുന്ന ദേവൻ, വിദ്യയുടെയും ബുദ്ധിയുടെയും സമൃദ്ധിയുടെയും പ്രതീകം ശ്രീ ഗണപതി ഭഗവാൻ. ഇന്ന് വിനായക ചതുർത്ഥി ദിനം. ഗണപതി ഭഗവാന്റെ ജനനത്തെ അനുസ്മരിക്കുകയും ഭക്തിയോടും ആഘോഷങ്ങളോടും കൂടി ഗണപതിയെ ആരാധിക്കുകയും ചെയ്യുന്ന വിശേഷ ദിനമാണ് വിനായക ചതുർത്ഥി.

ചതുർത്ഥിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രസിദ്ധമായ ഐതിഹ്യം പാർവതി ദേവിയും ഗണപതിയും തമ്മിലുള്ളതാണ്. ഒരിക്കൽ പാർവതി ദേവി കുളിക്കാനായി പോയപ്പോൾ കാവൽ ഗണപതിയാണ് ഏൽപ്പിക്കുന്നത്. ആരെയും അവിടേക്ക് പ്രവേശിക്കാൻ അനുവദിക്കരുതെന്ന് നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. പരമശിവൻ അവിടേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോൾ ഗണപതി അദ്ദേഹത്തെ തടഞ്ഞു. തുടർന്ന് കോപിഷ്ഠനായ ശിവൻ ഗണപതിയുടെ തല വെട്ടി മാറ്റി. ഇത് പാർവതിയെ വളരെയധികം വേദനിപ്പിച്ചു. ഗണേശനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന് ദേവി നിർദ്ദേശിച്ചു. ഗണപതിയെ ജീവിപ്പിക്കാനായി ബ്രഹ്മാവ് ആനയുടെ തല ശരീരത്തിൽ വച്ചു പിടിപ്പിച്ചു. അങ്ങനെയാണ് ആനയുടെ തലയുള്ള ദേവനായി മാറിയത്. ഈ രൂപം ഗണേശന്റെ മുഖമുദ്രയായി മാറി. വിനായക ചതുർത്ഥി ഗണപതി ഭഗവാന്റെ പുനർജന്മത്തെ അനുസ്മരിക്കാനും സന്തോഷിക്കാനുമുള്ള ദിവസമായി. ഗണേശനോടുള്ള ഭക്തി പ്രകടിപ്പിക്കാനും അദ്ദേഹത്തിന് അനുഗ്രഹം തേടാനുമുള്ള അവസരം ഇത് നൽകുന്നു. ഗണപതിയെ വിഘ്നേശ്വരൻ എന്നുകൂടി വിശേഷിപ്പിക്കുന്നു. അർത്ഥം വിഘ്നങ്ങളുടെ ഈശ്വരൻ എന്നാണ്. അതുകൊണ്ട് തന്നെ പുതിയൊരു സംരംഭം ആരംഭിക്കുമ്പോഴും വിവാഹം പോലുള്ള മംഗള കർമ്മങ്ങൾ നടത്തുമ്പോഴും യാത്ര തുടങ്ങുമ്പോഴും പഠനത്തിന്റെ തുടക്കത്തിലും ഗണപതി ആദ്യം സ്മരിക്കുന്ന പാരമ്പര്യം നാം നിലനിർത്തുന്നു. ഗണപതിയുടെ രൂപം തന്നെ നിരവധി ആശയങ്ങളുടെ പ്രതീകമാണ്. വലിയ ആനത്തല ജ്ഞാനത്തിന്റെയും ബുദ്ധിയുടെയും പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. വലിയ ചെവികൾ കൂടുതൽ കേൾക്കാനും മറ്റുള്ളവരുടെ വാക്കുകൾ ശ്രദ്ധയോടെ മനസ്സിലാക്കാനും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ചെറിയ കണ്ണുകൾ ഏകാഗ്രതയോടെയും ശ്രദ്ധയോടെയും കാര്യങ്ങൾ കാണണമെന്ന സന്ദേശം നൽകുന്നു. തുമ്പിക്കൈ ശക്തിയോടൊപ്പം സാഹചര്യങ്ങൾക്കനുസരിച്ച് വഴങ്ങാനുള്ള കഴിവിനെയും സൂചിപ്പിക്കുന്നു. ഗണപതിയുടെ വാഹനമാണ് മൂഷികൻ. ഗണപതിയെ പോലെ ശക്തനും ജ്ഞാനിയുമായ ദേവതയുടെ വാഹനമായി വളരെ ചെറിയൊരു ജീവിയെ അവതരിപ്പിക്കുന്നതിലും ഒരു പ്രതീകാത്മകമായ സന്ദേശമുണ്ട്. മനുഷ്യന്റെ നിയന്ത്രിക്കപ്പെടാത്ത ആഗ്രഹങ്ങളെയും ചഞ്ചലമായ മനസ്സിനെയും മൂഷികൻ പ്രതിനിധീകരിക്കുന്നതായി ചില വ്യാഖ്യാനങ്ങളിൽ പറയപ്പെടുന്നു. അതിനാൽ ജ്ഞാനം മനസ്സിനെയും ആഗ്രഹങ്ങളെയും നിയന്ത്രിക്കുമ്പോഴാണ് ജീവിതത്തിൽ യഥാർത്ഥ വിജയം നേടാനാകുന്നത് എന്ന സന്ദേശവും ഈ രൂപത്തിലൂടെ വായിച്ചെടുക്കാം. ഗണപതിയുടെ പ്രിയപ്പെട്ട നൈവേദ്യമായി അറിയപ്പെടുന്നത് മോദകമാണ്. അതിനാൽ വിനായക ചതുർത്ഥി പൂജകളിൽ മോദകത്തിന് പ്രത്യേക സ്ഥാനമുണ്ട്. മോദകത്തിന്റെ മധുരം ജീവിതത്തിലെ ആനന്ദത്തെയും അതിന്റെ ഉള്ളിലെ പൂരണം ജ്ഞാനത്തിന്റെ ആന്തരിക മൂല്യത്തെയും പ്രതിനിധീകരിക്കുന്നതായി പാരമ്പര്യ വ്യാഖ്യാനങ്ങളിൽ പറയപ്പെടുന്നു. വിനായക ചതുർത്ഥി ദിനത്തിൽ വീടുകളിലും ക്ഷേത്രങ്ങളിലും ഗണപതി വിഗ്രഹം സ്ഥാപിച്ച് പൂജ നടത്തുന്നു. പുഷ്പങ്ങൾ, വിവിധ ഫലങ്ങൾ, മോദകം തുടങ്ങിയവ നൈവേദ്യമായി സമർപ്പിക്കുന്ന പതിവുമുണ്ട്. ചില പ്രദേശങ്ങളിൽ ഗണപതി പൂജ ഒരു ദിവസം മാത്രമല്ല, നിരവധി ദിവസങ്ങളിലായാണ്. അവസാന ദിവസം ഗണപതി വിഗ്രഹം ഘോഷയാത്രയായി കൊണ്ടുപോയി ജലത്തിൽ നിമജ്ജനം ചെയ്യുന്ന ചടങ്ങാണ് ഗണേശ വിസർജൻ. ഇത് ഗണപതിയുടെ വരവും തിരിച്ചുപോക്കുമെന്ന്

ഒരു പുതിയ തുടക്കത്തിന് മുമ്പ് ഗണപതിയെ ഓർക്കുമ്പോൾ അത് വെറും ഒരു ആചാരമല്ല, തടസ്സങ്ങളെ ഭയപ്പെടാതെ മുന്നോട്ടു പോകാനുള്ള ആത്മവിശ്വാസം കൂടിയാണ്. ജ്ഞാനത്തോടെ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഓർമ്മപ്പെടുത്തലാണ്. ഓരോ തുടക്കവും നല്ലൊരു ചിന്തയോടെ ആരംഭിക്കണമെന്ന സന്ദേശമാണ്. പ്രാർത്ഥനകളിൽ പ്രതീക്ഷയും തുടക്കങ്ങളിൽ വിജയവും ജീവിതത്തിൽ സന്തോഷവും നിറയട്ടെ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ ഹൃദയം നിറഞ്ഞ വിനായക ചതുർത്ഥി ആശംസകൾ.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഉറവ്

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക് നിങ്ങളുടെ ഇഷ്ടഗാന

ഗാനങ്ങൾ 8848578785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ, ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: വെള്ളത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.
1: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ്

0: ഒട്ടും ഓവറുമല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
0: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: പഴയ ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0 ഡൗൺ പേയ്മെന്റിൽ. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെയില്ല.
5: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ. കോൺടാക്ട് 8113881138.

ശുഭകാര്യങ്ങളുടെ തുടക്കത്തിൽ ആദ്യം സ്മരിക്കുന്ന നാമം, വിഘ്നങ്ങളെ അകറ്റി വിജയത്തിലേക്ക് വഴി തുറക്കുന്ന ദേവൻ, വിദ്യയുടെയും ബുദ്ധിയുടെയും സമൃദ്ധിയുടെയും പ്രതീകം ശ്രീ ഗണപതി ഭഗവാൻ. ഇന്ന് വിനായക ചതുർത്ഥി ദിനം. ഗണപതി ഭഗവാന്റെ ജനനത്തെ അനുസ്മരിക്കുകയും ഭക്തിയോടും ആഘോഷങ്ങളോടും കൂടി ഗണപതിയെ ആരാധിക്കുകയും ചെയ്യുന്ന വിശേഷ ദിനമാണ് വിനായക ചതുർത്ഥി.

വിനായക ചതുർത്ഥിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രസിദ്ധമായ ഐതിഹ്യം പാർവതി ദേവിയും ഗണപതിയും തമ്മിലുള്ളതാണ്. ഒരിക്കൽ പാർവതി ദേവി കുളിക്കാനായി പോയപ്പോൾ കാവൽ ഗണപതിയാണ് ഏൽപ്പിക്കുന്നത്. ആരെയും അവിടേക്ക് പ്രവേശിക്കാൻ അനുവദിക്കരുതെന്ന് നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. പരമശിവൻ അവിടേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോൾ ഗണപതി അദ്ദേഹത്തെ തടഞ്ഞു. തുടർന്ന് കോപിഷ്ഠനായ ശിവൻ ഗണപതിയുടെ തല വെട്ടി മാറ്റി. ഇത് പാർവതിയെ വളരെയധികം വേദനിപ്പിച്ചു. ഗണേശനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന് ദേവി നിർദ്ദേശിച്ചു. ഗണപതിയെ ജീവിപ്പിക്കാനായി ബ്രഹ്മാവ് ആനയുടെ തല ശരീരത്തിൽ വച്ചു പിടിപ്പിച്ചു. അങ്ങനെയാണ് ആനയുടെ തലയുള്ള ദേവനായി മാറിയത്. ഈ രൂപം ഗണേശന്റെ മുഖമുദ്രയായി മാറി. വിനായക ചതുർത്ഥി ഗണപതി ഭഗവാന്റെ പുനർജന്മത്തെ അനുസ്മരിക്കാനും സന്തോഷിക്കാനുമുള്ള ദിവസമായി. ഗണേശനോടുള്ള ഭക്തി പ്രകടിപ്പിക്കാനും അദ്ദേഹത്തിന് അനുഗ്രഹം തേടാനുമുള്ള അവസരം ഇത് നൽകുന്നു. ഗണപതിയെ വിഘ്നേശ്വരൻ എന്നുകൂടി വിശേഷിപ്പിക്കുന്നു. അർത്ഥം വിഘ്നങ്ങളുടെ ഈശ്വരൻ എന്നാണ്. അതുകൊണ്ട് തന്നെ പുതിയൊരു സംരംഭം ആരംഭിക്കുമ്പോഴും വിവാഹം പോലുള്ള മംഗള കർമ്മങ്ങൾ നടത്തുമ്പോഴും യാത്ര തുടങ്ങുമ്പോഴും പഠനത്തിന്റെ തുടക്കത്തിലും ഗണപതിയെ ആദ്യം സ്മരിക്കുന്ന പാരമ്പര്യം നാം നിലനിർത്തുന്നു. ഗണപതിയുടെ രൂപം തന്നെ നിരവധി ആശയങ്ങളുടെ പ്രതീകമാണ്. വലിയ ആനത്തല ജ്ഞാനത്തിന്റെയും ബുദ്ധിയുടെയും പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. വലിയ ചെവികൾ കൂടുതൽ കേൾക്കാനും മറ്റുള്ളവരുടെ വാക്കുകൾ ശ്രദ്ധയോടെ മനസ്സിലാക്കാനും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ചെറിയ കണ്ണുകൾ ഏകാഗ്രതയോടെയും ശ്രദ്ധയോടെയും കാര്യങ്ങൾ കാണും.

ണമെന്ന സന്ദേശം നൽകുന്നു. തുമ്പിക്കൈ ശക്തിയോടൊപ്പം സാഹചര്യങ്ങൾക്കനുസരിച്ച് വഴങ്ങാനുള്ള കഴിവിനെയും സൂചിപ്പിക്കുന്നു. ഗണപതിയുടെ വാഹനമാണ് മൂഷികൻ. ഗണപതിയെ പോലെ ശക്തനും ജ്ഞാനിയുമായ ദേവതയുടെ വാഹനമായി വളരെ ചെറിയൊരു ജീവിയെ അവതരിപ്പിക്കുന്നതിലും ഒരു പ്രതീകാത്മകമായ സന്ദേശമുണ്ട്. മനുഷ്യന്റെ നിയന്ത്രിക്കപ്പെടാത്ത ആഗ്രഹങ്ങളെയും ചഞ്ചലമായ മനസ്സിനെയും മൂഷികൻ പ്രതിനിധീകരിക്കുന്നതായി ചില വ്യാഖ്യാനങ്ങളിൽ പറയപ്പെടുന്നു. അതിനാൽ ജ്ഞാനം മനസ്സിനെയും ആഗ്രഹങ്ങളെയും നിയന്ത്രിക്കുമ്പോഴാണ് ജീവിതത്തിൽ യഥാർത്ഥ വിജയം നേടാനാകുന്നത് എന്ന സന്ദേശവും ഈ രൂപത്തിലൂടെ വായിച്ചെടുക്കാം. ഗണപതിയുടെ പ്രിയപ്പെട്ട നൈവേദ്യമായി അറിയപ്പെടുന്നത് മോദകമാണ്. അതിനാൽ വിനായക ചതുർത്ഥി പൂജകളിൽ മോദകത്തിന് പ്രത്യേക സ്ഥാനമുണ്ട്. മോദകത്തിന്റെ മധുരം ജീവിതത്തിലെ ആനന്ദത്തെയും അതിന്റെ ഉള്ളിലെ പൂരണം ജ്ഞാനത്തിന്റെ ആന്തരിക മൂല്യത്തെയും പ്രതിനിധീകരിക്കുന്നതായി പാരമ്പര്യ വ്യാഖ്യാനങ്ങളിൽ പറയപ്പെടുന്നു. വിനായക ചതുർത്ഥി ദിനത്തിൽ വീടുകളിലും ക്ഷേത്രങ്ങളിലും ഗണപതി വിഗ്രഹം സ്ഥാപിച്ച് പൂജ നടത്തുന്നു. പുഷ്പങ്ങൾ, വിവിധ ഫലങ്ങൾ, മോദകം തുടങ്ങിയവ നൈവേദ്യമായി സമർപ്പിക്കുന്ന പതിവുമുണ്ട്. ചില പ്രദേശങ്ങളിൽ ഗണപതി പൂജ ഒരു ദിവസം മാത്രമല്ല, നിരവധി ദിവസങ്ങളിലായാണ്. അവസാന ദിവസം ഗണപതി വിഗ്രഹം ഘോഷയാത്രയായി കൊണ്ടുപോയി ജലത്തിൽ നിമജ്ജനം ചെയ്യുന്ന ചടങ്ങാണ് ഗണേശ വിസർജൻ. ഇത് ഗണപതിയുടെ വരവും തിരിച്ചുപോക്കുമെന്ന ആത്മീയ ആശയവുമായി ബന്ധപ്പെടുത്തി കണക്കാക്കപ്പെടുന്നു.

ഒരു പുതിയ തുടക്കത്തിനു മുമ്പ് ഗണപതിയെ ഓർക്കുമ്പോൾ അത് വെറും ഒരു ആചാരമല്ല, തടസ്സങ്ങളെ ഭയപ്പെടാതെ മുന്നോട്ടു പോകാനുള്ള ആത്മവിശ്വാസം കൂടിയാണ്. ജ്ഞാനത്തോടെ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഓർമ്മപ്പെടുത്തലാണ്. ഓരോ തുടക്കവും നല്ലൊരു ചിന്തയോടെ ആരംഭിക്കണമെന്ന സന്ദേശമാണ്. പ്രാർത്ഥനകളിൽ പ്രതീക്ഷയും തുടക്കങ്ങളിൽ വിജയവും ജീവിതത്തിൽ സന്തോഷവും നിറയട്ടെ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ ഹൃദയം നിറഞ്ഞ വിനായക ചതുർത്ഥി ആശംസകൾ.

0: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
1: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു ആതിര. ആനന്ദവല്ലീശ്വരം തോപ്പിൽക്കടവിൽ ആർട്ട് ഓഫ് ലിവിംഗ് ആശ്രമത്തിൽ സൗജന്യ യോഗ ക്ലാസ് ആരംഭിക്കുന്നു. September 16 മുതൽ 20 വരെയാണ് ക്ലാസ്. വൈകുന്നേരം 5:30 മുതൽ 6:30 വരെ സമയം. വിശദവിവരങ്ങൾക്ക് 9495

0: 8259965 നമ്പർ ഒരിക്കൽ കൂടി 9495825962 അഖില കേരള വിശ്വകർമ്മ മഹാസഭ കൊല്ലം യൂണിയൻ സെപ്റ്റംബർ 17 വിശ്വകർമ്മ ദിനാചരണം സംഘടിപ്പിക്കും. ഫാത്തിമ മാതാ നാഷണൽ കോളേജിലെ ബോട്ടണി വിഭാഗത്തിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മനോഹർ ഡി മുല്ലശ്ശേരി ഉദ്ഘാടനം ചെയ്തു. വിരമിച്ച അധ്യാപക അനധ്യാപക അംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. പള്ളിമൺ ക്ഷീര ഉൽപാദക സഹകരണ സംഘം സംഘടിപ്പിക്കുന്ന കർഷക മൈത്രി ക്ഷീര കർഷക സമ്പർക്ക പരിപാടി സെപ്റ്റംബർ 22 നടക്കും. രാവിലെ 10:30 വാർഡംഗം ടി ജയകുമാർ ഉദ്ഘാടനം ചെയ്യും. സംഘം പ്രസിഡന്റ് സുദർശൻ പിള്ള അധ്യക്ഷത വഹിക്കും. അറിവിന്റെ അക്ഷരഗോപുരങ്ങളായ ഗ്രന്ഥശാലകളുടെ ദിനമായ ഇന്ന് പതാക ഉയർത്തിയും മുതിർന്ന അംഗങ്ങളെയും മികച്ച വായനക്കാരെയും ആദരിച്ചും ഗ്രന്ഥശാലാ ദിനം ആഘോഷിച്ചു. കേരളത്തിലെ ഗ്രന്ഥശാലകൾ പബ്ലിക് സോഫ്റ്റ്വെയറിലേക്ക് മാറുന്നതിന്റെ സംസ്ഥാനതല ലോഞ്ചിങ്ങും ഇന്ന് നടന്നു. കൊട്ടാരക്കുളം മഹാഗണപതി ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി ഉത്സവം ചൊവ്വാഴ്ച നടക്കും. ക്ഷേത്രതന്ത്രി അമ്പലപ്പുഴ പുതുമന ഇല്ലത്ത് എസ് ദാമോദരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഉമയനെല്ലൂർ ദുർഗാപുരി മാടൻകോവിലിൽ വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് രാവിലെ 5:30 അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടക്കും. ഇതോടുകൂടി പ്രാദേശിക വിശേഷങ്ങൾ അവസാനിക്കുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
2: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ തൊക്ക് രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബ്. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279863.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
5: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
4: ലോട്ടറി ഒന്നും അല്ല,
5: പിന്നെ
4: ചിട്ടിയാണ് അടിച്ചത്.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
7: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ ക്ലക്ഷൻ സൗകര്യം, 2000 മുതൽ 25000 വരെ വിവിധ പദ്ധതികൾ.
7: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
7: 9446340979.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
7: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
6: Really, we can grow together.
7: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലോസപ്പൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846

0: 1-800-951-2424.
1: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഇന്നിസൈ. ആശയം അവതരണം ഉമാനന്ദിനി, ശിവപ്രകാശം, MK. സാങ്കേതിക സഹായം ശ്യാംദാസ്.

റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നിസേ ആശയം അവതരണം ഉമാനന്ദിനി ശിവപ്രകാശം MK സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: കണ്ണാടി 25-ലേക്ക് സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്.

0: അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്. സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കൾ, കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. ഇത് സെപ്റ്റംബർ മാസം, സിക്കിൾ സെൽ ഡിസീസ് അവയർനെസ് മന്ത്. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലാണ് സിക്കിൾ സെൽ അവബോധ മാസമായി ആചരിക്കുന്നത്. അരിവാൾ കോശരോഗത്തെക്കുറിച്ചും അത് രക്തത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്നും ആളുകളെ പഠിപ്പിക്കുന്നു. രോഗത്തിനുള്ള പുതിയ ചികിത്സകൾ കണ്ടെത്താനും രോഗികൾക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിക്കാനും ഫണ്ട് ശേഖരിക്കുന്നു. രോഗികൾക്ക് പതിവായി രക്തം ആവശ്യമായി വരുന്നതിനാൽ സന്നദ്ധ രക്തദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ മാസം തന്നെയാണ് ബാല്യകാല ക്യാൻസർ അവബോധ മാസമായി ആചരിക്കുന്നത്. കുട്ടികളിലെ ക്യാൻസർ രോഗങ്ങളെക്കുറിച്ചുള്ള അറിവ് നൽകാനും രോഗബാധിതരായ കുട്ടികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും പിന്തുണയേകാനും ഈ മാസം ലോകമെമ്പാടും വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഗോൾഡ് റിബൺ ബാല്യകാല ക്യാൻസർ അവബോധത്തിന്റെ ഔദ്യോഗിക ചിഹ്നവും നിറവുമാണിത്. ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ: നേരത്തെയുള്ള രോഗനിർണയം, കൃത്യസമയത്തുള്ള ചികിത്സ, രോഗത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ മാറ്റുക എന്നിവയാണ്. സെപ്റ്റംബർ മാസത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം അഥവാ PCOS അവബോധ മാസം. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലാണ് ആചരിക്കുന്നത്. സ്ത്രീകളിലെ ഹോർമോൺ അസന്തുലിതാവസ്ഥ സംബന്ധിച്ച പ്രശ്നങ്ങൾ, പ്രാരംഭ രോഗനിർണയത്തിന്റെ പ്രാധാന്യം, ആരോഗ്യകരമായ ജീവിതശൈലി എന്നിവയെക്കുറിച്ച് സമൂഹത്തിൽ അറിവ് നൽകാനാണ് ഈ മാസം ലക്ഷ്യമിടുന്നത്. കൃത്യസമയത്തുള്ള രോഗനിർണയം ഉറപ്പാക്കുക, ശരിയായ ആരോഗ്യ വിവരങ്ങൾ എത്തിക്കുക, മാനസികവും ശാരീരികവുമായ പിന്തുണ നൽകുക എന്നിവയും പ്രധാന ലക്ഷ്യങ്ങളാണ്. PCOSന്റെ പ്രധാന ലക്ഷണങ്ങൾ: ക്രമരഹിതമായ ആർത്തവം, ശരീരഭാരം വർദ്ധിക്കുക, മുഖത്തും ശരീരത്തും അമിതമായ മുടിവളർച്ച ഉണ്ടാകുക, മുഖക്കുരു ഉണ്ടാകുക എന്നിവയാണ്. ഇവയെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ: ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക, കൃത്യമായ വ്യായാമം ചെയ്യുക, ശരീരഭാരം നിയന്ത്രിച്ച് നിർത്തുക എന്നിവയാണ്.
2: ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.
0: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

ശുഭകാര്യങ്ങളുടെ തുടക്കത്തിൽ ആദ്യം സ്മരിക്കുന്ന നാമം, വിഘ്നങ്ങളെ അകറ്റി വിജയത്തിലേക്ക് വഴി തുറക്കുന്ന ദേവൻ, വിദ്യയുടെയും ബുദ്ധിയുടെയും സമൃദ്ധിയുടെയും പ്രതീകം ശ്രീ ഗണപതി ഭഗവാൻ. ഇന്ന് വിനായക ചതുർത്ഥി ദിനം. ഗണപതി ഭഗവാന്റെ ജനനത്തെ അനുസ്മരിക്കുകയും ഭക്തിയോടും ആഘോഷങ്ങളോടും കൂടി ഗണപതിയെ ആരാധിക്കുകയും ചെയ്യുന്ന വിശേഷ ദിനമാണ് വിനായക ചതുർത്ഥി.

ചതുർത്ഥിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രസിദ്ധമായ ഐതിഹ്യം പാർവതി ദേവിയും ഗണപതിയും തമ്മിലുള്ളതാണ്. ഒരിക്കൽ പാർവതി ദേവി കുളിക്കാനായി പോയപ്പോൾ കാവൽ ഗണപതിയാണ് ഏൽപ്പിക്കുന്നത്. ആരെയും അവിടേക്ക് പ്രവേശിക്കാൻ അനുവദിക്കരുതെന്ന് നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. പരമശിവൻ അവിടേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോൾ

ഗണപതി അദ്ദേഹത്തെ തടഞ്ഞു. തുടർന്ന് കോപിഷ്ഠനായ ശിവൻ ഗണപതിയുടെ തല വെട്ടി മാറ്റി. ഇത് പാർവതിയെ വളരെയധികം വേദനിപ്പിച്ചു. ഗണേഷിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന് ദേവി നിർദ്ദേശിച്ചു. ഗണപതിയെ ജീവിപ്പിക്കാനായി ബ്രഹ്മാവ് ആനയുടെ തല ശരീരത്തിൽ വച്ചു പിടിപ്പിച്ചു. അങ്ങനെയാണ് ആനയുടെ തലയുള്ള ദേവനായി മാറിയത്. ഈ രൂപം ഗണേഷിന്റെ മുഖമുദ്രയായി മാറി. വിനായക ചതുർത്ഥി ഗണപതി ഭഗവാന്റെ പുനർജന്മത്തെ അനുസ്മരിക്കാനും സന്തോഷിക്കാനുമുള്ള ദിവസമായി. ഗണേഷിനോടുള്ള ഭക്തി പ്രകടിപ്പിക്കാനും അദ്ദേഹത്തിന്റെ അനുഗ്രഹം തേടാനുമുള്ള അവസരം ഇത് നൽകുന്നു. ഗണപതിയെ വിഘ്നേശ്വരൻ എന്ന് കൂടി വിശേഷിപ്പിക്കുന്നു. അർത്ഥം വിഘ്നങ്ങളുടെ ഈശ്വരൻ എന്നാണ്. അതുകൊണ്ട് തന്നെ പുതിയൊരു സംരംഭം ആരംഭിക്കുമ്പോഴും വിവാഹം പോലുള്ള മംഗളകർമ്മങ്ങൾ നടത്തുമ്പോഴും യാത്ര തുടങ്ങുമ്പോഴും പഠനത്തിന്റെ തുടക്കത്തിലും ഗണപതിയെ ആദ്യം സ്മരിക്കുന്ന പാരമ്പര്യം നാം നിലനിർത്തുന്നു. ഗണപതിയുടെ രൂപം തന്നെ നിരവധി ആശയങ്ങളുടെ പ്രതീകമാണ്. വലിയ ആനത്തല ജ്ഞാനത്തിന്റെയും ബുദ്ധിയുടെയും പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. വലിയ ചെവികൾ കൂടുതൽ കേൾക്കാനും മറ്റുള്ളവരുടെ വാക്കുകൾ ശ്രദ്ധയോടെ മനസ്സിലാക്കാനും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ചെറിയ കണ്ണുകൾ ഏകാഗ്രതയോടെയും ശ്രദ്ധയോടെയും കാര്യങ്ങൾ കാണണമെന്ന സന്ദേശം നൽകുന്നു. തുമ്പിക്കൈ ശക്തിയോടൊപ്പം സാഹചര്യങ്ങൾക്കനുസരിച്ച് വഴങ്ങാനുള്ള കഴിവിനെയും സൂചിപ്പിക്കുന്നു. ഗണപതിയുടെ വാഹനമാണ് മൂഷികൻ. ഗണപതിയെപ്പോലെ ശക്തനും ജ്ഞാനിയുമായ ദേവതയുടെ വാഹനമായി വളരെ ചെറിയൊരു ജീവിയെ അവതരിപ്പിക്കുന്നതിലും ഒരു പ്രതീകാത്മകമായ സന്ദേശമുണ്ട്. മനുഷ്യന്റെ നിയന്ത്രിക്കപ്പെടാത്ത ആഗ്രഹങ്ങളെയും ചഞ്ചലമായ മനസ്സിനെയും മൂഷികൻ പ്രതിനിധീകരിക്കുന്നതായി ചില വ്യാഖ്യാനങ്ങളിൽ പറയപ്പെടുന്നു. അതിനാൽ ജ്ഞാനം മനസ്സിനെയും ആഗ്രഹങ്ങളെയും നിയന്ത്രിക്കുമ്പോഴാണ് ജീവിതത്തിൽ യഥാർത്ഥ വിജയം നേടാനാകുന്നത് എന്ന സന്ദേശവും ഈ രൂപത്തിലൂടെ വായിച്ചെടുക്കാം. ഗണപതിയുടെ പ്രിയപ്പെട്ട നൈവേദ്യമായി അറിയപ്പെടുന്നത് മോദകമാണ്. അതിനാൽ വിനായക ചതുർത്ഥി പൂജകളിൽ മോദകത്തിന് പ്രത്യേക സ്ഥാനമുണ്ട്. മോദകത്തിന്റെ മധുരം ജീവിതത്തിലെ ആനന്ദത്തെയും അതിന്റെ ഉള്ളിലെ പൂരണം ജ്ഞാനത്തിന്റെ ആന്തരിക മൂല്യത്തെയും പ്രതിനിധീകരിക്കുന്നതായി പാരമ്പര്യ വ്യാഖ്യാനങ്ങളിൽ പറയപ്പെടുന്നു. വിനായക ചതുർത്ഥി ദിനത്തിൽ വീടുകളിലും ക്ഷേത്രങ്ങളിലും ഗണപതി വിഗ്രഹം സ്ഥാപിച്ച് പൂജ നടത്തുന്നു. പുഷ്പങ്ങൾ, വിവിധ ഫലങ്ങൾ, മോദകം തുടങ്ങിയവ നൈവേദ്യമായി സമർപ്പിക്കുന്ന പതിവുമുണ്ട്. ചില പ്രദേശങ്ങളിൽ ഗണപതി പൂജ ഒരു ദിവസം മാത്രമല്ല, നിരവധി ദിവസങ്ങളിലായാണ്. അവസാന ദിവസം ഗണപതി വിഗ്രഹം ഘോഷയാത്രയായി കൊണ്ടുപോയി ജലത്തിൽ നിമജ്ജനം ചെയ്യുന്ന ചടങ്ങാണ് ഗണേശ വിസർജൻ. ഇത് ഗണപതിയുടെ വരവും തിരിച്ചുപോക്കുമെന്ന ആത്മീയ ആശയവുമായി ബന്ധപ്പെടുത്തി കണക്കാക്കപ്പെടുന്നു.

ഒരു പുതിയ തുടക്കത്തിന് മുമ്പ് ഗണപതി ഓർക്കുമ്പോൾ അത് വെറുമൊരു ആചാരമല്ല, തടസ്സങ്ങളെ ഭയപ്പെടാതെ മുന്നോട്ടു പോകാനുള്ള ആത്മവിശ്വാസം കൂടിയാണ്. ജ്ഞാനത്തോടെ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഓർമ്മപ്പെടുത്തലാണ്. ഓരോ തുടക്കവും നല്ലൊരു ചിന്തയോടെ ആരംഭിക്കണമെന്ന സന്ദേശമാണ്. പ്രാർത്ഥനകളിൽ പ്രതീക്ഷയും തുടക്കങ്ങളിൽ വിജയവും ജീവിതത്തിൽ സന്തോഷവും നിറയട്ടെ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ ഹൃദയം നിറഞ്ഞ വിനായക ചതുർത്ഥി ആശംസകൾ.

കേൾവകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിൽ നിന്നാ. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763204.
2: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
3: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും?
2: ലോട്ടറി ഒന്നും അല്ല,
3: പിന്നെ
2: ചിട്ടിയാണ് അടിച്ചത്.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ. ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
2: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
2: 9446340979.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
4: Really, we can grow together.
3: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
5: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
3: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
5: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
4: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
6: നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾ ഞങ്ങളിലൂടെ ട്യൂൺ ചെയ്യൂ റേഡിയോ സാന്ത്വനം.

0: ചരിത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 14. കൽക്കട്ട അഗ്രി ഹോർട്ടികൾച്ചർ ഗാർഡൻ നിലവിൽ വന്നതും സാർവജനിക് ഗണേശോത്സവം ആരംഭിച്ചതും ലോകത്തിലെ ആദ്യ ഹെലികോപ്റ്ററായ US 300 പറന്നതുമൊക്കെ ഒരു സെപ്റ്റംബർ 14. സെപ്റ്റംബർ 14 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 14. ഇന്ന് ദേശീയ ഹിന്ദി ദിനം. 1949 ഇന്നേ ദിവസമാണ് രാജ്യം ഹിന്ദിയെ നമ്മുടെ ദേശീയ ഭാഷയായി അംഗീകരിച്ചത്. ഇന്ന് കേരള ഗ്രന്ഥശാലാ ദിനം. 1945 സെപ്റ്റംബർ 14 ഗ്രന്ഥശാലകളെ ഏകോപിപ്പിച്ചുകൊണ്ട് അഖില തിരുവിതാംകൂർ ഗ്രന്ഥശാലാ സംഘം രൂപീകരിച്ചതിന്റെ സ്മരണയ്ക്കാണ് ഈ ദിവസം ആചരിക്കുന്നത്. കൽക്കട്ട അഗ്രി ഹോർട്ടികൾച്ചർ ഗാർഡൻ നിലവിൽ വന്നത് 1820 സെപ്റ്റംബർ 14. ഇറാൻ, ഇറാഖ്, സൗദി, കുവൈറ്റ്, വെനസ്വല എന്നീ എണ്ണ ഉൽപ്പാദന രാജ്യങ്ങൾ ചേർന്ന് ബാഗ്ദാദിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഒപെക് എന്ന സംഘടന രൂപീകരിച്ചത് 1960 സെപ്റ്റംബർ 14. സാർവജനിക് ഗണേശോത്സവം ആരംഭിച്ചത് 1893 സെപ്റ്റംബർ 14. ലോകത്തിലെ ആദ്യ ഹെലികോപ്റ്ററായ US 300 പറന്നത് 1934 സെപ്റ്റംബർ ഇന്നേ ദിവസമായിരുന്നു. ഇതൊരു സിംഗിൾ എഞ്ചിൻ ഹെലികോപ്റ്റർ ആയിരുന്നു. ഇഗോർ സിക്കോർസ്കിയാണ് ഈ ഹെലികോപ്റ്റർ രൂപകൽപ്പന ചെയ്തത്. ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ നിർമ്മാണ പദ്ധതി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജപ്പാൻ പ്രധാനമന്ത്രി ഷിൻസോ ആബെയും ചേർന്ന് 2017 സെപ്റ്റംബർ 14 ഉദ്ഘാടനം ചെയ്തത്. മുംബൈ മുതൽ അഹമ്മദാബാദ് വരെയുള്ള 508 കിലോമീറ്റർ ദൈർഘ്യമുള്ളതാണ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
2: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
3: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

വാഗീഷാദ്യാ സുമനസ സർവാർത്ഥാനാമുപക്രമേ യന്നത്വാ കൃതകൃത്യാ സ്യുഃ തന്നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദു ശംഖസ്ഫടികമണിനിഭാസമാനാ സമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാമസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ.

0: नमः। हरि ओम।
1: मद्गद मद्भावाः मद्गद भावना वैष्णवेन सामर्थ्येन उपयेता मनसा एव उत्पादिता मया जाता उत्पन्ना येषां महर्षीणां मनूनां च सृष्टिः स्थावर जंगमाः प्रजाः। അതേനാണ് സ്ഥാവര ജംഗമങ്ങളായിട്ടുള്ള സകല പ്രജകളും സംഭവിച്ചു. ഈ പ്രജകളുടെ സൃഷ്ടിയോടൊപ്പം തന്നെ പ്രജകൾ എങ്ങനെ വസിക്കണം എന്ന ധർമ്മവും ഉപദിഷ്ടമായിട്ടുണ്ട്. ധർമ്മത്തിന് രണ്ട് പ്രകൃതമാണ്, പ്രവൃത്തി മാർഗവും നിവൃത്തി മാർഗവും. അതിൽ പ്രവൃത്തി മാർഗം മരീച്ചയാദികൾക്ക് പിന്നീട് ഉപദേശം കൊടുക്കുന്നു, സനകാദികളാണ് നിവൃത്തി മാർഗത്തിന്റെ വക്താക്കളായിട്ട്. അവരാകട്ടെ ശിഷ്യ പ്രശിഷ്യ പരമ്പരയായി സനകാദികളും പുത്ര പ്രപുത്ര പരമ്പരയായി പ്രജാപതിമാരും ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അറിയും, രണ്ട് പാരമ്പര്യം ഇവിടെ എങ്ങനെ ജീവിക്കണം നമ്മൾ റിയലൈസ് ചെയ്യണം. എന്ത്, ഞാനുണ്ട്, എനിക്ക് അച്ഛനും അമ്മയും ഉണ്ട്, എനിക്കൊരു കുടുംബമുണ്ട്, നാട്ടുകാരുണ്ട്, അവരെന്ത് പറയുമെന്ന് ആലോചിക്കേണ്ടതുണ്ട്, മാമുണ്ണണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതുണ്ട്, ചെയ്യണമെങ്കിൽ സർട്ടിഫിക്കറ്റ് മേടിക്കേണ്ടതുണ്ട്, അതിന് പഠിക്കേണ്ടതുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ ഒരു പ്രാരബ്ധം. കേട്ടില്ലേ? അതനുസരിച്ച് ഞാൻ ഇങ്ങനെ വസിക്കുന്നതിനിടയ്ക്കാണ് ഭഗവത്ഗീത പറയുന്നത് നിങ്ങൾക്ക് നിശ്രേയസത്തിന് അധികാരമുണ്ട് കേട്ടോ. വോട്ടധികാരമൊക്കെ പോലെ വോട്ട് ചെയ്യാൻ നമുക്കൊക്കെ അധികാരമുണ്ട്. അത് നിർബന്ധമായിട്ടും വിനിയോഗിക്കണം. വോട്ടർ പട്ടികയിൽ പേരൊക്കെ വന്നിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കി ഉറപ്പാക്കണം. കേട്ടില്ല? എന്നിട്ട് നിശ്ചയമായിട്ടും പോയിട്ട് വോട്ട് ചെയ്യണം. പൗരധർമ്മമാണ്. ഇതുപോലെ ഒരു ഡിക്ലറേഷൻ ഉണ്ട് എന്ന് പറയുക. എന്താ ഡിക്ലറേഷൻ? യു ആർ എലിജിബിൾ ടു അച്ചീവ് അൾട്ടിമേറ്റ് ലിബറേഷൻ ബ്ലിസ്, അനന്ത ആനന്ദത്തിനും സ്വാതന്ത്ര്യത്തിനും നിങ്ങൾക്ക് അധികാരമുണ്ട്. ഓഹോ, അതിന് ഞാൻ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത്, അതിന് ഞാൻ എങ്ങനെയാണ് ഭക്ഷണം ഉണ്ടാക്കേണ്ടത്, അതിന് ഞാൻ എങ്ങനെയാണ് ജോലി ചെയ്യേണ്ടത്, എങ്ങനെ പഠിക്കണം, ഇതൊക്കെ വിസ്തരിച്ച് 2 in 1 എന്ന് പറഞ്ഞ പോലെയാണ്. എന്താ 2? അഭ്യുദയം, നിശ്രേയസം, മെറ്റീരിയൽ ആയിട്ടുള്ള പ്രോസ്പെരിറ്റിയും അതുപോലെ തന്നെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലിബറേഷൻ, 2 in 1. അത് രണ്ടും ഏതിലുണ്ട്? ധർമ്മോപദേശത്തിലുണ്ട്. അങ്ങനെ ധർമ്മത്തെയും ഉപദേശിച്ചിരിക്കുന്നു. ഇതാണ് സംഭവിച്ചത്. ആദ്യം സകല സൃഷ്ടിക്കും ആധാരമായിട്ടുള്ള മഹർഷീശ്വരന്മാരെയും സനകാദികളെയും മനുക്കളെയും ഒക്കെ സൃഷ്ടിച്ചു. അവരിൽ നിന്ന് ഈ പ്രജകളൊക്കെ സംഭവിക്കുന്നു. ആ പ്രജകൾക്ക് ധർമ്മോപദേശവും. ഓക്കെ, അപ്പൊ എന്റെ ലോകത്തെക്കുറിച്ച് ഞാൻ വ്യാകുലപ്പെടുന്നത് അസ്ഥാനത്താണ്. ഇതിന്റെ പിറകിൽ ഒരു വെൽ ഡിസൈൻ ഉണ്ട്, ഡിസിഷൻ ഉണ്ട്, സ്ട്രക്ചർ ഉണ്ട്. കേട്ടില്ലേ? അവിടെ തന്നെ ഇതിനതീതമായി പോയി അനന്ത ആനന്ദം സ്വന്തമാക്കാനുള്ള അനുവാദവുമുണ്ട്, പാതയും ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എന്താ തീരുമാനിക്കേണ്ടത്? എന്താ തീരുമാനിക്കേണ്ടത്?

0: എന്നാ തീരുമാനിക്കണ്ട, പാട്ടൊക്കെ നന്നായിണ്ട്, പക്ഷെ നമ്മള് കുറച്ചുകൂടി ആ പാട്ട് കുറെ കാലമായിട്ടില്ലേ പാടുന്നുണ്ടല്ലോ, ഇനി മാറി ചിന്തിക്കാം. ഒരു അമ്മ ഇങ്ങനെ ചൊല്ലിയായിരുന്നു, നരനായിങ്ങിനെ ജനിച്ചു ഭൂമിയിൽ നരകവാരിധി നടുവിൽ ഞാൻ. അപ്പൊ കേട്ടുന്ന ഒരാള് പറഞ്ഞു, അതേ നരൻ എന്ന് പറഞ്ഞ ആണല്ലേ, അപ്പൊ അങ്ങ് നരനല്ലല്ലോ. ഓ ശരി ശരി, സോറി സോറി സോറി, നരിയായിങ്ങിനെ ജനിച്ചു. പിന്നെന്താ സംഭവിച്ചത് സ്വാമിക്ക് അറിയില്ല. നമുക്ക് ആ പാട്ട് മതിയാക്കാന്ന് പറയുക, കുറച്ചുകൂടി ഉയർന്ന നിലയിലേക്ക്. ഇത് നരകവാരിധി അല്ല, കേട്ടില്ലേ, ഇത് നരകവാരിധി അല്ല. പിന്നെയോ, ഇവിടെ എവിടെയോ നാല് വരി പാത പോണുണ്ട്. നമ്മളിപ്പോ പെട്ടുപോയത് പക്ഷെ ഏതോ ഒരു കുടുസ് റോഡിലൊക്കെയാ, കേട്ടില്ലേ, അവിടെ ഗൂഗിൾ ആന്റി പറയണ പോലെ അങ്ങോട്ട് തിരിച്ചു ഇങ്ങോട്ട് തിരിച്ചു ഒക്കെ കഷ്ടപ്പെടുകയാണ്. പക്ഷേ ഫോർ യുവർ ഇൻഫോർമേഷൻ, ആ നാല് വരി പാത ഇവിടെ അടുത്ത് എതിലെയോ പോണുണ്ട്. ആൻഡ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി സർവീസ് റോഡ് ഫസ്റ്റ്, കേട്ടില്ലേ, ആ സർവീസ് റോഡ് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ അതിലേക്കുള്ള എൻട്രി. നരനായി ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരിധി നടുവിൽ ഞാൻ എന്ന് പറയണ്ട. പിന്നെയോ, വിവേകിയായിട്ട് ജനിച്ചു, ഭഗവത്ഗീതയൊക്കെ പഠിക്കാനുള്ള സൗകര്യം. ആ ഈ ചിലർ വന്നിട്ട് പറയും, സ്വാമിജി ഞങ്ങളൊരു വീടെടുത്തുണ്ട്, എന്താ വിശേഷം, തൊട്ടു മുമ്പ് തന്നെയാണ് ഒരു ശിവക്ഷേത്രമുണ്ട്, വലതുവശത്താണെങ്കിൽ അമ്മയ്ക്ക് പിന്നെ പഥ്യം കൃഷ്ണന ആ ക്ഷേത്രം, കേട്ടില്ലേ, ഇതുപോലെ ജസ്റ്റ് റിയലൈസ് ചെയ്യൂ എന്ന് പറയാ. കുടുസ് റോഡിലാണ് പെട്ടുപോയിരിക്കുന്നത്, വഴിയൊക്കെ തെറ്റുന്നു, എങ്കിലും എവിടെയോ ആ ദേശീയ പാതയിലേക്ക് ആ ഒരു അപ്രോച്ച് ഉണ്ട് എന്ന് പറയാ. Is it clear? But the well-structured, well-designed. അപ്പൊ നമുക്ക് പരിതപിച്ച് ഊർജം കളയാതിരിക്കാം. Let us count everything as a blessing. എല്ലാറ്റിനെയും അനുഗ്രഹമായ എണ്ണാം. How to make use of it? അതിനെങ്ങനെയാണ് പ്രയോജനപ്പെടുത്തേണ്ടത് എന്ന് ആലോചിക്കാം. ഇനി വീണ്ടും വ്യക്തി തലത്തിലേക്ക് ഇതിനെ ഘടിപ്പിച്ച് ആലോചിക്കാൻ ആചാര്യന്മാരും അറിയും. അങ്ങനെ പറയുന്ന സമയത്ത് ഏഴ് ഋഷിമാര് എന്ന് പറഞ്ഞാല് സപ്തദ്വാരങ്ങൾ, കേട്ടില്ലേ, ഇന്ദ്രിയ ദ്വാരങ്ങളും കണക്കൂട്ടിയ ഏഴുണ്ടാവും, അഞ്ചേ ഉള്ളൂ എങ്കിലും, ഏഴ് ദ്വാരങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ ഏഴ് ദ്വാരം. പിന്നെയോ മനു എന്ന് പറഞ്ഞാല് ബുദ്ധി മനസ്സ് അഹങ്കാരം ചിത്തം, ചത്വാരാ മനവഹ ആ നിലയ്ക്കും പരിഗണിക്കാം. പറയാൻ ഉദ്ദേശിച്ചതാണ് സമഷ്ടി തലത്തിൽ പറഞ്ഞതിനെ വ്യഷ്ടി തലത്തിൽ, കാരണം നമുക്ക് നമ്മുടെ ലോകമാണല്ലോ വലുത്, ആ ലോകം കണ്ടുകൊണ്ട് നമ്മുടെ വിലയിരുത്തലുകളാണ് അവിടെ വിഷയം, അതാണ് നമ്മളെ വേദനിപ്പിക്കുന്നതും സന്തോഷിപ്പിക്കുന്നതും ഭയപ്പെടുത്തുന്നതും വേട്ടയാടുന്നതും അതുപോലെ ശാന്തി പ്രദാനം ചെയ്യുന്നതും ഒക്കെ അത് തന്നെ. അതിനെങ്ങനെ നോക്കിക്കാണണം എന്ന് ഭഗവാൻ പറഞ്ഞു തരികയാണ്. മനസ്സിലായോ, മനസ്സിലായോ ഇന്നത്തെ ഭാഷണം ഗുരു പരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതെ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതെ. ഓം ശാന്തി ശാന്തി ശാന്തി.
1: സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ള. സാങ്കേതിക സഹായം ശ്യാംദാസ്. ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കൾ, കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. ഇത് സെപ്റ്റംബർ മാസം, സിക്കിൾ സെൽ ഡിസീസ് അവയർനെസ് മന്ത്. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലാണ് സിക്കിൾ സെൽ അവബോധ മാസമായി ആചരിക്കുന്നത്. അരിവാൾ കോശ രോഗത്തെക്കുറിച്ചും അത് രക്തത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്നും ആളുകളെ പഠിപ്പിക്കുന്നു. രോഗത്തിനുള്ള പുതിയ ചികിത്സകൾ കണ്ടെത്താനും രോഗികൾക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിക്കാനും ഫണ്ട് ശേഖരിക്കുന്നു. രോഗികൾക്ക് പതിവായി രക്തം ആവശ്യമായി വരുന്നതിനാൽ സന്നദ്ധ രക്തദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ മാസം തന്നെയാണ് ബാല്യകാല ക്യാൻസർ അവബോധ മാസമായി ആചരിക്കുന്നത്. കുട്ടികളിലെ ക്യാൻസർ രോഗങ്ങളെക്കുറിച്ചുള്ള അറിവ് നൽകാനും രോഗബാധിതരായ കുട്ടികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും പിന്തുണയേകാനും ഈ മാസം ലോകമെമ്പാടും വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഗോൾഡ് റിബൺ

0: ബാല്യകാല ക്യാൻസർ അവബോധത്തിന്റെ ഔദ്യോഗിക ചിഹ്നവും നിറവുമാണിത്. ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ: നേരത്തെയുള്ള രോഗനിർണയം, കൃത്യസമയത്തുള്ള ചികിത്സ, രോഗത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ മാറ്റുക എന്നിവയാണ്. സെപ്റ്റംബർ മാസത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം അഥവാ PCOS അവബോധ മാസം. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലാണ് ആചരിക്കുന്നത്. സ്ത്രീകളിലെ ഹോർമോൺ അസന്തുലിതാവസ്ഥ സംബന്ധിച്ച പ്രശ്നങ്ങൾ, പ്രാരംഭ രോഗനിർണയത്തിന്റെ പ്രാധാന്യം, ആരോഗ്യകരമായ ജീവിതശൈലി എന്നിവയെക്കുറിച്ച് സമൂഹത്തിൽ അറിവ് നൽകാനാണ് ഈ മാസം ലക്ഷ്യമിടുന്നത്. കൃത്യസമയത്തുള്ള രോഗനിർണയം ഉറപ്പാക്കുക, ശരിയായ ആരോഗ്യ വിവരങ്ങൾ എത്തിക്കുക, മാനസികവും ശാരീരികവുമായ പിന്തുണ നൽകുക എന്നിവയും പ്രധാന ലക്ഷ്യങ്ങളാണ്. PCOSന്റെ പ്രധാന ലക്ഷണങ്ങൾ: ക്രമരഹിതമായ ആർത്തവം, ശരീരഭാരം വർദ്ധിക്കുക, മുഖത്തും ശരീരത്തും അമിതമായ മുടിവളർച്ച ഉണ്ടാകുക, മുഖക്കുരു ഉണ്ടാകുക എന്നിവയാണ്. ഇവയെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ: ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക, കൃത്യമായ വ്യായാമം ചെയ്യുക, ശരീരഭാരം നിയന്ത്രിച്ച് നിർത്തുക എന്നിവയാണ്.
1: ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്തു പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അതുമാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0 down പേയ്മെന്റിൽ. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ല.
2: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ കോൺടാക്ട് 8113881138.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: Listening and entertainment world. Radio Santhanam 90.4 FM. Stay tuned.
4: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

പ്രധാന വാർത്തകൾ. നികുതി വർദ്ധിപ്പിക്കാതെ നികുതി വരുമാനം വർദ്ധിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ വാർഡുകളിലെ വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിനുള്ള രൂപരേഖ തയ്യാറാക്കാൻ സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന റീ ഇമാജിനിംഗ് കേരളം വട്ടമേശ സമ്മേളനം മറ്റന്നാൾ തിരുവനന്തപുരത്ത്. 108 ആംബുലൻസ് ജീവനക്കാർക്ക് 4500 രൂപ ബോണസ് അനുവദിക്കാൻ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. വാർത്തകൾ വിശദമായി. നികുതി വർദ്ധിപ്പിക്കാതെ നികുതി വരുമാനം വർദ്ധിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പ് പുതുതായി വാങ്ങിയ 64 ഔദ്യോഗിക വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ സംസ്ഥാനത്തെ പ്രാപ്തമാക്കുന്നതിൽ ജി എസ് ടി വകുപ്പ് നിർണായക പങ്കുവഹിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചു.

0: 28-ന് വോട്ടെടുപ്പ്. 29-ന് ഫലം പ്രഖ്യാപിക്കും. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം മുഖ്യമന്ത്രി വി ഡി സതീശനുമായി മലപ്പുറത്ത് കൂടിക്കാഴ്ച നടത്തി. വ്യവസായ വകുപ്പ് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി, മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി തങ്ങൾ, നിക്ഷേപകർ എന്നിവരുമായും മലേഷ്യൻ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. അമൃത് ഭാരത് പദ്ധതിയുടെ ഭാഗമായി പുനർനിർമ്മിക്കുന്ന കൊല്ലം റെയിൽവേ സ്റ്റേഷന്റെ നിർമ്മാണ പുരോഗതി എൻ കെ പ്രേമചന്ദ്രൻ എം പി വിലയിരുത്തി. അടുത്ത വർഷം ഡിസംബറിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കുമെന്നും എം പി പറഞ്ഞു. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
1: രണ്ട് ടെർമിനലുകളെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള എയർ കോൺകോഴ്സിന്റെ ഗർഡറുകൾ സ്ഥാപിക്കുന്നതിനായി ട്രെയിൻ ഗതാഗതം നിർത്തിവെക്കേണ്ടി വരുന്നുണ്ട്. ഈ സമയം പരിമിതമായതിനാലാണ് നിർമ്മാണ പൂർത്തീകരണ തീയതി വൈകുന്നതെന്നും യോഗത്തിൽ വിലയിരുത്തി. പ്ലാറ്റ്ഫോമുകളുടെ മേൽക്കൂരകൾ ഏകീകൃത രീതിയിൽ പുനർനിർമ്മിക്കുന്നതും തറ ആധുനിക രീതിയിൽ നവീകരിക്കുന്നതും അധിക പണികളായി ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും എം പി വ്യക്തമാക്കി. മൾട്ടിലെവൽ പാർക്കിംഗ് കോംപ്ലക്സിന്റെ ഉപയോഗം 300% ആവശ്യമെങ്കിൽ പാഴ്സൽ ഓഫീസ് കെട്ടിടത്തിന് മുകളിൽ 60 കാറുകൾ പാർക്ക് ചെയ്യാൻ സൌകര്യമൊരുക്കാൻ റെയിൽവേ സന്നദ്ധമാണെന്നും അറിയിച്ചു.
0: അധ്യാപക നിയമന പരാതികൾ സമയബന്ധിതമായി പരിഹരിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി നടത്തുന്ന അദാലത്ത് റിസോൾവിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കോട്ടയത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട് നിയമനം തടസ്സപ്പെട്ട അധ്യാപകരുടെ പ്രശ്നം പരിഹരിച്ച് ഉടൻ ഉത്തരവിറക്കുമെന്നും മന്ത്രി പറഞ്ഞു. മഴ മാറിയതോടെ കനത്ത ചൂടിൽ ഭാരതപ്പുഴയിൽ വെള്ളം അതിവേഗം വറ്റിത്തുടങ്ങി. കടുത്ത കുടിവെള്ളക്ഷാമമാണ് മേഖല ഇനി നേരിടേണ്ടി വരുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
2: നിലവിൽ ചെറിയ ഒഴുക്ക് മാത്രമാണ് പുഴയിലുള്ളത്. നിർമ്മിച്ച ചെറുതുരുത്തി തടയണ ഇതുവരെ പൂർണ്ണമായും അടച്ചിട്ടില്ല. ഇതുമൂലം തടയണ പ്രദേശത്തെ വെള്ളവും വറ്റിത്തുടങ്ങി. പൈങ്കുളം വാഴാലിപ്പാടം തടയണ തകർന്നതിനാൽ അവിടെയും വെള്ളം സംഭരിക്കാൻ കഴിയാത്ത നിലയിൽ തന്നെയാണ്. നിലവിൽ പമ്പിംഗ് മേഖലകളിൽ കുറച്ചു വെള്ളമെങ്കിലും കെട്ടി നിൽക്കുന്നുണ്ട്. ഇതുകൂടെ വെട്ടിയാൽ കുടിവെള്ള വിതരണം തടസ്സപ്പെടുമെന്നുറപ്പാണ്. ഇത്തവണ മഴക്കുറവ് മൂലം ഒരു തവണ മാത്രമാണ് പുഴ പൂർണ്ണമായും നിറഞ്ഞൊഴുകിയത്. പുഴയുടെ തീരത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തന്നെ വരൾച്ചയെ നേരിടാൻ പദ്ധതികൾ മുൻകൂട്ടി തയ്യാറാക്കണമെന്ന ആവശ്യവും ശക്തമാണ്.
0: ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രധാന വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിനുള്ള രൂപരേഖ തയ്യാറാക്കുന്നതിനായി സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന റീ ഇമാജിനിംഗ് കേരളം റൌണ്ട് ടേബിൾ കോൺഫറൻസിന്റെ ലോഗോ മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രകാശനം ചെയ്തു. ഈ മാസം 16 മുതൽ 18 വരെ തിരുവനന്തപുരത്താണ് പരിപാടി. മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ, വിവിധ മേഖലകളിലെ വിദഗ്ധർ എന്നിവരെ ഒരുമിച്ചു ചേർത്ത് പദ്ധതികൾക്ക് രൂപം നൽകുകയും അവ നടപ്പാക്കുകയുമാണ് ലക്ഷ്യം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: വിനായക ചതുർത്ഥിയുടെ ഭാഗമായി സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ആഘോഷ പരിപാടികൾ പുരോഗമിക്കുന്നു. ഗണപതി ക്ഷേത്രങ്ങളിൽ ഇന്ന് പ്രത്യേക പൂജകളും നടക്കുകയാണ്. ഗണേശ വിഗ്രഹങ്ങൾ ജലാശയങ്ങളിൽ നിമജ്ജനം ചെയ്യുന്ന ചടങ്ങോടെയാണ് ആഘോഷങ്ങൾക്ക് സമാപനമാകുന്നത്. ഗണേശ ചതുർത്ഥിയുടെ ഭാഗമായി ലക്ഷദ്വീപിലും നിരവധി ഭക്തർ പങ്കെടുത്ത ഘോഷയാത്ര നടന്നു. കവരത്തി ശ്രീ മഹാദേവ ക്ഷേത്ര അങ്കണത്തിൽ പ്രത്യേക പൂജകളോടെ ഗണപതി വിഗ്രഹം പ്രതിഷ്ഠിച്ചു. സംസ്ഥാനത്തെ 108 ആംബുലൻസ് ജീവനക്കാർക്ക് 4,500 രൂപ ബോണസ് അനുവദിക്കാൻ മന്ത്രി ബിന്ദുകൃഷ്ണയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിൽ തീരുമാനം. 108 ആംബുലൻസ് ജീവനക്കാരുടെ ബോണസ് സംബന്ധിച്ച് ലേബർ കമ്മീഷണർക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു യോഗം. ജീവനക്കാർ, കരാർ കമ്പനി, തൊഴിലാളി യൂണിയൻ തുടങ്ങിയവരുടെ പ്രതിനിധികൾ പങ്കെടുത്തു. എറണാകുളം ജില്ലയിൽ വിവിധ തിയേറ്ററുകളിൽ ജില്ലാ സപ്ലൈ ഓഫീസ്, ലീഗൽ മെട്രോളജി വകുപ്പ്, ഭക്ഷ്യസുരക്ഷാ വകുപ്പ് എന്നിവയുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. തിയേറ്ററുകളിൽ പ്രവർത്തിക്കുന്ന കഫേകളിൽ അമിത വില ഈടാക്കുന്നു എന്ന പരാതിയെ തുടർന്നാണ് സംയുക്ത സംഘം പരിശോധന നടത്തിയത്. 3 കേസുകൾ രജിസ്റ്റർ ചെയ്തു. പത്തനംതിട്ട ജില്ലയിൽ പുതിയ ആധാർ സേവാ കേന്ദ്രം പ്രവർത്തന സജ്ജമായി. സംസ്ഥാനത്തെ 3-ാമത്തെ ആധാർ സേവാ കേന്ദ്രമാണ് ഇത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
4: പത്തനംതിട്ട പ്രസ് ക്ലബിന് സമീപം അസനാലിയത്ത് നേഹ ബിൽഡിംഗിലാണ് കേന്ദ്രം പ്രവർത്തിക്കുന്നത്. ജില്ലയിലെ ജനങ്ങൾക്ക് ആധാറുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും ഈ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കും. 4 ആധാർ കൌണ്ടറുകളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. 12 ജീവനക്കാർ കേന്ദ്രത്തിലുണ്ട്. പൊതു അവധി ദിനങ്ങൾ ഒഴികെ ഞായറാഴ്ച ഉൾപ്പെടെ മറ്റെല്ലാ ദിനങ്ങളിലും രാവിലെ 9 മുതൽ വൈകിട്ട് 5:30 വരെ ആധാർ സേവാ കേന്ദ്രത്തിൽ സേവനം ലഭ്യമാണ്.
0: സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. തെക്കൻ കേരള തീരത്ത് ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രവിവര വിശകലന കേന്ദ്രം അറിയിച്ചു. പട്ടയ വിതരണത്തിൽ സംസ്ഥാനം വലിയ നേട്ടം കൈവരിച്ചതായി റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. ഇതിനോടകം 10,000-ത്തിലധികം പേർക്ക്

0: പട്ടയം നൽകാൻ കഴിഞ്ഞതായും ഭൂമിയുടെ തരം മാറ്റവുമായി ബന്ധപ്പെട്ട് 35,000 അപേക്ഷകളിൽ തീരുമാനമെടുത്തതായും മലപ്പുറം മഞ്ചേരിയിൽ ജില്ലാതല പട്ടയമേള ഉദ്ഘാടനം ചെയ്യവേ അദ്ദേഹം പറഞ്ഞു. മഞ്ചേരി ലാൻഡ് ട്രിബ്യൂണൽ ഓഫീസിൽ സജ്ജമാക്കിയ ഔദ്യോഗിക വെബ് പോർട്ടലിന്റെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിച്ചു. പൊതുവിദ്യാലയങ്ങളിലെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ അവസര സമത്വം ഉറപ്പാക്കാൻ സൌജന്യ AI അധിഷ്ഠിത പരിശീലന പോർട്ടൽ സജ്ജമായി. കൈറ്റിന്റെ നേതൃത്വത്തിലാണ് മുകുളം പോർട്ടൽ സജ്ജമാക്കുന്നത്. പോർട്ടലിന്റെ ഉദ്ഘാടനം പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N. ഷംസുദ്ദീൻ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടുന്ന കുട്ടികൾക്ക് ദേശീയ അന്തർദേശീയ പ്രവേശന പരീക്ഷകളിൽ സൌജന്യ പരിശീലനം നൽകുകയാണ് ലക്ഷ്യം. പ്രളയത്തെ തുടർന്ന് ഊർജ്ജ പ്രതിസന്ധി നേരിടുന്ന നേപ്പാളിന് ദിവസേന 18 മണിക്കൂർ വൈദ്യുതി നൽകുന്നതിന് ഊർജ്ജ മന്ത്രാലയം അനുമതി നൽകി. കഴിഞ്ഞയാഴ്ചയുണ്ടായ പ്രളയത്തിൽ നേപ്പാളിന്റെ ജലവൈദ്യുത പദ്ധതികളിൽ കേടുപാടുകൾ സംഭവിക്കുകയും ആഭ്യന്തര ഉൽപ്പാദന ശേഷി കുറയുകയും ചെയ്ത സാഹചര്യത്തിലാണ് തീരുമാനം. ഈ വർഷം December 31 വരെയാണ് വൈദ്യുതി നൽകുന്നത്. സംസ്ഥാനത്ത് ഇന്ന് രാത്രിയും വൈദ്യുതി ഭാഗികമായി മുടങ്ങും. രാത്രി 12:45 വരെയായിരിക്കും നിയന്ത്രണം. ഞായറാഴ്ച വൈദ്യുതി ഉപഭോഗം ഉയർന്ന നിലയിലായിരുന്നുവെങ്കിലും വിതരണത്തിൽ തടസ്സമുണ്ടായിരുന്നില്ല. നികുതി വർദ്ധിപ്പിക്കാതെ നികുതി വരുമാനം വർദ്ധിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി V.D. സതീശൻ. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചു. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം മുഖ്യമന്ത്രി V.D. സതീശനുമായി മലപ്പുറത്ത് കൂടിക്കാഴ്ച നടത്തി. ബജറ്റിൽ പ്രഖ്യാപിച്ച വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിനുള്ള രൂപരേഖ തയ്യാറാക്കാൻ സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന റീ ഇമാജിനിംഗ് കേരളം വട്ടമേശ സമ്മേളനം മറ്റന്നാൾ തിരുവനന്തപുരത്ത്. 108 ആംബുലൻസ് ജീവനക്കാർക്ക് 4,500 രൂപ ബോണസ് അനുവദിക്കാൻ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25.
1: ആകാശവാണി വാർത്താ വീക്ഷണം ഹിന്ദി ദിവസം September 14. തയ്യാറാക്കിയത് M. നിർമ്മലകുമാരി, ഹിന്ദി ഭാഷാ വിദഗ്ധ. അവതരണം ഉദയൻ കിളിയന്നൂർ. വാക്കുകളിലൂടെ ഹൃദയവികാരങ്ങളും ചിന്തകളും കൈമാറ്റം ചെയ്യുന്നതാണ് ഭാഷ. ഭാഷ ആശയവിനിമയത്തിനുള്ള ഒരു മാധ്യമം മാത്രമല്ല, മറിച്ച് അത് സംസാരിക്കുന്നവരുടെ സംസ്കാരവും പാരമ്പര്യവും അതിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഭാഷ എന്ന ചോദ്യം ഇവിടെ കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നു. കാരണം ജനങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകുന്ന ഭാഷയിൽ ഭരണകാര്യങ്ങൾ നടക്കുമ്പോൾ മാത്രമേ അവർക്ക് അതിൽ സജീവമായി പങ്കാളികളാകാൻ സാധിക്കൂ. അതുകൊണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ എന്ന നിലയിൽ 1949 September 14 നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ ഹിന്ദിയെ കേന്ദ്ര സർക്കാരിന്റെ ഭരണഭാഷയായി പ്രഖ്യാപിച്ചു. അന്നുമുതൽ September 14 ഹിന്ദി ദിനമായി ആചരിച്ചു വരുന്നു. 1950 January 26 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയുടെ Article 343 പ്രകാരം കേന്ദ്ര സർക്കാരിന്റെ ഭരണഭാഷ ഹിന്ദിയും ലിപി ദേവനാഗരിയും ആയിരിക്കുമെന്ന് വ്യവസ്ഥ ചെയ്തു. ഭരണഘടനയുടെ Article 351 അനുസരിച്ച് സാമൂഹികവും സാംസ്കാരികവുമായ ഘടകങ്ങളെയും മറ്റ് ഇന്ത്യൻ ഭാഷകളുടെ രൂപം, ശൈലി, പദാവലി എന്നിവയെയും ഉൾക്കൊണ്ടുകൊണ്ട് ഹിന്ദിയുടെ പ്രചാരണവും വളർച്ചയും ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിൽ നിക്ഷിപ്തമായിരിക്കുന്നു. 1950 മുതൽ 15 വർഷത്തേക്ക് ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി ഇംഗ്ലീഷ് ഉപയോഗിക്കാൻ ഭരണഘടനാ നിർമ്മാതാക്കൾ തീരുമാനിച്ചു. എന്നാൽ 15 വർഷത്തിന് ശേഷവും ഹിന്ദിക്ക് ഭരണഭാഷ എന്ന നിലയിൽ കാര്യമായ പുരോഗതിയുണ്ടായില്ല.
2: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലുമൂട്, കൊല്ലം.
2: ശുഭകാര്യങ്ങളുടെ തുടക്കത്തിൽ ആദ്യം സ്മരിക്കുന്ന നാമം, വിഘ്നങ്ങളെ അകറ്റി വിജയത്തിലേക്ക് വഴി തുറക്കുന്ന ദേവൻ, വിദ്യയുടെയും ബുദ്ധിയുടെയും സമൃദ്ധിയുടെയും പ്രതീകം ശ്രീ ഗണപതി ഭഗവാൻ. ഇന്ന് വിനായക ചതുർത്ഥി ദിനം.

വിനായക ചതുർത്ഥിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രസിദ്ധമായ ഐതിഹ്യം പാർവതി ദേവിയും ഗണപതിയും തമ്മിലുള്ളതാണ്. ഒരിക്കൽ പാർവതി ദേവി കുളിക്കാനായി പോയപ്പോൾ കാവൽ ഗണപതിയാണ് ഏൽപ്പിക്കുന്നത്. ആരെയും അവിടേക്ക് പ്രവേശിക്കാൻ അനുവദിക്കരുതെന്ന് നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. പരമശിവൻ അവിടേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോൾ ഗണപതി അദ്ദേഹത്തെ തടഞ്ഞു. തുടർന്ന് കോപിഷ്ഠനായ ശിവൻ ഗണപതിയുടെ തല വെട്ടി മാറ്റി. ഇത് പാർവതിയെ വളരെയധികം വേദനിപ്പിച്ചു. ഗണേശനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന് ദേവി നിർദ്ദേശിച്ചു. ഗണപതിയെ ജീവിപ്പിക്കാനായി ബ്രഹ്മാവ് ആനയുടെ തല ശരീരത്തിൽ വച്ചു പിടിപ്പിച്ചു. അങ്ങനെയാണ് ആനയുടെ തലയുള്ള ദേവനായി മാറിയത്. ഈ രൂപം ഗണേശന്റെ മുഖമുദ്രയായി മാറി. വിനായക ചതുർത്ഥി ഗണപതി ഭഗവാന്റെ പുനർജന്മത്തെ അനുസ്മരിക്കാനും സന്തോഷിക്കാനുമുള്ള ദിവസമായി. ഗണേശനോടുള്ള ഭക്തി പ്രകടിപ്പിക്കാനും അദ്ദേഹത്തിന് അനുഗ്രഹം തേടാനുമുള്ള അവസരം ഇത് നൽകുന്നു. ഗണപതിയെ വിഘ്നേശ്വരൻ എന്ന് കൂടി വിശേഷിപ്പിക്കുന്നു. അർത്ഥം വിഘ്നങ്ങളുടെ ഈശ്വരൻ എന്നാണ്. അതുകൊണ്ട് തന്നെ പുതിയൊരു സംരംഭം ആരംഭിക്കുമ്പോഴും വിവാഹം പോലുള്ള മംഗള കർമ്മങ്ങൾ നടത്തുമ്പോഴും യാത്ര തുടങ്ങുമ്പോഴും പഠനത്തിന്റെ തുടക്കത്തിലും ഗണപതിയെ ആദ്യം സ്മരിക്കുന്ന പാരമ്പര്യം നാം നിലനിർത്തുന്നു. ഗണപതിയുടെ രൂപം തന്നെ നിരവധി ആശയങ്ങളുടെ പ്രതീകമാണ്. വലിയ ആനത്തല ജ്ഞാനത്തിന്റെയും ബുദ്ധിയുടെയും പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. വലിയ ചെവികൾ കൂടുതൽ കേൾക്കാനും മറ്റുള്ളവരുടെ വാക്കുകൾ ശ്രദ്ധയോടെ മനസ്സിലാക്കാനും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ചെറിയ കണ്ണുകൾ ഏകാഗ്രതയോടെയും ശ്രദ്ധയോടെയും കാര്യങ്ങൾ കാണണമെന്ന സന്ദേശം നൽകുന്നു. തുമ്പിക്കൈ ശക്തിയോടൊപ്പം സാഹചര്യങ്ങൾക്കനുസരിച്ച് വഴങ്ങാനുള്ള കഴിവിനെയും സൂചിപ്പിക്കുന്നു. ഗണപതിയുടെ വാഹനമാണ് മൂഷികൻ. ഗണപതിയെ പോലെ ശക്തനും ജ്ഞാനിയുമായ ദേവതയുടെ വാഹനമായി വളരെ ചെറിയൊരു ജീവിയെ അവതരിപ്പിക്കുന്നതിലും ഒരു പ്രതീകാത്മകമായ സന്ദേശമുണ്ട്. മനുഷ്യന്റെ നിയന്ത്രിക്കപ്പെടാത്ത ആഗ്രഹങ്ങളെയും ചഞ്ചലമായ മനസ്സിനെയും മൂഷികൻ പ്രതിനിധീകരിക്കുന്നതായി ചില വ്യാഖ്യാനങ്ങളിൽ പറയപ്പെടുന്നു. അതിനാൽ ജ്ഞാനം മനസ്സിനെയും ആഗ്രഹങ്ങളെയും നിയന്ത്രിക്കുമ്പോഴാണ് ജീവിതത്തിൽ യഥാർത്ഥ വിജയം നേടാനാകുന്നത് എന്ന സന്ദേശവും ഈ രൂപത്തിലൂടെ വായിച്ചെടുക്കാം. ഗണപതിയുടെ പ്രിയപ്പെട്ട നൈവേദ്യമായി അറിയപ്പെടുന്നത് മോദകമാണ്. അതിനാൽ വിനായക ചതുർത്ഥി പൂജകളിൽ മോദകത്തിന് പ്രത്യേക സ്ഥാനമുണ്ട്. മോദകത്തിന്റെ മധുരം ജീവിതത്തിലെ ആനന്ദത്തെയും അതിന്റെ ഉള്ളിലെ പൂരണം ജ്ഞാനത്തിന്റെ ആന്തരിക മൂല്യത്തെയും പ്രതിനിധീകരിക്കുന്നതായി പാരമ്പര്യ വ്യാഖ്യാനങ്ങളിൽ പറയപ്പെടുന്നു. വിനായക ചതുർത്ഥി ദിനത്തിൽ വീടുകളിലും ക്ഷേത്രങ്ങളിലും ഗണപതി വിഗ്രഹം സ്ഥാപിച്ച് പൂജ നടത്തുന്നു. പുഷ്പങ്ങൾ, വിവിധ ഫലങ്ങൾ, മോദകം തുടങ്ങിയവ നൈവേദ്യമായി സമർപ്പിക്കുന്ന പതിവുമുണ്ട്. ചില പ്രദേശങ്ങളിൽ ഗണപതി പൂജ ഒരു ദിവസം മാത്രമല്ല, നിരവധി ദിവസങ്ങളിലായാണ്. അവസാന ദിവസം ഗണപതി വിഗ്രഹം ഘോഷയാത്രയായി കൊണ്ടുപോയി ജലത്തിൽ നിമഞ്ജനം ചെയ്യുന്ന ചടങ്ങാണ് ഗണേശ വിസർജൻ. ഇത് ഗണപതിയുടെ വരവും തിരിച്ചുപോക്കുമെന്ന ആത്മീയ ആശയവുമായി ബന്ധപ്പെടുത്തി കണക്കാക്കപ്പെടുന്നു.

ഒരു പുതിയ തുടക്കത്തിന് മുമ്പ് ഗണപതിയെ ഓർക്കുമ്പോൾ അത് വെറും ഒരു ആചാരമല്ല, തടസ്സങ്ങളെ ഭയപ്പെടാതെ മുന്നോട്ടു പോകാനുള്ള ആത്മവിശ്വാസം കൂടിയാണ്. ജ്ഞാനത്തോടെ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഓർമ്മപ്പെടുത്തലാണ്. ഓരോ തുടക്കവും നല്ലൊരു ചിന്തയോടെ ആരംഭിക്കും.

ജീവിക്കണമെന്ന സന്ദേശമാണ്. പ്രാർത്ഥനകളിൽ പ്രതീക്ഷയും തുടക്കങ്ങളിൽ വിജയവും ജീവിതത്തിൽ സന്തോഷവും നിറയട്ടെ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ ഹൃദയം നിറഞ്ഞ വിനായക ചതുർത്ഥി ആശംസകൾ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: 1100 രൂപ. ചെറുപയർ ക്വിൻ്റലിന് തിരുവനന്തപുരം 13600 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് ക്വിൻ്റലിന് ആലപ്പുഴ 3700, എറണാകുളം 3900, വടക്കൻ പറവൂർ 3800. നളികേരം തൊണ്ടോട് കൂടിയത് 1000, നെയ്യാറ്റിൻകര 27000, അടൂർ 23000, കായംകുളം 23500, പുളിങ്കുന്ന് 26000 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് 1000, നെയ്യാറ്റിൻകര 25000, കോട്ടയം 29000, എറണാകുളം 31500 രൂപ. ഏലം കിലോഗ്രാമിന് കൊച്ചി 4100, തൊടുപുഴ 3300, കട്ടപ്പന 3000 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് നെടുമങ്ങാട് 66000, അടൂർ 69900, പാല 68000, കൊച്ചി ഗാർബിൾഡ് 72400, കൊച്ചി അൺഗാർബിൾഡ് 70400, ആലുവ 68000, മൂവാറ്റുപുഴ, തൊടുപുഴ, കട്ടപ്പന എന്നിവിടങ്ങളിൽ 70000 രൂപ. കയർ ക്വിൻ്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9600, ആലപ്പുഴ 6 ആട്ടുപുഴ 7400, കൊച്ചി പറവൂർ 5100 രൂപ. കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ വീണ്ടും നാളെ രാത്രി ഇതേ സമയം കേൾക്കാം. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ 24:55. അല്പസമയത്തിനകം വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കളിയന്നൂർ. പ്രധാന വാർത്തകൾ. ബ്രിക്സ് ഉച്ചകോടി വിജയകരമായി സംഘടിപ്പിച്ചതിലൂടെ ഇന്ത്യയുടെ ശക്തമായ സംഘടനാ ശേഷി ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ വ്യക്തമായതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സൈന്യത്തിന്റെ നിരന്തര പരിശ്രമങ്ങളുടെ ഫലമായി ജമ്മുകാശ്മീരിലെ സുരക്ഷാ സ്ഥിതിഗതികൾ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാണെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ത്യയിലെ ഭാഷാ വൈവിധ്യം നാനാത്വത്തിലേകത്വം എന്ന ആശയത്തിന് കരുത്തു പകരുന്നതായി ഹിന്ദി ദിവസ് ആശംസകൾ നേർന്നുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമുമായി മലപ്പുറത്ത് കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം നാളെ. വാർത്തകൾ വിശദമായി. ബ്രിക്സ് ഉച്ചകോടി വിജയകരമായി സംഘടിപ്പിച്ചതിലൂടെ ഇന്ത്യയുടെ ശക്തമായ സംഘാടന ശേഷി ലോകരാജ്യങ്ങൾക്ക് കാണാൻ സാധിച്ചതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ലോകം സംഘർഷങ്ങളിലൂടെ കടന്നുപോകുന്ന കാലയളവിലാണ് ഇക്കുറി ഉച്ചകോടി നടന്നത്. സമാധാനം, സുരക്ഷ, സുഗമ വ്യാപാരം, ഊർജം, പൌരസുരക്ഷ എന്നിവയിൽ സംയോജിത പ്രസ്താവനയ്ക്ക് രൂപം നൽകാൻ ബ്രിക്സ് രാജ്യങ്ങൾക്ക് സാധിച്ചതായും ശ്രീ ജയശങ്കർ പറഞ്ഞു. പശ്ചിമേഷ്യൻ സംഘർഷം ഉൾപ്പെടെയുള്ള വെല്ലുവിളികൾക്കിടെയാണ് ഇത്തരത്തിൽ സമവായത്തിലെത്താൻ സാധിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. പശ്ചിമേഷ്യയിലെ സംഘർഷം ചർച്ചകളിലൂടെയും നയതന്ത്ര മാർഗങ്ങളിലൂടെയും പരിഹരിക്കാനും ബ്രിക്സ് നേതാക്കൾ ആഹ്വാനം ചെയ്തിരുന്നു. സൈന്യത്തിന്റെ നിരന്തര പരിശ്രമങ്ങളുടെ ഫലമായി ജമ്മുകാശ്മീരിലെ സുരക്ഷാ സ്ഥിതിഗതികൾ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാണെന്ന് കേന്ദ്ര സർക്കാർ. പ്രതിരോധ മന്ത്രാലയത്തിന്റെ 2025-26 വാർഷിക റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ഓപ്പറേഷൻ സിന്ധൂർ നിയന്ത്രണ രേഖയിലെ സാഹചര്യങ്ങളിൽ വലിയ തോതിൽ മാറ്റം വരുത്തി. ഇന്ത്യയ്ക്കും ചൈനയ്ക്കുമിടയിലെ ഉഭയകക്ഷി ചർച്ചകൾ ഇരു രാജ്യങ്ങളുടെയും അതിർത്തി മേഖലയിൽ സുസ്ഥിരതയ്ക്ക് കാരണമായെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ ഇന്ത്യൻ സേന സുസജ്ജമാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഇന്ത്യയിലെ ഭാഷാ വൈവിധ്യം നാനാത്വത്തിലേകത്വം എന്ന ആശയത്തിന് കരുത്തു പകരുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഭാഷാ വൈപുല്യം രാജ്യത്തിന്റെ ശക്തിയാണെന്നും ജനങ്ങൾക്ക് ഹിന്ദി ദിവസ ആശംസകൾ നേർന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. രാജ്ഭാഷ ഗൌരവ്, രാജ്ഭാഷ കീർത്തി പുരസ്കാരങ്ങൾ നവി മുംബൈയിൽ നടന്ന 6th അഖിലേന്ത്യാ ഔദ്യോഗിക ഭാഷാ സമ്മേളനത്തിൽ അദ്ദേഹം സമ്മാനിച്ചു. ദേശീയ ഐക്യത്തെ ശക്തിപ്പെടുത്താൻ ഹിന്ദി ഭാഷയ്ക്ക് സാധിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു.
2: भाषा किसी भी समाज की स्मृति होती है, उसका आत्मबोध होती है. हिंदी ने इस विविधता के बीच संवाद, संपर्क और समन्वय की भाषा के रूप में देश के विभिन्न वर्गों और समुदायों को जोड़ने में महत्वपूर्ण भूमिका निभाई है. हिंदी का विकास भी तभी सार्थक है.

0: जब सभी भारतीय भाषाओं के सम्मान, संरक्षण और संवर्धन के साथ आगे बढ़े।
1: സെമിക്കോൺ ഇന്ത്യ അഞ്ചാം പതിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ ഈ മാസം 17 ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യ സെമികണ്ടക്ടർ മിഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് ഐടി മന്ത്രാലയം എന്നിവ സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സെമികണ്ടക്ടർ മേളയായ സെമിക്കോൺ ഇന്ത്യയിൽ 600-ലധികം

0: ലാൽ അമേരിക്കയിലെത്തി. യോഗത്തിനു മുന്നോടിയായി സംരംഭകർ, വിദ്യാർത്ഥികൾ, സാംസ്കാരിക നേതാക്കൾ എന്നിവരുമായി കേന്ദ്രമന്ത്രി കൂടിക്കാഴ്ച നടത്തി. തപാൽ ജീവനക്കാരുടെ അഖിലേന്ത്യാ സംഘടനാ പ്രതിനിധികൾ ഇന്ന് ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗുമായി കൂടിക്കാഴ്ച നടത്തി. തപാൽ സേവനങ്ങളിലെ പരിവർത്തനം കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. വിവിധ സർക്കാർ പദ്ധതികളുമായി ബന്ധപ്പെട്ട സമൂഹ മാധ്യമങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ AI നിർമ്മിത വ്യാജ വീഡിയോകൾ പ്രചരിക്കുന്നതായി കേന്ദ്ര സർക്കാർ. ഇത്തരം വീഡിയോകളെക്കുറിച്ച് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം മുഖ്യമന്ത്രി BD സതീശനുമായി മലപ്പുറത്ത് കൂടിക്കാഴ്ച നടത്തി. വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി, മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യദ് സാദിഖ് അലി തങ്ങൾ, നിക്ഷേപകർ എന്നിവരുമായും മലേഷ്യൻ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. തിയേറ്ററുകളിലെ കഫേകളിൽ അന്യായ വില ഈടാക്കുന്നുവെന്ന പരാതിയുമായി ബന്ധപ്പെട്ട് എറണാകുളത്ത് നടന്ന റെയ്ഡിൽ 3 കേസുകൾ രജിസ്റ്റർ ചെയ്തു. മൾട്ടിപ്ലക്സ് ഉൾപ്പെടെ വിവിധ തിയേറ്ററുകളിലാണ് റെയ്ഡ് നടന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി P. നഹീമ.
2: തിയേറ്ററുകളിലെ കഫേകളിൽ വില കൂടുതലാണെന്ന പരാതി ശരിയാണെന്ന് പരിശോധനാ സംഘം കണ്ടെത്തി. മൾട്ടിപ്ലക്സുകളിൽ പോപ്കോൺ, ശീതള പാനീയങ്ങൾ എന്നിവയുടെ വില പൊതുവിപണിയിലേതിനേക്കാൾ 5 ഇരട്ടിയും സാധാരണ തിയേറ്ററുകളിൽ 2 ഇരട്ടിയും ഈടാക്കുന്നതായി കണ്ടു. തിയേറ്റർ മാനേജർമാർക്ക് ഉദ്യോഗസ്ഥ സംഘം നോട്ടീസ് നൽകി. വിലവിവര പട്ടിക നിർദ്ദിഷ്ട രീതിയിൽ പ്രദർശിപ്പിക്കാത്തതിനും അളവിൽ കുറവ് നൽകിയതിനും 3 കഫേകൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. പരിശോധനയെ തുടർന്ന് തിങ്കൾ മുതൽ വ്യാഴം വരെയുള്ള ദിവസങ്ങളിൽ പോപ്കോൺ 99 രൂപയ്ക്ക് ലഭ്യമാക്കുമെന്നും ടിക്കറ്റുകൾ കുറഞ്ഞ നിരക്കിൽ നൽകും.
0: സംസ്ഥാനത്ത് ഇന്ന് രാത്രിയും വൈദ്യുതി ഭാഗികമായി മുടങ്ങുമെന്ന് KSEB. രാത്രി 12:45 വരെയായിരിക്കും നിയന്ത്രണം. ദേശീയപാത ഹെൽപ്പ് ലൈൻ 1033 സേവനങ്ങൾ പരിഷ്കരിക്കാൻ തീരുമാനിച്ച് NHAI. യാത്രക്കാർക്ക് വേഗത്തിൽ സഹായം ഉറപ്പുവരുത്തുന്നതിനാണ് നടപടി. നിർമ്മിത ബുദ്ധി ഉൾപ്പെടെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് 1033 വിളിക്കുന്നവരുടെ ലൊക്കേഷൻ, ഭാഷ എന്നിവ മനസ്സിലാക്കി കൃത്യമായ സഹായം എത്തിക്കുകയാണ് ലക്ഷ്യം. സൈബർ തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട് മ്യൂൾ അക്കൌണ്ടുകളിലൂടെ എന്ന് സംശയിക്കുന്ന 1000 രൂപയ്ക്ക് മുകളിലെ പണമിടപാടുകളിൽ അക്കൌണ്ട് മുഴുവനായി മരവിപ്പിക്കുന്നതിന് പകരം തർക്കത്തിലുള്ള തുക മാത്രം താൽക്കാലികമായി മരവിപ്പിക്കുന്ന കാര്യം പരിഗണിക്കാൻ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകി റിസർവ് ബാങ്ക്. നിർദ്ദേശങ്ങൾ 2027 ഏപ്രിൽ 1 മുതലാണ് പ്രാബല്യത്തിൽ വരിക. ഇന്ത്യയിലെ വാർഷിക റീറ്റെയിൽ പണപ്പെരുപ്പം ഓഗസ്റ്റ് മാസത്തിൽ 4.82% ഉയർന്നെന്ന് കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം. ഭക്ഷ്യവസ്തുക്കളുടെ വില ഉയർന്ന നിലയിൽ തുടരുന്നതാണ് പണപ്പെരുപ്പ് നിരക്ക് ഉയരാൻ കാരണം. വിനായക ചതുർത്ഥിയുടെ ഭാഗമായി സംസ്ഥാനത്ത് വിപുലമായ ആഘോഷ പരിപാടികൾ. ഗണപതി ക്ഷേത്രങ്ങളിൽ ഇന്ന് പ്രത്യേക പൂജകൾ നടക്കുന്നുണ്ട്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം നാളെ ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 കളി ആരംഭിക്കുക. 3 മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു വിജയം. കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. തെക്കൻ കേരള തീരത്ത് ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി 11:30 ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഗുജറാത്തിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ഹരിയാന, ചണ്ഡിഗഡ്, പഞ്ചാബ്, കിഴക്കൻ രാജസ്ഥാൻ, ഒഡീഷ, ബീഹാർ എന്നിവിടങ്ങളിലും ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും സമാനമായ കാലാവസ്ഥയാണ്. തെക്കൻ ചെങ്കടലിലെ തന്ത്രപ്രധാനമായ കൂടുതൽ ദ്വീപുകൾ യമനിലെ ഹൂതി വിമതർ പിടിച്ചെടുത്തതായി റിപ്പോർട്ട്. ഗ്രേറ്റർ ഹാനിഷ്, ലെസർ ഹാനിഷ് ദ്വീപുകളിൽ വിമത പോരാളികളെ വിന്യസിച്ചതായി യമൻ ഭരണകൂടവും ഹൂതി വക്താവും അറിയിച്ചു. സൌദി പിന്തുണയുള്ള യമൻ സൈന്യത്തിൽ നിന്ന് മോഖ തുറമുഖ നഗരവും മയുൻ ദ്വീപും കഴിഞ്ഞയാഴ്ച വിമതർ പിടിച്ചെടുത്തിരുന്നു. പ്രളയത്തെ തുടർന്ന് ഊർജ പ്രതിസന്ധി നേരിടുന്ന നേപ്പാളിന്
3: ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ട

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക് നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ, ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി. സദാശിവൻ.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
2: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
1: ഡ്രസ് മാത്രം പോരല്ലോ, അതിനകത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
2: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ.
1: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
2: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
1: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
2: നസീം സിഗ്നേച്ചർ,
1: നിയർ രാമേശ്വരൻ ടെമ്പിൾ, 5 കല്ലുമൂട്, കൊല്ലം.
3: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
4: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മേഘമൽ.

0: തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീലക്ഷ്മി ആർ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് സ്വാഗതം. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് കേട്ടിട്ടില്ലേ? കാലം എത്ര തന്നെ മുന്നോട്ട് പോയാലും ചിലതിന് എത്ര പഴക്കം വന്നാലും അവയുടെ മൂല്യവും ശോഭയും ഭംഗിയും ഒക്കെ എന്നും പുതുമയോടെ നിലനിൽക്കും. ചില ഓർമ്മകളും അങ്ങനെ തന്നെയാണ്. ഓർമ്മകൾ മാത്രമല്ല കേട്ടോ, ചില പാട്ടുകളുമുണ്ട് ആ കൂട്ടത്തിൽ. ഓർക്കാനും ആസ്വദിക്കാനും ഇന്നും നാം ഏറെ ഇഷ്ടപ്പെടുന്ന ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച SPBയുടെ ഗാനങ്ങളിലൂടെ ഇന്ന് നമുക്കൊരു യാത്ര പോയാലോ?

ഒന്നായിരിക്കൂ. ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഇന്ത്യൻ സംഗീത ചരിത്രത്തിൽ ശ്രവ്യസുന്ദര ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച SPB യുടെ ഗാനങ്ങളിലൂടെയും വിശേഷങ്ങളിലൂടെയുമാണ് ഇന്നത്തെ മേഘമൽഹാർ യാത്ര ചെയ്യുന്നത്. SPB എന്നത് കേവലം 3 അക്ഷരം മാത്രമായിരുന്നു. ഇന്ത്യൻ സംഗീതത്തിലെ മനോഹരമായ ഒരേടു കൂടിയായിരുന്നു. കോവിഡ് മഹാമാരി കാലത്ത് കുറെ കലാപ്രതിഭകൾ നമുക്ക് നഷ്ടമായി. എങ്കിലും അവരീ ലോകത്ത് നമുക്കായി സമ്മാനിച്ച അമൂല്യമായ കലാസൃഷ്ടികളിലൂടെ ഇന്നും ജീവിക്കുന്നു.

0: பை பை கேள்கு ரேடியோ சாந்தனம் 90.4 FM.
1: ഒരിക്കൽ കൂടി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് സ്വാഗതം. മേഘമൽഹാറിന്റെ ഈ സംഗീതയാത്രയിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. പ്രിയ ഗായകൻ SPB ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയപ്പെട്ടവർക്കായി പ്രക്ഷേപണം ചെയ്യുന്നത്. ശ്രീപതി പണ്ഡിതാരാധ്യുല ബാലസുബ്രഹ്മണ്യം എന്നതാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം. 1946 ജൂൺ 4 ആന്ധ്രാപ്രദേശിലെ നെല്ലൂരിൽ ശക്തമായ സംഗീത പശ്ചാത്തലമുള്ള ഒരു തെലുങ്ക് കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. തുടക്കത്തിൽ എഞ്ചിനീയറിംഗ് പഠിച്ചിരുന്നെങ്കിലും സംഗീതത്തോടുള്ള അദ്ദേഹത്തിന്റെ അഭിനിവേശം അദ്ദേഹത്തെ പിന്നണി ഗാനരംഗത്ത് വിജയകരമായ ഒരു കരിയറിലേക്ക് നയിച്ചു.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. SPV എന്ന ശബ്ദ സൗകുമാര്യത്തിന്റെ ഗാനങ്ങളിലൂടെയാണ് നാം ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. സംഗീതം അതിരുകളെയും ഭാഷകളെയും മായ്ച്ചു കളയുന്നു എന്നാണല്ലോ പറയാറ്. അതുപോലെ തന്നെയായിരുന്നു SPV. ഓരോ ഗാനശൈലികളും വിഭാഗങ്ങളും മാറ്റാനുള്ള അദ്ദേഹത്തിന്റെ അതുല്യമായ കഴിവ് എടുത്തു പറയേണ്ടത് തന്നെയാണ്. SPV മലയാളിക്ക് ഒരിക്കലും ഒരു പുറം നാട്ടുകാരനായിരുന്നില്ല. അദ്ദേഹത്തിന്റെ മലയാളം, ഹിന്ദി, തമിഴ് ഗാനങ്ങളെല്ലാം തന്നെ നാം ആസ്വദിച്ചു.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. നമുക്കേറെ പ്രിയങ്കരനായിരുന്ന ശ്രീ എസ് പി ബാലസുബ്രഹ്മണ്യത്തിന്റെ ഗാനങ്ങളാണ് മേഘമൽഹാറിലൂടെ നാം ഇങ്ങനെ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത്. രാജ്യമെമ്പാടുമുള്ള സംഗീത ആസ്വാദകരുടെ ആത്മാവിനെ തന്റെ ആത്മാർത്ഥമായ ആലാപനത്തിലൂടെ പുനരുജ്ജീവിപ്പിച്ച ഗായകനായിരുന്നു എസ് പി ബി. ഇന്ത്യയിൽ മാത്രമല്ല രാജ്യത്തിന് പുറത്തും അദ്ദേഹത്തിന് നിരവധി ആരാധകരുണ്ടായിരുന്നു. ഇന്ത്യൻ ചലച്ചിത്ര മേഖലയിലെ, പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യൻ സിനിമാ വ്യവസായത്തിലെ പ്രമുഖ വ്യക്തികളിൽ ഒരാളാണ് എസ് പി ബി. തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം, ഹിന്ദി, തുളു, ഒറിയ, അസമീസ്, സംസ്കൃതം തുടങ്ങിയ നിരവധി ഇന്ത്യൻ ഭാഷകളിലെ സിനിമകളിൽ ശക്തമായ സ്വാധീനം ചെലുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്.

0: करो ना मुझे प्यार।
1: ഓരോ കുഞ്ഞു ഹൃദയത്തിനും ഒരു പാട്ട്, ഓരോ കുഞ്ഞു സ്വപ്നത്തിനും ഒരു കൂട്ടുകാരൻ. റേഡിയോ സാന്ദനം 90.4 FM.
2: ഒരിക്കൽ കൂടി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് സ്വാഗതം. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. വ്യത്യസ്തമായ ആലാപന ശൈലികൾ കൊണ്ട് ആസ്വാദക ഹൃദയങ്ങൾ കീഴടക്കിയ പ്രിയ ഗായകൻ SPB യുടെ ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയപ്പെട്ടവർക്കായി സമ്മാനിക്കുന്നത്. സിനിമകളിലും ആൽബങ്ങളിലും TV സീരിയലുകളിലുമായി 40,000-ൽ അധികം ഗാനങ്ങൾ അദ്ദേഹം ആലപിച്ചിട്ടുണ്ട്. 1966 തെലുങ്ക് ചിത്രമായ ശ്രീ ശ്രീ ശ്രീ മര്യാദ രാമണ്ണ എന്ന ചിത്രത്തിലൂടെയായിരുന്നു പിന്നണി ഗാനരംഗത്ത് അദ്ദേഹത്തിന്റെ തുടക്കം.

0: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തെ മികച്ച ഗായകനും നടനും സംഗീത സംവിധായകനും നിർമ്മാതാവും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമൊക്കെ ആയിട്ടുള്ള ശ്രീ എസ് പി ബാലസുബ്രഹ്മണ്യത്തിന്റെ ശ്രുതി മധുരമായ ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിച്ചത്. ഏറ്റവും കൂടുതൽ ചലച്ചിത്ര പിന്നണി ഗാനങ്ങൾ പാടിയ ഗായകൻ എന്ന ഗിന്നസ് ലോക റെക്കോർഡ് എസ് പി ബിക്ക് സ്വന്തമാണ്. അദ്ദേഹം മികച്ച ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടിയായിരുന്നു. തമിഴ് ചിത്രങ്ങളുടെ തെലുങ്ക് പതിപ്പുകളിൽ കമൽഹാസന്റെ സ്ഥിരം ഡബ്ബിംഗ് ആർട്ടിസ്റ്റായി അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. ഈ കലാപ്രതിഭയ്ക്ക് പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ എന്നീ ബഹുമതികൾ നൽകി രാജ്യം ആദരിച്ചിരുന്നു. മികച്ച ഗായകനുള്ള 6 ദേശീയ അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. 2020 സെപ്റ്റംബർ 25 അദ്ദേഹം നമ്മെ വിട്ടു പിരിഞ്ഞത്. പക്ഷെ ഇന്നും ആ കലാകാരൻ ആസ്വാദക ഹൃദയങ്ങൾ കീഴടക്കിക്കൊണ്ടേയിരിക്കുന്നു. ഇന്നത്തെ മേഘമൽഹാർ ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തയാഴ്ച വീണ്ടും എത്താം. ഇതേ

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മേഘമൽഹാർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീലക്ഷ്മി ആർ, സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
2: ശുഭകാര്യങ്ങളുടെ തുടക്കത്തിൽ ആദ്യം സ്മരിക്കുന്ന നാമം, വിഘ്നങ്ങളെ അകറ്റി വിജയത്തിലേക്ക് വഴി തുറക്കുന്ന ദേവൻ, വിദ്യയുടെയും ബുദ്ധിയുടെയും സമൃദ്ധിയുടെയും പ്രതീകം ശ്രീ ഗണപതി ഭഗവാൻ. ഇന്ന് വിനായക ചതുർത്ഥി ദിനം. ഗണപതി ഭഗവാന്റെ ജനനത്തെ അനുസ്മരിക്കുകയും ഭക്തിയോടും ആഘോഷങ്ങളോടും കൂടി ഗണപതിയെ ആരാധിക്കുകയും ചെയ്യുന്ന വിശേഷ ദിനമാണ് വിനായക ചതുർത്ഥി.

ചതുർത്ഥിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രസിദ്ധമായ ഐതിഹ്യം പാർവതി ദേവിയും ഗണപതിയും തമ്മിലുള്ളതാണ്. ഒരിക്കൽ പാർവതി ദേവി കുളിക്കാനായി പോയപ്പോൾ കാവൽ ഗണപതിയാണ് ഏൽപ്പിക്കുന്നത്. ആരെയും അവിടേക്ക് പ്രവേശിക്കാൻ അനുവദിക്കരുതെന്ന് നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. പരമശിവൻ അവിടേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോൾ ഗണപതി അദ്ദേഹത്തെ തടഞ്ഞു. തുടർന്ന് കോപിഷ്ഠനായ ശിവൻ ഗണപതിയുടെ തല വെട്ടി മാറ്റി. ഇത് പാർവതിയെ വളരെയധികം വേദനിപ്പിച്ചു. ഗണേഷിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന് ദേവി നിർദ്ദേശിച്ചു. ഗണപതിയെ ജീവിപ്പിക്കാനായി ബ്രഹ്മാവ് ആനയുടെ തല ശരീരത്തിൽ വച്ചു പിടിപ്പിച്ചു. അങ്ങനെയാണ് ആനയുടെ തലയുള്ള ദേവനായി മാറിയത്. ഈ രൂപം ഗണേഷിന്റെ മുഖമുദ്രയായി മാറി. വിനായക ചതുർത്ഥി ഗണപതി ഭഗവാന്റെ പുനർജന്മത്തെ അനുസ്മരിക്കാനും സന്തോഷിക്കാനുമുള്ള ദിവസമായി. ഗണേഷിനോടുള്ള ഭക്തി പ്രകടിപ്പിക്കാനും അദ്ദേഹത്തിന്റെ അനുഗ്രഹം തേടാനുമുള്ള അവസരം ഇത് നൽകുന്നു. ഗണപതിയെ വിഘ്നേശ്വരൻ എന്ന് കൂടി വിശേഷിപ്പിക്കുന്നു. അർത്ഥം വിഘ്നങ്ങളുടെ ഈശ്വരൻ എന്നാണ്. അതുകൊണ്ട് തന്നെ പുതിയൊരു സംരംഭം ആരംഭിക്കുമ്പോഴും വിവാഹം പോലുള്ള മംഗളകർമ്മങ്ങൾ നടത്തുമ്പോഴും യാത്ര തുടങ്ങുമ്പോഴും പഠനത്തിന്റെ തുടക്കത്തിലും ഗണപതിയെ ആദ്യം സ്മരിക്കുന്ന പാരമ്പര്യം നാം നിലനിർത്തുന്നു. ഗണപതിയുടെ രൂപം തന്നെ നിരവധി ആശയങ്ങളുടെ പ്രതീകമാണ്. വലിയ ആനത്തല ജ്ഞാനത്തിന്റെയും ബുദ്ധിയുടെയും പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. വലിയ ചെവികൾ കൂടുതൽ കേൾക്കാനും മറ്റുള്ളവരുടെ വാക്കുകൾ ശ്രദ്ധയോടെ മനസ്സിലാക്കാനും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ചെറിയ കണ്ണുകൾ ഏകാഗ്രതയോടെയും ശ്രദ്ധയോടെയും കാര്യങ്ങൾ കാണണമെന്ന സന്ദേശം നൽകുന്നു. തുമ്പിക്കൈ ശക്തിയോടൊപ്പം സാഹചര്യങ്ങൾക്കനുസരിച്ച് വഴങ്ങാനുള്ള കഴിവിനെയും സൂചിപ്പിക്കുന്നു. ഗണപതിയുടെ വാഹനമാണ് മൂഷികൻ. ഗണപതിയെ പോലെ ശക്തനും ജ്ഞാനിയുമായ ദേവതയുടെ വാഹനമായി വളരെ ചെറിയൊരു ജീവിയെ അവതരിപ്പിക്കുന്നതിലും ഒരു പ്രതീകാത്മകമായ സന്ദേശമുണ്ട്. മനുഷ്യന്റെ നിയന്ത്രിക്കപ്പെടാത്ത ആഗ്രഹങ്ങളെയും ചഞ്ചലമായ മനസ്സിനെയും മൂഷികൻ പ്രതിനിധീകരിക്കുന്നതായി ചില വ്യാഖ്യാനങ്ങളിൽ പറയപ്പെടുന്നു. അതിനാൽ ജ്ഞാനം മനസ്സിനെയും ആഗ്രഹങ്ങളെയും നിയന്ത്രിക്കുമ്പോഴാണ് ജീവിതത്തിൽ യഥാർത്ഥ വിജയം നേടാനാകുന്നത് എന്ന സന്ദേശവും ഈ രൂപത്തിലൂടെ വായിച്ചെടുക്കാം. ഗണപതിയുടെ പ്രിയപ്പെട്ട നൈവേദ്യമായി അറിയപ്പെടുന്നത് മോദകമാണ്. അതിനാൽ വിനായക ചതുർത്ഥി പൂജകളിൽ മോദകത്തിന് പ്രത്യേക സ്ഥാനമുണ്ട്. മോദകത്തിന്റെ മധുരം ജീവിതത്തിലെ ആനന്ദത്തെയും അതിന്റെ ഉള്ളിലെ പൂരണം ജ്ഞാനത്തിന്റെ ആന്തരിക മൂല്യത്തെയും പ്രതിനിധീകരിക്കുന്നതായി പാരമ്പര്യ വ്യാഖ്യാനങ്ങളിൽ പറയപ്പെടുന്നു. വിനായക ചതുർത്ഥി ദിനത്തിൽ വീടുകളിലും ക്ഷേത്രങ്ങളിലും ഗണപതി വിഗ്രഹം സ്ഥാപിച്ച് പൂജ നടത്തുന്നു. പുഷ്പങ്ങൾ, വിവിധ ഫലങ്ങൾ, മോദകം തുടങ്ങിയവ നൈവേദ്യമായി

ആരാധിക്കുന്ന പതിവുമുണ്ട്. ചില പ്രദേശങ്ങളിൽ ഗണപതി പൂജ ഒരു ദിവസം മാത്രമല്ല, നിരവധി ദിവസങ്ങളിലായാണ്. അവസാന ദിവസം ഗണപതി വിഗ്രഹം ഘോഷയാത്രയായി കൊണ്ടുപോയി ജലത്തിൽ നിമഞ്ജനം ചെയ്യുന്ന ചടങ്ങാണ് ഗണേശ വിസർജൻ. ഇത് ഗണപതിയുടെ വരവും തിരിച്ചുപോക്കുമെന്ന ആത്മീയ ആശയവുമായി ബന്ധപ്പെടുത്തി കണക്കാക്കപ്പെടുന്നു.

ഒരു പുതിയ തുടക്കത്തിനു മുമ്പ് ഗണപതിയെ ഓർക്കുമ്പോൾ അത് വെറും ഒരു ആചാരമല്ല, തടസ്സങ്ങളെ ഭയപ്പെടാതെ മുന്നോട്ടു പോകാനുള്ള ആത്മവിശ്വാസം കൂടിയാണ്. ജ്ഞാനത്തോടെ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഓർമ്മപ്പെടുത്തലാണ്. ഓരോ തുടക്കവും നല്ലൊരു ചിന്തയോടെ ആരംഭിക്കണമെന്ന സന്ദേശമാണ്. പ്രാർത്ഥനകളിൽ പ്രതീക്ഷയും തുടക്കങ്ങളിൽ വിജയവും ജീവിതത്തിൽ സന്തോഷവും നിറയട്ടെ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ ഹൃദയം നിറഞ്ഞ വിനായക ചതുർത്ഥി ആശംസകൾ.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: ൊരു മാരിപ്പെണ്ണ് നീരാടി വരും ഒരു പുഴയോരത്തുമോ വന്തി മറയണ നേരത്തെന്തിന് കാടുകേറി നീതിരുമാലിക്കാറ്റേ അന്തിക്കിത് വഴി വന്ന ദേവിയുടെ കൊഞ്ചിക്കുളിരണ കാച്ചിലമ്പുകളിൽ ഓടിത്തൊട്ടുമിണ്ടാതെ ഉളിറി രങ്ങാടി ഇന്ന് പാട്ടായി വെറും ഒരു വക്കാണത്തിന് വട്ടമൊരുക്കണ കുട്ടിക്കുറുവാ.

ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: റേഡിയോ സന്തുനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ബെഡ് ടൈം സ്റ്റോറീസ്.

കൊച്ചുകൂട്ടുകാരെ, ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം. രാജാവിന്റെ കുപ്പായം, ഇതാണ് ഇന്നത്തെ കഥയുടെ പേര്. കുറേ കാലം മുമ്പ് ഒരിടത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു. ഖജനാവിലെ പണമെല്ലാം തനിക്ക് പുതിയ വിശിഷ്ട വസ്ത്രങ്ങൾ തയ്പ്പിക്കാനാണ് രാജാവ് ചിലവാക്കിയിരുന്നത്. എപ്പോഴും ഭംഗിയുള്ള വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ ധരിച്ചിരിക്കണം, ഈ ഒരു വിചാരമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രജകളെയോ സൈന്യത്തെയോ കുറിച്ച് ഒരു വിചാരവും ഉണ്ടായിരുന്നില്ല. ഓരോ മണിക്കൂറും മാറാൻ അദ്ദേഹം പുതിയ കോട്ട് തയ്പ്പിച്ചിരുന്നു. ആ രാജ്യത്ത് ആരും രാജാവ് സദസ്സിലുണ്ട് എന്ന് പറയാറുണ്ടായിരുന്നില്ല. രാജാവ് എപ്പോ നോക്കിയാലും അലമാരയ്ക്കും സമീപം കാണും എന്നാണ് പറയുക. ഇത് സഹിക്ക വയ്യാതെ ആയപ്പോൾ ആ രാജ്യത്തെ രണ്ടു പേർ വേഷം മാറി രാജാവിന്റെ കൊട്ടാരത്തിൽ ചെന്നു. അവർ പറഞ്ഞു, വടക്ക് നിന്നും വരികയാണ്, നെയ്ത്തുകാരാണ്, ലോകത്തിലേക്കും വിശിഷ്ട

0: ശുദ്ധമായ വസ്ത്രം ഞങ്ങൾക്ക് തുന്നാനറിയാം. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അത് ധരിക്കാൻ യോഗ്യനല്ലാത്ത ഒരുവന് അത് കാണാൻ സാധിക്കില്ല. വെഡ്ഡികൾക്കും അത് കാണാനാവുന്നില്ല. രാജാവ് ഉടനടി പറഞ്ഞു, ആ വസ്ത്രം ധരിക്കാൻ ഞാൻ തന്നെയാണല്ലോ യോഗ്യൻ. പോരാത്തതിന് ഈ രാജ്യത്തെ വിഡ്ഢികളെ കണ്ടുപിടിക്കുകയും ചെയ്യാമല്ലോ. രാജാവ് ആ വസ്ത്രം നെയ്യാൻ കൽപ്പന കൊടുത്തു. നെയ്ത്തുകാർ പട്ടും സ്വർണവും വരുത്തി നൂൽ നൂൽക്കാനിരുന്നു. പക്ഷേ നൂൽ നൂൽക്കുന്ന യന്ത്രത്തിൽ യാതൊന്നുമില്ലാതെ ഇരുന്നു. യോഗ്യതയില്ലാത്തവർക്കും വിഡ്ഢികൾക്കും കാണാൻ പറ്റില്ല എന്നതുകൊണ്ട് രാജാവ് ആദ്യം വസ്ത്രം നെയ്യുന്നത് നോക്കാൻ മന്ത്രിയെ അയച്ചു. രാജാവിൻ്റെ മുമ്പിൽ നല്ലവനാകാൻ വേണ്ടി മന്ത്രി പറഞ്ഞു, എന്ത് നല്ല നിറം, എന്ത് നെയ്ത്ത്! സത്യമായും ഇങ്ങനെ ഒരു വസ്ത്രം കണ്ടിട്ടേയില്ല. കുറെ ദിവസം കഴിഞ്ഞപ്പോൾ സൈന്യാധിപനെ അവരുടെ അടുക്കലേക്ക് അയച്ചു. മന്ത്രി കണ്ട വസ്ത്രം താൻ കണ്ടില്ല എന്ന് എങ്ങനെ പറയും? അതുകൊണ്ട് സൈന്യാധിപനും വന്നു മന്ത്രി പറഞ്ഞത് ആവർത്തിച്ചു. പോയി കണ്ടവർ വെറും നെയ്ത്ത് യന്ത്രം തിരിയുന്നതല്ലാതെ യാതൊന്നും അവിടെ കണ്ടില്ല. എങ്കിലും വന്നിട്ട് എത്ര നല്ല വസ്ത്രം എന്ന് പറഞ്ഞു. അവസാനം നെയ്ത്തുകാർ വായുവിൽ കത്രിക കൊണ്ട് വെട്ടി വസ്ത്രങ്ങൾ ബട്ടൺ വയ്ക്കുന്നതായി നടിച്ച് ഇതാ തിരുമേനിയുടെ കുപ്പായം എന്ന് പറഞ്ഞ് രാജാവിന് നൽകി. രാജാവിനും ഒന്നും കാണാൻ കഴിഞ്ഞില്ല. യോഗ്യനല്ലാത്തത് കൊണ്ടായിരിക്കുമോ കാണാത്തത് എന്ന് പേടിച്ച് രാജാവ് സന്തോഷം നടിച്ചു. കുറെ കൂടി സ്വർണവും പട്ടും അവർക്ക് സമ്മാനിച്ചു, യാത്രയാക്കി. പിറ്റേ ദിവസം എല്ലാ വസ്ത്രവും ഊരിക്കളഞ്ഞ് പുതിയ കുപ്പായവും ഇട്ട് രാജാവ് പട്ടണത്തിലൂടെ നടന്നു വരവേ ഒരു കുഞ്ഞു വിളിച്ചു പറഞ്ഞു, അയ്യേ, രാജാവ് കുപ്പായം ഇട്ടിട്ടില്ല. അപ്പോഴാണ് ഓരോരുത്തരായി അത് ശരിയാണെന്ന് പറയാൻ തുടങ്ങിയത്. പിന്നത്തെ കഥ പറയേണ്ടതില്ലല്ലോ. കൂട്ടുകാരെ, ഈ കഥ ഇന്നിവിടെ അവസാനിക്കുന്നു. നാളെ വേറൊരു കഥയുമായിട്ട് എത്താം. ശുഭരാത്രി.
1: റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്.
2: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ. കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

0: താങ്കളെടുത്തോളി
1: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ദൂരം 90.4 FM നോടൊപ്പം.

മനോരമകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

തുടങ്ങി. ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: ഓരോ നിമിഷവും പാട്ടിനൊപ്പം, ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം. ഇത് റേഡിയോ സന്തുലം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം, അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: പ്രിയപ്പെട്ട കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, എല്ലാവർക്കും നമസ്കാരം. അറിയാം അറിവ് നേടാമിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ പ്രീത സുഗതൻ. വള്ളംകളി കാണാൻ നമുക്കെല്ലാം ഇഷ്ടമല്ലേ? കരയിൽ ആയിരക്കണക്കിന് കണ്ണുകൾ ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്നു. കായലിൽ നീണ്ടുകിടക്കുന്ന വള്ളങ്ങളിൽ തുഴച്ചിൽക്കാർ, ഒരേ താളത്തിൽ ഉയരുന്ന 100 കണക്കിന് കൈകൾ, ഒരേ ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്ന വള്ളങ്ങൾ, കരയിൽ നിന്നും ഉയരുന്ന ആർപ്പുവിളികൾ, കായലിന്റെ ഓളങ്ങൾക്കൊപ്പം ഒഴുകിയെത്തുന്ന വഞ്ചിപ്പാട്ടിന്റെ താളം, ഇത് കേരളത്തിന്റെ ആഘോഷമാണ്. വെള്ളത്തോടും വള്ളത്തോടും മനുഷ്യരോടും ചേർന്ന് നിൽക്കുന്ന കേരളത്തിന്റെ ഒരു മനോഹര പാരമ്പര്യം. എന്നാൽ ഈ ആവേശത്തിന് പിന്നിൽ ഒരു നീണ്ട ചരിത്രമുണ്ട്. എങ്ങനെയാണ് വള്ളംകളി കേരളത്തിൽ ആരംഭിച്ചത്? എന്തുകൊണ്ടാണ് ചുണ്ടൻ വള്ളങ്ങൾക്ക് ഇത്ര പ്രത്യേകത? 100 കണക്കിന് തുഴച്ചിൽക്കാർ ഒരേ താളത്തിൽ തുഴയെറിയുന്നതിന്റെ രഹസ്യം എന്താണ്? കേരളത്തിലെ പ്രധാനപ്പെട്ട വള്ളംകളികൾ ഏതൊക്കെയാണ്? അപ്പോൾ ഇന്നത്തെ അറിയാം അറിവ് നേടാമിന്റെ ഈ എപ്പിസോഡിലൂടെ ഇതിനെയൊക്കെ പറ്റി നമുക്ക് കൂടുതലായി അറിയാം. വഞ്ചിപ്പാട്ടിന്റെ താളത്തിൽ കേരളത്തിന്റെ കായലുകളിലൂടെ നമ്മുടെ സ്വന്തം വള്ളംകളിയുടെ ചരിത്രത്തിലേക്ക് ഒരു യാത്ര നടത്താം.

കാരണം. ജലാശയങ്ങൾ ധാരാളമുള്ള കേരളത്തിൽ ചേര രാജാക്കന്മാരുടെ കാലം മുതൽക്കേ വഞ്ചികൾ ഒരു പ്രധാന ഗതാഗത മാർഗമായിരുന്നു. ഇന്ന് നാം കാണുന്ന വള്ളംകളിയുടെ ചരിത്രം ആഴത്തിൽ നോക്കിയാൽ അത് വെറുമൊരു ഓണക്കാല കായിക മത്സരം മാത്രമല്ലെന്ന് മനസ്സിലാക്കാം. കേരളത്തിലെ രാജഭരണകാലത്തേക്കും യുദ്ധങ്ങളിലേക്കും ക്ഷേത്ര ആചാരങ്ങളിലേക്കും കായൽ ജീവിതത്തിലേക്കും നീളുന്ന ഒരു വലിയ ചരിത്രമാണ് ഇതിനു പിന്നിൽ. വള്ളംകളി എന്ന പാരമ്പര്യത്തിന് വളരെ പഴക്കമുണ്ട്. എന്നാൽ ഇന്ന് നാം കാണുന്ന ഓരോ വള്ളംകളിക്കും ഓരോ ചരിത്രമാണ്. ആറന്മുള വള്ളംകളിക്കും ചമ്പക്കുളം വള്ളംകളിക്കും നെഹ്റു ട്രോഫിക്കും വ്യത്യസ്ത ഉത്ഭവ കഥകളാണ്. ചുണ്ടൻ വള്ളങ്ങളുടെ ഉത്ഭവത്തെക്കുറിച്ച് കേരള ടൂറിസം പറയുന്ന പ്രധാന ചരിത്ര കഥ ചെമ്പകശ്ശേരി രാജാവായ ദേവനാരായണനുമായി ബന്ധപ്പെട്ടതാണ്. ഏകദേശം 400 മുമ്പ് ആലപ്പുഴ പ്രദേശത്തെ ഒരു രാജാവിന് എതിരാളികളോട് യുദ്ധത്തിൽ പരാജയം നേരിട്ടതിനെ തുടർന്ന് തന്റെ നാവിക ശക്തി കൂടുതൽ ശക്തമാക്കേണ്ടതുണ്ടായി. അതിന്റെ ഭാഗമായി പുരാതന നാവിക ശാസ്ത്രപരമായ അറിവുകൾ ഉപയോഗിച്ച് പുതിയ തരത്തിലുള്ള യുദ്ധവള്ളം രൂപപ്പെടുത്തുകയായിരുന്നു എന്നാണ് ചരിത്ര വിവരണം. പിന്നീട് ഇതാണ് ചുണ്ടൻ വള്ളത്തിന്റെ മാതൃകയായി വളർന്നത്. മറ്റൊരു വിവരണത്തിൽ കായംകുളം ചെമ്പകശ്ശേരി രാജ്യങ്ങൾ തമ്മിലുള്ള സംഘട്ടനങ്ങളുടെ കാലത്ത് ചെമ്പകശ്ശേരി രാജാവായ ദേവനാരായണൻ ഒരു പ്രത്യേക യുദ്ധവള്ളം നിർമ്മിക്കാൻ നിർദ്ദേശിച്ചതായി പറയുന്നു. അതായത് ചുണ്ടൻ വള്ളം ആദ്യം മത്സരത്തിനായി ഉണ്ടാക്കിയതല്ല, യുദ്ധ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു നാവിക വള്ളമായിരുന്നു എന്നതാണ് പറയപ്പെടുന്ന പ്രധാന ചരിത്ര പശ്ചാത്തലം. ചുണ്ടൻ വള്ളങ്ങൾക്ക് ആ പേര് വരാൻ കാരണം അതിന്റെ രൂപം തന്നെയാണ്. വള്ളത്തിന്റെ മുൻഭാഗം ഉയർന്ന് വളഞ്ഞു നിൽക്കുന്ന രൂപമാണ് അതിന്റെ പ്രത്യേകത. അത് ഒരു പാമ്പ് പത്തി വിടർത്തി നിൽക്കുന്നത് പോലെ തോന്നുന്നതിനാലാണ് ഇംഗ്ലീഷിൽ സ്നേക് ബോട്ട് എന്ന് പറയപ്പെടുന്നത്. ഒരു ചുണ്ടൻ വള്ളത്തിൽ ഏകദേശം 100 നീളവും 100 to 150 വരെ തുഴച്ചിൽക്കാരെയും ഉൾക്കൊള്ളാൻ കഴിയും. വള്ളത്തിന്റെ വലിപ്പം മാത്രമല്ല, 100 കൈകൾ ഒരേ താളത്തിൽ തുഴയുന്നതാണ് അതിന്റെ യഥാർത്ഥ വിസ്മയം. ഇന്നത്തെ രീതിയിലുള്ള വള്ളംകളി ഒരൊറ്റ ദിവസം ആരംഭിച്ചതല്ല. രാജാക്കന്മാരുടെ കാലത്തെ യുദ്ധവള്ളങ്ങൾ, ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ജലയാത്രകൾ, പ്രാദേശിക ഉത്സവങ്ങൾ, പിന്നീട് നടന്ന വള്ള മത്സരങ്ങൾ, ഇവയെല്ലാം ചേർന്നാണ് വള്ളംകളി സംസ്കാരം രൂപപ്പെട്ടത്. ഉദാഹരണത്തിന്, ആറന്മുള ഉത്രട്ടാതി വള്ളംകളി വളരെ പുരാതനമായ ഒരു പാരമ്പര്യമാണ്. അതിനു പിന്നിൽ ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആചാരവും തിരുവോണ തോണിയുടെ കഥയുമുണ്ട്. അത് ഇങ്ങനെയാണ്. കാട്ടൂർ മങ്ങാട് ഭട്ടതിരി കുട്ടികളില്ലാത്ത ദുഃഖത്തിൽ പമ്പാ നദിക്കരയിൽ ഭഗവത് നാമം ജപിച്ച് തപസ് ചെയ്തു. തിരുവോണ നാളിൽ തന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വരുന്ന ഏതെങ്കിലും ഒരു ബ്രാഹ്മണന് സദ്യ നൽകുമെന്ന് അദ്ദേഹം പ്രതിജ്ഞയെടുത്തു. അന്ന് ഒരു ഉണ്ണിയുടെ രൂപത്തിൽ ഭഗവാൻ പാർത്ഥസാരഥി ഭട്ടതിരിയുടെ ഇല്ലത്തെത്തുകയും സദ്യ സ്വീകരിക്കുകയും ചെയ്തു. യാത്ര പറയുമ്പോൾ ഇനി മുതൽ ഓരോ തിരുവോണത്തിനും തനിക്കുള്ള സദ്യ ആറന്മുള ക്ഷേത്രത്തിൽ എത്തിച്ചാൽ മതിയെന്ന് ഉണ്ണി ഭട്ടതിരിയോട് അരുളി ചെയ്തു. കാട്ടൂർ ഭട്ടതിരി ഒരിക്കൽ തിരുവോണ നാളിൽ ആറന്മുള ക്ഷേത്രത്തിലേക്ക് സദ്യ വിഭവങ്ങളുമായി പമ്പയിലൂടെ പോയപ്പോൾ അക്രമികളിൽ നിന്നും സംരക്ഷിക്കാൻ കരക്കാർ പോർ വള്ളങ്ങളിൽ അകമ്പടി സേവിച്ചതാണ് വള്ളംകളിയുടെ തുടക്കം. അർജുനൻ പാർത്ഥസാരഥി വിഗ്രഹം ആറന്മുളയിൽ പ്രതിഷ്ഠിച്ച ചിങ്ങമാസത്തിലെ ഉത്രട്ടാതി നാളിന്റെ അനുസ്മരണമായും ഇത് ആഘോഷിക്കുന്നു. ആറന്മുളയിൽ ഉപയോഗിക്കുന്ന ചുണ്ടൻ വള്ളങ്ങളെ പള്ളിയോടങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഭഗവാന്റെ വാഹനങ്ങളായാണ് ഇവ കരുതപ്പെടുന്നത്. തുഴച്ചിൽക്കാർ വെള്ളമുണ്ടും തലപ്പാവുമണിഞ്ഞ് പരമ്പരാഗത രീതിയിലാണ് പള്ളിയോടങ്ങളിൽ കയറുന്നത്. മറ്റ് വള്ളംകളികളിലെ വേഗ താളങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കിഴക്കൻ ശൈലിയിലുള്ള വഞ്ചിപ്പാട്ടുകളാണ് ഇവിടെ പാടുന്നത്. കുചേലവൃത്തം, സന്താനഗോപാലം, ഭീഷ്മപർവം തുടങ്ങിയ പൈതൃക ശ്ലോകങ്ങളാണ് വഞ്ചികളിൽ ഈണത്തിൽ ആലപിക്കുന്നത്. 64 വിഭവങ്ങൾ അടങ്ങിയ പ്രശസ്തമായ ആറന്മുള വള്ളസദ്യ പള്ളിയോടക്കാർക്ക് വഴിപാടായി നൽകുന്നു.
കേരളത്തിലുടനീളം വിവിധ തരം വള്ളംകളി മത്സരങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ ഏറ്റവും പ്രശസ്തമായത് ചുണ്ടൻ

വള്ളങ്ങളുടേത് തന്നെയാണ്. വള്ളങ്ങളുടെ രൂപകൽപ്പനയും രൂപവും ഒരു പ്രശസ്ത മരപ്പണിക്കാരനാണ് സൃഷ്ടിച്ചതെന്ന് പറയപ്പെടുന്നു. ചുണ്ടൻ വള്ളം നിർമ്മിക്കുന്നതിന് പാരമ്പര്യമായി കൈമാറി വന്ന പ്രത്യേക നിർമ്മാണ രീതിയും അളവുകളുമുണ്ട്. ആദ്യം വള്ളത്തിന്റെ രേഖാചിത്രം തയ്യാറാക്കും. അതനുസരിച്ചാണ് മരത്തിന്റെ അളവുകളും വളവുകളും കണക്കാക്കി നിർമ്മാണം തുടങ്ങുന്നത്. നിർമ്മാണം തുടങ്ങുന്നത് വെറുമൊരു മരപ്പണി ആരംഭിക്കുന്നത് പോലെയല്ല, പരമ്പരാഗതമായി ഉളികുത്തൽ പോലെയുള്ള ചടങ്ങുകളോടെയാണ് നിർമ്മാണത്തിന് തുടക്കം കുറിക്കുന്നത്. ഒരു ചുണ്ടൻ വള്ളത്തിൽ 75 മുതൽ 95 വരെ തുഴച്ചിലുകാർ ഉണ്ടാകുന്ന വള്ളങ്ങളുണ്ട്. ചില വള്ളങ്ങളിൽ 100-ൽ അധികം ആളുകളെയും ഉൾക്കൊള്ളും. ഇപ്പോഴത്തെ മത്സര ചുണ്ടൻ വള്ളങ്ങളിൽ ഏകദേശം 100 മുതൽ 150 പേർ വരെ സംഘത്തിലുണ്ടാകും. ഇതിൽ തുഴച്ചിലുകാർക്കൊപ്പം അമരക്കാർ, പാട്ടുകാർ, താളം നിയന്ത്രിക്കുന്നവർ എന്നിവരും ഉൾപ്പെടുന്നു. വള്ളത്തിനകത്തെ ഓരോരുത്തർക്കും ഓരോ ചുമതലയുണ്ട്. തുഴച്ചിലുകാർ വള്ളത്തെ മുന്നോട്ട് നയിക്കുമ്പോൾ ഒറ്റത്തുഴക്കാർ മുൻഭാഗത്തിരുന്ന് താളത്തിന് തുടക്കം കുറിക്കുന്നു. അമരക്കാർ പിന്നിൽ നിന്നും വള്ളത്തിന്റെ ദിശ നിയന്ത്രിക്കുന്നു. നിലക്കാർ വള്ളത്തിന്റെ പിന്നിലെ ഉയർന്ന ഭാഗത്ത് നിന്ന് താളവും ഏകോപനവും നോക്കുന്നു. വഞ്ചിപ്പാട്ടുകാർ പാട്ടിലൂടെ തുഴച്ചിലിന്റെ താളം ഏകീകരിക്കുന്നു. താളത്തിനൊത്ത് തുഴയാനും തുഴച്ചിൽക്കാരുടെ ആവേശം കൂട്ടാനുമായി പാടുന്ന പാട്ടുകളാണ് വഞ്ചിപ്പാട്ടുകൾ. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ വള്ളംകളി പുന്നമടക്കായലിൽ നടക്കുന്ന നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. ചുണ്ടൻ വള്ളങ്ങളുടെ ആവേശകരമായ മത്സരമാണ് ഇതിന്റെ പ്രധാന ആകർഷണം. 1952 ജവഹർലാൽ നെഹ്റു ആലപ്പുഴ സന്ദർശിച്ചപ്പോൾ നടന്ന വള്ളംകളി അദ്ദേഹത്തെ ആകർഷിക്കുകയും തുടർന്ന് അദ്ദേഹത്തിന്റെ പേരിൽ ട്രോഫി ഏർപ്പെടുത്തുകയും ചെയ്തതാണ് നെഹ്റു ട്രോഫിയുടെ പ്രത്യേകത. കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയ വള്ളംകളികളിലൊന്നാണ് ചമ്പക്കുളം മൂലം വള്ളംകളി. ചമ്പക്കുളം പമ്പയാറ്റിലാണ് ഇത് നടക്കുന്നത്. അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു പുരാതന ഐതിഹ്യമാണ് ഇതിനു പിന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു മത്സരം മാത്രമല്ല, ആചാരവും വിശ്വാസവും ചരിത്രവും കൂടി ചേർന്ന ജലോത്സവമാണ്. മറ്റൊരു പ്രസിദ്ധമായ ജലോത്സവമാണ് പായിപ്പാട് ജലോത്സവം. ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യവുമുണ്ട് ഇതിനു പിന്നിൽ. കായംകുളം കായലിൽ നിന്നും ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെ വിഗ്രഹം കണ്ടെത്തുകയും വള്ളങ്ങളുടെ അകമ്പടിയോടെ അത് ഹരിപ്പാട്ടേക്ക് കൊണ്ടുവരികയും ചെയ്തതിന്റെ ഓർമ്മയിലാണ് ഈ ജലോത്സവം നടക്കുന്നത് എന്നാണ് വിശ്വാസം. കൊല്ലം ജില്ലയിലെ മൺറോത്തുരുത്തിൽ കല്ലടയാറ്റിൽ നടക്കുന്ന പ്രശസ്തമായ വള്ളംകളിയാണ് കല്ലട ജലോത്സവം. 28-ാം ഓണത്തിനാണ് ഇത് നടക്കുന്നത്. തെക്കൻ കേരളത്തിലെ പ്രധാന ചുണ്ടൻ വള്ള മത്സരങ്ങളിലൊന്നായ കല്ലട ജലോത്സവത്തിന് പ്രാദേശികമായി വലിയ ജനപിന്തുണയുണ്ട്. അതുപോലെ കൊല്ലം നഗരത്തിന് സമീപം അഷ്ടമുടി കായലിൽ നടക്കുന്ന പ്രധാന വള്ളംകളിയാണ് പ്രസിഡന്റ്സ് ട്രോഫി. 2011 ഇത് ആരംഭിച്ചത്. അന്നത്തെ രാഷ്ട്രപതി ശ്രീമതി പ്രതിഭ പാട്ടീൽ മത്സരം കാണാനെത്തിയതോടെയാണ് പ്രസിഡന്റ്സ് ട്രോഫി എന്ന പേര് ലഭിച്ചത്. ഇന്ന് ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ പ്രധാന മത്സരവുമാണ്. നമ്മുടെ കൊച്ചു കേരളത്തിൽ കായലുകളെയും പുഴകളെയും ഉത്സവമാക്കി മാറ്റുന്ന എത്രയോ വള്ളംകളികളാണ് ഓരോ വർഷവും നടക്കുന്നത്. ഓരോ വള്ളംകളിക്കും പറയാൻ ഓരോ കഥകൾ. വള്ളംകളി കാണുമ്പോൾ നമ്മൾ കാണുന്നത് വള്ളങ്ങളും തുഴകളും മാത്രമല്ല, ഒരേ താളത്തിൽ ഒന്നിക്കുന്ന ഒരുപാട് മനുഷ്യരെയാണ്. കാലം മാറിയാലും തലമുറകൾ മാറിയാലും വഞ്ചിപ്പാട്ടിന്റെ ആ താളവും തുഴകളുടെ ആ ഒരുമയും നമ്മുടെ കേരളത്തിന്റെ ഹൃദയത്തിൽ എന്നും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ വള്ളംകളി ഒരു മത്സരം മാത്രമല്ല, നമ്മുടെ നാടിന്റെ ഓർമ്മയും ആഘോഷവും ഒരുമയുടെ താളവുമാണ്. അങ്ങനെ ഇന്നത്തെ അറിയാം അറിവ് നേടാമിന്റെ ഈ എപ്പിസോഡിൽ വള്ളംകളിയെ പറ്റിയുള്ള അറിവുകളാണ് ശ്രോതാക്കളുമായി പങ്കുവച്ചത്. നമ്മുടെ നാടിന്റെ ചരിത്രത്തോടും സംസ്കാരത്തോടും ചേർന്ന് നിൽക്കുന്ന ഈ അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് എന്നെ കേട്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നന്ദി. അടുത്തയാഴ്ച കൂടുതൽ അറിവുകളുമായി തിരിച്ചെത്താം. ഞാൻ പ്രീത സുഗതൻ. സ്റ്റേ ട്യൂൺഡ് ടു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM, always with you, wherever you are.

കേട്ടത് അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രീത സുഗതൻ. സാങ്കേതിക സഹായം ശ്യാംദാസ്. കേൾക്കാം ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.

ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

നായുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ വലിക്കുന്നില്ല. പണ്ടിവൻ ഒരു കടിയാൽ ഒരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേൻ. പണ്ടിവൻ ഒരു കടിയാൽ

ജീവിതത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാന്. ഇത് സെപ്റ്റംബർ മാസം, സിക്കിൾ സെൽ ഡിസീസ് അവയർനെസ് മന്ത്. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലാണ് സിക്കിൾ സെൽ അവബോധ മാസമായി ആചരിക്കുന്നത്. അരിവാൾ കോശരോഗത്തെക്കുറിച്ചും അത് രക്തത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്നും ആളുകളെ പഠിപ്പിക്കുന്നു. രോഗത്തിനുള്ള പുതിയ ചികിത്സകൾ കണ്ടെത്താനും രോഗികൾക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിക്കാനും ഫണ്ട് ശേഖരിക്കുന്നു. രോഗികൾക്ക് പതിവായി രക്തം ആവശ്യമായി വരുന്നതിനാൽ സന്നദ്ധ രക്തദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ മാസം തന്നെയാണ് ബാല്യകാല ക്യാൻസർ അവബോധ മാസമായി ആചരിക്കുന്നത്. കുട്ടികളിലെ ക്യാൻസർ രോഗങ്ങളെക്കുറിച്ചുള്ള അറിവ് നൽകാനും രോഗബാധിതരായ കുട്ടികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും പിന്തുണയേകാനും ഈ മാസം ലോകമെമ്പാടും വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഗോൾഡ് റിബൺ ബാല്യകാല ക്യാൻസർ അവബോധത്തിന്റെ ഔദ്യോഗിക ചിഹ്നവും നിറവുമാണിത്. ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ: നേരത്തെയുള്ള രോഗനിർണയം, കൃത്യസമയത്തുള്ള ചികിത്സ, രോഗത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ മാറ്റുക എന്നിവയാണ്. സെപ്റ്റംബർ മാസത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം അഥവാ PCOS അവബോധ മാസം. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലാണ് ആചരിക്കുന്നത്. സ്ത്രീകളിലെ ഹോർമോൺ അസന്തുലിതാവസ്ഥ സംബന്ധിച്ച പ്രശ്നങ്ങൾ, പ്രാരംഭ രോഗനിർണയത്തിന്റെ പ്രാധാന്യം, ആരോഗ്യകരമായ ജീവിതശൈലി എന്നിവയെക്കുറിച്ച് സമൂഹത്തിൽ അറിവ് നൽകാനാണ് ഈ മാസം ലക്ഷ്യമിടുന്നത്. കൃത്യസമയത്തുള്ള രോഗനിർണയം ഉറപ്പാക്കുക, ശരിയായ ആരോഗ്യ വിവരങ്ങൾ എത്തിക്കുക,

0: മാനസികവും ശാരീരികവുമായ പിന്തുണ നൽകുക എന്നിവയും പ്രധാന ലക്ഷ്യങ്ങളാണ്. PCOS പ്രധാന ലക്ഷണങ്ങൾ: ക്രമരഹിതമായ ആർത്തവം, ശരീരഭാരം വർദ്ധിക്കുക, മുഖത്തും ശരീരത്തും അമിതമായ മുടിവളർച്ച ഉണ്ടാകുക, മുഖക്കുരു ഉണ്ടാകുക എന്നിവയാണ്. ഇവയെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ: ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക, കൃത്യമായ വ്യായാമം ചെയ്യുക, ശരീരഭാരം നിയന്ത്രിച്ച് നിർത്തുക എന്നിവയാണ്.
1: ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.

ഗീതാരാമായണത്തിന്റെ ദാർശനികതയെക്കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. ഇത് സെപ്റ്റംബർ മാസം, സിക്കിൾ സെൽ ഡിസീസ് അവയർനെസ് മന്ത്. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലാണ് സിക്കിൾ സെൽ അവബോധ മാസമായി ആചരിക്കുന്നത്. അരിവാൾ കോശ രോഗത്തെക്കുറിച്ചും അത് രക്തത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്നും ആളുകളെ പഠിപ്പിക്കുന്നു. രോഗത്തിനുള്ള പുതിയ ചികിത്സകൾ കണ്ടെത്താനും രോഗികൾക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിക്കാനും ഫണ്ട് ശേഖരിക്കുന്നു. രോഗികൾക്ക് പതിവായി രക്തം ആവശ്യമായി വരുന്നതിനാൽ സന്നദ്ധ രക്തദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ മാസം തന്നെയാണ് ബാല്യകാല ക്യാൻസർ അവബോധ മാസമായി ആചരിക്കുന്നത്. കുട്ടികളിലെ ക്യാൻസർ രോഗങ്ങളെക്കുറിച്ചുള്ള അറിവ് നൽകാനും രോഗബാധിതരായ കുട്ടികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും പിന്തുണയേകാനും ഈ മാസം ലോകമെമ്പാടും വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഗോൾഡ് റിബൺ ബാല്യകാല ക്യാൻസർ അവബോധത്തിന്റെ ഔദ്യോഗിക ചിഹ്നവും നിറവുമാണിത്. ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ: നേരത്തെയുള്ള രോഗനിർണയം, കൃത്യസമയത്തുള്ള ചികിത്സ, രോഗത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ മാറ്റുക എന്നിവയാണ്. സെപ്റ്റംബർ മാസത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം അഥവാ PCOS അവബോധ മാസം. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലാണ് ആചരിക്കുന്നത്. സ്ത്രീകളിലെ ഹോർമോൺ അസന്തുലിതാവസ്ഥ സംബന്ധിച്ച പ്രശ്നങ്ങൾ, പ്രാരംഭ രോഗനിർണയത്തിന്റെ പ്രാധാന്യം, ആരോഗ്യകരമായ ജീവിതശൈലി എന്നിവയെക്കുറിച്ച് സമൂഹത്തിൽ അറിവ് നൽകാനാണ് ഈ

0: ശ്വാസം ലക്ഷ്യമിടുന്നത്. കൃത്യസമയത്തുള്ള രോഗനിർണയം ഉറപ്പാക്കുക, ശരിയായ ആരോഗ്യ വിവരങ്ങൾ എത്തിക്കുക, മാനസികവും ശാരീരികവുമായ പിന്തുണ നൽകുക എന്നിവയും പ്രധാന ലക്ഷ്യങ്ങളാണ്. PCOS പ്രധാന ലക്ഷണങ്ങൾ: ക്രമരഹിതമായ ആർത്തവം, ശരീരഭാരം വർദ്ധിക്കുക, മുഖത്തും ശരീരത്തും അമിതമായ മുടിവളർച്ച ഉണ്ടാകുക, മുഖക്കുരു ഉണ്ടാകുക എന്നിവയാണ്. ഇവയെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ: ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക, കൃത്യമായ വ്യായാമം ചെയ്യുക, ശരീരഭാരം നിയന്ത്രിച്ച് നിർത്തുക എന്നിവയാണ്.
1: ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. ഇത് സെപ്റ്റംബർ മാസം, സിക്കിൾ സെൽ ഡിസീസ് അവയർനെസ് മന്ത്. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലാണ് സിക്കിൾ സെൽ അവബോധ മാസമായി ആചരിക്കുന്നത്. അരിവാൾ കോശ രോഗത്തെക്കുറിച്ചും അത് രക്തത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്നും ആളുകളെ പഠിപ്പിക്കുന്നു. രോഗത്തിനുള്ള പുതിയ ചികിത്സകൾ കണ്ടെത്താനും രോഗികൾക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിക്കാനും ഫണ്ട് ശേഖരിക്കുന്നു. രോഗികൾക്ക് പതിവായി രക്തം ആവശ്യമായി വരുന്നതിനാൽ സന്നദ്ധ രക്തദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ മാസം തന്നെയാണ് ബാല്യകാല ക്യാൻസർ അവബോധ മാസമായി ആചരിക്കുന്നത്. കുട്ടികളിലെ ക്യാൻസർ രോഗങ്ങളെക്കുറിച്ചുള്ള അറിവ് നൽകാനും രോഗബാധിതരായ കുട്ടികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും പിന്തുണയേകാനും ഈ മാസം ലോകമെമ്പാടും വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഗോൾഡ് റിബൺ ബാല്യകാല ക്യാൻസർ അവബോധത്തിന്റെ ഔദ്യോഗിക ചിഹ്നവും നിറവുമാണിത്. ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ: നേരത്തെയുള്ള രോഗനിർണയം, കൃത്യസമയത്തുള്ള ചികിത്സ, രോഗത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ മാറ്റുക എന്നിവയാണ്. സെപ്റ്റംബർ മാസത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം അഥവാ PCOS അവബോധ മാസം. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലാണ് ആചരിക്കുന്നത്. സ്ത്രീകളിലെ ഹോർമോൺ അസന്തുലിതാവസ്ഥ സംബന്ധിച്ച പ്രശ്നങ്ങൾ, പ്രാരംഭ രോഗനിർണയത്തിന്റെ പ്രാധാന്യം, ആരോഗ്യകരമായ ജീവിതശൈലി എന്നിവയെക്കുറിച്ച് സമൂഹത്തിൽ അറിവ് നൽകാനാണ് ഈ മാസം ലക്ഷ്യമിടുന്നത്. കൃത്യസമയത്തുള്ള രോഗനിർണയം ഉറപ്പാക്കുക, ശരിയായ ആരോഗ്യ വിവരങ്ങൾ എത്തിക്കുക, മാനസികവും ശാരീരികവുമായ പിന്തുണ നൽകുക എന്നിവയും പ്രധാന ലക്ഷ്യങ്ങളാണ്. PCOS പ്രധാന ലക്ഷണങ്ങൾ: ക്രമരഹിതമായ ആർത്തവം, ശരീരഭാരം വർദ്ധിക്കുക, മുഖത്തും ശരീരത്തും അമിതമായ മുടിവളർച്ച ഉണ്ടാകുക, മുഖക്കുരു ഉണ്ടാകുക എന്നിവയാണ്. ഇവയെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ: ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക, കൃത്യമായ വ്യായാമം ചെയ്യുക, ശരീരഭാരം നിയന്ത്രിച്ച് നിർത്തുക എന്നിവയാണ്. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ, സൈനിങ് ഓഫ്.

വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മേഘമൽഹാർ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീലക്ഷ്മി ആർ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് സ്വാഗതം. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് കേട്ടിട്ടില്ലേ? കാലം എത്ര തന്നെ മുന്നോട്ട് പോയാലും ചിലതിന് എത്ര പഴക്കം വന്നാലും അവയുടെ മൂല്യവും ശോഭയും ഭംഗിയും ഒക്കെ എന്നും പുതുമയോടെ നിലനിൽക്കും. ചില ഓർമ്മകളും അങ്ങനെ തന്നെയാണ്. ഓർമ്മകൾ മാത്രമല്ല കേട്ടോ, ചില പാട്ടുകളുമുണ്ട് ആ കൂട്ടത്തിൽ. ഓർക്കാനും ആസ്വദിക്കാനും ഇന്നും നാം ഏറെ ഇഷ്ടപ്പെടുന്ന ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച SPB യുടെ ഗാനങ്ങളിലൂടെ ഇന്ന് നമുക്കൊരു യാത്ര പോയാലോ.

0: പരിപാടികൾ, പുതുപുത്തൻ ആശയങ്ങൾ ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഇന്ത്യൻ സംഗീത ചരിത്രത്തിൽ ശ്രവ്യസുന്ദര ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച SPB യുടെ ഗാനങ്ങളിലൂടെയും വിശേഷങ്ങളിലൂടെയുമാണ് ഇന്നത്തെ മേഘമൽഹാർ യാത്ര ചെയ്യുന്നത്. SPB എന്നത് കേവലം 3 അക്ഷരം മാത്രമായിരുന്നു. ഇന്ത്യൻ സംഗീതത്തിലെ മനോഹരമായ ഒരേടു കൂടിയായിരുന്നു. കോവിഡ് മഹാമാരി കാലത്ത് കുറെ കലാപ്രതിഭകൾ നമുക്ക് നഷ്ടമായി. എങ്കിലും അവരീ ലോകത്ത് നമുക്കായി സമ്മാനിച്ച അമൂല്യമായ കലാസൃഷ്ടികളിലൂടെ ഇന്നും ജീവിക്കുന്നു.

ഇരിക്കൂ, ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം. ഒരിക്കൽ കൂടി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് സ്വാഗതം. മേഘമൽഹാറിന്റെ ഈ സംഗീതയാത്രയിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. പ്രിയ ഗായകൻ SPB-യുടെ ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയപ്പെട്ടവർക്കായി പ്രക്ഷേപണം ചെയ്യുന്നത്. ശ്രീപതി പണ്ഡിതാരാധ്യുല ബാലസുബ്രഹ്മണ്യം എന്നതാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം. 1946 ജൂൺ 4 ആന്ധ്രാപ്രദേശിലെ നെല്ലൂരിൽ ശക്തമായ സംഗീത പശ്ചാത്തലമുള്ള ഒരു തെലുങ്ക് കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. തുടക്കത്തിൽ എഞ്ചിനീയറിംഗ് പഠിച്ചിരുന്നെങ്കിലും സംഗീതത്തോടുള്ള അദ്ദേഹത്തിന്റെ അഭിനിവേശം അദ്ദേഹത്തെ പിന്നണി ഗാനരംഗത്ത് വിജയകരമായ ഒരു കരിയറിലേക്ക് നയിച്ചു.

0: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. SPV എന്ന ശബ്ദ സൗകുമാര്യത്തിന്റെ ഗാനങ്ങളിലൂടെയാണ് നാം ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. സംഗീതം അതിരുകളെയും ഭാഷകളെയും മായ്ച്ചു കളയുന്നു എന്നാണല്ലോ പറയാറ്. അതുപോലെ തന്നെയായിരുന്നു SPV. ഓരോ ഗാനശൈലികളും വിഭാഗങ്ങളും മാറ്റാനുള്ള അദ്ദേഹത്തിന്റെ അതുല്യമായ കഴിവ് എടുത്തു പറയേണ്ടത് തന്നെയാണ്. SPV മലയാളിക്ക് ഒരിക്കലും ഒരു പുറം നാട്ടുകാരനായിരുന്നില്ല. അദ്ദേഹത്തിന്റെ മലയാളം, ഹിന്ദി, തമിഴ് ഗാനങ്ങളെല്ലാം തന്നെ നാം ആസ്വദിച്ചു.

0: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
1: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. നമുക്കേറെ പ്രിയങ്കരനായിരുന്ന ശ്രീ എസ് പി ബാലസുബ്രഹ്മണ്യത്തിന്റെ ഗാനങ്ങളാണ് മേഘമൽഹാറിലൂടെ നാം ഇങ്ങനെ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത്. രാജ്യമെമ്പാടുമുള്ള സംഗീത ആസ്വാദകരുടെ ആത്മാവിനെ തന്റെ ആത്മാർത്ഥമായ ആലാപനത്തിലൂടെ പുനരുജ്ജീവിപ്പിച്ച ഗായകനായിരുന്നു എസ് പി ബി. ഇന്ത്യയിൽ മാത്രമല്ല രാജ്യത്തിന് പുറത്തും അദ്ദേഹത്തിന് നിരവധി ആരാധകരുണ്ടായിരുന്നു. ഇന്ത്യൻ ചലച്ചിത്ര മേഖലയിലെ, പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യൻ സിനിമാ വ്യവസായത്തിലെ പ്രമുഖ വ്യക്തികളിൽ ഒരാളാണ് എസ് പി ബി. തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം, ഹിന്ദി, തുളു, ഒറിയ, അസമീസ്, സംസ്കൃതം തുടങ്ങിയ നിരവധി ഇന്ത്യൻ ഭാഷകളിലെ സിനിമകളിൽ ശക്തമായ സ്വാധീനം ചെലുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്.

0: मुझे प्यार।
1: बाय केलकू रेडियो सांतनम 90.4 FM।
2: കൂടി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് സ്വാഗതം. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. വ്യത്യസ്തമായ ആലാപന ശൈലികൾ കൊണ്ട് ആസ്വാദക ഹൃദയങ്ങൾ കീഴടക്കിയ പ്രിയ ഗായകൻ SPB യുടെ ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയപ്പെട്ടവർക്കായി സമ്മാനിക്കുന്നത്. സിനിമകളിലും ആൽബങ്ങളിലും TV സീരിയലുകളിലുമായി 40,000-ൽ ഗാനങ്ങൾ അദ്ദേഹം ആലപിച്ചിട്ടുണ്ട്. 1966 തെലുങ്ക് ചിത്രമായ ശ്രീ ശ്രീ ശ്രീ മര്യാദ രാമണ്ണ എന്ന ചിത്രത്തിലൂടെയായിരുന്നു പിന്നണി ഗാനരംഗത്ത് അദ്ദേഹത്തിന്റെ തുടക്കം.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തെ മികച്ച ഗായകനും നടനും സംഗീത സംവിധായകനും നിർമ്മാതാവും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമൊക്കെയായിട്ടുള്ള ശ്രീ എസ് പി ബാലസുബ്രഹ്മണ്യത്തിന്റെ

മധുരമായ ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിച്ചത്. ഏറ്റവും കൂടുതൽ ചലച്ചിത്ര പിന്നണി ഗാനങ്ങൾ പാടിയ ഗായകൻ എന്ന ഗിന്നസ് ലോക റെക്കോർഡ് എസ് പി ബിക്ക് സ്വന്തമാണ്. അദ്ദേഹം മികച്ച ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടിയായിരുന്നു. തമിഴ് ചിത്രങ്ങളുടെ തെലുങ്ക് പതിപ്പുകളിൽ കമൽഹാസന്റെ സ്ഥിരം ഡബ്ബിംഗ് ആർട്ടിസ്റ്റായി അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. ഈ കലാപ്രതിഭയ്ക്ക് പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ എന്നീ ബഹുമതികൾ നൽകി രാജ്യം ആദരിച്ചിരുന്നു. മികച്ച ഗായകനുള്ള 6 ദേശീയ അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. 2020 സെപ്റ്റംബർ 25 അദ്ദേഹം നമ്മെ വിട്ടു പിരിഞ്ഞത്. പക്ഷെ ഇന്നും ആ കലാകാരൻ ആസ്വാദക ഹൃദയങ്ങൾ കീഴടക്കിക്കൊണ്ടേയിരിക്കുന്നു. ഇന്നത്തെ മേഘമൽഹാർ ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തയാഴ്ച വീണ്ടും എത്താം, ഇതേ ദിവസം ഇതേ സമയം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മേഘമൽ ഹാർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീലക്ഷ്മി ആർ, സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: Wake up with the rhythm of success. Your dream, your moment, your station, Radio Santhunam 90.4 FM. Stay tuned.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

രാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാന. ഇത് സെപ്റ്റംബർ മാസം, സിക്കിൾ സെൽ ഡിസീസ് അവയർനെസ് മന്ത്. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലാണ് സിക്കിൾ സെൽ അവബോധ മാസമായി ആചരിക്കുന്നത്. അരിവാൾ കോശരോഗത്തെക്കുറിച്ചും അത് രക്തത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്നും ആളുകളെ പഠിപ്പിക്കുന്നു. രോഗത്തിനുള്ള പുതിയ ചികിത്സകൾ കണ്ടെത്താനും രോഗികൾക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിക്കാനും ഫണ്ട് ശേഖരിക്കുന്നു. രോഗികൾക്ക് പതിവായി രക്തം ആവശ്യമായി വരുന്നതിനാൽ സന്നദ്ധ രക്തദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു.

0: തന്നെയാണ് ബാല്യകാല ക്യാൻസർ അവബോധ മാസമായി ആചരിക്കുന്നത്. കുട്ടികളിലെ ക്യാൻസർ രോഗങ്ങളെക്കുറിച്ചുള്ള അറിവ് നൽകാനും രോഗബാധിതരായ കുട്ടികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും പിന്തുണയേകാനും ഈ മാസം ലോകമെമ്പാടും വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഗോൾഡ് റിബൺ ബാല്യകാല ക്യാൻസർ അവബോധത്തിന്റെ ഔദ്യോഗിക ചിഹ്നവും നിറവുമാണിത്. ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ: നേരത്തെയുള്ള രോഗനിർണയം, കൃത്യസമയത്തുള്ള ചികിത്സ, രോഗത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ മാറ്റുക എന്നിവയാണ്. സെപ്റ്റംബർ മാസത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം അഥവാ PCOS അവബോധ മാസം. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലാണ് ആചരിക്കുന്നത്. സ്ത്രീകളിലെ ഹോർമോൺ അസന്തുലിതാവസ്ഥ സംബന്ധിച്ച പ്രശ്നങ്ങൾ, പ്രാരംഭ രോഗനിർണയത്തിന്റെ പ്രാധാന്യം, ആരോഗ്യകരമായ ജീവിതശൈലി എന്നിവയെക്കുറിച്ച് സമൂഹത്തിൽ അറിവ് നൽകാനാണ് ഈ മാസം ലക്ഷ്യമിടുന്നത്. കൃത്യസമയത്തുള്ള രോഗനിർണയം ഉറപ്പാക്കുക, ശരിയായ ആരോഗ്യ വിവരങ്ങൾ എത്തിക്കുക, മാനസികവും ശാരീരികവുമായ പിന്തുണ നൽകുക എന്നിവയും പ്രധാന ലക്ഷ്യങ്ങളാണ്. PCOSന്റെ പ്രധാന ലക്ഷണങ്ങൾ: ക്രമരഹിതമായ ആർത്തവം, ശരീരഭാരം വർദ്ധിക്കുക, മുഖത്തും ശരീരത്തും അമിതമായ മുടിവളർച്ച ഉണ്ടാകുക, മുഖക്കുരു ഉണ്ടാകുക എന്നിവയാണ്. ഇവയെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ: ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക, കൃത്യമായ വ്യായാമം ചെയ്യുക, ശരീരഭാരം നിയന്ത്രിച്ച് നിർത്തുക എന്നിവയാണ്.
1: ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.

ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവയ്ക്കുന്നു RJ ആതിര.

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. ഇത് സെപ്റ്റംബർ മാസം, സിക്കിൾ സെൽ ഡിസീസ് അവയർനെസ് മന്ത്. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലാണ് സിക്കിൾ സെൽ അവബോധ മാസമായി ആചരിക്കുന്നത്. അരിവാൾ കോശരോഗത്തെക്കുറിച്ചും അത് രക്തത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്നും ആളുകളെ പഠിപ്പിക്കുന്നു. രോഗത്തിനുള്ള പുതിയ ചികിത്സകൾ കണ്ടെത്താനും രോഗികൾക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിക്കാനും ഫണ്ട് ശേഖരിക്കുന്നു. രോഗികൾക്ക് പതിവായി രക്തം ആവശ്യമായി വരുന്നതിനാൽ സന്നദ്ധ രക്തദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ മാസം തന്നെയാണ് ബാല്യകാല ക്യാൻസർ അവബോധ മാസമായി ആചരിക്കുന്നത്. കുട്ടികളിലെ ക്യാൻസർ രോഗങ്ങളെക്കുറിച്ചുള്ള അറിവ് നൽകാനും രോഗബാധിതരായ കുട്ടികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും പിന്തുണയേകാനും ഈ മാസം ലോകമെമ്പാടും വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഗോൾഡ് റിബൺ ബാല്യകാല ക്യാൻസർ അവബോധത്തിന്റെ ഔദ്യോഗിക ചിഹ്നവും നിറവുമാണിത്. ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ: നേരത്തെയുള്ള രോഗനിർണയം, കൃത്യസമയത്തുള്ള ചികിത്സ, രോഗത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ മാറ്റുക എന്നിവയാണ്. സെപ്റ്റംബർ മാസത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം അഥവാ PCOS അവബോധ മാസം. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലാണ് ആചരിക്കുന്നത്. സ്ത്രീകളിലെ ഹോർമോൺ അസന്തുലിതാവസ്ഥ സംബന്ധിച്ച പ്രശ്നങ്ങൾ, പ്രാരംഭ രോഗനിർണയത്തിന്റെ പ്രാധാന്യം, ആരോഗ്യകരമായ ജീവിതശൈലി എന്നിവയെക്കുറിച്ച് സമൂഹത്തിൽ അറിവ് നൽകാനാണ് ഈ മാസം ലക്ഷ്യമിടുന്നത്. കൃത്യസമയത്തുള്ള രോഗനിർണയം ഉറപ്പാക്കുക, ശരിയായ ആരോഗ്യ വിവരങ്ങൾ എത്തിക്കുക, മാനസികവും ശാരീരികവുമായ പിന്തുണ നൽകുക എന്നിവയും പ്രധാന ലക്ഷ്യങ്ങളാണ്. PC

0: പിഒഎസിന്റെ പ്രധാന ലക്ഷണങ്ങൾ: ക്രമരഹിതമായ ആർത്തവം, ശരീരഭാരം വർദ്ധിക്കുക, മുഖത്തും ശരീരത്തും അമിതമായ മുടിവളർച്ച ഉണ്ടാകുക, മുഖക്കുരു ഉണ്ടാകുക എന്നിവയാണ്. ഇവയെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ: ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക, കൃത്യമായ വ്യായാമം ചെയ്യുക, ശരീരഭാരം നിയന്ത്രിച്ച് നിർത്തുക എന്നിവയാണ്.
1: ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.
2: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
3: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
4: പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM പ്രവാസ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവാസ വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി. റിപ്പബ്ലിക്കൻ പാർട്ടി വിജയിച്ചാൽ അമേരിക്കയിലെ ഓരോ മുതിർന്ന പൗരനും $5,000 നൽകുമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിനെതിരെ ഫ്ലോറിഡ ഗവർണർ റോൺ ഡിസാൻറ്റിസ്. ഡാളസിൽ റിപ്പബ്ലിക്കൻ പാർട്ടി സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിലാണ് ട്രംപ് ഈ വാഗ്ദാനം നടത്തിയത്. വൻതുക കടമെടുത്ത് സാമ്പത്തിക രംഗത്തേക്ക് പണം ഒഴുക്കുന്നത് രാജ്യത്ത് പണപ്പെരുപ്പവും സാമ്പത്തിക ബാധ്യതയും വർദ്ധിപ്പിക്കാൻ മാത്രമേ ഉപകരിക്കൂ എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. കൂടുതൽ വരുമാനം ലഭിക്കുകയാണെങ്കിൽ ജനങ്ങളുടെ നികുതി കുറയ്ക്കുകയാണ് വേണ്ടതെന്ന് ഡിസാൻറ്റിസ് വ്യക്തമാക്കി. US ദേശീയ കടം $40 trillion കടന്ന പശ്ചാത്തലത്തിലാണ് ഈ മുന്നറിയിപ്പ്. ആസ്റ്റർ ഗാർഡിയൻസ് ഗ്ലോബൽ നഴ്സിംഗ് അവാർഡ് 2026 വിജയിയായി UK സേവനമനുഷ്ഠിക്കുന്ന കോട്ടയത്ത് നിന്നുള്ള മലയാളി നഴ്സ് അജിമോൾ പ്രദീപ് തെരഞ്ഞെടുക്കപ്പെട്ടു. 214 രാജ്യങ്ങളിൽ നിന്നുള്ള 134,000+ രജിസ്ട്രേഷനുകളിൽ നിന്നാണ് ഈ വർഷത്തെ വിജയിയായ UK കിങ്സ് കോളേജ് ഹോസ്പിറ്റലിലെ സീനിയർ ട്രാൻസ്പ്ലാന്റ് കോ ഓർഡിനേറ്ററും സൾഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഓണററി സീനിയർ ലെക്ചറുമായ അജ്മോൾ പ്രദീപിനെ കൊച്ചി ഗ്രാൻഡ് ഹയാത്തിൽ നടന്ന ചടങ്ങിൽ പ്രഖ്യാപിച്ചത്. പുരസ്കാര ജേതാവിന് $250,000 സമ്മാനത്തുകയും ലഭിച്ചു. ബഹിരാകാശ സാങ്കേതിക രംഗത്ത് ചരിത്ര നേട്ടവുമായി ഇന്ത്യൻ സ്റ്റാർട്ടപ്പായ ഗാലക്സൈ. തങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ഒപ്റ്റോസാർ ഇമേജിംഗ് സിസ്റ്റത്തിന്റെ പ്രധാന സാങ്കേതിക വിദ്യയ്ക്ക് അമേരിക്കൻ പേറ്റന്റ് സ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യൻ സ്റ്റാർട്ടപ്പായി കമ്പനി മാറി. ഒപ്റ്റിക്കൽ മൈക്രോവേവ് സെൻസറുകളെ ഒരേ സമയം ഏകോപിപ്പിക്കുന്ന ഈ സിസ്റ്റം ആർക്കിടെക്ചറിനാണ് US പേറ്റന്റ് ലഭിച്ചിരിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനങ്ങളെ ബാധിക്കാതെ കൃത്യമായ ഉപഗ്രഹ ചിത്രങ്ങൾ നൽകാൻ ഈ സാങ്കേതിക വിദ്യ സഹായിക്കും. 2021 IIT മദ്രാസ് പൂർവ്വ വിദ്യാർത്ഥികളാണ് ഗാലക്സൈ സ്ഥാപിച്ചത്. ഏഷ്യ കപ്പ് വനിതാ 2020 ക്രിക്കറ്റ് ഫൈനലിൽ നിലവിൽ ചാമ്പ്യന്മാരായ ശ്രീലങ്കയെ 72 runs തോൽപ്പിച്ച് ഇന്ത്യ കിരീട ജേതാക്കളായി. ടൂർണമെന്റിൽ ഒരു തോൽവി പോലും വഴങ്ങാതെ ഫൈനലിലെത്തിയ ഇന്ത്യ 4 മുൻപ് നഷ്ടമായ കിരീടമാണ് തിരികെ പിടിച്ചത്. ഏഷ്യ കപ്പ് ജൂനിയർ ഹോക്കിയിൽ പുരുഷ വനിതാ വിഭാഗങ്ങളിൽ ഇന്ത്യക്ക് കിരീടം. ഇന്നലെ നടന്ന പുരുഷ ഫൈനലിൽ ഇന്ത്യ 4-1 കൊറിയയെ തോൽപ്പിച്ചു. തുടർച്ചയായ 6th കിരീടം. വനിതാ വിഭാഗം ഫൈനലിൽ ആതിഥേയരായ ചൈനയെ ഫൈനലിൽ 1-0 തോൽപ്പിച്ചാണ് ഇന്ത്യ തുടർച്ചയായ 3th കിരീടം സ്വന്തമാക്കിയത്. ഇതോടെ ജൂനിയർ ഹോക്കി ലോകകപ്പിനും ഇന്ത്യയുടെ പുരുഷ വനിതാ ടീമുകൾ യോഗ്യത നേടി. കോവളം മാരത്തണിൽ ഓടി പാച്ചു റോബോട്ടും. ഇന്ത്യൻ മാരത്തൺ ചരിത്രത്തിൽ ആദ്യമായാണ് ഹ്യൂമനോയിഡ് റോബോട്ട് പങ്കെടുക്കുന്നത്. യങ് ഇന്ത്യൻസ് തിരുവനന്തപുരം ചാപ്റ്ററാണ് മാരത്തണിന് നേതൃത്വം നൽകിയത്. ആരോഗ്യമുള്ള ശരീരം, ആരോഗ്യകരമായ മനസ്സ്, ആരോഗ്യകരമായ സമൂഹം എന്ന സന്ദേശം മുൻനിർത്തിയാണ് മാരത്തൺ സംഘടിപ്പിച്ചത്. 19 സംസ്ഥാനങ്ങളിൽ നിന്നും 6 നിന്നുമായി ഏകദേശം 3,000 പങ്കെടുത്തു. ലഹരിക്കെതിരായ സന്ദേശമുയർത്തി ഓപ്പറേഷൻ തൂഫാനുമായി സഹകരിച്ചാണ് മാരത്തൺ സംഘടിപ്പിച്ചത്. IG സ്പർജൻ കുമാർ പ്രോജക്ട് തൂഫാൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മന്ത്രി കെ മുരളീധരൻ, എം വിൻസെന്റ് MLA എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുത്തു. ചരമറിയിപ്പുകൾ. കുവൈറ്റ് ടൗൺ മലയാളി ക്രിസ്ത്യൻ കോൺഗ്രിഗേഷന്റെ മുൻ പ്രസിഡന്റും ഹോംലാൻഡ് ഫാമിലി കോൺഫറൻസിന്റെ പ്രസിഡന്റുമായിരുന്ന ജോൺ മാത്യു അന്തരിച്ചു. സംസ്കാരം പിന്നീട്. നിരണം. കടപ്പുറപ്പാറയിൽ കുറ്റിക്കാട്ടിൽ വർഗീസിന്റെ ഭാര്യ ഏലിയമ്മ വർഗീസ് ഹ്യൂസ്റ്റണിൽ അന്തരിച്ചു. സംസ്കാരം ചൊവ്വാഴ്ച നടക്കും. പത്തനംതിട്ട മാത്തൂർ വടതല മേലേതിൽ പരേതരായ VG ഡാനിയലിന്റെയും ചിന്നമ്മ ഡാനിയലിന്റെയും മകൻ പാപ്പച്ചൻ ഡാനിയേൽ ചിക്കാഗോയിൽ അന്തരിച്ചു. ഇന്നത്തെ പ്രവാസ വിശേഷങ്ങൾ ഇവിടെ

0: പൂർണ്ണമാകുന്നു കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രവാസ വിശേഷങ്ങൾ, അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്, ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: റേഡിയോ സാന്ത്വനം 90.4 FM, കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.

മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം

านี้

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ്.

ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. ഇത് സെപ്റ്റംബർ മാസം, സിക്കിൾ സെൽ ഡിസീസ് അവയർനെസ് മന്ത്. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലാണ് സിക്കിൾ സെൽ അവബോധ മാസമായി ആചരിക്കുന്നത്. അരിവാൾ കോശ രോഗത്തെക്കുറിച്ചും അത് രക്തത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്നും ആളുകളെ പഠിപ്പിക്കുന്നു. രോഗത്തിനുള്ള പുതിയ ചികിത്സകൾ കണ്ടെത്താനും രോഗികൾക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിക്കാനും ഫണ്ട് ശേഖരിക്കുന്നു. രോഗികൾക്ക് പതിവായി രക്തം ആവശ്യമായി വരുന്നതിനാൽ സന്നദ്ധ രക്തദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ മാസം തന്നെയാണ് ബാല്യകാല ക്യാൻസർ അവബോധ മാസമായി ആചരിക്കുന്നത്. കുട്ടികളിലെ ക്യാൻസർ രോഗങ്ങളെക്കുറിച്ചുള്ള അറിവ് നൽകാനും രോഗബാധിതരായ കുട്ടികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും പിന്തുണയേകാനും ഈ മാസം ലോകമെമ്പാടും വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഗോൾഡ് റിബൺ ബാല്യകാല ക്യാൻസർ അവബോധത്തിന്റെ ഔദ്യോഗിക ചിഹ്നവും നിറവുമാണിത്. ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ: നേരത്തെയുള്ള രോഗനിർണയം, കൃത്യസമയത്തുള്ള ചികിത്സ, രോഗത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ മാറ്റുക എന്നിവയാണ്. സെപ്റ്റംബർ മാസത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം അഥവാ PCOS അവബോധ മാസം. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലാണ് ആചരിക്കുന്നത്. സ്ത്രീകളിലെ ഹോർമോൺ അസന്തുലിതാവസ്ഥ സംബന്ധിച്ച പ്രശ്നങ്ങൾ, പ്രാരംഭ രോഗനിർണയത്തിന്റെ പ്രാധാന്യം, ആരോഗ്യകരമായ ജീവിതശൈലി എന്നിവയെക്കുറിച്ച് സമൂഹത്തിൽ അറിവ് നൽകാനാണ് ഈ മാസം ലക്ഷ്യമിടുന്നത്. കൃത്യസമയത്തുള്ള രോഗനിർണയം ഉറപ്പാക്കുക, ശരിയായ ആരോഗ്യ വിവരങ്ങൾ എത്തിക്കുക, മാനസികവും ശാരീരികവുമായ പിന്തുണ നൽകുക എന്നിവയും പ്രധാന ലക്ഷ്യങ്ങളാണ്. PCOSന്റെ പ്രധാന ലക്ഷണങ്ങൾ: ക്രമരഹിതമായ ആർത്തവം, ശരീരഭാരം വർദ്ധിക്കുക, മുഖത്തും ശരീരത്തും അമിതമായ മുടിവളർച്ച ഉണ്ടാകുക, മുഖക്കുരു ഉണ്ടാകുക എന്നിവയാണ്. ഇവയെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ: ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക, കൃത്യമായ വ്യായാമം ചെയ്യുക, ശരീരഭാരം നിയന്ത്രിച്ച് നിർത്തുക എന്നിവയാണ്. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ, സൈനിങ് ഓഫ്.

മധുരം സംസ്കൃതം, അറിയാം ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.